ഇത് ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ആശ്വിനം 13, കൊല്ലവർഷം 1202, കന്നി 19, 2026 ഒക്ടോബർ 5, തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 5:53. പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സുപ്രഭാതം.

സുഭാഷിതം. ഒരു വ്യക്തിയെ മാത്രം ആദരിക്കുന്ന ദിനമല്ല, മറിച്ച് അറിവിനെ ആദരിക്കുന്ന, അറിവ് പകർന്നു നൽകുന്ന മനുഷ്യനെ ആദരിക്കുന്ന, ഒരു തലമുറയുടെ സ്വപ്നങ്ങൾക്ക് രൂപം നൽകുന്ന അധ്യാപകനെ ആദരിക്കുന്ന ദിനമാണിന്ന് ലോക അധ്യാപക ദിനം. ഭാരതത്തിൻ്റെ രണ്ടാം രാഷ്ട്രപതിയും മഹാനായ ദാർശനികനുമായ ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ഭാരതത്തിൽ നാം അധ്യാപക ദിനം ആഘോഷിക്കുന്നത്. അതാണ് ദേശീയ അധ്യാപക ദിനം. എന്നാൽ ഇന്ന് ഒക്ടോബർ 5 ലോക അധ്യാപക ദിനമായി ആചരിക്കപ്പെടുകയാണ്. 1966 ഒക്ടോബർ 5 പാരീസിൽ യുനെസ്കോയും ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും ചേർന്ന് റെക്കമെൻഡേഷൻ കൺസേണിംഗ് ദി സ്റ്റാറ്റസ് ഓഫ് ടീച്ചേഴ്സ് എന്ന ചരിത്ര പ്രധാനമായ രേഖ അംഗീകരിക്കുകയുണ്ടായി. അധ്യാപകരുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും, പരിശീലനം, തൊഴിൽ സാഹചര്യങ്ങൾ, സാമൂഹ്യ പദവി, പ്രൊഫഷണൽ വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ ഈ രേഖ മുന്നോട്ട് വച്ചു. 1994 മുതൽ ഒക്ടോബർ 5 ലോക അധ്യാപക ദിനമായി ആചരിച്ചു വരുന്നു. യുനെസ്കോയുടെ 2026 പ്രമേയം അധ്യാപക വൃത്തിയുടെ പദവിയും സംരക്ഷണവും ഉയർത്തിപ്പിടിക്കുന്നതിലാണ് ഊന്നൽ നൽകുന്നത്. ചരിത്രം നോക്കിയാൽ വലിയ മാറ്റങ്ങളുടെ പിന്നിൽ പലപ്പോഴും ഒരു അധ്യാപകന്റെ നിഴൽ കാണാം. സോക്രട്ടീസ് പുസ്തകം എഴുതിയില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ പ്ലേറ്റോയെ സൃഷ്ടിച്ചു. പ്ലേറ്റോ അരിസ്റ്റോട്ടലിനെ സ്വാധീനിച്ചു. അരിസ്റ്റോട്ടലിന്റെ ചിന്തകൾ പിന്നീട് ലോകത്തിന്റെ ശാസ്ത്രത്തെയും തത്വചിന്തയും രാഷ്ട്രീയ ചിന്തയും സ്വാധീനിച്ചു. സോക്രട്ടീസ് വിദ്യാർത്ഥികൾക്ക് അറിവ് നിറച്ചു കൊടുക്കുന്ന രീതിയിലല്ല പഠിപ്പിച്ചത്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, എന്തുകൊണ്ട്, നിങ്ങൾക്ക് എങ്ങനെ അറിയാം തുടങ്ങിയ ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചുകൊണ്ടിരുന്നു. ഇത് ഇന്നത്തെ വിദ്യാഭ്യാസത്തിനും വലിയൊരു സന്ദേശമാണ്. അധ്യാപകന്റെ ജോലി ഉത്തരം മാത്രം നൽകുക എന്നതല്ല, ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാൻ കുട്ടിയെ പഠിപ്പിക്കുക എന്നതാണ്. ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് വിവരങ്ങൾ കണ്ടെത്തുന്നത് എളുപ്പമാണ്. പക്ഷേ ഏത് വിവരം വിശ്വസിക്കണം, ഏത് വിവരം ഉപയോഗിക്കണം, എന്താണ് മനുഷ്യ നന്മയ്ക്ക് അനുയോജ്യം എന്ന

0: ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഇപ്പോഴും ഒരു നല്ല അധ്യാപകന്റെ മാർഗനിർദ്ദേശം ആവശ്യമാണ്. ഭാരതീയ സംസ്കാരത്തിൽ അധ്യാപകന് നൽകിയ സ്ഥാനത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്. ഗുരു ബ്രഹ്മാവാണ്, ഗുരു വിഷ്ണുവാണ്, ഗുരു മഹേശ്വരനാണ്, ഗുരു സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ്. ആ ശ്രീഗുരുവിന് നമസ്കാരമെന്ന ഗുരുസ്തുതി അധ്യാപകനെ അറിവിൻ്റെ സ്രോതസ്സായി കാണുന്നു. ക്രൈസ്തവ പാരമ്പര്യത്തിൽ യേശു ക്രിസ്തുവിനെ ഗുരു എന്ന് സംബോധന ചെയ്യുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. ഖുറാനിലെ ആദ്യ വെളിപ്പെടുത്തലായി അറിയപ്പെടുന്ന അറബി വാക്ക് ഇഖുറായുടെ അർത്ഥം വായിക്കുക എന്നാണ്. അന്ധമായി വിശ്വസിക്കുന്നതിനേക്കാൾ സ്വയം അന്വേഷിക്കുക, പരിശോധിക്കുക, അനുഭവത്തിലൂടെ മനസ്സിലാക്കുക എന്ന സമീപനം ബുദ്ധന്റെ ഉപദേശങ്ങളിൽ കാണാം. ഇത് ആധുനിക വിദ്യാഭ്യാസത്തിലെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന ആശയവുമായി വളരെ അടുത്തു നിൽക്കുന്നു. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം പരിശോധിച്ചാൽ വിദ്യാഭ്യാസത്തിൻ്റെ ശക്തി വ്യക്തമായി കാണാം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന ആശയത്തിലേക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം നമ്മെ നയിക്കുന്നു. ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, വാക്പടാനന്ദൻ തുടങ്ങിയ നവോത്ഥാന നായകരുടെ പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസവും സാമൂഹ്യ ബോധവൽക്കരണവും പ്രധാന ആയുധങ്ങളായിരുന്നു. കുട്ടിയുടെ പഠനത്തെ ബുദ്ധിശക്തി മാത്രമല്ല അവൻ്റെ ആത്മവിശ്വാസവും വികാരങ്ങളും ബന്ധങ്ങളും സ്വാധീനിക്കുന്നു എന്നാണ് ആധുനിക വിദ്യാഭ്യാസ മനഃശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു കുട്ടിയോട് നിരന്തരം നിനക്കൊന്നും അറിയില്ല എന്നാണ് ഒരു അധ്യാപകൻ പറയുന്നതെങ്കിൽ അത് അവൻ്റെ ആത്മവിശ്വാസത്തെ തകർത്തേക്കാം. മറിച്ച് ഇതിപ്പോൾ ബുദ്ധിമുട്ടാണ് പക്ഷേ നിനക്ക് പഠിക്കാം എന്നാണ് അധ്യാപകൻ പറയുന്നതെങ്കിൽ ആ അഭിപ്രായം കുട്ടിയുടെ വളർച്ചയുടെ വാതിൽ തുറക്കുന്നതിന് കാരണമായി തീരാം. ഇന്നത്തെ ലോകത്ത് ഒരു മാതൃകാ അധ്യാപകൻ എന്നാൽ അറിവുള്ളവൻ മാത്രമല്ല പഠിച്ചുകൊണ്ടിരിക്കുന്നവനാകണം, പഠിപ്പിക്കുന്നവൻ മാത്രമല്ല കേൾക്കുന്നവനുമാകണം. മാർക്ക് മാത്രം നോക്കിയാൽ പോരാ, മനുഷ്യനെ കാണുന്നവനാകണം. എല്ലാവരെയും ഒരുപോലെ പഠിപ്പിക്കുന്നവനല്ല, മറിച്ച് ഓരോരുത്തരുടെയും വ്യത്യാസം മനസ്സിലാക്കുന്നവനാകണം. ചുരുക്കി പറഞ്ഞാൽ പാഠപുസ്തകത്തിനപ്പുറത്ത് ജീവിതം പഠിപ്പിക്കുന്നവനാകണം. പ്രിയമുള്ള ശ്രോതാക്കളെ, ലോക അധ്യാപക ദിനാചരണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അധ്യാപകൻ ഒരു പാഠപുസ്തകത്തിലെ അറിവ് പകർന്നു നൽകുന്ന വ്യക്തി മാത്രമാണെന്നല്ല, ഒരു തലമുറയുടെ ചിന്തകളെയും സ്വപ്നങ്ങളെയും സ്വഭാവത്തെയും രൂപപ്പെടുത്തുന്ന ശില്പിയാണെന്ന സത്യമാണ്. ഒരു നല്ല അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തെ മാറ്റുന്നു, ഒരു മഹത്തായ അധ്യാപകൻ ഒരു തലമുറയുടെ ഭാവിയെ മാറ്റുന്നു. അതുകൊണ്ട് അധ്യാപകരെ ആദരിക്കുന്നത് അറിവിനെയും മൂല്യങ്ങളെയും മനുഷ്യനന്മയും ആദരിക്കലാണ്. അറിവ് നൽകുന്ന കൈകളെയും വഴികാട്ടുന്ന വാക്കുകളെയും ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന ഹൃദയങ്ങളെയും ആദരിച്ചുകൊണ്ട് എല്ലാ അധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ ലോക അധ്യാപക ദിനാശംസകൾ.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ തൊമ്മച്ചൻ സേവ്യർ.
3: ആകാശവാണി FM വാർത്തകൾ.
4: സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിൻ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. മുതിർന്ന ഉദ്യോഗസ്ഥരും വ്യവസായ പ്രമുഖരുമടങ്ങുന്ന ഉന്നതതല സംഘം അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പ്രസിഡന്റ് പാർമെലിൻ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വൈകിട്ട് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ സന്ദർശിക്കുന്ന അദ്ദേഹം കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായും ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ സുരക്ഷയും പ്രാദേശിക അഖണ്ഡതയും ഭീഷണിയിലായ ഘട്ടങ്ങളിൽ ഇന്ത്യയ്ക്കൊപ്പം നിലകൊണ്ട രാജ്യമാണ് റഷ്യയെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ 62nd മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്യാമ്പസ് ഫ്ലിക്സ് സിനിമ ക്യാമ്പസുകളിലേക്ക് എന്ന പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം വഴുതക്കാട് വിമൻസ് കോളേജിൽ മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിക്കും. പാലക്കാട് അതിഥി തൊഴിലാളികളുടെ മക്കളോട് അധ്യാപിക വിവേചനപരമായി പെരുമാറിയെന്ന പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. കഞ്ചിക്കോട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയ്ക്കെതിരെയായിരുന്നു പരാതി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോഴിക്കോട് ചാത്തമംഗലം ചെറുപുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. സനു ഫിയാസ് എന്ന കുട്ടിയുടെ മൃതദേഹമാണ് സ്കൂബ ടീം കണ്ടെത്തിയത്. ഷൊർണൂരിൽ സംസ്ഥാന സ്കൂൾ

0: ശാസ്ത്രമേളയിൽ 91 പോയിന്റ് നേടി മഞ്ചേരി ടെക്നിക്കൽ ഹൈസ്കൂൾ കിരീടം നേടി. കുറ്റിപ്പുറം ടെക്നിക്കൽ ഹൈസ്കൂൾ രണ്ടാം സ്ഥാനവും അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളും കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളും മൂന്നാം സ്ഥാനവും പങ്കിട്ടു.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ജി ശങ്കരക്കുറുപ്പിന്റെ സൂര്യകാന്തി എന്ന കവിത. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിത മലയാളം, ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ, ആരോഗ്യക്കുറിപ്പുകൾ.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 7:35 FM ഡയറി തുടരും. സമകാലികം. എല്ലാവർക്കും തലചായ്ക്കാനൊരിടം, സഫലമാകാത്ത സ്വപ്നമോ? 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം? 8:05 ഡോക്ടർ യഹിയാസ് വെൽനസ് ക്ലിനിക് FM ഹെൽത്ത് ലൈൻ, വെർട്ടിഗോ അഥവാ തലചുറ്റൽ, ഡോക്ടർ യഹിയ പറക്കവെട്ടിയുമായി അഭിമുഖം. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി. ശ്രോതാക്കൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹിയിലേക്ക്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: പ്രഭാതഗീതത്തിലെ അടുത്ത ഗാനം പേലീല പാടിയത്. ഗാനമൊരുക്കിയത് KG മേനോൻ, L. കൃഷ്ണൻ.

0: പ്രഭാതഗീതത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജയവിജയ, പി ലീല, ചിത്ര, രാധിക തിലക് എന്നിവർ പാടിയ ഗാനങ്ങൾ. ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ കാർഷിക വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കാർഷിക വിഭവങ്ങളുടെ സംസ്കരണവും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണവും എന്ന വിഷയത്തിൽ ഈ മാസം മുതൽ എല്ലാ ചൊവ്വാഴ്ചയും പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. അതിന്റെ ഭാഗമായി നാളെ കാർഷിക വിഭവ കേക്കുകളും കുക്കീസും ആരോഗ്യത്തിനും രുചിഭേദത്തിനും എന്ന വിഷയത്തിൽ വിദഗ്ധരുടെ ക്ലാസുകൾ ഉൾപ്പെടുത്തി പ്രായോഗിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട് 9400483754. 9400483754. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിൽ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ ഈ മാസം 13 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഫോൺ നമ്പർ 8547070773. 8547070773. നാളികേര വികസന ബോർഡ് നടപ്പാക്കുന്ന തെങ്ങ് പുതുകൃഷി പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്കുള്ള സഹായധനം വർദ്ധിപ്പിച്ചു. തെങ്ങിൻ തൈ 1 350 രൂപ വരെ ധനസഹായം ലഭിക്കും. കുറഞ്ഞത് 20 സെന്റ് സ്ഥലത്ത് 10 തെങ്ങിൻ തൈകളെങ്കിലും പുതുതായി നടുന്നവർക്കും സഹായധനത്തിന് അർഹതയുണ്ട്. തൈകൾ നട്ടതിനുശേഷം നിർദ്ദിഷ്ട ഫോമിൽ അതത് കൃഷിഭവൻ മുഖേന അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 04842377766. 04842377766. കേന്ദ്ര ഗ്രാമീണ വികസന മന്ത്രാലയത്തിന്റെയും യൂണിയൻ ബാങ്കിന്റെയും സംയുക്ത സംരംഭമായ ഇടുക്കി യൂണിയൻ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം സൌജന്യ കൂൺ കൃഷി പരിശീലനം സംഘടിപ്പിക്കുന്നു. 18-49 പ്രായമുള്ള യുവതീ യുവാക്കൾക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട് 7306890145. 7306890145. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ. വിപണി: വെളിച്ചെണ്ണ ക്വിന്റലിന് 24,900 രൂപ, കൊപ്ര ക്വിന്റലിന് 17,500 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,100 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 70,000 രൂപ, റബ്ബർ RSS4 28,000 രൂപ, RSS5 27,500 രൂപ. നിങ്ങൾ കേട്ടത് ഇന്നത്തെ വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ
2: ഗാനം. പ്രകൃതിയുടെ രുചി.
3: ദിവസവും രാവിലെ 7 മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7.
0: ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
5: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഫ്ലൈ ദുബായ് വിമാനത്തിൽ ഭീകരാക്രമണ ശ്രമം പരാജയപ്പെടുത്തിയ ഇന്ത്യൻ പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ ഇസ്രയേൽ സ്വാതന്ത്ര്യദിനത്തിൽ പ്രത്യേക അതിഥിയാകാൻ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ക്ഷണിച്ചു. വയലാർ രാമവർമ്മ മെമ്മോറിയൽ

0: മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ വയലാർ പുരസ്കാരം ആർ രാജശ്രീക്ക്. ആത്രേയകം എന്ന നോവലിനാണ് പുരസ്കാരം. ഇക്കൊല്ലത്തെ നോബൽ പുരസ്കാര പ്രഖ്യാപനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. കായികം, 20-ാമത് ഏഷ്യൻ ഗെയിംസിന് കൊടിയിറക്കം. അടുത്ത ഗെയിംസ് 2030 ഖത്തറിലെ ദോഹയിൽ. ക്രിക്കറ്റിലും ഹോക്കിയിലും സുവർണ നേട്ടത്തിന്റെ മികവോടെ ഏഷ്യൻ ഗെയിംസിൽ 4-ാം സ്ഥാനത്തിന്റെ മധുര തിളക്കവുമായി ഇന്ത്യ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: നിയമവേദി,
4: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
3: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
5: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05, ഞായറാഴ്ചകളിൽ രാത്രി 9:30.
4: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
6: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
0: കാവ്യധാരയിൽ ഇന്ന് ജി ശങ്കരക്കുറുപ്പ് എഴുതിയ സൂര്യകാന്തി എന്ന കവിത.

പുത്രനായി പുലർച്ചയ്ക്കു ഹൃദ്രമനത്തും നോക്കുമി പുരമുറ്റത്തെന്നെ. വിളറും മുഖം വേഗം തെക്കൻ കാറ്റടിച്ചടർന്നിളമി.

0: മുക്തപുഷ്പത്തെ കണ്ടില്ലെങ്കിൽ ആവിധം പരസ്പരം സ്നേഹിക്കാതിരുന്നെങ്കിൽ.
1: ജി ശങ്കരക്കുറുപ്പിൻ്റെ സൂര്യകാന്തി എന്ന കവിതയാണ് കവ്യധാരയിൽ ശ്രോതകൾ കേട്ടത്. ആലാപനം സുമേഷ് കൃഷ്ണൻ.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
5: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
3: മീഡിയ വാണി
5: നമ്പർ മറക്കല്ലേ, 90 20 620 630.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 6:55 മുതൽ 7:25 വരെ എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7 മണിക്ക് മഹിതം മലയാളം. ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം, ഇന്നത്തെ ഗാനം. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ 7:35 എഫ് എം ഡയറി തുടരും. സമകാലികം. എല്ലാവർക്കും തലചായ്ക്കാനൊരിടം, സഫലമാകാത്ത സ്വപ്നമോ. 7:50 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം.

രാവിലെ 8:05 ഡോക്ടർ യഹിയാസ് വെൽനസ് ക്ലിനിക് FM ഹെൽത്ത് ലൈൻ, വെർട്ടിഗോ അഥവാ തലചുറ്റൽ. ഡോക്ടർ യഹിയ പറക്കവെട്ടിയുമായി അഭിമുഖം.

8:30 സ്പോൺസർഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ. 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി. 11:00 സഹയാത്രികയിൽ ചലച്ചിത്ര താരം മഞ്ജുശ്രീയുമായി അഭിമുഖം. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ചേച്ചി, ഇത് കണ്ടോ?
2: ഹാപ്പി ബർത്ത്ഡേ കുട്ട.
1: കാണട്ടെ? വാ, എന്റെ ഫേവറിറ്റ് കളർ.
3: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
1: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
4: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
5: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
1: ഓ ഐ നോ.
5: RBI പറയുന്നു,
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. സ്വിസ് പ്രസിഡന്റ് ഗെയ് പാർമലിൻ ഇന്ന് 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഡൽഹിയിലെത്തും. 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഷീ സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ നിലവിലെ ചാമ്പ്യന്മാരായ പാലക്കാട് മുന്നിൽ. വാർത്തകൾ വിശദമായി. സ്വിസ് പ്രസിഡന്റ് ഗെയ് പാർമലിൻ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. മുതിർന്ന ഉദ്യോഗസ്ഥരും വ്യവസായ പ്രമുഖരും അടങ്ങുന്ന ഉന്നതതല സംഘം അദ്ദേഹത്തോടൊപ്പമുണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ശാസ്ത്ര സാങ്കേതിക നൂതന ആശയങ്ങൾ, മൊബിലിറ്റി, സംസ്കാരം തുടങ്ങിയ വിഷയങ്ങളിലായിരിക്കും ചർച്ച. വൈകിട്ട് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ സന്ദർശിക്കുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തും. മറ്റന്നാൾ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 2-ാമത് ഇന്ത്യ EFTA പ്രോസ്പെരിറ്റി ഉച്ചകോടിയിൽ സ്വിസ് പ്രസിഡന്റ് പങ്കെടുക്കും. EFTA രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര നിക്ഷേപ പങ്കാളിയാണ് സ്വിറ്റ്സർലൻഡ്. ഇന്ത്യയുടെ സുരക്ഷയും പ്രാദേശിക അഖണ്ഡതയും ഭീഷണിയായ ഘട്ടങ്ങളിൽ ഇന്ത്യക്കൊപ്പം നിലകൊണ്ട രാജ്യമാണ് റഷ്യയെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 62-ാമത് മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാരത്തിനും നിക്ഷേപത്തിനും പുറമെ സൈനിക, ആണവ, ബഹിരാകാശ മേഖലകളിലെ സഹകരണവും നിലവിലുണ്ടെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. റഷ്യ ഉക്രൈൻ സംഘർഷം നിർഭാഗ്യകരമാണെന്നും സംഘർഷം അവസാനിപ്പിക്കുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളും ആവശ്യമാണെന്നാണ് ഇന്ത്യയുടെ അഭിപ്രായമെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യയുമായും ഉക്രൈനുമായും ഇക്കാര്യത്തിൽ ഇന്ത്യ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും കരിങ്കടലിലെ കപ്പൽ ഗതാഗത സുരക്ഷാ വിഷയം ഉൾപ്പെടെ കാര്യങ്ങളിൽ സഹായകമായ നിലപാട് സ്വീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ജയശങ്കർ അറിയിച്ചു. 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ നടത്തും. കേന്ദ്രമന്ത്രി

0: ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അധ്യക്ഷത വഹിക്കുന്ന അദാലത്തിൽ മുതിർന്ന പെൻഷൻകാരുടെയും കുടുംബ പെൻഷൻകാരുടെയും ദീർഘകാലമായി തീർപ്പാകാതെ കിടക്കുന്ന 897 പരാതികൾ പരിഗണിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. കുടുംബ പെൻഷൻകാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പൊതുചോദ്യങ്ങളും അവയ്ക്ക് മറുപടികളും അടങ്ങിയ ലഘുപുസ്തകവും ചടങ്ങിൽ പുറത്തിറക്കും. 2017 പെൻഷൻ അദാലത്ത് ആരംഭിച്ചതു മുതൽ ഇതുവരെ നടന്ന 16 അദാലത്തുകളിലായി ലഭിച്ച ആകെ 28,797 പരാതികളിൽ 20,676 എണ്ണം പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച 5-ാം ഘട്ട ചർച്ചകൾ ഇന്ന് ഒട്ടാവയിൽ ആരംഭിക്കും. 2026 അവസാനത്തോടെ വ്യാപാര കരാർ അന്തിമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരു രാജ്യങ്ങളും ചർച്ചകൾക്ക് തുടക്കമിടുന്നത്. ചർച്ചകൾ ഈ മാസം 9 വരെ തുടരും. കഴിഞ്ഞ മാസം 18 ന്യൂഡൽഹിയിലാണ് ഇതിനു മുമ്പ് ചർച്ചകൾ നടന്നത്. ഈ വർഷത്തെ നൊബേൽ പുരസ്കാര പ്രഖ്യാപനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഉച്ചകഴിഞ്ഞ് 3 ഫിസിയോളജി മെഡിസിൻ പുരസ്കാരം പ്രഖ്യാപിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ടിൽ ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയെക്കുറിച്ചാണ്.
1: കേന്ദ്ര ഗവൺമെന്റിന്റെ വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്ട് സംരംഭത്തിന് കീഴിൽ മിസോറാമിലെ ലുംഗ്ലേ ജില്ലയിൽ വാഴ കർഷകർ വാഴ അധിഷ്ഠിത ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഇതുവരെ ഏകദേശം 3,78,00,000 രൂപ സമ്പാദിച്ചിട്ടുണ്ടെന്ന് അധികൃതർ പറയുന്നു. പദ്ധതിക്ക് കീഴിൽ വാഴകൃഷിയും വാഴപ്പഴം ഉപയോഗിച്ച് ചിപ്സ് ജ്യൂസ് തുടങ്ങിയ ഭക്ഷ്യോൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് സംസ്കരണ പ്രവർത്തനങ്ങളും സംസ്ഥാന ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ജില്ലയിലെ കാർഷിക സാധ്യതകൾ വിലയിരുത്തിയതിനും പ്രദേശത്ത് വാഴ നന്നായി വളരുമെന്ന് കണ്ടെത്തിയതിനും ശേഷം ഹോർട്ടികൾച്ചർ വകുപ്പ് മായി ആലോചിച്ചാണ് ജില്ലാ ഭരണകൂടം വാഴപ്പഴം പദ്ധതിക്കായി ലുംഗ്ലേ ജില്ലയെ തിരഞ്ഞെടുത്തത്. 17 ഗ്രാമങ്ങളിൽ നിലവിൽ വാഴകൃഷി നടക്കുന്നുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വാഴകൃഷി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ നിന്ന് കൂടുതൽ വരുമാനം നേടുന്നതിന് വാഴപ്പഴം ഉപയോഗിച്ച് ജ്യൂസും ചിപ്സും നിർമ്മിക്കുന്നതിൽ പരിശീലനം നൽകുന്നുണ്ടെന്നും ലുംഗ്ലേ ഡെപ്യൂട്ടി കമ്മീഷണർ നവനീത് മാൻ പറഞ്ഞു.
0: സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഷി സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് വിതരണം ചെയ്യുന്നത്. വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. സംസ്ഥാന സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ രൂപീകരിച്ച പരാതി പരിഹാര സെൽ ഇന്ന് പ്രവർത്തനമാരംഭിക്കും. പദ്ധതി സംബന്ധിച്ച സംശയങ്ങളും പരാതികളും നിർദ്ദേശങ്ങളും 9188946063 എന്ന ഫോൺ നമ്പറിൽ അറിയിക്കാം. ക്യാമ്പസ് ഫ്ലിക്സ് സിനിമാ ക്യാമ്പസുകളിലേക്ക് പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വഴുതക്കാട് വിമൻസ് കോളേജിൽ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി സി വിഷ്ണുനാഥ് നിർവഹിക്കും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയാക്കോട്.
2: കോളേജ് വിദ്യാർത്ഥികളിൽ സിനിമയോടുള്ള കലാ സാംസ്കാരിക അവബോധവും സർഗാത്മകതയും വളർത്തുന്നതിനായി ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ സാംസ്കാരിക വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ക്യാമ്പസ് ഫ്ലിക്സ് സിനിമ ക്യാമ്പസിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. സിനിമയെ വിനോദമാധ്യമം എന്നതിലുപരിയായി കല, സംസ്കാരം, സാമൂഹിക ബോധം, സർഗാത്മകത, വിമർശനാത്മകത, ചിന്ത എന്നിവ വളർത്തുന്ന മാധ്യമമായി വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പുതിയ തലമുറയിലെ ചലച്ചിത്ര പ്രതിഭകളെ കണ്ടെത്തുകയും വളർത്തുകയുമാണ് പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലും നാളെ എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. പ്രശസ്ത ഗജവീരൻ പല്ലാട്ട് ബ്രഹ്മദത്തൻ ഇടിമിന്നലേറ്റ് ചരിഞ്ഞു. ഇന്നലെ വൈകിട്ട് കോട്ടയം പാല അമ്പാറയിലെ പല്ലാട്ട് വീട്ടിൽ വച്ചാണ് ആന ഇടിമിന്നലേറ്റ് ചരിഞ്ഞത്. തൃശൂർ പൂരമടക്കം സംസ്ഥാനത്തെ പ്രമുഖ ഉത്സവങ്ങളിലെല്ലാം നിറസാന്നിധ്യമായിരുന്നു പല്ലാട്ട് ബ്രഹ്മദത്തൻ. മന്ത്രി കെ എം ഷാജി ഇന്ന് കാസർകോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ കാസർകോട് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ജില്ലാതല പട്ടയമേള മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് കാറടുക്ക ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിട ഉദ്ഘാടനം മന്ത്രി നിർവഹിക്കും. സംസ്ഥാനത്തെ 14 KSRTC ബസ് ടെർമിനലുകളിൽ സ്ഥാപിക്കുന്ന സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളുടെയും ഇൻസിനറേറ്ററുകളുടെയും സംസ്ഥാനതല പ്രവർത്തനോദ്ഘാടനം നാളെ മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിക്കും. തമ്പാനൂർ KSRTC ബസ് ടെർമിനലിലാണ് ചടങ്ങ്. കൊല്ലത്ത് സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് 2 ദിവസം പിന്നിൽ.

0: വിട്ടപ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ പാലക്കാട് 200 പോയിന്റുമായി മുന്നിട്ട് നിൽക്കുന്നു. 191 പോയിന്റുമായി മലപ്പുറമാണ് രണ്ടാം സ്ഥാനത്ത്. അണ്ടർ 18 3000 മീറ്റർ റേസ് വാക്ക്, അണ്ടർ 16 വിഭാഗങ്ങളുടെ ഹർഡിൽസ്, ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ജാവലിൻ ത്രോ തുടങ്ങിയ മത്സരങ്ങൾ ഇന്ന് നടക്കും. ഷൊർണൂരിൽ സമാപിച്ച സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ ശാസ്ത്രമേളയിൽ 91 പോയിന്റ് നേടി മഞ്ചേരി ടെക്നിക്കൽ ഹൈസ്കൂൾ കിരീടം സ്വന്തമാക്കി. കുറ്റിപ്പുറം ടെക്നിക്കൽ ഹൈസ്കൂൾ 90 പോയിന്റോടെ രണ്ടാം സ്ഥാനവും 72 പോയിന്റ് വീതം നേടി അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളും കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളും മൂന്നാം സ്ഥാനവും പങ്കിട്ടു. സമാപന സമ്മേളനം മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. 7ാമത് മലബാർ ജലോത്സവത്തിന്റെ ഭാഗമായി കണ്ണൂർ മംഗലശ്ശേരി പുഴയിൽ നടന്ന വള്ളംകളി മത്സരത്തിൽ ചുരുളൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ AKG പോഡോ ദുരുത്തി ജേതാക്കളാക്കി. പാലിച്ചോൻ അച്ചാം ദുരുത്തി രണ്ടാം സ്ഥാനവും അഴീക്കോടൻ അച്ചാം ദുരുത്തി മൂന്നാം സ്ഥാനവും നേടി. 15 പേർ തുഴയുന്ന ചുരുളൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ അഴീക്കോടൻ അച്ചാം ദുരുത്തിക്കാണ് ഒന്നാം സ്ഥാനം. വനിതകളുടെ വിഭാഗത്തിൽ കൃഷ്ണപിള്ളക്കാവും ചിറയ്ക്കാണ് ഒന്നാം സ്ഥാനം. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ കണ്ടെത്തുന്നതിന് അഭിമുഖം ഇന്ന് നടക്കും. ബോർഡ് പ്രസിഡന്റ്, അംഗങ്ങൾ, തന്ത്രിമാരായ കണ്ഠരര് മഹേഷ് മോഹനര്, കണ്ഠരര് ബ്രഹ്മദത്തൻ, പുറത്തുനിന്നുള്ള തന്ത്രി, ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷകൻ എന്നിവരാണ് അഭിമുഖം നടത്തുക. ആലപ്പുഴ എടത്വ ജംഗ്ഷനിൽ തീപിടുത്തത്തിൽ ചന്തയ്ക്ക് സമീപത്തെ 3 കടകൾ കത്തിനശിച്ചു. സമീപത്തെ മറ്റു കടകളിലേക്കും തീ പടർന്നു. ഇന്നലെ രാത്രി 8:45 സംഭവം. ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി തീ അണച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വിസ് പ്രസിഡന്റ് ഗെയ് പാർമലിൻ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഡൽഹിയിലെത്തും. 17ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഷീ സ്കൂട്ടർ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിലെ നിലവിലെ ചാമ്പ്യന്മാരായ പാലക്കാട് മുന്നിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:55 ഉം 7 സെക്കൻഡും.

പ്രിയ ശ്രോതാക്കൾക്ക് സ്നേഹപൂർവ്വം സ്വാഗതം FM ഡയറിയിലേക്ക്. വിജ്ഞാനവും സന്തോഷവും നിറഞ്ഞ വിവിധ ഇനങ്ങളുമായി ഇന്ന് നിങ്ങളോടൊപ്പം FM ഡയറിയിൽ ഞാൻ ഡേസി ബിജു.

ചിന്താശകലം. ചരിത്രം എന്നത് ഭൂതകാലമല്ല, ആധുനിക സഞ്ചാരിക്ക് ഭൂതകാലത്തിലേക്കുള്ള വഴി കാട്ടുന്ന സൂചകങ്ങളാണ്. അമേരിക്കൻ ചരിത്രകാരൻ ഹെൻറി ഗ്ലാസിയുടെ വാക്കുകൾ.

ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. മധ്യകാലഘട്ടത്തിലെ വേണാട് പശ്ചാത്തലമായുള്ള നീലക്കടൽ എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരാണ്? ചോദ്യം ആവർത്തിക്കാം. മധ്യകാലഘട്ടത്തിലെ വേണാട് പശ്ചാത്തലമായുള്ള നീലക്കടൽ എന്ന ചരിത്ര നോവൽ രചിച്ചതാരാണ്? ഈ ചോദ്യത്തിന് ഉത്തരം പറയാം FM ഡയറിയുടെ അവസാന ഭാഗത്ത് 8:30 തൊട്ടുമുൻപ്.

ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വയോജനോത്സവം ആദരിക്കൽ വൈകിട്ട് 5 മണിക്ക്. കടവന്ത്ര ക്ലിന്റ് ആർട്ട് ഗാലറിയിൽ ആതിര ഹരികുമാറിന്റെ ഏകാംഗ ചിത്രപ്രദർശനം രാവിലെ 10 മണി മുതൽ. ഗാന്ധിജയന്തി മാസാചരണത്തോടനുബന്ധിച്ച് തൃക്കാക്കര റൈൻ ഫൌണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടി തൃക്കാക്കര ഇൻഫന്റ് ജീസസ് യു പി സ്കൂളിൽ രാവിലെ 9:30. തൃക്കാക്കര തോപ്പിലായില്യംകാവ് നാഗരാജ ദേവസ്ഥാനത്ത് ആയില്യപൂജ. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.

സേവന വാർത്തകൾ. എറണാകുളം ഭിന്നശേഷിക്കാർക്കായുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും നാളിതുവരെ യു ഡി ഐ ഡി കാർഡ് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷനോട് കൂട്ടിച്ചേർക്കാത്തതുമായ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ അസൽ യു ഡി ഐ ഡി കാർഡ് ദൂതൻ മുഖേനയോ നേരിട്ട് ഹാജരായോ എത്രയും വേഗം കൂട്ടിച്ചേർക്കണമെന്ന് സബ് റീജിയണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു.

പട്ടികജാതി വികസന വകുപ്പിന്റെ 2026-27 വർഷത്തെ പഠനമുറി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ 5 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് അവസരം. ആവശ്യമായ രേഖകൾ സഹിതം പാലക്കാട് മണ്ണാർക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 19. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട് 8547-63-01-25. 8547-63-01-25.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രീതി ജോസഫ്.
2: അമ്മേ, പഴഞ്ഞിണ്ടോ? തിരുവനന്തപുരത്തൊക്കെ ചില വീടുകളിലെ ഒരു സാധാരണ ചോദ്യമാണിത്. മധ്യ തിരുവിതാംകൂറിൽ ഈ കഞ്ഞിക്ക് പഴങ്കഞ്ഞി എന്നാണ് പേര്. മലബാറിലാണെങ്കിൽ വെള്ളച്ചോറ്. സംഭവം തലേന്നത്തെ ചോറ് വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഈ ഐറ്റം ഇപ്പോൾ ചില ഹോട്ടലുകളിലൊക്കെ കിട്ടും. പക്ഷേ മുമ്പ് വീട്ടിൽ മാത്രമേ ഈ ചോദ്യം ഉണ്ടാവൂ. ഹോട്ടലിൽ പോയി പഴങ്കഞ്ഞി ചോദിക്കാനാവില്ല തന്നെ. അന്നൊക്കെ ദോശയോ ഇഡലിയോ ഇടിയപ്പമോ ഒക്കെ ചോദിക്കാം. ഇങ്ങനെ സന്ദർഭങ്ങൾക്കനുസരിച്ച് ഭാഷ മാറുന്നുണ്ട്. ചിരപരിചയത്താൽ വിരസമായ കാര്യങ്ങളെ സൂചിപ്പിക്കാൻ ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്നൊരു പ്രയോഗവുമുണ്ട് നമുക്ക്. എന്തോ ഉണ്ട്? എന്നാ ഉണ്ട് വിശേഷം? പിന്നെ എന്തൊരു പറയണ്? ഈ തരത്തിൽപ്പെട്ട ഒരൊറ്റ ചോദ്യത്തിലൂടെ ഏറെക്കാലം കാണാതിരുന്ന ഒരു സുഹൃത്തിൻ്റെ വ്യക്തിപരവും കുടുംബപരവും ഔദ്യോഗികവുമായ എല്ലാ വിശേഷങ്ങളും നമ്മൾ ഉത്തരമായി പ്രതീക്ഷിക്കുന്നുണ്ട്. നിത്യവും കാണുന്നവരാണെങ്കിൽ ചുമ്മാ ഒരു കുശലവുമാണ് ഇത്തരം ചോദ്യങ്ങൾ. റോഡരികിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ നിർദാക്ഷിണ്യം നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ ഏതൊരാളും കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഒരു പ്രസംഗ ഭാഷ. പക്ഷേ മാലിന്യം നിക്ഷേപിക്കാനെത്തിയ ഒരാളെ തെരുവിൽ കണ്ടാൽ ഇവിടെ ചവറ് കൊണ്ടുവന്ന് ഇടരുത് എന്നായിരിക്കും ഈ പ്രസംഗകൻ പോലും പറയുക. ആരാധ്യനും ബഹുമാന്യനുമായ ഒരാളെ വീടിനുള്ളിലേക്ക് ക്ഷണിക്കുമ്പോൾ പറയുന്ന വരൂ വരൂ അല്ല ക്ലാസ് റൂമിന് പുറത്ത് അനുമതി കാത്തു നിൽക്കുന്ന കുട്ടിയോട് പറയുന്ന വരൂ. ഇനി പരസ്യക്കാരുടെ ഉച്ചഭാഷണിയിലൂടെയുള്ള കടന്നുവരൂ കടന്നുവരൂ വേറൊരു വരൂ ആണ്. സുഹൃത്തിനോടുള്ള കേറി വരൂ മറ്റൊന്ന്. ഭാഷാ പണ്ഡിതരുടെയോ വ്യാകരണ ഗ്രന്ഥങ്ങളുടെയോ സഹായമില്ലാതെ തന്നെ അതതിടങ്ങളിൽ വേണ്ട മലയാളം നമ്മുടെ നാവിൽ നിന്നൂർന്നു വീഴുന്നു. ഇങ്ങനെ വിഭിന്ന അവസരങ്ങളിൽ

0: ഭിന്ന രീതിയിൽ രൂപപ്പെടുന്ന ഭാഷണ സമ്പ്രദായത്തെക്കുറിച്ച് ഒരു പഠനശാഖ തന്നെയുണ്ട്. അതാണ് പ്രായോഗിക ഭാഷാശാസ്ത്രം അഥവാ പ്രാഗ്മാറ്റിക്സ്. ചിലരിതിനെ ന്യായാനുസാരി എന്നും വിളിക്കും. വാക്കിനും വാക്യത്തിനുമുള്ളിൽ പോലും ഇങ്ങനെ പുതിയൊരു ഭാഷ സൃഷ്ടിക്കപ്പെടുന്നത് എല്ലാ ജീവത് ഭാഷകളുടെയും പ്രത്യേകതയാണ്, നമ്മുടെ മലയാളത്തിൻ്റെയും.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

സേവന വാർത്തകൾ. ആലപ്പുഴ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളതും 2025 ജനുവരി മുതൽ 2026 ഓഗസ്റ്റ് വരെ റദ്ദായതുമായ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ തനത് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് പുതുക്കി നൽകുന്നു. എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡിൽ ഒക്ടോബർ 2024 മുതൽ ജൂൺ 2026 വരെ രേഖപ്പെടുത്തിയവർക്കാണ് രജിസ്ട്രേഷൻ പുതുക്കുവാൻ അവസരം. അവസാന തീയതി ഈ മാസം 31. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ ഇതാണ്: 0477224567 3, 0477224567 3.

കോട്ടയം ജില്ലയിലെ ദേശീയ പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ IIT, IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്ക് പഠിക്കുന്ന OEC, OBC വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് OEC പോസ്റ്റ് മെട്രിക് വിദ്യാഭ്യാസാനുകൂല്യ പദ്ധതിക്ക് അടുത്ത മാസം 30 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.egrants.kerala.gov.in ഫോൺ നമ്പറുണ്ട്, 0484-298-3130. 0484-298-3130.

0: മലയാള ഭാഷയെ പ്രചരിപ്പിക്കാനും പരിപോഷിപ്പിക്കുന്നതിനുമായി പ്രവർത്തിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമായ നല്ല മലയാളം കുട്ടികൾക്കായി സംസ്ഥാനതല കവിതാ മത്സരം സംഘടിപ്പിക്കുന്നു. 10 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം. കവിത 50 വരിയിൽ കവിയരുത്. 17 വയസ്സിന് മുകളിലുള്ളവർക്കായി നല്ല മലയാളം സംസ്ഥാനതല ചെറുകഥാ മത്സരവും സംഘടിപ്പിക്കുന്നു. കഥ പരമാവധി 4 പേജിൽ കവിയരുത്. സൃഷ്ടികൾ അയക്കേണ്ട അവസാന തീയതി ഈ മാസം 15. സൃഷ്ടികൾ അയക്കേണ്ട വിലാസം ഇതാണ്: നല്ല മലയാളം, കുന്നമ്പുറത്ത്, കല്ലൂർക്കാട് 68 66 68, മൂവാറ്റുപുഴ. ഇമെയിൽ ID editorial.nml@gmail.com. വിശദവിവരങ്ങൾക്കായി ഫോൺ നമ്പർ ഇതാണ്: 9496503436. 9496503436.
1: അമ്പോ, പകുതി വിലയോ?
2: യെസ്, സിറ്റി സിൽക്സിന്റെ വമ്പൻ സൂപ്പർ ഡ്യൂപ്പർ ഓഫർ. ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് ബ്രാൻഡഡ് ഡ്രസ്സുകൾക്ക് 50% വരെ ഡിസ്കൗണ്ട്, ഒപ്പം മറ്റ് കിഡിലൻ ഓഫറുകളും ഏതാനും ദിവസത്തേക്ക് മാത്രം.

ഇടുക്കി ജില്ലാ ആശുപത്രി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡയാലിസിസ് ടെക്നീഷ്യന്മാരെ നിയമിക്കുന്നു. യോഗ്യത: BSc ഡയാലിസിസ് ടെക്നോളജി, ഡിപ്ലോമ

ഇൻ ഡയാലിസിസ് ടെക്നോളജി, പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ളവരെയും പരിഗണിക്കുന്നതാണ്. 40 വയസ്സിൽ കവിയാത്ത ഉദ്യോഗാർത്ഥികൾ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി നാളെ രാവിലെ 11 മണിക്ക് എത്തിച്ചേരണം. ഫോൺ നമ്പർ 0486223247. 0486223247.

കേരള ഹൈക്കോടതിയിൽ രജിസ്ട്രാർ തസ്തികയിൽ ഒരൊഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മേജർ പദവിയിൽ കുറയാത്ത റാങ്കിൽ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർക്ക് അപേക്ഷിക്കാം. ബിരുദവും പബ്ലിക് റിലേഷൻസിൽ ഡിപ്ലോമയും ഉണ്ടായിരിക്കണം. പ്രായപരിധി 35 മുതൽ 55 വയസ്സ് വരെ. കൂടുതൽ വിവരങ്ങൾക്ക് കേരള ഹൈക്കോടതി റിക്രൂട്ട്മെന്റ് പോർട്ടൽ സന്ദർശിക്കാം. recruitment.hc.kerala.nic.in recruitment.hc.kerala.nic.in

0: എറണാകുളം ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന മേളം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വാദ്യോപകരണങ്ങൾ വാങ്ങി നൽകൽ എന്ന പദ്ധതിയിലേക്ക് ചെണ്ട, തകിൽ, വലംതല, റിതംപാട്, പെരുമ്പറ, കൊമ്പ് എന്നീ വാദ്യോപകരണങ്ങൾ സപ്ലൈ ചെയ്യുവാൻ തയ്യാറുള്ള അംഗീകൃത സ്ഥാപനങ്ങൾ, ഏജൻസികൾ, അംഗീകൃത കരാറുകാർ എന്നിവരിൽ നിന്നും മുദ്രവച്ച ടെൻഡറുകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ ഇതാണ്: 0484242256. 0484242256. ഇതാകാശവാണി കൊച്ചി FM 102.3. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഡയറി.
1: ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
2: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറി മസാലകൾ.
2: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഹരിഹരൻ സംവിധാനം ചെയ്ത് 1992 പുറത്തിറങ്ങിയ ചിത്രമാണ് സർഗം. വിനീത്, രംഭ, മനോജ് കെ ജയൻ, നെടുമുടി വേണു, ഊർമിള ഉണ്ണി തുടങ്ങിയ താരങ്ങൾ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഗാനമാണ് ഇന്നത്തെ ഗാനം. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ബോംബെ രവി, പാടിയത് യേശുദാസും സംഘവും.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
1: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജകർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ.
1: ഫോൺ 8129110087.
2: നമ്മൾ വായിൽ കാണുന്ന പല്ലിന്റെ ഭാഗമാണ് ക്രൗൺ എന്ന് പറയുന്നത്. അതിന്റെ താഴേക്ക് വേരുണ്ട്. ഈ വേരിന്റെ ചുറ്റും അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ കവർ ചെയ്യുന്നതാണ് മോണ എന്ന് പറയുന്നത്. അപ്പൊ ഈ മോണയിൽ അണുബാധ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ മോണരോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ സാധാരണമായിട്ടും പക്ഷെ അധികം പ്രാധാന്യം കൊടുക്കാത്ത ഒരു അസുഖമാണ് ഈ മോണരോഗം എന്ന് പറയുന്നത്. 2020 നടത്തിയൊരു സർവേ വെച്ചിട്ട് കേരളത്തിൽ 90% ജനങ്ങൾക്കും ഈ പറയുന്ന മോണരോഗം ഉണ്ട്. അതിൽ 55% പേർക്കും അത് വളരെ തീവ്രമായ രീതിയിലാണ് മോണരോഗമുള്ളത്. അതായത് പല്ല് ഇളക്കം വന്ന് പല്ല് പോകുന്ന ഒരു അവസ്ഥയാണത്. അപ്പോൾ ഇത് വേദനരഹിതമായതുകൊണ്ട് മോണരോഗത്തിന് അധികം പ്രാധാന്യം ആരും കൊടുക്കാറില്ല, അല്ലെങ്കിൽ ആരും അവെയർ അല്ല. അപ്പൊ അതിന് എത്രയും പെട്ടെന്ന് ചികിത്സ നേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. മോണരോഗത്തിന് പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ബ്രഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ രക്തം വരിക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തത് ഈ ബാഡ് ബ്രത്ത് അല്ലെങ്കിൽ വായുനാറ്റം ഉണ്ടാവുക. പിന്നെ മോണ താഴേക്ക് ഇറങ്ങി വന്നിട്ട് വേര് പുറമേ കാണുക. ചിലവർക്ക് ചിലപ്പോൾ ഒരു ചെറിയൊരു പെയിൻ അല്ലെങ്കിൽ ഒരു ഡൽ ആയിട്ടുള്ള ഒരു വേദന ഉണ്ടാവും. പിന്നെ മോണയുടെ നിറം മാറ്റം. പിന്നെ ചിലവർക്ക് പല്ലിന് ഇളക്കം വരാൻ തുടങ്ങും. പിന്നെ പഴുപ്പ് അല്ലെങ്കിൽ ഈ കക്ക ഇരിക്കുക, മോണയിൽ കക്ക ഇരിക്കുന്നതൊക്കെ

0: ഈ മോണരോഗം ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുക. പിന്നെ മോണയിൽ ഒരു വീക്കം പോലെ വരിക, അല്ലെങ്കിൽ അവസാനത്തെ സ്റ്റേജിലാണ് പല്ല് പോകുന്നതായിട്ട് കാണുക. ആദ്യം നമ്മൾ മോണയിൽ മാത്രം ഉണ്ടാവുന്ന പ്രശ്നത്തിനെയാണ് നമ്മൾ ജിൻജവൈറ്റിസ് എന്ന് പറയുന്നത്. അത് മോണയിലൊരു വീക്കം ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. അത് താഴെയുള്ള എല്ലിലേക്ക് പടർന്നിട്ടുണ്ടാവില്ല. ആ ഒരു സ്റ്റേജിൽ നമുക്ക് ട്രീറ്റ്മെന്റ് എടുത്താൽ അത് നമ്മളുടെ മോണേനെ ഹെൽത്ത് തിരികെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി അത് ഈ അണുബാധ എല്ലിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അതിന് പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറയുന്നത്. അത് തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, 30-35 വയസ്സിന് മുകളിലുള്ളവർക്ക് വരുന്ന പെരിയോഡോണ്ടൈറ്റിസിന് നമ്മൾ ക്രോണിക് പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറയും, അല്ലെങ്കിൽ അഡൽട്ട് പെരിയോഡോണ്ടൈറ്റിസ് എന്നാണ് വേറെ പേര്. ചിലപ്പോൾ ചെറിയ കുട്ടികളിൽ വരെ ഇത് കാണാറുണ്ട്. പ്യൂബർട്ടി സ്റ്റേജ്, അതായത് 11 വയസ്സ് മുതൽ അല്ലെങ്കിൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഈ ഒരു പെരിയോഡോണ്ടൈറ്റിസിന് നമ്മൾ അഗ്രസീവ് പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറയാറുണ്ട്. അതിന് ഈ പറയുന്ന പോലെ കക്ക വേണമെന്നോ അല്ലെങ്കിൽ ആ പേഷ്യന്റിന് മോണയിൽ കളർ വ്യത്യാസം ഉണ്ടാവണമെന്നോ ഒന്നുമില്ല. അത് മിക്കതും നമ്മൾ പഠനങ്ങൾ പറയുന്നത് ജെനറ്റിക് കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ കുട്ടികളിൽ അഗ്രസീവ് പെരിയോഡോണ്ടൈറ്റിസ് വരുന്നത് എന്നാണ്.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് പെരിയോഡോണ്ടിസ്റ്റ് ഡോക്ടർ ദീപശിഖ സുരേഷ്.
2: നല്ല കാഴ്ചയുടെ യാത്ര തുടരട്ടെ. ആര്യ ഐ കെയറിന്റെ ആനിവേഴ്സറി ഓഫർ പ്രമാണിച്ച് 50 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ നേത്ര പരിശോധന, സർജറികൾക്കും കണ്ണടകൾക്കും പ്രത്യേകം ആനുകൂല്യങ്ങൾ. ആര്യ ഐ കെയർ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. കോൺടാക്ട് 9946322888.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
4: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജികർ
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.

കെഎസ്ഇബി അറിയിപ്പ്. 110 KV കണ്ടനാട് സബ്സ്റ്റേഷനിൽ പുതിയ പാനൽ സ്ഥാപിക്കുന്ന ജോലികളുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ കണ്ടനാട് സബ്സ്റ്റേഷൻ പരിധിയിലുള്ള ആരക്കുന്നം, ആമ്പല്ലൂർ, മുളന്തുരുത്തി, അറിയൻകാവ്, കണ്ടനാട്, ചോറ്റാനിക്കര, വെട്ടിക്കൽ, തിരുവാങ്കുളം, ഉദയംപേരൂർ, പൂത്തോട്ട, പെരുമ്പളം, നടക്കാവ്, പുതിയക്കാവ് എന്നീ സ്ഥലങ്ങളിൽ വൈദ്യുതി ഭാഗികമായോ പൂർണമായോ മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 0484242638, 0484242639, അല്ലെങ്കിൽ 944645588. വിളിക്കേണ്ട സമയം ഇന്ന് വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്.

സേവന വാർത്തകൾ. കേരള ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള സാമ്പത്തിക താങ്ങൽ പദ്ധതി പ്രകാരമുള്ള ധനസഹായത്തിനായി അപേക്ഷകൾ ക്ഷണിച്ചു. December 31 വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. 2025 March 31 വരെ രജിസ്റ്റർ ചെയ്തവരാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപേക്ഷകൾ ഓഫീസിൽ നേരിട്ടാണ് സ്വീകരിക്കുന്നത്. ധനസഹായത്തിനായി അപേക്ഷയോടൊപ്പം രജിസ്ട്രേഷൻ കാർഡിന്റെ പകർപ്പ്, ആധാർ കാർഡിന്റെ പകർപ്പ്, 2026 ഡിസംബർ വരെയുള്ള അംശാദായം അടച്ച പാസ്ബുക്കിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് തുടങ്ങിയ രേഖകൾ സഹിതം ക്ഷേമനിധി ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ ഇതാണ്: 04842454443, 04842454443.

കാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2027 അപേക്ഷ ക്ഷണിച്ചു. വികസിത് ഭാരത് ചാലഞ്ച് ക്വിസ്, ഉപന്യാസം, പ്രസന്റേഷൻ, കൾച്ചറൽ ട്രാക്ക്, നാടോടിനൃത്തം, നാടൻപാട്ട്, ചിത്രരചന, പ്രസംഗം, കവിതാരചന, ഡിസൈൻ ഫോർ ഭാരത്, ഡൽഹി സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറുമായി സഹകരിച്ച് നടത്തുന്ന ഡിസൈൻ മത്സരം, ഹാക്ക് ഫോർ സോഷ്യൽ കോസ്, സാങ്കേതിക കണ്ടുപിടുത്ത മത്സരം, യൂത്ത് ഓൺടർപ്രണർഷിപ്പ് ചാലഞ്ച്, യൂത്ത് പാർലമെന്റ് എന്നിങ്ങനെ 6 വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ. കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ജനുവരി 10 മുതൽ 12 ന്യൂഡൽഹിയിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാം. രജിസ്റ്റർ ചെയ്യുവാനായി myBharat.gov.in/vbyid 2027 സന്ദർശിക്കുക. myBharat.gov.in/vbyid 2027

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. സ്വിസ് പ്രസിഡന്റ് ഗെയ് പാർമലിന്റെ 3 ദിവസത്തെ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ കാനഡ നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 5-ാം ഘട്ട ചർച്ചകൾ ഇന്ന് ഒട്ടാവയിൽ ആരംഭിക്കും. 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അധ്യക്ഷനാകും. കേരളത്തിൽ മത്സ്യത്തൊഴിലാളി വനിതകൾക്കുള്ള ഷീ സ്കൂട്ടറുകളുടെ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. അമേരിക്ക തങ്ങളുടെ 7 നിബന്ധനകൾ അംഗീകരിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ. മിസൈലുകളുടെ ദൂരപരിധി വർദ്ധിപ്പിക്കാനും പദ്ധതി. 2026 ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ സമാപനം. 21 സ്വർണമടക്കം 85 മെഡലുകളുമായി ഇന്ത്യ 4-ാം സ്ഥാനത്ത്. 2030 ഗെയിംസ് ദോഹയിൽ. വാർത്തകൾ വിശദമായി. സ്വിസ് പ്രസിഡന്റ് ഗെയ് പാർമലിന്റെ 3 ദിവസത്തെ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സ്വിസ് പ്രസിഡന്റ് ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, നവീകരണം തുടങ്ങി വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ഇരു നേതാക്കളും വിലയിരുത്തും. വൈകുന്നേരം രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തുന്ന സ്വിസ് പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയും സന്ദർശിക്കും. ഇന്ത്യയും കാനഡയും തമ്മിൽ നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 5-ാം ഘട്ട ചർച്ചകൾ ഇന്ന് കാനഡയിലെ ഒട്ടാവയിൽ ആരംഭിക്കും. ഈ വർഷം അവസാനത്തോടെ വ്യാപാര കരാർ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ചർച്ച. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ഉഭയകക്ഷി ചരക്ക് വ്യാപാരം 8.66 ബില്യൺ US ഡോളറിൽ എത്തിയിരുന്നു. ഇന്ത്യയുടെ സുരക്ഷയും പ്രാദേശിക അഖണ്ഡതയും ഭീഷണിയിലായ ഘട്ടങ്ങളിലെല്ലാം ഇന്ത്യയ്ക്കൊപ്പം നിലകൊണ്ട രാജ്യമാണ് റഷ്യയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ 62-ാമത് മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. റഷ്യ യുക്രൈൻ സംഘർഷം ഉടൻ അവസാനിപ്പിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് വിദേശകാര്യമന്ത്രി ആവർത്തിച്ചു. സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളും ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: യൂറോപ്പ് ആസ് എ ഹോൾ ഹാസ് ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ബിക്കം മോർ കൊഹീസീവ് ആൻഡ് ദെർഫോർ ഓൺ ദ വേൾഡ് സ്റ്റേജ് പൊട്ടൻഷ്യലി മോർ ക്രെഡിബിൾ. ഐ ഡു തിങ്ക് യൂറോപ്പ് ഹാസ് റിയലി എ വെരി പവർഫുൾ കേസ് ടുഡേ ആൻഡ് ഫ്രാങ്ക്ലി ഓഫേഴ്സ് എ വെരി സ്ട്രോങ് അട്രാക്ഷൻ ഫോർ എ കൺട്രി ലൈക്ക് ഇന്ത്യ ടു റീച്ച് ഔട്ട് ആൻഡ് ഡെവലപ്പ് ഇറ്റ്സ് റിലേഷൻഷിപ്പ്.
0: 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അധ്യക്ഷനാകും. ദീർഘകാലമായി തീർപ്പാക്കും.

0: കാണാതെ കിടക്കുന്ന 897 പരാതികൾ അദാലത്തിൽ പരിഗണിക്കും. 2017ലാണ് അദാലത്തുകൾക്ക് തുടക്കമിട്ടത്. ഇതുവരെ 20676 പരാതികൾ പരിഹരിച്ചു. സൂപ്പർ കമ്പ്യൂട്ടിംഗ് രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി ദേശീയ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ദൌത്യത്തിന് കീഴിൽ ഇന്ത്യ പ്രത്യേക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുത്തതായി കേന്ദ്ര സർക്കാർ. സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ രൂപകൽപ്പന, വികസനം, നിർമ്മാണം, സിസ്റ്റം സോഫ്റ്റ്വെയർ, പ്രത്യേക ആപ്ലിക്കേഷനുകൾ എന്നിവ ഉൾപ്പെടെയുള്ളവയിൽ ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് ശേഷി ശക്തിപ്പെടുത്തുന്നതിനായി ഏകദേശം 4500 കോടി രൂപ ചെലവിൽ 2015 ഏപ്രിലാണ് ദൌത്യം ആരംഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ അനുച്ഛേദം 370നെക്കുറിച്ചാണ് ഇന്ന്.
1: 2019 ഓഗസ്റ്റ് 5 ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മുകശ്മീരിന് നൽകിയിരുന്ന പ്രത്യേക പദവി റദ്ദാക്കിക്കൊണ്ടുള്ള രാഷ്ട്രപതിയുടെ ഉത്തരവ് പുറപ്പെടുവിച്ചു. 2023 ഡിസംബറിൽ സുപ്രീംകോടതി ഈ നടപടികളുടെ ഭരണഘടനാപരമായ സാധുത ശരിവയ്ക്കുകയും ആർട്ടിക്കിൾ 370 താൽക്കാലിക വ്യവസ്ഥയായിരുന്നുവെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്ന് 2024 മേഖലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെ തുടർന്ന് ജമ്മുകശ്മീരിൽ സമാധാനവും സാധാരണ നിലയും തിരിച്ചെത്തിയതായാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഇന്ന് അസമിലെ ദിബ്രുഗഡിൽ നിന്ന് ആദ്യത്തെ അന്താരാഷ്ട്ര ചരക്ക് കപ്പൽ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. ബോഗിബീൽ ടെർമിനലിൽ രാവിലെ നടക്കുന്ന ചടങ്ങിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഓൺലൈനായി പങ്കെടുക്കും. അസം പെട്രോ കെമിക്കൽസ് ലിമിറ്റഡിൽ നിന്നുള്ള മെഥനോളുമായി ബംഗ്ലാദേശിലെ ധാക്കയിലുള്ള പങ്കോൺ തുറമുഖത്തേക്കാണ് യാത്ര. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഷീ സ്കൂട്ടർ വിതരണവും ഇന്ന് നടക്കും. വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. തിരുവനന്തപുരത്തെ വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ അധ്യക്ഷനാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ജൂണിലെ ഇടക്കാല കരാറിലെ 7 നിബന്ധനകൾ അമേരിക്ക അംഗീകരിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ. അമേരിക്കയുമായുള്ള സംഘർഷം രൂക്ഷമായതോടെ മിസൈലുകളുടെ ദൂരപരിധി വർദ്ധിപ്പിക്കാനും പദ്ധതിയുണ്ടെന്ന് ഇറാനിയൻ സൈനിക വക്താവ് മുഹമ്മദ് അക്രാമിനിയ പറഞ്ഞു. എന്നാൽ ഇറാനുമായുള്ള സംഘർഷം ഉടൻ അവസാനിക്കുമെന്നും തുടർന്ന് എണ്ണവില കുത്തനെ കുറയുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. വർണ്ണാഭമായ സമാപന ചടങ്ങോടെ ജപ്പാനിലെ ഏഷ്യൻ ഗെയിംസിന് തിരശീല വീണു. 2030 ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ദോഹയ്ക്ക് ഔദ്യോഗികമായി ദീപശിഖയും പതാകയും കൈമാറി. ഗെയിംസിൽ ഇരട്ട സ്വർണം നേടിയ ഇന്ത്യയുടെ ഷൂട്ടിംഗ് താരം നീരു ധണ്ട സമാപന ചടങ്ങിൽ ദേശീയ പതാകയേന്തി. മെഡൽ പട്ടികയിൽ ചൈന, ജപ്പാൻ, ദക്ഷിണകൊറിയ എന്നീ രാജ്യങ്ങൾക്കാണ് യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ. 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും അടക്കം 85 മെഡലുകൾ സ്വന്തമാക്കി ഇന്ത്യ 4 സ്ഥാനത്തെത്തി. പാലക്കാട് ഷൊർണൂരിൽ സമാപിച്ച സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ ശാസ്ത്രമേളയിൽ 91 പോയിന്റ് നേടി മഞ്ചേരി ടെക്നിക്കൽ ഹൈസ്കൂൾ കിരീട ജേതാക്കൾ. കുറ്റിപ്പുറം ടെക്നിക്കൽ ഹൈസ്കൂൾ 90 പോയിന്റോടെ 2 സ്ഥാനം നേടി. 72 പോയിന്റ് വീതം ലഭിച്ച അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളും കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളും 3 സ്ഥാനം പങ്കിട്ടു. കേരളത്തിലെ ആദ്യ പുകയില രഹിത ഗ്രാമമായി എറണാകുളം ജില്ലയിലെ കീഴ്മാടിനെ പ്രഖ്യാപിച്ചു. കീഴ്മാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ബെന്നി ബെഹനാൻ MP പ്രഖ്യാപനം നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: പൊതുസ്ഥലത്തെ പുകവലി തടയിൽ വിദ്യാലയങ്ങളുടെ 100 മീറ്റർ പരിധിയിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിക്കൽ, 18 വയസ്സിന് താഴെയുള്ളവർക്ക് പുകയില ലഭിക്കുന്നില്ലെന്ന് ഉറപ്പാക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയത്. പൊതുസ്ഥലത്ത് പുകവലിച്ചതിന് 200 രൂപ വീതം പിഴ ഈടാക്കി. കുടുംബശ്രീ, ആശാ പ്രവർത്തകർ, ഹരിത കർമ്മസേന, ആരോഗ്യ പ്രവർത്തകർ, വ്യാപാരികൾ തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് പ്രവർത്തനങ്ങൾ. എക്സൈസുമായി ചേർന്ന് പരിശോധനകളും പുകയില വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു.
0: കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത 2 ദിവസത്തിനുള്ളിൽ മറാത്ത്വാഡ, വിദർഭ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നിന്നും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പിൻവാങ്ങിയേക്കുമെന്നും സൂചനയുണ്ട്. ഉത്തരാഖണ്ഡ്, തെലങ്കാന, ലക്ഷദ്വീപ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉത്തർപ്രദേശിലെ ഗോമതി നദിയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ലഖ്നൌ ജില്ലാ ഭരണകൂടം ലക്നൌ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുകയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്.

0: അതിന്റെ നിർദ്ദേശപ്രകാരം ദുരിതബാധിതരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ബോട്ടുകൾ വഴി വീടുകളിലെത്തി ദുരിതാശ്വാസ കിറ്റുകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ ചിന്താ ശിബിരം ഇന്ന് ഗുജറാത്തിൽ. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നേതൃത്വം നൽകും. രണ്ടു ദിവസം നീളുന്ന ശിബിരത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും വിവിധ ഏജൻസികളിലെയും പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിലെ പ്രശസ്ത ഗജവീരൻ പല്ലാട്ട് ബ്രഹ്മദത്തൻ ഇടിമിന്നലേറ്റ് ചരിഞ്ഞു. കോട്ടയം പാലാ അമ്പാറയിലെ പല്ലാട്ട് വീട്ടിൽ വച്ചാണ് ആനയ്ക്ക് ഇടിമിന്നലേറ്റത്. മന്ത്രി കെ എം ഷാജി ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ജില്ലാതല പട്ടയമേള മന്ത്രി ഉദ്ഘാടനം ചെയ്യും. വിവിധ സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ നഗാവ് ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നാളെ. വോട്ടെണ്ണൽ വെള്ളിയാഴ്ച നടക്കും. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം, പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി, പശ്ചിമബംഗാളിലെ റജിനഗർ, നന്ദിഗ്രാം എന്നിവയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. ഇന്ന് ലോക അധ്യാപക ദിനം. അധ്യാപകരുടെ പദവി സംബന്ധിച്ച് 1966 ഐഎൽഒ യുനെസ്കോ ശുപാർശയുടെ 60 വർഷം അടയാളപ്പെടുത്തുന്നതാണ് ഈ ദിനം. നിർമ്മിത ബുദ്ധിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി സൂപ്പർ ഇന്റലിജൻസ് ഫോഴ്സ് എന്ന പേരിൽ ദൌത്യസേന രൂപീകരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ ജെ ക്ലേട്ടൺ നയിക്കുന്ന സംഘത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമലിന്റെ 3 ദിവസത്തെ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ കാനഡ നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 5-ാം ഘട്ട ചർച്ചകൾ ഇന്ന് ഒട്ടാവയിൽ ആരംഭിക്കും. 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അധ്യക്ഷനാകും. കേരളത്തിൽ മത്സ്യത്തൊഴിലാളി വനിതകൾക്കുള്ള ഷീ സ്കൂട്ടറുകളുടെ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. അമേരിക്ക തങ്ങളുടെ 7 നിബന്ധനകൾ അംഗീകരിക്കുന്നതുവരെ ഹോർമുസ് കടലെടുക്ക അടച്ചിടുമെന്ന് ഇറാൻ. മിസൈലുകളുടെ ദൂരപരിധി വർദ്ധിപ്പിക്കാനും പദ്ധതി. 2026 ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിൽ സമാപനം. 21 സ്വർണമടക്കം 85 മെഡലുകളുമായി ഇന്ത്യ 4-ാം സ്ഥാനത്ത്. 2030 ഗെയിംസ് ദോഹയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 35:23. പ്രിയ ശ്രോതാക്കൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം FM ഡയറിയിലേക്ക്.

0: സമകാലികം.
1: ഇന്ന് ഒക്ടോബർ മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച, ലോക പാർപ്പിട ദിനം. ഭൂമിയിലെ സകല ജീവികൾക്കും തലചായ്ക്കാൻ ഒരിടമുണ്ട്. പാമ്പുകൾക്ക് മാളവും പറവകൾക്ക് ആകാശവുമുണ്ട്. എന്നാൽ വിവരവും വിവേകവും ചിന്താശേഷിയും പ്രവർത്തനശേഷിയുമുള്ള മനുഷ്യരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഈ സമവാക്യം തെറ്റുന്നതായി കാണാം. മനുഷ്യന്റെ പ്രാഥമിക ആവശ്യഘടകങ്ങളായ ആഹാരം, വസ്ത്രം എന്നിവയ്ക്കൊപ്പം വേണ്ട ഒന്നാണ് പാർപ്പിടം. അത് നമുക്ക് സുരക്ഷിതത്വവും സ്വകാര്യതയും നൽകുന്ന ഇടമാണ്. മാത്രമല്ല, ഒരു പൗരന്റെ മാന്യമായി ജീവിക്കാനുള്ള അവകാശങ്ങളിലൊന്നുകൂടിയാണ് അത്. എന്നാൽ അതിവേഗം വളരുന്ന നഗരവൽക്കരണവും സാമ്പത്തിക അസമത്വങ്ങളും ഒരു വിഭാഗം ആളുകളെ കടത്തിണ്ണകളിലേക്കും വഴിയോരത്തേക്കും പുറമ്പോക്കുകളിലേക്കും തള്ളി നീക്കുന്നു. ലക്ഷം വീട് പദ്ധതി മുതൽ ലൈഫ് മിഷൻ, പ്രധാനമന്ത്രി ആവാസ് യോജന തുടങ്ങി നിരവധി പദ്ധതികൾ വഴി നാം ഏറെ മുന്നോട്ടു പോയെന്ന് അവകാശപ്പെടുമ്പോഴും തലചായ്ക്കാൻ ഒരിടമില്ലാതെ അലയുന്ന ജീവിതങ്ങൾ ബാക്കി നിൽക്കുന്നു എന്നതാണ് വാസ്തവം. ഇതേക്കുറിച്ചാണ് ഇന്ന് സമകാലികം. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട എടവനക്കാട് സ്വദേശി ഷീല.
2: പണിക്ക് അങ്ങനെ പോകാൻ പറ്റാത്ത സ്ഥിതി ഇരിക്കുന്നു. അപ്പൊ ഞങ്ങക്ക് വീട് ഇങ്ങനെ പ്രളയത്തിൽ പെട്ടിട്ട് പൊക്കം വരെ വെള്ളം കയറി. അപ്പൊ പഞ്ചായത്തിൽ നിന്നും വില്ലേജിൽ നിന്നും വില്ലേജ് ഓഫീസറും വന്നിട്ട് വാടകക്ക് പോകാൻ പറഞ്ഞു. പഞ്ചായത്തിൽ വാടക കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കിട്ടിയില്ല. ഞങ്ങൾ അവിടെ പൊള്ളോ കയറി ആകെ ദ്രവിച്ച് ഇതായി. അവിടെ താമസിക്കാനേ പറ്റൂല. അതിനിടക്ക് ഞങ്ങൾ ഈ ഷെഡ് വെച്ചവിടെ പുഴ ഇറമ്പത്താണ് വീട്. ഇഷ്ടത്തിന് പൈസ കിട്ടിയായിരുന്നു. ആ പൈസ കൊണ്ടാണ് ഞങ്ങൾ ഷെഡ് വെച്ചത്. വെച്ചിട്ട് ആ ഷെഡും നിലംപതിച്ച് വീണ്. ഞാൻ തൊഴിലുറപ്പിന് പോകണ്ടായിരുന്നു. ഇപ്പൊ അത് നിർത്തി. എനിക്കും ശാരീരികമായി ബുദ്ധിമുട്ടുണ്ട്. നെഞ്ചിടിപ്പും ശ്വാസം മുട്ടൊക്കെ ചെയ്താറേ. മരുന്നിന് പോണെ കാശ് ഇത്ര വേണ്ടി വരുമല്ലോ. അങ്ങനെ പുള്ളി ഇപ്പൊ മരുന്നിലിരിക്കുകയാണ്. പണിക്ക് പോകാൻ പറ്റാതെ അങ്ങനെ വീടില്ലാത്ത

0: ഞാൻ 21 വയസ്സിൽ കല്യാണം കണ്ട കഴിച്ചതാ. ഞാൻ ഒരു മരണം കൂടെ അടക്കുന്ന രോഗിയാ, എനിക്ക് ഒന്നുമില്ല.
1: കടത്തിണ്ണയിൽ കിടന്നുറങ്ങി ഉണ്ണിയപ്പവും പപ്പടവും വിറ്റ് ഉപജീവനം കഴിക്കുന്ന സുഭാഷ്.

0: ഇങ്ങനെ ദുഴി ഇറങ്ങി നടക്കും. ഈ അവസ്മാരം പിറവിയിലുള്ള രോഗമാണ് ഇത്. ഇനി മരിക്കുന്ന കാലം വരെ ഈ അസുഖം ഉണ്ടാവും. ആരും നമ്മളെ സംരക്ഷിക്കാനില്ല, മരുന്നില്ല. മരുന്ന് മേടിക്കണമെങ്കിൽ ഈ പറയാൻ നമ്മൾ കാശുണ്ടാക്കി മേടിക്കണം. ആ അവസ്ഥയിലാണ് നമ്മൾ ഇങ്ങനെ പിച്ചത് തെണ്ടി ജീവിക്കും. അതാണ് എൻ്റെ ജീവിതം. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എൻ്റെ അവസ്ഥ. ഞാൻ വെയിലത്തൂടെ നടന്ന് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് പത്ത് രൂപ കാശുണ്ടാക്കി, അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം.
1: എന്റെ ചേട്ടന് സുഖമില്ലാതെ മരിച്ചു പോയതാണ്. മഞ്ഞപ്പിത്തം വന്ന് കരളരോഗമായിരുന്നു.
2: കിടപ്പാടമില്ലാത്തതിന്റെ വിഷമം പങ്കുവെക്കുന്നു ഈ വീട്ടമ്മ.
1: ചേട്ടൻ മരിച്ചിട്ടപ്പോ 16 വർഷമായി. മരിക്കുന്നതിന് മുമ്പ് ഒരു 5 സ്ഥലം മേടിച്ചിട്ടുണ്ടായിരുന്നു. മരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പിള്ളേർ കൊച്ചു പിള്ളേരായിരുന്നു. ചേട്ടൻ മരിച്ചതിന് ശേഷം ഞങ്ങൾ വാടകയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ പറമ്പിൽ വീടുണ്ടായില്ല. അങ്ങനെ എനിക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു വീട് കിട്ടി. ആ വീടിൻ്റെ പണി കഴിഞ്ഞ് തേച്ചതൊന്നുമില്ല, വെറുതെ കറണ്ടുമില്ല, വെളിച്ചമില്ല, ഇരട്ടത്താണ് ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് അവിടെ പോയി കിടന്നത് തന്നെ. ആ ഒരവസ്ഥയിലെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. എല്ലാം പോയായിരുന്നു. ഞങ്ങളുടെ വാടകക്കാരുടെ ഇത് കേട്ടിട്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങി അവിടെ പോയി കിടന്നത്. കതുക് പോലും ഉണ്ടായില്ല എൻ്റെ മോളെയും കൂടെ പോയി കിടക്കുമ്പോൾ. അങ്ങനെ പിന്നെ അപ്പോൾ മൊക്കരെ ആലോചന വന്നു. അപ്പോൾ അന്നേരം കെട്ടിക്കാൻ വേണ്ടി ഞാൻ അത് സ്ഥലം വിറ്റു. വഴിയില്ലാത്തതുകൊണ്ട് തുച്ഛമായ പൈസയ്ക്കാണ് പോയത്. വീടിൻ്റെ പണിച്ച് കുറച്ചപ്പോൾ സൊസൈറ്റി കടം ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ സുഖമില്ലാതെ വന്നപ്പോൾ ഒക്കെ വെച്ചപ്പോൾ കുറച്ച് കടം ഉണ്ടായിരുന്നു. അതൊക്കെ വീട്ടിൽ എല്ലാം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സ്ഥലം മേടിക്കേണ്ട പൈസ ഒന്നും കിട്ടിയില്ല. അച്ഛനും അമ്മയും എൻ്റെ കൂടെയുണ്ട്. എനിക്ക് കണ്ണിപ്പോൾ തിമിരം വന്ന് പൂർണ്ണമായി കാഴ്ച നഷ്ടപ്പെട്ടു പോയി. പിന്നെ അച്ഛനും കാഴ്ചയിപ്പോൾ തിമിരം രണ്ടും ഇപ്പോൾ ഓപ്പറേഷൻ ഉടനെ ചെയ്യണോ ഡോക്ടർ പറഞ്ഞ കാലം. പഞ്ചായത്തിൽ നിന്ന് കിട്ടുമായിരുന്നു ഞങ്ങൾക്ക് ഒരു വളരെ ഉപകാരം ആയേനെ. എനിക്കായിട്ട് ഒരു കിടപ്പാട് എനിക്കുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛനും അമ്മേനെയും നോക്കാം. അപ്പോൾ നമ്മളങ്ങനെ തട്ടിമുട്ടിയൊക്കെ അങ്ങനെ അങ്ങ് പോവുകയാണ്. എനിക്കിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് എൻ്റേതായെന്ന് പറയാൻ, ഞാനൊരു പെണ്ണല്ലേ, ഒരു ഭർത്താവ് പോലും ഇല്ലാത്താളാണ്. എന്ത് ചെയ്യും? എനിക്ക് എപ്പോഴും ഓർക്കുമ്പോൾ ചേർത്ത് തന്നെ സങ്കടം തോന്നും. രാത്രിയൊക്കെ ആകുമ്പോൾ വെപ്രാളാണ്. എന്ത് ചെയ്യും? ഒരു കിടപ്പാടും ഇല്ലല്ലോ. എന്തെല്ലാം കാര്യം ഇപ്പം എനിക്കാണെങ്കിലും എൻ്റെ തലയ്ക്ക് ഒരു സ്കാനിങ്ങും ഒരു മൂക്കിൽ നിന്ന് ഒരു ടെസ്റ്റും പറഞ്ഞു വെക്കുക. പുറത്ത് ടെസ്റ്റ് ചെയ്യുന്നത് അത് 2000 രൂപ. ഞാൻ ഡോക്ടറോട് പറഞ്ഞ് എനിക്ക് അതിന് നിവർത്തിയില്ല, ഡോക്ടറെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാനിങ്ങ് പോകുന്നു, ചെയ്തിട്ടില്ല. നേരം വിളിക്കുമ്പോഴും സന്ധ്യയാകുമ്പോൾ നമുക്ക് വെപ്രാളാദ്യം പകൽ എങ്ങനെയെങ്കിലൊക്കെ അങ്ങ് നടന്നു പോകും. സന്ധ്യയാകുമ്പോൾ മനുഷ്യൻ ടെൻഷൻ. പിന്നെ എല്ലാം ദൈവത്തിനെ വിളിച്ച് അങ്ങ് മുന്നോട്ടങ്ങ് പോവുകയാണ്.
2: രാത്രിയാകുമ്പോൾ നിരവധി ആൾക്കാരാണ് വഴിയോരത്ത് കിടന്നുറങ്ങുന്നതെന്ന് ചോറ്റാനിക്കരയിൽ കട നടത്തുന്ന മണികണ്ഠൻ.
3: വൃദ്ധനായ ആൾക്കാർ കണ്ടമാനം ഇവിടെ ഉണ്ട്. കാരണം ഒരു വീടും കുടിയില്ലാത്ത അച്ഛന്മാര് അമ്മമാര് അങ്ങനെ കണ്ടമാന ആൾക്കാർ ഇവിടെ ഒരു വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഒരു 5-6 തൊട്ട് ഇവിടെ ഫുൾ ചേക്കേറുന്ന കുറെ കുടുംബമില്ലാത്തവരും മക്കൾ ഉപേക്ഷിച്ചു കിട്ടവരും അങ്ങനെ കണ്ടമാന ആൾക്കാർ ഇവിടെ ഉണ്ട്. കുറെ അധികം ആൾക്കാർ ലോട്ടറി വിൽപ്പന നടത്തുന്ന കുറെ ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാർ അവരെന്തെങ്കിലുമൊക്കെ പുഷ്പങ്ങളോ കാര്യങ്ങളൊക്കെ പറിച്ച് മറ്റുള്ളവർ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. മാല കെട്ടി ജീവിക്കുന്നവരുണ്ട്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അവരെ കിടക്കുന്നത് കടത്തിണ്ണകളിലും കാര്യങ്ങളിലാണ് അവരുടെ ഉപജീവനവും കിടപ്പും. ഇന്ന് വരെയും ആർക്കും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല അവരെ സംബന്ധിച്ച്. അവര് വരും കിടക്കും പോകുന്നുള്ളാണ്ട് ആർക്കും ഒന്നൊരു ബുദ്ധിമുട്ടായിട്ട് കണ്ടിട്ടില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആയിരിക്കും കൂടുതലുള്ളത്. കിടപ്പാടില്ലാണ്ട് കിടന്ന് ഭയങ്കര കഷ്ടപ്പെടുന്നവരാണ്. അന്നം പോലും കിട്ടാൻ വകയില്ലാത്തവരാണ്. അമ്പലത്തിൽ ഇവിടെ ഓൾറെഡി ഭക്ഷണം ഉള്ളതാണ് ഉച്ചയ്ക്ക്. അപ്പോൾ അവർ ആ ഭക്ഷണങ്ങളെല്ലാം അവിടെ നിന്ന് കഴിച്ച് പിന്നെ അവർ കിട്ടുന്ന സുഖമായ രീതിയിൽ നിന്ന് ഒരു ഭക്ഷണം കഴിച്ച് ഇന്ന് മുന്നോട്ട് ഓടിച്ചു പോകും. ഞങ്ങളുടെ ഇപ്പോൾ 3 പക്ഷേ സ്ഥിരം കാണുന്ന മുഖങ്ങളുടെ എപ്പോഴും കാണാം. പക്ഷേ അവർ ആരെക്കൊണ്ടും ഉപദ്രവങ്ങളില്ല കേട്ടോ. അവർ വരും ഇപ്പോൾ നമ്മുടെ കിടക്കുന്നതിലേ കിടക്കുന്നവരാണ്. അവരെ പോലുള്ള ആൾക്കാർ കിടക്കുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ കിടക്കും ഒരു സേഫ്റ്റിയാണ്. കാരണം വെച്ചാൽ ഒരാൾ കിടക്കുമ്പോൾ ഒരുത്തടത്തും വന്ന് നമ്മുടെ കടയിലേക്ക് വന്ന് ഒന്ന് എടുക്കാനോ പൊട്ടിക്കാനോ വരില്ല. അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് ഒരു ഷെൽട്ടർ അത്യാവശ്യമാണ്. നാളെ എന്തെങ്കിലും സംഭവിച്ചു, എവിടെ കൊണ്ടുപോകും, എന്ത് കൊണ്ടുപോകുന്ന ഒരു ബ്ലാങ്കാണ് ഇപ്പോഴും. അപ്പം അങ്ങനെയുള്ളവർക്ക് സർക്കാർ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം ഒരു ഷെൽട്ടർ അവർക്ക് ആവശ്യമാണ്. ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഷെൽട്ടർ ആവുകയാണെങ്കിൽ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളവർക്ക് എപ്പോഴും ഒരു സേഫായിരിക്കും. അതാണ് നമ്മുടെ ഇന്ന് ഏറ്റവും വേണ്ട കേസത. ഇങ്ങനെ ഒരു ഷെൽട്ടർ ഉണ്ടെങ്കിൽ ഇവരിങ്ങനെ കിടത്തണമെന്നൊരു കിടക്കില്ല. പഴയ കാറ്റൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ചാറലും കാറ്റും അടിച്ചിട്ടാണ് അവർ കിടക്കുന്നത്. അപ്പം അതിനൊക്കെ ഒരു സൊല്യൂഷൻ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. കൊതുകിൻ്റെ ഒക്കെ ബഹളാണ് ഇവിടെ. അപ്പം അത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്കൊരു കിടക്കാൻ ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഏറ്റവും നല്ലൊരു കാര്യം. അപ്പം എന്താ ഗുണം വെച്ചാൽ ഇങ്ങനെ ഈ കിടത്തുന്ന കിടക്കുന്ന പരിപാടികൾ ഒഴിവാകും.
2: തെരുവിൽ കഴിയുന്നവർക്ക് ആശ്വാസമായി പ്രവർത്തിക്കുന്ന ഓട്ടോ ഡ്രൈവർ മുരുകൻ.
4: എൻ്റെ 10 ഏകദേശം 20,000 പരം മനുഷ്യരെ തെരുവിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ സാധിച്ചു. വേദനകളുടെയും വിഷമങ്ങളുടെയും ദുഃഖങ്ങളുടെയും യാതനകളുടെയും ഒരുപാട് മനുഷ്യരുടെ കണ്ണീർ കണ്ടം. എറണാകുളം നഗരത്തിലെ മണപ്പാട്ടി പറമ്പിന് സമീപത്തായി ഒരു അമ്മ, തിരുച്ചി സ്വദേശിയാണ്, ഏകദേശം 60 മുകളിൽ പ്രായമുണ്ട്. അവർ അവിടെ ഒരു കുടിൽ വെച്ച് മണപ്പാട്ടി പറമ്പിൽ താമസിക്കുകയായിരുന്നു. റോഡരികിൽ കുഷ്ഠരോഗം ബാധിച്ച് 2 കൈയിൻ്റെ വിരലുകൾ നഷ്ടപ്പെട്ട് ഭക്ഷണം പോലും കഴിക്കാനാവാത്ത അവസ്ഥയിൽ ഭിക്ഷാടനം നടത്തിയായിരുന്നു അവർ ഉപജീവനം നടത്തിയിരുന്നത്. ഒരു ദിവസം റോഡിൻ്റെയും നാടിൻ്റെയും വികസനത്തിന് വേണ്ടിയിട്ടിരുന്ന കുടിലെല്ലാം തച്ചുടച്ചു പോയി. ഈ വിവരമറിഞ്ഞ് എത്തിയ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും 100 മനുഷ്യർ കിടന്നുറങ്ങിയ പായയും ഷീറ്റും അവർ കെട്ടിയിരുന്ന കുടിലുകളെല്ലാം നശിപ്പിക്കപ്പെട്ടിരുന്നു. അത് മഴക്കാലം കൂടിയായിരുന്നു. കയറി കിടക്കാൻ സ്ഥലമില്ല. റോഡരികിലും വഴികളിലൊക്കെ നിൽക്കുമ്പോൾ ഭിക്ഷ എടുത്ത് കിട്ടുന്ന പൈസ കൊണ്ടാണ് അവർ ഉപജീവനം നടത്തിയിരുന്നത്. എന്നിട്ട് അവസാനം നിരവധി ആളുകളൊക്കെ കൂടി കുറച്ചു പേർക്കൊക്കെ കുടിലുകൾ അവിടെ കെട്ടിക്കൊടുത്തിരുന്നു. പൊതുവെ കേരളത്തിന്റെ തെരുവോരങ്ങളിലും പീടിക വരാന്തകളിലും ജീവിതം കഴിച്ചു കൂട്ടുന്ന ആളുകളുണ്ട്. മറ്റു സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിന്റെ പല തെരുവോരങ്ങളിലും ഒക്കെ ജീവിതം കഴിച്ചു കൂട്ടുന്നുണ്ട്. അത്തരം ആളുകൾ റേഷൻ കാർഡോ തിരിച്ചറിയൽ കാർഡോ ഇല്ലാത്തത് കൊണ്ട് സർക്കാർ സ്കീമുകളോ സർക്കാർ തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും അവർക്ക് വേണ്ടി പറയാറില്ല. ഈ വോട്ട് ലിസ്റ്റിൽ പേരില്ലാത്ത ആൾക്കാരായതുകൊണ്ട് ഇത്തരം ആൾക്കാരെ ആരും മൈൻഡ് ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ അത്തരം

0: ആളുകൾ എന്നും തെരുവോരങ്ങളിൽ തന്നെ ജീവിച്ച് തെരുവിൽ തന്നെ മരിച്ചു വീഴുന്ന അവസ്ഥയാണ് കൂടുതലും കാണുന്നത്. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്ത് ധാരാളമായ ആളുകൾ തെരുവിൽ കാണപ്പെടുന്നു, അല്ലെങ്കിൽ വഴിയോരങ്ങളിലും കടത്തിണ്ണകളിലും ഒക്കെ കാണപ്പെടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ പലതരത്തിലുള്ള സംവിധാനങ്ങൾ നമുക്ക് ഉണ്ടെങ്കിലും അതിലൊന്നും നമുക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്തരം ആൾക്കാരെ തെരുവോരങ്ങളിൽ നിന്ന് മാറ്റി പാർപ്പിക്കാനായി കഴിയുന്നില്ല എന്നുള്ളത് വലിയൊരു സത്യം.
1: എറണാകുളം ജില്ലാ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രൊജക്ട് ഡയറക്ടർ പി എച്ച് ഷൈൻ.
2: പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണ മേഖലയിലെ വാസയോഗ്യമല്ലാത്ത വീട്ടില്ലാത്ത ആളുകൾക്കുള്ള പദ്ധതിയാണ്. ഈ പദ്ധതിയിൻ കീഴിൽ ഒരു ഗുണഭോക്താവിന് 400,000 രൂപ ജനറൽ കമ്മ്യൂണിറ്റിക്കും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും നൽകുന്നു. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് 600,000 രൂപയാണ് ധനസഹായമായി നൽകുന്നത്. കേന്ദ്ര സംസ്ഥാന വിഹിതമായി 120,000 രൂപയും ബാക്കി തുക ത്രിതല പഞ്ചായത്തുകളുടെ ധനസഹായമായാണ് നൽകുന്നത്. കൂടാതെ തൊഴിലുറപ്പ് പദ്ധതിയിൻ കീഴിൽ അഡീഷണലായി 90 ദിവസത്തെ അൺസ്കിൽ ലേബറും നൽകുന്നുണ്ട്. സ്വച്ഛ് ഭാരത് മിഷന്റെ ടോയ്ലറ്റ് അസിസ്റ്റൻസും നൽകുന്നു. കൂടാതെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന വഴി ഗ്യാസ് കണക്ഷൻ പോലുള്ള കേന്ദ്ര പദ്ധതികൾക്ക് പ്രയോറിറ്റിയും നൽകി വരുന്നുണ്ട്.
1: ലൈഫ് മിഷൻ എറണാകുളം ജില്ലാ കോർഡിനേറ്റർ ഏണസ്റ്റ് സി തോമസ്.
3: പാർപ്പിടം എന്നത് ഏതൊരു മനുഷ്യന്റെയും അടിസ്ഥാന ആവശ്യമാണ്. സംസ്ഥാനത്തെ ഭവനരഹിതർക്ക് സുരക്ഷിതവും മാന്യവുമായ പാർപ്പിടം നൽകുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ 2017 ആരംഭിച്ച ഒരു ബൃഹത് പദ്ധതിയാണ് ലൈഫ് പദ്ധതി. വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് ലൈഫ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ആദ്യഘട്ടത്തിൽ വിവിധ ഭവന നിർമ്മാണ പദ്ധതികളിൽ പൂർത്തീകരിക്കാതെ കിടന്ന ഭവനങ്ങൾ പൂർത്തീകരിക്കുന്നതിനാണ് മുൻഗണന നൽകിയത്. അതുവഴി വിവിധ ഭവന നിർമ്മാണ പദ്ധതികളിൽ പൂർത്തിയാകാതെ കിടന്ന 65,000 വീടുകൾ പൂർത്തീകരിച്ചു. തുടർന്ന് ഭൂമിയുള്ള ഭവനരഹിതർക്കും ഭൂരഹിത ഭവനരഹിതർക്കും തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ 2017 2021 പ്രത്യേകം ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കി. കൂടാതെ പട്ടികജാതി പട്ടികവർഗ മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങൾക്ക് പ്രത്യേക ഗുണഭോക്തൃ പട്ടികയും തയ്യാറാക്കുകയുണ്ടായി. ഗ്രാമസഭകളുടെയും തദ്ദേശ സ്ഥാപന ഭരണസമിതികളുടെയും അംഗീകാരത്തിന് ശേഷം വിവിധ തലങ്ങളിൽ നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കിയത്. ലൈഫ് പദ്ധതിയിലൂടെ ഒരു ഗുണഭോക്താവിന് ഭവന നിർമ്മാണത്തിനായി 4 ഘട്ടങ്ങളിലായി 400,000 രൂപയാണ് അനുവദിക്കുന്നത്. നഗരസഭകളിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുമായി സംയോജിപ്പിച്ചുകൊണ്ടാണ് ലൈഫ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ഇതുകൂടാതെ ഭൂരഹിത ഭവനരഹിതർക്ക് ഭൂമി വാങ്ങുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ജനറൽ വിഭാഗത്തിന് 2,00,000 രൂപയും SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് 2,50,000 രൂപയും അനുവദിക്കുന്നുണ്ട്. നഗരസഭകളിൽ ജനറൽ വിഭാഗത്തിന് 270,000 രൂപയും SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് 300,000 രൂപയുമാണ് ഭൂമി വാങ്ങുന്നതിന് അനുമതി നൽകുന്നത്. സംസ്ഥാനത്ത് ലൈഫ് പദ്ധതി വഴി 625,464 പേർക്ക് വീട് അനുവദിക്കുകയും ഇതിൽ 512,415 പേർ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ മാത്രം 42,575 വീടുകൾ അനുവദിക്കുകയും 38,673 കുടുംബങ്ങൾ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. ഏവർക്കും ലോക പാർപ്പിട ദിനത്തിന്റെ ആശംസകൾ നേരുന്നു.
1: പരിസ്ഥിതിക്ക് അനുയോജ്യമായ വീടുകളാണ് നമുക്ക് ആവശ്യം.
4: വീണ്ടും ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ലോക പാർപ്പിട ദിനം 5 ഒക്ടോബർ എല്ലായിടത്തും ആചരിക്കുകയാണ്.
1: ആർക്കിടെക്ട് ശങ്കർ,
4: യഥാർത്ഥത്തില് ലോക പാർപ്പിട ദിനത്തിന്റെ സന്ദേശം എല്ലാവർക്കും പ്രതീക്ഷ കൊടുക്കുവാനും എല്ലാവർക്കും വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള യത്നത്തിന്റെ ഭാഗമായിട്ടാണ് പല മേഖലയിലുള്ള വർത്തമാനകാലത്തെ ഭീഷണികളുടെ വെല്ലുവിളികളുടെ ഒക്കെ ചിന്തനങ്ങൾ എല്ലാ 5 ഒക്ടോബർ നടത്താറുള്ളത്. ലോകത്തിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ സാമൂഹ്യ വികസന പദ്ധതിയായിട്ടുള്ള പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന, ഇത് ലോക സാമൂഹ്യത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 1 കോടിയിലധികം വീടുകൾ ഉണ്ടാക്കുന്ന ഏറ്റവും ബൃഹത്തായ ഒരു പദ്ധതിയാണ്. അതിൽ ഏകദേശം 80% നേട്ടം നമ്മൾ കൈവരിച്ചു കഴിഞ്ഞു. പക്ഷെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഈ കടുത്ത നഗരവൽക്കരണവും ജനസംഖ്യ വർധനവും ഇപ്പോഴും എല്ലാവർക്കും വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമല്ലാത്ത ഒരു കണക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ലോക പാർപ്പിട ദിനത്തിൽ നമുക്ക് ആലോചിക്കേണ്ടത്. നമുക്ക് പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടുള്ള ഊർജം സംഭരിക്കുന്ന, ചെലവ് കുറയ്ക്കുന്ന, നമ്മുടെ നാടൻ തദ്ദേശീയ നിർമ്മാണ സാമഗ്രികളും ആ ടെക്നോളജികളും വെച്ച് ചെയ്യുന്ന വീടുകളാണ് ഇനി നമുക്ക് ആവശ്യം. പ്രത്യേകിച്ച് കാലാവസ്ഥ വ്യതിയാനം വലിയ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ആഴത്തിൽ സ്പർശിക്കുന്ന ഈ വേളയിൽ പരിസ്ഥിതിക്കാഘാതമായിട്ടുള്ള എല്ലാ കാര്യത്തിൽ നിന്നും നമ്മൾ പിന്മാറേണ്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ ആവാസ വ്യവസ്ഥ തുലവിചിത്രമായിട്ടുള്ള വ്യവസ്ഥയാണ്. നമുക്ക് നമ്മൾ പട്ടണങ്ങളുടെ ദീർഘനിരയാണ് കേരളത്തിന്റെ ആവാസ വ്യവസ്ഥയുടെ പ്രത്യേകത. നമുക്ക് നമ്മുടെ നഗരവൽക്കരണത്തിന്റെ പശ്ചാത്തലത്തില് നമ്മുടെ നാടൻ നിർമ്മാണ വസ്തു

0: വസ്തുക്കളും നാടൻ ടെക്നോളജികളും ഉപയോഗിച്ച് നമ്മുടെ മണ്ണിനും കാലാവസ്ഥയ്ക്കും സാമൂഹിക കാലാവസ്ഥയ്ക്കും പറ്റിയ രീതിയിലുള്ള ഒരു നിർമ്മാണ ശൈലിയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഡിസൈനിന്റെ കാര്യത്തിനകത്ത് ഏറ്റവും കരുതലോട് ജാഗ്രതയോട് ഏറ്റവും കുറച്ച് നിർമ്മാണ വസ്തുക്കൾ വെച്ചിട്ട് ഏറ്റവും ചെറിയ ഏരിയയിൽ എങ്ങനെ വീട് വെക്കാം എന്നുള്ളതാണ് മലയാളി ഇനി ആലോചിക്കേണ്ടത്. ഈ വീടിനെ പറ്റിയുള്ള സങ്കല്പമെല്ലാം മാറ്റി എഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഉള്ള ഒരുപാട് നിർമ്മാണ വസ്തുക്കൾ, അത്ഭുതകരമായ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഉള്ള നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മളൊരു ഡിസൈനിന്റെ കാര്യത്തിനകത്ത് ഒരു പുത്തൻ പരിപ്രേക്ഷ്യം സൃഷ്ടിക്കേണ്ട കാലാവസ്ഥയാണ്. നമുക്ക് കാലാവസ്ഥയെ അതിജീവിക്കുന്ന, വെള്ളപ്പൊക്കത്തെ അതിജീവിക്കുന്ന, വരുംകാല ദുരന്തങ്ങളെ അതിജീവിക്കുന്ന, അമൂല്യമായിട്ടുള്ള പ്രകൃതിയെ തൊട്ട് നശിപ്പിക്കാത്ത രീതിയിലുള്ള ഊർജം സംഭരിക്കുന്ന രീതിയിലുള്ള, തീർച്ചയായിട്ടും അതെല്ലാം കൂടി ചേരുമ്പോൾ ചെലവ് കുറഞ്ഞ സന്തുലിതമായിട്ടുള്ള ഒരു വികസന പരിപ്രേക്ഷ്യമാണ് തീർച്ചയായിട്ടും മലയാളികൾക്ക് ആവശ്യമെന്ന് ഈ ഒരു സന്ദേശത്തിലേക്കാണ്. തീക്ഷ്ണമായ നഗരവൽക്കരണം, പ്രകടമായിട്ടുള്ള കാലാവസ്ഥയ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തില് ഇത്തരമൊരു സമീപനമാണ് മലയാളികൾ തീർച്ചയായിട്ടും വീട് നിർമ്മാണത്തില് വളരെ ശ്രദ്ധാപൂർവ്വം സ്വീകരിക്കേണ്ടത് എന്നെനിക്ക് തോന്നുന്നു.
1: തലചായ്ക്കാൻ ഒരിടം എന്നത് സമൂഹത്തിൽ പദവി കാണിക്കാനുള്ള ആഡംബര നിർമ്മിതികളല്ല, മറിച്ച് ഓരോ പൗരന്റെയും അവകാശമാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്ത് കെട്ടിപ്പൊക്കുന്ന കൊട്ടാരങ്ങളല്ല, മറിച്ച് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന സുസ്ഥിര നിർമ്മാണ രീതികളിലേക്ക് നാം മാറേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഒപ്പം വഴിയോരത്തും കടത്തിണ്ടകളിലും അഭയം പ്രാപിക്കുന്നവർക്കും സുരക്ഷിതമായ ഒരു മേൽക്കൂര ഉറപ്പാക്കുക എന്നത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്. പാർപ്പിടം എന്നത് ഔദാര്യമല്ല, ഓരോ പൗരന്റെയും അവകാശമാണ്. സ്വന്തം മണ്ണിൽ ആരും സുരക്ഷിതരല്ലാതാകരുത്.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം ആഭാലാൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.
3: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
4: പെപ്റ്റിക് അൾസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, ആശ്വാസമേകാൻ ഹോമിയോപ്പതി.
3: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ, 9447007786.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: സന്ധ്യ, ഈ നേരത്ത് ഇവിടേക്ക് വന്നിട്ട് എത്രയോ വർഷങ്ങളാകുന്നു. കാണുന്നവർക്ക് അതൊരു അസാധാരണ കാഴ്ചയായിരുന്നു. എല്ലാവരും ചോദിച്ചു, രാമറച്ച എന്താ ഈ നേരത്ത്? കനപ്പിച്ച് മൂളുക മാത്രം ചെയ്തുകൊണ്ട് അയാൾ ചരൽക്കല്ലുകളിൽ ചവിട്ടി ഇടവഴി കയറി. കൂർത്ത കല്ലുകളിൽ അമർത്തി നടക്കുവാൻ തെല്ല് പ്രയാസമുണ്ട്. ഇടയ്ക്കൊക്കെ പാളിപ്പോകുന്നു. തനിക്ക് പിന്നിലൂടെ കുറേ വർഷങ്ങൾ കഴിഞ്ഞുപോയെന്ന് രാമറിപ്പോൾ തിരിച്ചറിയുന്നു. കാലം കാലുകളിൽ ഭാരമായി തൂങ്ങിത്തുടങ്ങിയിരിക്കുന്നു. രാമറുടെ നടത്തം കണ്ട് പലരും ചോദിച്ചു, ഞാളും കൂടെ വരണോ? രാമർ മൗനം കൊണ്ടത് നിഷേധിച്ചു. ഒറ്റയ്ക്കുള്ള ഒരു യാത്രയാണ് താൻ കൊതിക്കുന്നത്. കല്ലുകൾ ഞെരിയുന്ന ശബ്ദവും വേലിപ്പടർപ്പുകളിലെ പച്ചപ്പിന്റെ ഗന്ധവും നുണഞ്ഞ് അങ്ങനെ നടക്കാം. അവിടെ ഒരു വീട് തന്നെ കാത്തുകിടപ്പുണ്ട്. പഴയ വീടിന് ചുറ്റും പുതിയ ധാരാളം വീടുകൾ ഉയർന്നു വന്നിരുന്നു. അതിനിടയിൽ ചാണകം തേച്ച് എല്ലാ വർഷവും കെട്ടിമേയുന്ന ഒരു വീട് ഒറ്റപ്പെട്ട നിലയിൽ. വീടിൻ്റെ ഉമ്മറത്ത് നിന്ന് രാമർ ചുറ്റും നോക്കി. തെക്ക് അമ്മയും അച്ഛനും കിടക്കുന്ന സ്ഥലം. എല്ലായിടവും നിശബ്ദമായിരുന്നു. ഈ നേരത്ത് അത് പതിവില്ലാത്തതാണ്. ആന്തൂരാൻ കുന്നിന് എപ്പോഴും പച്ച കളിമണ്ണിൻ്റെ ഗന്ധമായിരുന്നു. കലങ്ങൾ വേവിന് വയ്ക്കുമ്പോൾ അത് മറ്റൊരു ഗന്ധമായി രൂപാന്തരപ്പെടും. വെന്തുകഴിഞ്ഞ കലങ്ങളിൽ വിരൽ കൊണ്ട് ഞൊടിക്കുമ്പോഴുണ്ടാകുന്ന കിലുക്കവും ഓർമ്മയിലുണ്ട്. ആന്തൂരാൻ കുന്ന് ആളുകളില്ലാത്ത വിധം ശബ്ദശൂന്യമാണ്. കളിമണ്ണിൻ്റെ ഗന്ധമോ കലങ്ങളുടെ കിലുക്കമോ കേൾക്കാനില്ല. മൺകലങ്ങൾക്ക് ആവശ്യക്കാരില്ലാതായതോടെ കലങ്ങൾ ഉണ്ടാക്കുന്നത് നിർത്തിയെന്ന് ആരോ മുമ്പ് പറഞ്ഞിരുന്നു. ആന്തൂരാൻ കുന്നിൽ നിന്നും ഇനിയാരും മൺകലങ്ങൾ ഉണ്ടാക്കില്ല. കുട്ടിക്കാലത്തെ ഒരു ഗന്ധം കൂടി നഷ്ടപ്പെടുന്നു. രാമർ കുന്നിലേക്ക് നോക്കി തെല്ലിട നിന്നു. മണ്ണുകൊണ്ട് നിർമ്മിച്ച വീടുകളുടെ ചുമരുകളിൽ ചിതൽപ്പുറ്റികൾ കാണാമായിരുന്നു. അവയിൽ താമസക്കാരില്ലെന്നതിൻ്റെ സൂചനയെന്നോണം മുറ്റത്തെല്ലാം കളകൾ വളർന്നിരുന്നു. അത് കോലായകളിലോളം നീണ്ടുകിടന്നു. തൻ്റെ കുട്ടിക്കാലത്തേക്ക് മടങ്ങാൻ വേണ്ടിയെന്നോണം രാമർ വീടിനുള്ളിലേക്ക് കടന്നു. മുറികളിലെല്ലാം പഴകിയ വായുവിൻ്റെ മണം മാറാലകൾ പോലെ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ഒറ്റക്കണ്ണായിട്ട് പോലും ചിരപരിചിതത്വം കൊണ്ട് മുറിയുടെ എല്ലാ ചതുരങ്ങളും കോണുകളും

0: ഗ്രാമർ എളുപ്പത്തിൽ കണ്ടുപിടിച്ചു. എല്ലാ മുറികളിലും ഇരുട്ടായിരുന്നു. അതോടൊപ്പം തന്നെ നേരിയ തണുപ്പ് ശരീരത്തെയാകെ പൊതിയുന്നുണ്ടായിരുന്നു. അത് അമ്മയുടെ സ്പർശനത്തിൻ്റെ തണുപ്പായി ഗ്രാമർ അനുഭവിച്ചു. അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നിരുന്ന മുറിയിലെത്തിയപ്പോൾ മുലപ്പാലിൻ്റെ ഗന്ധം അപ്പോഴും അവിടെ. അമ്മയുടെ തണുപ്പ് മേലാസകലം വാരിത്തേച്ച് മുലപ്പാലിൻ്റെ ഗന്ധത്തിൽ മുങ്ങി ഗ്രാമർ കുറേ നേരം മുറികളിൽ തങ്ങി. ജനലഴികളുടെ നേർത്ത വിടവിലൂടെ ഗ്രാമർ പുറത്തേക്ക് നോക്കി. സന്ധ്യയുടെ മഞ്ഞവയിൽ പച്ചിലകളിൽ തട്ടി പറമ്പിലേക്ക് കുത്തിയൊലിക്കുന്നു. കറുത്ത കണ്ണടയിലൂടെ കാണുമ്പോൾ വെയിലിന് മഞ്ഞ നിറമായിരുന്നില്ല. എങ്കിലും രാമർ അങ്ങനെ സങ്കൽപ്പിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം പുറം ലോകത്തിലെത്തിയപ്പോഴുണ്ടായ അനുഭവങ്ങളും കണ്ട കാഴ്ചകളും ജനലഴികളിലൂടെ രാമറിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. വെളിയിൽ മറ്റൊന്നും അയാൾ കാണുന്നില്ല, കേൾക്കുന്നില്ല. തെല്ലിട അങ്ങനെ നോക്കി നിൽക്കെ മുമ്പൊരിക്കലുമില്ലാത്ത വിധത്തിൽ മനസ്സിൽ അശുഭകരമായ ചിന്തകൾ കടന്നു വരാൻ തുടങ്ങി. രാമർ ജനലിനടുത്തുനിന്ന് മാറി നിന്നു. പിന്നെ പുറത്തേക്കിറങ്ങുമ്പോൾ ചില വാക്കുകൾ ചുണ്ടിലേക്ക് വീണ്ടും തെന്നിവീണു. എല്ലാം പോയി. അദൃശ്യമായ അമരവള്ളികൾ ഒരിടത്തുമില്ല. കാലത്തിൻ്റെ ദയാരഹിതമായ വിധിവാക്യങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി രാമർ തയ്യാറെടുത്തു. ഒറ്റ മുളപ്പാലത്തിൽ തുടങ്ങിയ ജീവിതം, ഒറ്റയടിപ്പാതയിലൂടെ നടന്ന് നടന്ന് ഒരു ത്രിസന്ധ്യയുടെ പൂർണ്ണവിരാമത്തിലേക്ക് ഒതുങ്ങുവാൻ പോകുന്നു. നിസ്സംഗമായ മനസ്സോടെ സമയത്തിൻ്റെ അതിരുകളിൽ ഇനി ഒന്നും അവശേഷിക്കുന്നില്ലെന്ന് രാമർ തിരിച്ചറിഞ്ഞു. നേരത്തെ തീരുമാനിക്കപ്പെട്ട ഒന്നിൻ്റെ അന്തിമമായ വിധിയെഴുത്തുപോലെ രാമർ കാലത്തിൻ്റെ പൊരുൾ കണ്ടെത്തി. ചാണകം തേച്ച കോലായുടെ നനുത്ത പ്രതലം, കാലുകൾ നീട്ടിവെച്ചാൽ 7 ചുവടുകൾ മാത്രമുള്ള അതിൻ്റെ വിസ്തൃതിയിൽ ഒരു ജന്മത്തിൻ്റെ വലുപ്പം രാമർ അറിഞ്ഞു. കോലായുടെ ശുദ്ധതയിലൂടെ കുട്ടിക്കാലത്തെ പിച്ചവെപ്പുകൾ ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടി നടന്നു. നീണ്ട വർഷത്തെ നടത്തം 7 ചുവടുകളിലേക്ക് ഒതുങ്ങുന്നു, പിന്നെ ഒന്നിലേക്ക്, ഒടുവിൽ ശൂന്യത. രാമർ വെറും നിലത്ത് കാൽ നീട്ടിയിരുന്നു. അത് കഴിഞ്ഞ് അച്ഛനും അമ്മയും കിടക്കുന്നിടത്തുനിന്നും ഒരു നേർരേഖയിലായി തല പരേതാത്മാക്കൾക്ക് സമർപ്പിച്ചുകൊണ്ട് തെക്കോട്ടേക്ക് വെച്ച് രാമർ മലർന്നു കിടന്നു. അപ്പോൾ അയാൾ പ്രപഞ്ചത്തിലെ സർവചൈതന്യങ്ങളെയും മനസ്സുകൊണ്ട് പ്രണമിച്ചു. ഓലമേഞ്ഞ മേൽക്കൂരയിലെ സുഷിരങ്ങളിൽ നിന്നും നീണ്ടുവരുന്ന പ്രകാശപാളികളെ അയാൾ കൗതുകപൂർവം നുണഞ്ഞു. പിന്നെ ദീർഘമായി ഒന്ന് ശ്വസിച്ചു. അതിനുശേഷം കണ്ണുകളെ സ്വയം അടയാൻ വിട്ടുകൊണ്ട് രാമർ അങ്ങനെ കിടന്നു. ഒന്നുമില്ല.
1: തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: സിറ്റിയിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ തിരയടി. 50% വരെ ഡിസ്കൗണ്ടുമായി സർപ്രൈസ് മെഗാ സെയിൽ.
3: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങളെല്ലാം പകുതി വിലയിൽ സ്വന്തമാക്കാം. സിറ്റി സിൽക്സിലേക്ക് വരൂ.
4: എന്ത് പഠിക്കണം, എന്താകണം?
5: കരിയർ ഗൈഡൻസ്.
4: ഡോക്ടർ PR വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
6: ഹലോ,
7: എന്റെ പേര് റീന എന്നാണ്, പള്ളുരുത്തിയിൽ നിന്നാണ്. മോൾക്ക് വേണ്ടിട്ടാണ്
6: ചോദിക്കോ.
7: മോളിപ്പോ BTech തേർഡ് ഇയർ ആണ്. BTech കഴിഞ്ഞിട്ട് MBA കുസാറ്റില് എടുക്കണതിനെ പറ്റി ആലോചന.
6: ഒന്നും ആലോചിക്കേണ്ട, ബെസ്റ്റ് കാര്യം. കുസാറ്റ് വേണോ വേറെ കോളേജ് വേണോ, കുട്ടിയുടെ കഴിവനുസരിച്ചിട്ട്. നമുക്ക് ഏതാണ്ട് 6 ജില്ലാ കോളേജ് ഉണ്ട്. NIFR എന്ന് പറഞ്ഞ സൈറ്റിൽ പോയാൽ എല്ലാ MBA കോളേജിന്റെയും റേറ്റിംഗ് ഉണ്ട്. അതിൽ ആദ്യം വരുന്ന 10-400 കോളേജുകൾക്ക് പേരുണ്ട്. ആ പേരാണ് BU സ്കൂൾസ്, ബിസിനസ് സ്കൂൾസ്.
7: NIRF
6: റേറ്റിംഗ് എല്ലാം അറിയാം, അത് നോക്കുക. അതിനുവേണ്ടി 16 പരീക്ഷകൾ എഴുതാം MBA. അല്ല, ഒരു പരീക്ഷയാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ എക്സാം, കാറ്റ് മാതിരി ഉള്ളത്. കാറ്റ് എഴുതാം, മാറ്റ് എഴുതാം, IMA എഴുതാം, ICAT എഴുതാം, എക്സാറ്റ് എഴുതാം. പരീക്ഷകൾ പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഏത് ഇയറാണ്?
7: തേർഡ് ഇയർ
6: ആവുന്ന ഒരു കൊല്ലം കുട്ടി ഒരു ദിവസം ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ BTech പഠിക്കുക, ഒരു 6 മണിക്കൂർ MBA എൻട്രൻസിന് തയ്യാറാവണം. എൻട്രൻസ് ആണ് ഇമ്പോർട്ടന്റ്. BTech മാർക്ക് പഠിക്കുന്നതിനെക്കാട്ടും ഒരു MBA നല്ല കോളേജ് കിട്ടണം. സാധാരണ കോളേജ് പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ല കോളേജ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ആണ്, അവിടെ ചേരണം. എവിടെ നല്ലത് കിട്ടും അവിടെ ചേരും കേട്ടോ. റേറ്റിംഗ് നോക്കി ചെയ്യാം. ഓക്കെ.

പ്രിയ ശ്രോതാക്കളെ, എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 04842426387, 04842426397, അല്ലെങ്കിൽ 09446458888. സമയം ഇന്ന് വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്.

സേവന വാർത്ത. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ പാർട്ട് ടൈം ബിടെക് കോഴ്സ് പഠിച്ചിരുന്നതും അംഗീകൃത കാലാവധിക്കുള്ളിൽ ബിടെക് ബിരുദം പൂർത്തിയാക്കാൻ സാധിക്കാത്തതുമായ ബിടെക് പാർട്ട് ടൈം ബാച്ച് 2023 ഒഴികെ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി ഇന്റേണൽ ഇംപ്രൂവ്മെന്റിനുള്ള വൺ ടൈം സ്പെഷ്യൽ ചാൻസ് നവംബർ 2026 പരീക്ഷയ്ക്കുള്ള വിജ്ഞാപനം സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.kusat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.kusat.ac.in

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തുന്ന സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളും ആവശ്യമാണെന്നാണ് ഇന്ത്യയുടെ അഭിപ്രായമെന്ന് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ 62-ാമത് മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഷീ സ്കൂട്ടർ വിതരണ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. സംസ്ഥാന സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ രൂപീകരിച്ച പരാതി പരിഹാര സെൽ ഇന്ന് പ്രവർത്തനമാരംഭിക്കും. പദ്ധതി സംബന്ധിച്ച സംശയങ്ങളും പരാതികളും നിർദ്ദേശങ്ങളും 91 88 94 60 63 എന്ന ഫോൺ നമ്പറിൽ അറിയിക്കാം. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ കണ്ടെത്തുന്നതിന് അഭിമുഖം ഇന്ന്. ബോർഡ് പ്രസിഡന്റ്, അംഗങ്ങൾ, തന്ത്രിമാരായ കണ്ഠരര് മഹേഷ് മോഹനര്, കണ്ഠരര് ബ്രഹ്മദത്തൻ, പുറത്തുനിന്നുള്ള തന്ത്രി, ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷകൻ എന്നിവരാണ് അഭിമുഖം നടത്തുക. സംസ്ഥാനത്തെ ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പത്തനംതിട്ട, കോന്നി, കൊക്കത്തോട് ഇടിമിന്നലേറ്റ യുവതിക്ക് പരിക്ക്. 1 ഏക്കർ മൂക്കം പൊയ്കയിൽ സിന്ധുവിനാണ് പരിക്കേറ്റത്. 7-ാമത് മലബാർ ജലോത്സവത്തിന്റെ ഭാഗമായി കണ്ണൂർ മംഗലശ്ശേരി പുഴയിൽ നടന്ന വള്ളംകളി മത്സരത്തിൽ ചുരുളൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ AKG പോഡോ തുരുത്തി ജേതാക്കളായി. പാലിച്ചോൻ അച്ചാം തുരുത്തി 2-ാം സ്ഥാനം നേടി.
0: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: AI എന്ന മുഴുക്കുടിയൻ. നിർമ്മിത ബുദ്ധിയുടെ വളർച്ചയുടെ വേഗത നാം ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണെന്ന് പറയേണ്ടതില്ല. മനുഷ്യന്റെ ഒട്ടുമിക്ക ചോദ്യങ്ങൾക്കും ആശങ്കകൾക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉത്തരം നൽകി കഴിഞ്ഞു. ഇനിയും അവശേഷിക്കുന്ന ഉത്തരങ്ങൾക്ക് ഉത്തരം നൽകുവാനായി അവ നിമിഷവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടും ഇരിക്കുന്നു. പക്ഷേ നമ്മുടെ ഓരോ വികസനത്തിനും

0: പിന്നിലും പ്രകൃതിയെ ചെറുതായെങ്കിലും കുത്തി നോവിക്കുന്നുണ്ടെന്ന വാസ്തവം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിലും ഇപ്പോൾ പ്രാധാന്യമർഹിക്കുകയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, ബിസിനസ് എന്നു വേണ്ട എല്ലാ മേഖലയിലും നാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചേർത്ത് വെക്കുമ്പോൾ മറുവശത്ത് ഒരർത്ഥത്തിൽ ഭയപ്പെടുത്തുന്ന ഒരു വാർത്ത വരികയാണ്. പരിസ്ഥിതി മലിനീകരണത്തിലും പ്രകൃതിയിലെ വിഭവങ്ങൾ നശിപ്പിക്കുന്നതിലും AI മുൻപന്തിയിലാണെന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. എങ്ങനെയാണ് AI പ്രകൃതിയെ ബാധിക്കുന്നത്? ഇന്റർനെറ്റ് ഉൾപ്പെടെ AIയുടെ എല്ലാ പ്രോസസ്സിംഗും നടക്കുന്നത് ഡേറ്റാ സെന്ററുകളിലാണ്. നാം അത് ഉപയോഗിക്കുമ്പോൾ അമേരിക്കയിലോ മറ്റ് വിദേശ രാജ്യങ്ങളിലോ ഒക്കെയുള്ള ഡേറ്റാ സെന്ററുകൾ വഴിയാണ് അതിനുള്ള ഉത്തരം നമുക്ക് തിരികെ ലഭിക്കുന്നത്. ഈ ഡേറ്റാ സെന്ററുകൾ ലോകത്തുള്ള ഓരോരുത്തരുടെയും AI ഉപയോഗത്തിനനുസരിച്ച് കൂടുതൽ വേഗത്തിലും ക്രിയാത്മകമായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി എങ്ങനെയാണ് ഇവയുടെ പ്രവർത്തനം പ്രകൃതിയെയും ബാധിക്കുന്നതെന്നും പ്രകൃതിയെ നശിപ്പിക്കുന്നതെന്നും നോക്കാം. ഒന്നാമതായി, അവയിൽ അടങ്ങിയിരിക്കുന്ന അതിനായി ആവശ്യം വരുന്ന മൈക്രോ ചിപ്പുകളുടെ പ്രത്യേകതയാണ്. ചിപ്പുകളിൽ അടങ്ങിയിരിക്കുന്ന റയർ എർത്ത് മൂലകങ്ങൾ ഭൂമിക്കടിയിൽ നിന്നും മൈനിങ്ങിലൂടെ എടുക്കുന്നതാണ്. കൂടാതെ സിലിക്കൺ, കോപ്പർ, ഗോൾഡ്, അലുമിനിയം ഉൾപ്പെടെ ധാരാളം മൂലകങ്ങൾ ചിപ്പുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. കൂടുതൽ കാടുകൾ നശിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം ഖനനം നടത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇവ കുഴിച്ചെടുക്കുന്ന മൈനിങ് രീതികളും പരിസ്ഥിതിക്ക് കൂടുതൽ ദോഷകരമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, കൂടുതൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ചിപ്പുകൾ പെട്ടെന്ന് ഉപയോഗശൂന്യമാവുകയും ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവ ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടി വരുന്നു. ഇത് കൂടുതൽ ഈ വേസ്റ്റ് ഉണ്ടാകാൻ കാരണമാകുന്നു. ഡാറ്റാ സെന്ററുകളിൽ നിന്നും പുറന്തള്ളുന്ന ഈ വേസ്റ്റുകളിൽ മെർക്കുറിയുടെയും ലെഡിൻ്റെയും അളവ് കൂടുതലാണ്. ഇവ ഭൂമിയിലെത്തിയാൽ ജലമലിനീകരണത്തിന് കാരണമാകുന്നു. 2030 ഏതാണ്ട് 2 മില്യൺ ടൺ ഈ വേസ്റ്റ് AI മൂലം കൂടുതലായി ഉണ്ടാകുമെന്ന് ഒരു ചൈന ഇസ്രായേൽ ഗവേഷക സംഘത്തിൻ്റെ പഠനം സൂചിപ്പിക്കുന്നു. AI ഉപയോഗിച്ച് നാം ദിവസവും എത്രയോ ചിത്രങ്ങളാണ് നിർമ്മിക്കുന്നത്. ലോകം മുഴുവനായി നോക്കിയാൽ എത്രയോ മില്യൺ ചിത്രങ്ങൾ ഓരോ ദിവസവും AI മൂലം നാം ഉണ്ടാക്കിയെടുക്കുന്നു. എന്നാൽ നമുക്കറിയുമോ, ഓരോ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നതിന് നമ്മുടെ മൊബൈൽ ഫോൺ ഒരു തവണ ചാർജ് ചെയ്യാൻ ആവശ്യമായ വൈദ്യുതി ആവശ്യം വരുന്നുണ്ടെന്ന്? പലയിടങ്ങളിലും ഡാറ്റാ സെന്ററുകൾ പ്രവർത്തിക്കുന്നത് ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന വൈദ്യുതി ഉപയോഗിച്ചാണ്. അതും പരോക്ഷമായി പ്രകൃതിയെ ബാധിക്കുന്നു. AI മോഡലുകളെ പരിശീലിപ്പിക്കുന്നതിനായി ശക്തമായ പ്രോസസ്സറുകൾ ആവശ്യമുണ്ട്. അതിനെ GPU എന്നാണ് പറയുന്നത്. ഇവ സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും ധാരാളം വൈദ്യുതി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ലളിതമായി പറഞ്ഞാൽ, ഓരോ സെർച്ചിനും പ്രമുഖ AI ടൂളായ ChatGPT സാധാരണ സെർച്ച് എഞ്ചിനായ ഗൂഗിൾ സെർച്ചിനേക്കാൾ 10 മടങ്ങ് വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അയർലൻഡ് എന്ന രാജ്യത്ത് ഉപയോഗിക്കുന്ന വൈദ്യുതിയിൽ 18% ഡേറ്റാ സെന്ററുകളിലാണത്രേ ഉപയോഗിക്കുന്നത്. ലോകത്ത് 4 ബില്യൺ ആൾക്കാർക്ക് ശുദ്ധജലം കിട്ടാക്കനിയാണ്. നാം ഓരോ AI ടൂൾ ഉപയോഗിക്കുമ്പോഴും ഡേറ്റാ സെന്ററിലെ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി അവ ചൂടാകുന്നുണ്ട്. ഇത്തരത്തിൽ കോടിക്കണക്കിന് ആൾക്കാരുടെ ഉപയോഗം ആകുമ്പോൾ അവ അനിയന്ത്രിതമായി ചൂടാകുകയും അവയെ തണുപ്പിക്കുന്നതിനായി ഏതാണ്ട് ധാരാളം ശുദ്ധജലം ആവശ്യമായി വരികയും ചെയ്യുന്നു. ഏതാണ്ട് 5 മില്യൺ ഗാലൻ ശുദ്ധജലമാണ് ഇതിനായി ഒരു ദിവസം മാത്രം ഈ ഡേറ്റാ സെന്ററുകൾ ഉപയോഗിക്കുന്നത്. അതായത് 50,000-ൽ അധികം ആൾക്കാർക്ക് കുടിക്കാനായി ഒരു ദിവസം മാത്രം വേണ്ടി വരുന്നത്ര വെള്ളം. മാത്രമല്ല, ഈ ഉപകരണങ്ങളിലൊക്കെ വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ അവ തുരുമ്പിക്കാൻ കാരണമായേക്കാം. അതുകൊണ്ട് അങ്ങനെ തുരുമ്പിക്കാതെ ഇരിക്കാനായി PFMS എന്ന കെമിക്കൽ കൂടി ചേർത്താണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചതിന് ശേഷം ഈ വെള്ളം അടുത്തുള്ള ജലാശയങ്ങളിലേക്കാണല്ലോ ഒഴുക്കിവിടുന്നത്. ഈ ജലമാകട്ടെ ജീവികളുടെ ആരോഗ്യത്തിന് ഭീഷണിയുമാണ്. മനുഷ്യൻ ആവട്ടെ, കൊളസ്ട്രോളിന്റെ അളവ് കൂട്ടാനും ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്കും ഇവ കാരണമാകുന്നുണ്ട്.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി. FM ഹെൽത്ത് ലൈൻ.

0: നോവില്ല ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം. ഓപ്പറേഷൻ ഒഴിവാക്കാം, ആരോഗ്യം സംരക്ഷിക്കാം. ഹോമിയോപ്പതിയിലൂടെ
1: ഡോക്ടർ എഹിയസ് വെൽനസ് ക്ലിനിക് ആലുവ. വിളിക്കാം 9447007786.
0: സൗമ്യമായ ചികിത്സ, ദീർഘകാല ശാന്തി, ആരോഗ്യത്തിന്റെ വഴിയിലേക്കൊരു ഹോമിയോ സ്പർശം.
1: 32 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ എഹിയസ് വെൽനസ് ക്ലിനിക് ആലുവ.
0: അവർ മോട്ടോ, ക്യൂർ വിതഔട്ട് സർജറി.
1: ഓൺലൈൻ കൺസൾട്ടേഷനും വിദേശ രാജ്യങ്ങളിലേക്ക് കൊറിയർ സേവനവും.
0: ഡോക്ടർ എഹിയസ് വെൽനസ് ക്ലിനിക് ആലുവ
1: 9447007786. വെർട്ടിഗോ അഥവാ തലചുറ്റലും ഹോമിയോപ്പതി ചികിത്സയും. ഈ വിഷയത്തെക്കുറിച്ച് ആലുവ ഡോക്ടർ എഹിയസ് വെൽനസ് ക്ലിനിക്കിലെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ എഹിയ പരക്കവിട്ടിയുമായി

0: ഹിമുഖം.
1: ഇന്ന് എഫ് എം എൽ ലൈൻ ചർച്ച ചെയ്യുന്നത് തലചുറ്റൽ അതല്ലെങ്കിൽ തലകറക്കം എന്നൊക്കെ പറയുന്ന ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ്. എന്താണ് ശരിക്ക് തലചുറ്റൽ? വിവിധ തരം തലചുറ്റലുണ്ടോ ഒന്ന് വിശദമാക്കാമോ ഡോക്ടർ? ഈ തലകറക്കം എന്ന് പറയുന്നതും ഇത് തന്നെയാണോ? തലചുറ്റൽ തന്നെയാണോ? വെട്ടിക്കോ അത് തന്നെയാണോ?
2: തലചുറ്റൽ യഥാർത്ഥത്തിൽ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സിംറ്റമാണ്. ഡിസിനസ് അല്ലെങ്കിൽ തലചുറ്റ്, തലകറക്കം, വെർട്ടിഗോ ഇതെല്ലാം ഒരേ പ്രൊണൗൺസേഷനിൽ വരുന്നതാണെങ്കിലും പലപ്പോഴും തലച്ചുറ്റെന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണണമെന്ന് പെട്ടെന്നൊരു ഒരു ധാരണയാണ് ജനങ്ങളിലേക്ക് വരുന്നത്. ആക്ച്വലി തലച്ചുറ്റലിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ ഒരു ധാരണയുണ്ടെങ്കിൽ നമുക്ക് ഏത് ഡോക്ടറെ കാണണം എന്ന് മുൻകൂട്ടി നമുക്ക് തീരുമാനിക്കാൻ പറ്റും. നമുക്ക് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാരണങ്ങളുണ്ട്, ചെവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട കാരണങ്ങളുണ്ട്, ചെവിയിലല്ലാത്ത റീസൺസ്, അതിൽ പ്രധാനമായിട്ടും ഹൈപ്പർടെൻഷൻ, BP കൂടിയിട്ട് തലച്ചുറ്റ് വരും, അല്ലെങ്കിൽ രക്തക്കുറവ്, അതുപോലെ ആങ്സൈറ്റിയോ ടെൻഷനോ സ്ട്രെസ്സോ കൊണ്ട് തലച്ചുറ്റ് വരും. ഷുഗർ കുറഞ്ഞിട്ട് തലച്ചുറ്റുണ്ടാകാറുണ്ട്. ചില മരുന്നുകൾ കഴിക്കുമ്പോൾ തലച്ചുറ്റ് വരും. തൈറോയിഡിൻ്റെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തലച്ചുറ്റ് വരും. ഈവൻ ഇയർ വാക്സ്, സാധാരണ വരുന്ന ഇയർ വാക്സ് ഇരുന്നിട്ട് തലച്ചുറ്റ് വരും. അത് എക്സ്റ്റേണൽ ഇയറിലുള്ള ഒരു കാരണമാണ്. അതുപോലെ കശേരുക്കൾ, അതായത് നമ്മുടെ വെർട്ടിബ്രയായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴുത്തിലെ കശേരുക്കളും അല്ലെങ്കിൽ അവിടുത്തെ ഞരമ്പുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഈ കാരണങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും, ഒരുപാട് പണം ലാഭിക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ ഇന്ന കാരണമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആ പ്രത്യേക ഡയഗ്നോസിസ് നമുക്ക് തന്നെ ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടർ മാത്രം കാണുകയും ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തലച്ചുറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്
1: ഈ മൈഗ്രെയിൻ കാരണം ഉണ്ടാകാറുണ്ടല്ലോ അല്ലേ?
2: ഉറപ്പായിട്ടും ബ്ലഡ് വെസൽസ്, രക്തക്കുഴലുകളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് യഥാർത്ഥത്തിൽ മൈഗ്രെയിൻ വരുന്നത്. തലച്ചുറ്റെന്ന് പറയുമ്പോൾ നമ്മുടെ പരിസരം കടന്ന് കറങ്ങുന്നു, അല്ലെങ്കിൽ നമ്മൾ തന്നെ കടന്ന് കറങ്ങുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ സ്റ്റാഗ്നന്റ് ആയിട്ട് അവിടെ നിൽക്കുക. ഈ കറക്കമാണ് ഈ തലച്ചുറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിന്റെ കാരണങ്ങളിലേക്ക് പോകുമ്പം ആദ്യമേ ഞാൻ പറഞ്ഞു, ചെവിയുമായിട്ട് ബന്ധപ്പെട്ട കാരണങ്ങൾ വരുന്നുണ്ട്.
1: അതാണ് ഇയർ ബാലൻസ് പോകുന്നു എന്നൊക്കെ പറയും.
2: അതെ, അത് പെരിഫറൽ കോസ് എന്നാണ് പറയുന്നത്. പിന്നെ സെൻട്രൽ കോസ് എന്ന് പറയുന്നത് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടിരിക്കുന്നതാണ്. ഫിസിയോളജിക്കൽ വെർട്ടിഗോ എന്ന് പറയുന്ന ഒരു വെർട്ടിഗോ ഉണ്ട്. അതായത് ഉയരം, അല്ലെങ്കിൽ ഹൈറ്റ് കൂടുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ചലനം കൂടുന്നതനുസരിച്ച് മോഷൻ സിക്നസ് യാത്ര ചെയ്യുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന ആ തലച്ചുറ്റുകളൊക്കെ നമ്മൾ ഫിസിയോളജിക്കൽ വെർട്ടിഗോ എന്ന് തന്നെ പറയുന്നത്. പിന്നെ സെർവൈക്കൽ വെർട്ടിഗോ, ഈ കഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സൈക്കോളജിക്ക് ഉത്കണ്ഠ, ആങ്സൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഈ പറയുന്ന തലച്ചുറ്റ് വരും.
1: ഇപ്പം നമുക്കിത് ലക്ഷണങ്ങളിൽ നിന്ന് പെരിഫറൽ വെർട്ടിഗോയാണോ അതല്ലെങ്കിൽ സെൻട്രൽ വെർട്ടിഗോയാണോ എന്നങ്ങനെ തിരിച്ചറിയാൻ പറ്റുമോ? അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് ഒന്ന് വിശദമാക്കി പറയാമോ?
2: ഈ സെൻട്രൽ വെർട്ടിഗോ, അതിൻ്റെ കാരണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പം സ്ട്രോക്ക്, സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ഒന്ന് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറഞ്ഞിട്ട് വരുന്നതുകൊണ്ട്, അതുപോലെ തന്നെ ബ്ലഡ് വെസൽസ് പൊട്ടിയിട്ട് ബ്ലീഡിങ് ഉണ്ടായിട്ട് വരുന്ന, ഇത് രണ്ടും നമുക്ക് സ്ട്രോക്കിനകത്ത് പെടുത്തുന്നതാണ്. അതുപോലെ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് MS എന്ന് പറയുന്ന ഒരു, അതായത് നമ്മൾ ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ആണത്, അത് നരമ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരു അസുഖമാണ്. അതുപോലെ തന്നെ ബ്രെയിൻ ട്യൂമറുകൾ, വെസ്റ്റ് മൈഗ്രെയിൻ, ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റ് മൈഗ്രെയിൻ, അതും ഈ സെൻട്രൽ കോസിനകത്ത് വരുന്നതാണ്. എൻകഫലൈറ്റ്, അതായത് ബ്രെയിനിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ബ്രെയിനിലെ ആവരണങ്ങളിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, വൈറൽ ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ കൊണ്ട് ഒരു എൻകഫലൈറ്റിസ് അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് ഈ തലച്ചുറ്റുവിന് കാരണമാകുന്നു. തലയ്ക്കേക്കുന്ന പരിക്കുകൾ, തലയ്ക്ക് തട്ടോ മുട്ടോ ഒക്കെ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ചില മരുന്നുകളുടെ അമിതമായ ഉപയോഗം കൊണ്ട് തലച്ചുറ്റു പലപ്പോഴും വരും. ചില ഇപ്പം പോയിസൺ, അതുപോലെ ലിക്കർ അമിതമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ തലച്ചുറ്റ് വരും. കഴുത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് വരും. ആങ്സൈറ്റിയും അതുപോലെ തന്നെ ഹൈപ്പർ വെന്റിലേഷൻ കൊണ്ട് തലച്ചുറ്റ് വരാറുണ്ട്. ഓൾറെഡി പറഞ്ഞു, ഹൈപ്പോഗ്ലൈസിമിയ, അതായത് രക്തത്തിലെ ഷുഗറിൻ്റെ, പഞ്ചസാരയുടെ അളവ് കുറയുമ്പോൾ തലച്ചുറ്റ് വരും. രക്തക്കുറവ് തന്നെ അനീമിയ കൊണ്ട് തലച്ചുറ്റ് വരുന്നുണ്ട്. തൈറോയിഡ് പ്രോബ്ലം കൊണ്ട് വരുന്നുണ്ട്. ഹൃദയമിടിപ്പിലെ ക്രമക്കേടുകളുണ്ട്, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തലച്ചുറ്റ് വരുന്നുണ്ട്. സെഡേറ്റീവ്സ്, ചില മരുന്നുകൾ സെഡേഷൻ്റെ ഇഫക്റ്റ് കൊണ്ട് തലച്ചുറ്റ് വരുന്നുണ്ട്. ഇതെല്ലാം സെൻട്രൽ കോസ് എന്ന് തന്നെ പറയുന്നത്. വെർട്ടിഗോയുടെ പ്രധാന കാരണങ്ങൾക്കകത്താണ് ഈ സെൻട്രൽ കോസ് വരുന്നത്. അതിൻ്റെ ലക്ഷണങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് തലകറക്കം, പരിസരം കടന്ന് കറങ്ങുന്ന പോലെ നമുക്ക് തോന്നിക്കുന്നു. അതുപോലെ തന്നെ ഡബിൾ വിഷൻ, വിഷൻ ഇരട്ട കാഴ്ചയായിട്ട് നമ്മൾ വരുന്നു. അതുപോലെ സംസാരത്തിൽ ചില വൈകല്യങ്ങൾ ഉണ്ടാവും ഈ സെൻട്രൽ കോസ് വരുമ്പോഴത്തേക്ക്. കൈകാലുകളിൽ ബലഹീനത ഉണ്ടാകുന്നുണ്ട്, വിഴുങ്ങാൻ പ്രയാസം വരും. മുഖത്തിന് ചില തളർച്ച അനുഭവപ്പെടും ഈ സെൻട്രൽ വെർട്ടിഗോയ്ക്ക് ഉള്ള സമയത്ത്. നിസ്റ്റാക്മസ്, നമുക്കറിയാം ചിലർ കണ്ണിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന, അതിനെ നിസ്റ്റാക്മസ് എന്നാണ് പറയുന്നത്. അനിയന്ത്രിതമായിട്ടുള്ള കണ്ണിൻ്റെ ആ ചലനം, പിന്നെ ചില തലവേദന, അതുപോലെ കാഴ്ചയ്ക്ക് ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ഇതെല്ലാം ആണ് അതിൻ്റെ ഈ സെൻട്രൽ വെർട്ടിഗോയുടെ ലക്ഷണങ്ങളിൽ നമ്മൾ പെടുത്തിയിരിക്കുന്നത്.
1: മറ്റൊന്ന് പറഞ്ഞാൽ ഡോക്ടർ, പെരിഫറൽ വെർട്ടിഗോയാണ്, അതിൻ്റെ ലക്ഷണങ്ങൾ ഇതിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തമാണ്, അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാകാം?
2: പെരിഫറൽ വെർട്ടിഗോ എന്ന് പറയുന്നത് ചെവിയായിട്ട് ബന്ധപ്പെട്ട് മാത്രമായാണ് ഇരിക്കുന്നത്. അത്രയും വലിയൊരു ശല്യമുള്ള ഒരു വെർട്ടിഗോ അല്ല യഥാർത്ഥത്തിൽ. കാരണം ചെവിയിലെ ബാലൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നതിനെയാണ് നമ്മൾ ഈ പെരിഫറൽ വെർട്ടിഗോ എന്ന് പറയുന്നത്. അത് സെൻട്രൽ വെർട്ടിഗോയിൽ നിന്ന് വ്യത്യസ്തമായി ഇത് സാധാരണ

0: ബാധിക്കുന്നതേ അല്ല എന്നുള്ളതാണ്. കൂടാതെ കേൾവിയിൽ വ്യത്യാസങ്ങൾ വരും. ഈ പെരിഫറൽ വെർട്ടിഗോയിൽ എപ്പോഴും ടിനിറ്റസ്, ചെവിയിലൊരു മൂളനുണ്ടാകും, ചെവി അടപ്പുണ്ടാകും, അതൊക്കെ ഈ പെരിഫറൽ വെർട്ടിഗോയ്ക്ക് ഉള്ള ലക്ഷണങ്ങളാണ്. അതിൻ്റെ കാരണങ്ങൾ ഇപ്പം നമുക്കറിയാം, ചെവിക്കകത്ത് ചില കാൽസ്യം ഡിപ്പോസിറ്റ്, അത് ജന്മന ഉള്ള കാൽസ്യം ഡിപ്പോസിറ്റുകളാണ്. അത് BPPV, അതായത് ബിനൈൻ പരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയും. അതായത് തലയുടെ സ്ഥാനം മാറ്റുമ്പോൾ വരുന്ന തലകറക്കം. ഇന്നറിയറിലെ കാൽസ്യം കണികകളാണ്. അത് ഓൾറെഡി അവിടെ ഉള്ള കണികകളാണ്. പക്ഷേ ഇത് അവിടെ നടന്ന് മാറിയിട്ട് നമ്മുടെ ഇക്വിലിബ്രിയത്തെ കൺട്രോൾ ചെയ്യുന്ന ഈ വെസ്റ്റിബുൽ ഓർഗനുണ്ട്, അതിലേക്ക് ചിലപ്പോൾ വന്ന് വീഴും. അങ്ങനെ വരുമ്പം തലചുറ്റി വരും. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. കാരണം കാൽസ്യം ഡിപ്പോസിറ്റ് ചെവിക്കകത്തുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അത് ഓൾറെഡി ഉള്ളതാണ്, അത് അടന്ന് മാറി വീഴുന്ന സമയത്ത് ഈ ഇക്വിലിബ്രിയം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അത് ഈ പെരിഫറൽ വെർട്ടിഗോയുടെ ഒരു കാരണമായിട്ട് പറയുന്നതാണ്. പിന്നുള്ളത് വെസ്റ്റിബുലർ ന്യൂറൈറ്റിസ്, അവിടുത്തെ നരമ്പിലുണ്ടാകുന്ന വൈറൽ ഇൻഫെക്ഷൻ ആണ്, അത് ഒരു റീസണാണ്. അതുപോലെ ലാബ്രിൻതൈറ്റിസ്, അത് ഇന്നർ ഇയറിലെ അണുബാധ, അതും ഈ പെരിഫറൽ വെർട്ടിഗോയില് ഉള്ള ഒരു കാരണമാണ്. മെയ്നേഴ്സ് ഡിസീസ് എന്ന് പറയും. മെയ്നേഴ്സ് ഡിസീസ് എന്ന് പറയുമ്പം ഒന്ന് കേൾവിക്കുറവുണ്ട്, പിന്നെ ചെവിയിലെ ഇങ്ങനെ ഒരു ഇരുമ്പൽ, ഒരു മൂളര്, പിന്നെ തലകറക്കം, ഇത് മൂന്നും കൂടി ചേരുന്നതിനാണ് നമ്മൾ മെയ്നേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത്. അതും ഈ പെരിഫറൽ വെർട്ടിഗോയുടെ ഒരു റീസണകത്ത് വരുന്നതാണ്. ചെവിയിലുണ്ടാകുന്ന ചില മുഴകൾ, അതും ഈ പെരിഫറൽ വെർട്ടിഗോയിൽ വരുന്നതാണ്. ചില മരുന്നുകളും അതുപോലെ തന്നെ തലക്കേൽക്കുന്ന പരിക്കുകൾ, ചെവിയുമായിട്ട് ബന്ധപ്പെട്ട് ചെവിക്കല്ല് പൊട്ടുന്ന രീതിയിലുള്ള അടിയോ ഇടിയോ ഒക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ തലച്ചുറ്റി വരും. അതും പെരിഫറൽ വെർട്ടിഗോയുടെ റീസണായിട്ടാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ചുറ്റുപാടും കറങ്ങുന്ന പോലെ തോന്നിക്കുന്നു, ചെവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന വെർട്ടിഗോയ്ക്ക് ഛർദി ഉണ്ടാവും, ഓക്കാനം ഉണ്ടാവും, അമിതമായ വിയർപ്പുണ്ടാവും. ചെവിയിൽ മൂളല്, ചില വണ്ട് മൂളുന്ന പോലെയോ അതല്ല എന്നുണ്ടെങ്കിൽ കൊട്ടി അടഞ്ഞതുപോലെയുള്ള ഒരു ഒരു ഫീല് ഈ പെരിഫറൽ വെർട്ടിഗോയ്ക്ക് വരുന്നതാണ്. ഇരട്ടക്കാഴ്ച, ഡബിൾ വിഷൻ ഉണ്ടാവും. പിന്നെ തലയുടെ ചലനങ്ങൾക്കനുസരിച്ച് ഇത് ഏറ്റക്കുറച്ചിലുണ്ട്. തല വെട്ടി തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ വെർട്ടിഗോ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇത്രയും ലക്ഷണങ്ങളാണ് ഈ പെരിഫറൽ വെർട്ടിഗോയ്ക്കുള്ളത്.
1: ഇപ്പോൾ നമുക്കൊരു തലചുറ്റൽ അനുഭവപ്പെടുകയാണെങ്കിൽ രോഗി എന്താണ് ചെയ്യേണ്ടത്? ഉടനെ തന്നെ ഡോക്ടറെ കാണേണ്ടതുണ്ടോ? വീട്ടിൽ നമുക്കൊരു വിശ്രമിച്ച് കുറച്ച് സാവധാനത്തിൽ അങ്ങനെ ഒരു സാവകാശം കിട്ടുമോ നമുക്ക്?
0: തലച്ചുറ്റുണ്ടെങ്കിൽ ഓടിപ്പോയി ഉടനെ തന്നെ ഇതിൻ്റെ കാണേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇതിൻ്റെ കാരണങ്ങൾ എന്തെന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ആ കാരണങ്ങൾ സീരിയസ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഉടനെ ഡോക്ടറെ കാണേണ്ടതായിട്ട് വരുന്നത്. ഒന്ന്, പെട്ടെന്നുള്ള കേൾവിക്കുറവ്. ഒരു ദിവസം വന്നിട്ട് പറയുന്നു, എനിക്ക് ഒരു ചെവി കേൾവി ഇല്ല, കേൾവി നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഫീൽ വന്നു കഴിഞ്ഞാൽ അത് സഡൻ ഹിയറിങ് ലോസ് ആണ്. ഉടനെ തന്നെ നമ്മൾ ഡോക്ടറെ കാണേണ്ട ഒരവസ്ഥയാണ്. കടുത്ത തലവേദന, അതുപോലെ ഡബിൾ വിഷൻ, പിന്നെ സംസാരത്തിൽ ഉണ്ടാകുന്ന ക്ഷീണം അല്ലെങ്കിൽ ബലഹീനത, മുഖത്ത് ചില തളർച്ച അനുഭവപ്പെടുന്നു, ഇങ്ങനെ പെട്ടെന്നുണ്ടാകുന്നുവെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണണമെന്നുണ്ട്. ആവർത്തിച്ചു വരുന്ന തലകറക്കം, വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് മണിക്കൂറുകളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം ഉണ്ടാകുന്ന തലച്ചുറ്റുണ്ടെങ്കിലും നിങ്ങൾ ഉടനെ ഡോക്ടറെ കാണണം. പിന്നെ വീഴ്ച, ഭയങ്കരമായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് തലച്ചുറ്റ് വരുന്നെങ്കിലും നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ കാണണം.
1: ഈ തലച്ചുറ്റലിനെ അപ്പോൾ നമുക്കൊരു നിസ്സാര രോഗമായി കാണാൻ കഴിയില്ല. ചിലപ്പോൾ അതിൻ്റെ കാരണം വളരെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകാവുന്ന കാരണങ്ങളും വരെ ആകാം അല്ലേ?
0: ഉറപ്പായിട്ടും. അതിപ്പോൾ ഈ പറഞ്ഞല്ലോ, ബ്രെയിനകത്തുണ്ടാകുന്ന പല ലീഷൻസും തലച്ചുറ്റിന് കാരണമാകുന്നുണ്ട്. അതുപോലെ ഈ സർവൈക്കൽ വെർട്ടിബ്രയായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന കാരണങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അവിടുത്തെ കശേരുക്കളിലും അതുപോലെ തന്നെ സ്പൈനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഉടനെ തന്നെ അതിനെ ഡയഗ്നോസ് ചെയ്ത് യഥാർത്ഥ ചികിത്സ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് വൈകല്യങ്ങളിലേക്ക് അത് പോകാൻ സാധ്യതയുള്ളതാണ്.
1: ഡോക്ടർ, ഇപ്പോൾ വിവിധതരം തലച്ചുറ്റലിനെ കുറിച്ച് പറഞ്ഞു. ഒരു രോഗിക്ക് ശരിക്കും നമുക്ക് തിരിച്ചറിയാൻ കഴിയുമോ? എന്തായിരിക്കാം കാരണമെന്ന് തിരിച്ചറിയാൻ രോഗിയെ സഹായിക്കാൻ കഴിയുമോ നമുക്ക്?
0: അത് ഓരോടി പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇത് സെൻട്രൽ കോസ് ആണോ പെരിഫറൽ കോസ് ആണോ, അതല്ല ഇത് രണ്ടും അല്ലാത്ത കാരണങ്ങളാണോ എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. അതിനകത്ത് ഓൾറെഡി പറഞ്ഞു, ഇന്നർ ഇയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഈ അവിടുത്തെ നരമ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതുകൊണ്ട്, അതുപോലെ തന്നെ ചെവിക്കകത്ത് ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ലാബ്രിൻതൈറ്റിസ്, അതിൻ്റെ ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനും കൊണ്ട് വരുന്നുണ്ട്. വെസ്റ്റിബുലർ ന്യൂറൈറ്റിസ് ഒരു കാരണമാകുന്നുണ്ട്. മെയ്നേഴ്സ് ഡിസീസ് ഒരു കാരണമാകുന്നുണ്ട്. ഒട്ടൈറ്റിസ് മീഡിയ, ചെവിക്കകത്തുനിന്ന് ഈ ഇയർ ഡ്രം പൊട്ടിയിട്ട് ഇൻഫെക്ഷൻ വരും, അങ്ങനെ അത് ഡിസ്ചാർജ് ഉണ്ടാവും, പസ് വരുന്ന ഒരവസ്ഥയുണ്ട്. അതും ഈ ഈ പറയുന്ന ഇന്നർ ഇയറിലെ ഒരു കാരണമാണ്. പിന്നെ തലയോട്ടിയിലുണ്ടാകുന്ന ക്ഷതം, ഫ്രാക്ചറുകൾ, ചില മരുന്നുകൾ, ഇതൊക്കെ ഇയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. സെൻട്രൽ കോസ് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, ബ്രെയിനിൽ ഉണ്ടാകുന്ന സ്ട്രോക്ക് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്ക്ലറോസിസ്, നരമ്പുകളുടെ ആവരണങ്ങൾ ഉണ്ടാകുന്നത് ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസുകളാണ്. അതുപോലെ മൈഗ്രെയിൻ ഇൻഫെക്ഷൻ, അതായത് മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ എൻകഫലൈറ്റിസ്, ബ്രെയിനിലുണ്ടാകുന്ന അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ആവരണങ്ങളിലുണ്ടാകുന്ന വൈറൽ ഇൻഫെക്ഷനും ഇതിനൊരു കാരണമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു, മനസ്സിലായില്ലേ? ഇതൊന്നുമില്ല.

0: ഇല്ലാത്ത കാരണങ്ങൾ പിന്നെ മെൻഷൻ ചെയ്തതാണ്. സൈക്കോജെനിക്കോസ് ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, ഹൈപ്പോഗ്ലൈസീമിയ രക്തക്കുറവ് കൊണ്ടുണ്ടാകുന്നുണ്ട്, തൈറോയ്ഡ് പ്രോബ്ലം കൊണ്ടുണ്ടാകുന്നുണ്ട്, ഇയർ വാക്സ് കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കാരണങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യഥാർത്ഥ ചികിത്സ എവിടെ പോയി എടുക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
1: ശരിക്കും നമുക്ക് പരിശോധനകളിലൂടെ എന്തായിരിക്കാം ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് അങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ കഴിയുമോ?
0: തീർച്ചയായിട്ടും ഒരു ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് എപ്പോഴുണ്ടാകുന്നു, ഇത്ര കാലമായി ഇതുണ്ടായിട്ട്, അതുപോലെ ഇതിന് കൂടെ തലവേദന ഉണ്ടാകുന്നുണ്ടോ, ചെവിക്ക് മൂളിച്ചയുണ്ടോ, കേൾവിക്കുറവുണ്ടോ, ഇങ്ങനെയുള്ള ഒരു ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ഒരു ടെസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാരെ ഒരു മെഷയിൽ നമ്മൾ ഇരുത്തിയിട്ട് കാല് നീട്ടി വെച്ചിട്ട് ഇരിക്കാൻ പറയുന്നു എൽ ഷേപ്പിൽ. എന്നിട്ട് തല 45 ഡിഗ്രി നമ്മൾ ചരിച്ചു വെച്ചിട്ട് പെട്ടെന്ന് ആ പേഷ്യൻറ്റിനെ കിടത്തുക. കിടത്തുന്ന സമയത്ത് ഈ 45 ഡിഗ്രിയിൽ നിന്ന് പെട്ടെന്ന് 180 ഡിഗ്രിയിലേക്ക് വരികയാണ് പേഷ്യൻറ്റ്. യഥാർത്ഥത്തിൽ ഇയർ ബാലൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതാണെന്നുണ്ടെങ്കിൽ അവർക്ക് തലച്ചുറ്റ് പെട്ടെന്ന് ഫീൽ ചെയ്യും. അതൊരു ടെസ്റ്റാണ് ഇതിനകത്തുള്ളത്. അതിന് ഒരു ബാലൻസിങ് ടെസ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. പിന്നെ നമ്മൾ ഓഡിമെട്രി ഉണ്ട്, ചെവിയിൽ ഹിയറിങ് അളക്കുന്നതിന് വേണ്ടിയുള്ള ഓഡിമെട്രി നമ്മൾ ചെയ്യാറുണ്ട്. MRI സ്കാനും CT സ്കാനും എടുത്ത് നോക്കാറുണ്ട്. ഈവൻ ബ്ലഡ് ടെസ്റ്റ്, ഈ പറഞ്ഞ ബ്ലഡ് ഷുഗർ നോക്കണം, അല്ലാതെങ്കിൽ അതിൻ്റെ സോഡിയം പൊട്ടാസ്യം ബാലൻസ് നോക്കണം, തൈറോയിഡ് ഫംഗ്ഷൻ നോക്കണം, ഇതൊക്കെ ബ്ലഡ് ടെസ്റ്റിനകത്തും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ടെസ്റ്റുകളാണ്. ഇത്രയും ടെസ്റ്റുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്ത് നോക്കി കറക്റ്റ് ഡയഗ്നോസിസിലേക്ക് എത്താൻ പറ്റും.
1: അപ്പോൾ നമുക്ക് ജീവിതശൈലി രോഗങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ പ്രമേഹം, രക്താതിമർദ്ദം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു തലച്ചുറ്റിൽ വരികയാണെങ്കിൽ ഒരു പക്ഷെ അത് തന്നെയാകാൻ കാരണമെന്ന് സംശയിക്കാം.
0: നമുക്ക് സംശയിക്കുകയും അതനുസരിച്ചിട്ടുള്ള ആ ഡോക്ടറെ പോയി കണ്ടാൽ മതി. നമ്മൾ ഉടനെ തന്നെ ENT അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിനെ കാണാൻ പോകേണ്ടത് ഇല്ല,
1: അവസ്ഥയില്ല. മാത്രമല്ല ഇപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ ആണെങ്കിൽ നമ്മൾ ഉടനെ കുറച്ച് ഭക്ഷണം കഴിക്കുകയും മധുരം കഴിക്കുകയും ഒക്കെ ചെയ്താൽ
0: പെട്ടെന്ന് കുറയും,
1: അത് കുറഞ്ഞു കിട്ടാൻ സാധ്യത.
0: നമുക്ക് തന്നെ അപ്പോൾ ചികിത്സിച്ച് അവിടെ പരിഹാരം കാണാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഈ തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിലേ ഇത് സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ്.
1: ശരിക്കും നമുക്ക് ഈ തലച്ചുറ്റിലുണ്ടാകുന്നത് പ്രതിരോധിക്കാൻ അതല്ലെങ്കിൽ അത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും?
0: പ്രിവെൻഷന് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒന്നാമതായിട്ട് വളരെ സ്ലോലി നിങ്ങൾ മൂവ് ചെയ്യുക. ഇപ്പം തലച്ചുറ്റിനൊരു സാധ്യതയുള്ള ഒരാളാണെങ്കിൽ അയാളുടെ മൂവ്മെൻറ്റ്സ് വളരെ സാവകാശം നടക്കുക, അല്ലെങ്കിൽ സാവകാശം വണ്ടി ഓടിക്കുക, അങ്ങനെ സ്ലോ മൂവ്മെൻറ്റ്സ്, അത് ആദ്യമേ നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും പൊസിഷൻസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് തല വെട്ടി ഇങ്ങനെ തിരിക്കാതിരിക്കുക. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എഴുന്നേറ്റ് അങ്ങ് നടന്നു പോകാതിരിക്കുക, എഴുന്നേറ്റ് ഒരു മിനിറ്റ് ഒന്ന് ഇരുന്ന് അതിനുശേഷം പതുക്കെ നടക്കുക, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ എലവേറ്റ് യുവർ ഹെഡ്, അതായത് തല ഒരു രണ്ട് തലയണയോ ഒരു മൂന്ന് തലയണയോ വെച്ചിട്ട് പൊക്കി വെച്ച് കിടക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ തലച്ചുറ്റ് സാധ്യതയുള്ളവർ അല്ലെങ്കിൽ കൂടെ കൂടെ തലച്ചുറ്റ് വരുന്നവർ ചെയ്യേണ്ട രീതിയാണ് ഞാനീ പറയുന്നത് പോലെ. അതുപോലെ ലൈറ്റ് യുവർ പാത്ത്, നിങ്ങൾ പിന്നെ നടന്നു പോകുന്ന സ്ഥലം ലൈറ്റ് ഇട്ടതിന് ശേഷം മാത്രം നിങ്ങൾ നടന്ന് നീങ്ങുക. അതുപോലെ ഒരുപാട് വെള്ളം കുടിക്കുക, സോൾട്ട് ഇൻടേക്ക്, ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക, ആഹാരത്തിൽ ഉപ്പ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടി നോക്കുക, ആൽക്കഹോളും അതുപോലെ തന്നെ മറ്റ് സ്റ്റിമുലൻസിൻ്റെ ഉപയോഗം വേണ്ടാന്ന് വെക്കുക. ഇനി സ്ട്രെസ് കുറയ്ക്കുക, സമയത്ത് ഉറങ്ങുക, പ്രത്യേകിച്ച് 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ യഥാർത്ഥ എക്സസൈസുകൾ റെഗുലറായിട്ട് ചെയ്യുക. ഇത് ഇത്രയും പ്രിവെൻഷന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ്.
1: ഇതിപ്പോൾ പല കാരണങ്ങളാണ് തലവെറ്റിൽ നിന്ന് ഡോക്ടർ പറയാനുണ്ടായി. അപ്പോൾ നമുക്കൊരു മരുന്ന് കൊണ്ട് ശരിക്ക് മാറ്റാൻ പറ്റുമോ? ഹോമിയോപ്പതിയിൽ അങ്ങനെ ഒരു ഒരു മാജിക് റെമഡി അതല്ലെങ്കിൽ അങ്ങനെ ഒരു മരുന്നുണ്ടോ? അതോ ഓരോന്നും അവസ്ഥ നോക്കി എന്താണ് അതിൻ്റെ ലക്ഷണം അങ്ങനെ നോക്കിയിട്ട് ഒരു ചികിത്സാവിധിയാണോ നമ്മൾ നിർദ്ദേശിക്കാറുള്ളത്?
0: ഈ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ യഥാർത്ഥത്തിൽ ഈ കാരണങ്ങൾ അനുസരിച്ച് വേണം നമ്മൾ ചികിത്സ എടുക്കാനായിട്ട്. അപ്പം അനീമിയ ഉള്ളവർക്ക് അനീമിയ ബ്ലഡ് ലോസ് അത് കറക്റ്റ് ചെയ്യണം. അതുപോലെ BP ഉള്ളവരാണെങ്കിൽ BP കുറയ്ക്കാനുള്ള മാർഗം നോക്കണം. അത് സ്ട്രോക്ക് വന്നവരാണെങ്കിൽ അതിന് ആ രീതിയിലുള്ള മരുന്നുകളിലേക്ക് നമ്മൾ പോകണം. ഇനി ബ്രെയിൻ ട്യൂമർ ആണെങ്കിൽ അതിനെ ആ രീതിയിൽ കാണണം. സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് ആണെങ്കിൽ അതിന് വെർട്ടിബ്രയായിട്ട് ബന്ധപ്പെട്ടിട്ട് നരമ്പുമായിട്ട് ബന്ധപ്പെട്ട മരുന്നുകൾ കഴിക്കണം. ഇങ്ങനെ പല കാരണങ്ങളനുസരിച്ച് മരുന്നുകൾ മാറുന്നു എന്നുള്ളതാണ്. അപ്പം എല്ലാ ഒരു ENT സ്പെഷ്യലിസ്റ്റിന് പരിഹരിക്കാൻ പറ്റുന്ന അല്ല യഥാർത്ഥത്തിൽ തലച്ചുറ്റ് മരുന്നുകൾ. നമ്മൾ ഹോമിയോപ്പതിയിൽ മോഷൻ സിക്നസ്, യാത്രയിലുണ്ടാകുന്ന തലവേദന, തലേന്ന് തന്നെ പിന്നെ മരുന്നുകൾ, കോക്കലസ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്, അത് യാത്രയുടെ തലേന്ന് ഒരു രണ്ടോ ഉച്ചയ്ക്കും വൈകിട്ടും കഴിച്ചിട്ട് യാത്രയുടെ അന്ന് രാവിലെയും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ തലച്ചുറ്റ് ഒരു കാരണവശാലും അവർക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പെട്രോളിയം എന്ന് പറയുന്ന മരുന്നുണ്ട്, ചിനിനം സൾഫ്, അതുപോലെ ക്വിനിയം മാക്ക്. സാധാരണ ഏജിലായിട്ട് ഒത്തിരി പ്രായം ചെന്നവരിൽ ഉണ്ടാകുന്ന തലച്ചുറ്റിന് ഭയങ്കര ഇഫക്റ്റീവായിട്ടും, അതുപോലെ തന്നെ ചെവിക്കായ ഈ വാക്സ് ഉണ്ടായിട്ട് അതിരുന്ന് ശല്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തലച്ചുറ്റിനും ഈ ക്വിനിയം മാക്ക് ഭയങ്കര ഇഫക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗിച്ച് കാണുന്നതാണ്. ഇപ്പം നെക്സോമിക്ക, കാഞ്ഞിരത്തിൽ നിന്ന് എടുക്കുന്ന മരുന്നൊക്കെ, പൾസറ്റിലയുണ്ട്, അംബ്രാഗ്രിസ്യ. അംബ്രാഗ്രിസ്യ എന്ന് പറയുന്നതും ഈ ഓൾഡ് ഏജിൽ ഉണ്ടാകുന്ന നെർവസ് വെർട്ടിഗോ, അതായത് ആങ്സൈറ്റിയോ ടെൻഷനോ ഒക്കെ വന്നിട്ട് വെർട്ടിഗോ വരുന്നെങ്കിൽ, തലച്ചുറ്റ് വരുന്നെങ്കിൽ ഈ അംബ്രാഗ്രിസ്യ ഭയങ്കര ഇഫക്റ്റീവാണ്. തെറിഡിയോൺ ഒരു മരുന്നാണ് ഈ തെറിഡിയോൺ എന്ന് പറഞ്ഞാൽ, അത് ഈ പറയുന്ന ഭയങ്കരമായിട്ട്

0: വലിയ കറക്കം, ആൾക്കാർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള കറക്കവും അതുപോലെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തുണ്ടാകുന്ന തലച്ചുറ്റിന് ഈ തെറോയിഡിയോൺ ഭയങ്കര ഇഫക്റ്റീവാണ്. അപ്പോൾ സിംഫോറിക് കാർപസ്, പ്രത്യേകിച്ചും സ്ത്രീകളിൽ ഈ ഫസ്റ്റ് ട്രൈമസ്റ്റർ പ്രഗ്നൻസിയിലെ ആദ്യകാലത്ത് ഈ പറയുന്ന വോമിറ്റിങ്ങും തലച്ചുറ്റും ഉണ്ടാകുന്നെങ്കിൽ ഈ സിംഫോറിക് കാർപസ് ഭയങ്കര ഇഫക്റ്റീവാണ്. അപ്പോൾ ഇങ്ങനെ വിവിധ മരുന്നുകൾ ഹോമിയോപ്പതിയിൽ ഇഫക്റ്റീവായിട്ട് നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അത് ആൾക്കാർ ഉപയോഗിച്ച് ശീലിച്ചവർ അത് തന്നെ കഴിക്കാൻ വരും. അറിയാത്തവർക്ക് വേണ്ടിയുള്ള ഒരു അറിവുകൂടി ഇതിനകത്തുനിന്ന് നമുക്ക് ഉണ്ടാകണം. കാരണം തലച്ചുറ്റ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഈ അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചികിത്സയുടെ സമയം ലാഭിക്കാൻ പറ്റും,
1: കൃത്യമായ പ്രതിവിധി തേടാൻ കഴിയും അല്ലേ. തലചുറ്റലിൻ്റെ കാരണം എന്തെന്ന് നമുക്ക് തന്നെ ഒരു ചെറിയൊരു അവബോധം ഉണ്ടെങ്കിൽ. സാധാരണ ഈ തലചുറ്റിൽ നമ്മൾ അനുഭവപ്പെടുന്ന ഏത് പ്രായക്കാരിലാണ് കൂടുതൽ? പ്രായം കൂടിയവരിലല്ലേ തലചുറ്റിലും തലകർക്കൊക്കെ കൂടുതൽ അനുഭവപ്പെടുന്നത്? അതോ ഇത് അങ്ങനെ പ്രായമായിട്ട് ബന്ധമില്ലാത്തൊരു അവസ്ഥയാണ്?
0: അതിന് പ്രത്യേകിച്ച് പ്രായം ഇപ്പോൾ കുഞ്ഞു ബേബീസിന് പോലും തലച്ചു, കാരണം ബേബീസിനെ ഇപ്പോൾ അമ്മമാരെ എടുത്ത് കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ പെട്ടെന്ന് തൊട്ടിലേക്ക് കിടത്താൻ പോകുമ്പോൾ കൊച്ചു കരയുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം ആ മൂവ്മെൻറ്റ്, അതായത് മുകളിൽ നിന്ന് താഴോട്ടുള്ള ആ മൂവ്മെൻറ്റ്, നമ്മളിപ്പോൾ ലിഫ്റ്റിൽ കയറുമ്പോഴത്തേക്ക് നമ്മൾ അല്ലെങ്കിൽ ഹൈറ്റിൽ നിൽക്കുമ്പോൾ നമുക്ക് തലച്ചുറ്റ് വരും, ആ ഹൈറ്റാണ് അവരെ തലച്ചുറ്റിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ ഹൈറ്റിൽ നിന്ന് താഴോട്ടുള്ള മൂവ്മെൻറ്റും ആ മോഷൻ അത് പോലും തലച്ചുറ്റ്. അപ്പം ബേബീസ്, അതായത് 6 മാസമോ അല്ലെങ്കിൽ 3 മാസമോ ആയ കുട്ടിക്ക് പോലും തലച്ചുറ്റ് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് ഞാനീ പറഞ്ഞത്. അപ്പം അതിന് പ്രായം ഒരു വകഭേദം അങ്ങനെ നമുക്ക് പറയാനേ പറ്റില്ല. ഏത് പ്രായക്കാർക്കും തലച്ചുറ്റ് വരാവുന്ന, പിന്നെ ഓൾഡേജ് ആകുമ്പോഴത്തേക്ക് ഈ പറയുന്ന രീതിയിൽ ചെവിയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും അതുപോലെ തന്നെ ബ്രെയിനിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും കൂടുന്നു എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും തലച്ചുറ്റ് കുറച്ചുകൂടി ഏജിലായവർക്ക് കൂടെ കൂടെ ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രമാണ് അതിനുള്ളൊരു വ്യത്യാസം.
1: ഈ തലകാർക്കും കൂടുതലും ശരിക്കും പരാതികൾ കേൾക്കാറുള്ള സ്ത്രീകളിൽ നിന്നല്ലേ? അതിനെന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? അങ്ങനെ ഇല്ല, ശരിക്കും ഏത് പ്രായക്കാർക്കും ഏത് വിഭാഗത്തിനും ഒരുപോലെ വരാമെന്നാണ് ഡോക്ടർ പറയുന്നത്?
0: സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒന്നും അങ്ങനെ വേർതിരിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. സ്ത്രീകളിൽ പലപ്പോഴും ഈ പൊസിഷണൽ വർട്ടിഗോ വളരെ കൂടും, അപ്പോൾ അനീമിയ പലപ്പോഴും കൂടുതലായിട്ട് വരും. കാരണം അവർക്ക് ബ്ലഡ് ലോസ് പലപ്പോഴും ഉള്ളത് കൊണ്ട് അനീമിയ വന്നിട്ട് അവർക്ക് തലച്ചിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ തൈറോയിഡ് പ്രോബ്ലംസും പലപ്പോഴും സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അവിടെയും ഈ ഹോർമോണൽ ഇംബാലൻസ് വന്നിട്ടുണ്ടാകുന്ന തലച്ചുറ്റും ഈ സ്ത്രീകളുടെ സാധാരണ കൂടുതലായിട്ട് വരാറുണ്ട്.
1: എന്തായാലും ഒരിക്കലും ഒരു തലവിറ്റൽ വന്ന് തലകർക്കം വന്ന് നമ്മൾ ഹോമിയോപ്പതി മരുന്ന് കഴിക്കുകയാണെങ്കിൽ വീണ്ടും വരാനുള്ള സാധ്യത എങ്ങനെയാണ്? നമുക്കത് തീരെ ഇല്ലാതാക്കാൻ കഴിയുമോ?
0: കാരണങ്ങളെ അനുസരിച്ചിരിക്കും. അതിൻ്റെ ഇപ്പോൾ സ്പൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ ബ്രെയിൻ ട്യൂമറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാരണങ്ങളൊക്കെ അല്ലെങ്കിൽ സ്ട്രോക്കുമായിട്ട് ബന്ധപ്പെട്ട കാരണങ്ങളൊക്കെ ആണെങ്കിൽ അതിന് പരിഹാരം ഉണ്ടെങ്കിൽ മാത്രമേ ഈ തലച്ചുറ്റ് മാറുള്ളൂ. ചില രോഗങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. കണ്ടിന്യൂസ് ആയിട്ട് കാലാകാലം അവരുടെ കൂടെ ഈ രോഗങ്ങളുള്ള അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മരുന്ന് കഴിക്കേണ്ട ഒരവസ്ഥ വരാറുണ്ട്.
1: എന്തായാലും തലകർക്കം അതല്ലെങ്കിൽ തലചുറ്റ് എന്താണെന്ന് മനസ്സിലാക്കുകയും അതിന് കൃത്യമായ ലക്ഷണങ്ങൾ മനസ്സിലാക്കി ഒരു പ്രതിവിധി തേടുകയും ചെയ്താൽ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ഈ അസുഖത്തെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് ഡോക്ടർ ഇതുവരെ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായത്. ശരിയല്ലേ?
0: അതിന് ഡയഗ്നോസിസ് കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും കറക്റ്റ് മരുന്ന് സമയത്തെടുക്കുകയും യഥാവിധി അതിൻ്റെ കാലാകാലങ്ങളിൽ ആ മരുന്നുകൾ വിവിധ തലങ്ങളിൽ എടുക്കുകയും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാനും പറ്റും, ചികിത്സിച്ച് ഭേദമാക്കാനും പറ്റും.
1: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈനിൽ തലച്ചുറ്റൽ അഥവാ വേർട്ടിഗോയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു.
2: വെർട്ടിഗോ അഥവാ തലച്ചുറ്റലും ഹോമിയോപ്പതി ചികിത്സയും, ഈ വിഷയത്തെക്കുറിച്ച് ആലുവ ഡോക്ടർ എഹിയാസ് വെൽനെസ് ക്ലിനിക്കിലെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ എഹിയ പറക്കവെട്ടിയുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.
3: നോവില്ലാ ചികിത്സ, ഇന്നിന്റെ യാഥാർത്ഥ്യം. ഓപ്പറേഷൻ ഒഴിവാക്കാം, ആരോഗ്യം സംരക്ഷിക്കാം ഹോമിയോപ്പതിയിലൂടെ.
2: ഡോക്ടർ എഹിയാസ് വെൽനസ് ക്ലിനിക് ആലുവ, വിളിക്കാം 9447007786.
3: സൗമ്യമായ ചികിത്സ, ദീർഘകാല ശാന്തി, ആരോഗ്യത്തിന്റെ വഴിയിലേക്കൊരു ഹോമിയോ സ്പർശം.
2: 32 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ എഹിയാസ് വെൽനസ് ക്ലിനിക് ആലുവ.
3: അവർ മോട്ടോ, ക്യൂർ വിതഔട്ട് സർജറി.
2: ഓൺലൈൻ കൺസൾട്ടേഷനും വിദേശ രാജ്യങ്ങളിലേക്ക് കൊറിയർ സേവനവും.
3: ഡോക്ടർ എഹിയാസ് വെൽനസ് ക്ലിനിക് ആലുവ
2: 9447007786.
4: എഫ് എം ഹെൽത്ത് ലൈൻ.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ, 9 മണിക്ക് FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്ക് സഹയാത്രികയിൽ

ചലച്ചിത്ര താരം മഞ്ജുശ്രീയുമായി അഭിമുഖം. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനോത്സവം, 2 മണിക്ക് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 മണിക്ക് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4 മണിക്ക് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. വൈകിട്ട് 5 മണിക്ക് ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോണിൻ പ്രോഗ്രാം, ഇതിൽ വിവേകവാണി, ദീപസ്തംഭം, മഹാശ്ചര്യം എന്നിവ. 6:50 കാർഷിക ജീവനം, വാഴകൃഷിയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കോഴിത്തുരുത്തു സ്വദേശിയായ സന്തോഷ്. 3 ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. മധ്യകാലഘട്ടത്തിലെ വേണാട് പശ്ചാത്തലമായുള്ള നീലക്കടൽ എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം വൈക്കം ചന്ദ്രശേഖരൻ നായർ. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. മധ്യകാലഘട്ടത്തിലെ വേണാട് പശ്ചാത്തലമായുള്ള നീലക്കടൽ എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം വൈക്കം ചന്ദ്രശേഖരൻ നായർ. ചിന്താശകലം. ചരിത്രമെന്നത് ഭൂതകാലമല്ല, ആധുനിക സഞ്ചാരിക്ക് ഭൂതകാലത്തിലേക്കുള്ള വഴി കാട്ടുന്ന സൂചകങ്ങളാണ്. ചരിത്രമെന്നത് ഭൂതകാലമല്ല, ആധുനിക സഞ്ചാരിക്ക് ഭൂതകാലത്തിലേക്കുള്ള വഴി കാട്ടുന്ന സൂചകങ്ങളാണ്. അമേരിക്കൻ ചരിത്രകാരൻ ഹെൻറി ഗ്ലാസിയുടെ വാക്കുകൾ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ FM ഡയറിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ഡെയ്സി ബിജു. FM ഡയറി വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:55.

0: ഹലോ വി പി എസ് ലേക് ഷോർ. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു കഥ പറയട്ടെ. പണ്ട് പണ്ട് പണ്ട് സൂപ്പ് നിറച്ച ഒരു മൺകുടം ഒരു കമ്പിന്റെ അറ്റത്ത് കെട്ടിത്തൂക്കിയ ഒരു ചൈനക്കാരൻ ഉണ്ടായിരുന്നു. ആ മൺകുടം കെട്ടിത്തൂക്കിയ കമ്പ് തോളിൽ വെച്ച് അയാൾ ദിവസവും ഇങ്ങനെ നടന്നു പോകും. ഒരു ദിവസം അയാൾ ഇങ്ങനെ പോകുമായിരുന്നു. വഴിമധ്യേ ആ മൺകുടം കമ്പിൽ നിന്ന് മോരി വീണ് പൊട്ടി ചിന്നി ചിതറി. പക്ഷെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അയാൾ തന്റെ യാത്ര തുടർന്നു കൊണ്ടേയിരുന്നു. ഇത് കണ്ടു നിന്ന ഒരാൾ അയാളോട് ചോദിച്ചു, ഹേ, ഒന്ന് നിന്നെ, നിങ്ങളുടെ മൺകുടം പൊട്ടി അതിലുള്ള സൂപ്പ് മൊത്തം പോയിട്ടും നിങ്ങളെന്താ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ നടന്നു പോകുന്നത്? അയാൾ ഉത്തരം പറഞ്ഞു, മൺകുടം പൊട്ടി, സൂപ്പും പോയി, എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഞാനും പോയി. നമ്മിൽ എത്ര പേർക്ക് ഇങ്ങനെ മറുപടി നൽകാൻ പറ്റും? ഉടഞ്ഞുപോയ മൺകുടത്തെയും സൂപ്പിനെയും ഓർത്ത് അസ്വസ്ഥനാകാനും വിഷമിക്കാനുമാണ് സാധ്യത. പക്ഷേ അത് ബുദ്ധിശൂന്യതയാണ്. സംഭവിക്കേണ്ടത് സംഭവിച്ചു, ഇനിയുള്ളത് ശ്രദ്ധിക്കുക. അതെ, അതെന്താ? ഹലോ വി പി എസ് ലേക് ഷോർ തുടങ്ങാൻ പോവാ, ശ്രദ്ധിച്ച് കേട്ടോ. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയറും പ്രോഗ്രാം കോർഡിനേറ്ററും ഡാനി ജെയിംസ്.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ, ബി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റലിലെ മിനിമൽ ഇൻവേസീവ് സർജറി വിഭാഗം മേധാവിയാണ്.

0: തൈറോയിഡ് ഒരു നിസ്സാരക്കാരനല്ല. ശരീരത്തിലെ മിക്ക അവയവങ്ങളുടെയും പ്രവർത്തനം നിയന്ത്രിക്കുന്ന ദ്രാവകങ്ങളാണ് തൈറോയിഡ് രക്തത്തിലേക്ക് എത്തിക്കുന്നത്. പ്രവർത്തന വ്യത്യാസങ്ങൾ മരുന്നുകൾ കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയും. തൈറോക്സിൻ ഗുളിക ഒരിക്കലും ദോഷകാരിയല്ല, അതൊരിക്കലും മുടക്കുകയും അരുത്. മുഴകൾ വന്നാൽ താക്കോൽദാര ശസ്ത്രക്രിയയിലൂടെ മാറ്റുന്നതാണ് നല്ലത്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ കൊച്ചി.
2: ഹലോ,
3: ആശയാണോ?
2: അതെ,
3: ഇത് മറ്റൊരാശയാണ്. ഹലോ VPS ലേക് ഷോറിൽ നിന്ന്.
2: ഞാൻ എല്ലാ ദിവസവും കേൾക്കുന്ന ആളാണ്.
3: ഐശ്വര്യ ആരാണ്?
2: ഐശ്വര്യ മകള്.
3: ഐശ്വര്യ പറഞ്ഞു അമ്മയെന്ന് വിളിക്കണമെന്ന്.
2: അതെ.
3: എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
2: ആ, സുഖമായിട്ടിരിക്കുന്നു.
3: ഈ പേരെങ്ങനെയുണ്ട്? നല്ല പേരാണോ?
2: ആ, നല്ല പേര്.
3: ഇഷ്ടപേരാണ്.
2: എല്ലാവരും എന്നെ ആശാമ്മ ആശാമ്മ എന്നാണ് വിളിക്കുന്നത്.
3: ഓ, അപ്പൊ നിങ്ങൾ അമ്മയായി, ഞാൻ ചേച്ചിയായി. കൊള്ളാം. വീട് എവിടെയാ?
2: വീട് ഓച്ചന്തുരുത്ത്.
3: ഒച്ചന്തുരുത്ത് എന്നൊന്നും പറയാൻ എന്നെ പോലെയുള്ള ആൾക്കാർക്ക് അറിയില്ല കേട്ടോ. വൈപ്പിൻ പറഞ്ഞാൽ മതി, അപ്പൊ നമുക്ക് പെട്ടെന്ന് തിരിയും.
2: വൈപ്പിൻ വൈപ്പിൻ.
3: എന്താ ചെയ്യുന്നേ?
2: ഞാനൊന്നും ചെയ്യുന്നില്ല.
3: ഹൗസ് വൈഫ് ആണ്. എത്ര കുട്ടികള്?
2: എനിക്ക് രണ്ടു കുട്ടികള്, ഒരു മോനും ഒരു മോളും.
3: ഓ,
2: മോളാണ് ഐശ്വര്യ, മകൻ അഖില്.
3: ഐശ്വര്യ കല്യാണം കഴിഞ്ഞോ?
2: ആ, ഐശ്വര്യയുടെ കല്യാണം കഴിഞ്ഞ്. ഒരു മകനുണ്ട്, ഭർത്താവിന്റെ ഒരു നിതീഷ്. മകൻ ജഗത് ധ്രുവ്, രണ്ടി പഠിക്കുന്നു.
3: എവിടെയാ അവര് താമസിക്കുന്നത്?
2: അവര് താമസിക്കുന്നത് വൈപ്പിൻ തന്നെ, നായരമ്പലം എന്ന് പറയും.
3: തൊട്ടടുത്താണോ? പോവാൻ പറ്റുമോ നമുക്ക്?
2: ആ, പോവാൻ പറ്റും, പോവാൻ പറ്റും. അരമണിക്കൂറുള്ളൂ.
3: മറ്റേ മോൻ എന്താ ചെയ്യുന്നത്?
2: ആ, മകൻ സോളാറിന്റെ, മൂപ്പൻ സോളാറില് പ്രൊജക്ട് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യണ മകൻ.
3: പുള്ളിക്ക് ഇനി കല്യാണമൊക്കെ വേണം?
2: എല്ലാ കല്യാണം കഴിഞ്ഞ്.
3: മരുമകള്
2: ലക്ഷ്മി, സണ്ണി ഡയമണ്ട്സിൽ അക്കൗണ്ടന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യണ.
3: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ?
2: ഹസ്ബൻഡ് മരിച്ചുപോയി, 5 വർഷമായി, BSNL ആയിരുന്നു.
3: അപ്പൊ ഇന്ന് ഏത് പാട്ടാ ഞങ്ങള് വെച്ച് തരണ്ടേ?
2: ഇഷ്ടമുള്ള പാട്ട് വെച്ച്.
3: സ്വന്തമായിട്ട് ഇഷ്ടമൊന്നുമില്ല എന്റെ ആശേ. എല്ലാവരുടെയും ഇഷ്ടം ആശയുടെ ഇഷ്ടം.
2: അത് തന്നെ ആശേഷിക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചോ. എന്തായാലും സന്തോഷം.
3: രണ്ടും ആശയല്ലേ, വലിയ കുഴപ്പമില്ലല്ലേ.
2: ഞാനൊട്ടും പ്രതീക്ഷയില്ലാട്ടാ, ഭയങ്കര സന്തോഷം.
3: ഓ, സന്തോഷമായിട്ടിരിക്കും ആശ. തീർച്ചയായിട്ടും നല്ലൊരു പാട്ട് വെച്ചു തരാം.
2: വെച്ചു.
3: ഓക്കെ,
2: ശരി.

0: മരുന്നുകളുടെ മനമടുപ്പിക്കുന്ന മണമില്ലാത്തൊരാരോഗ്യ നികേതനം,
1: വീടിനേക്കാൾ പ്രിയം തോന്നിക്കുന്ന സ്നേഹാന്തരീക്ഷം,
0: സാമീപ്യത്തിന്റെ സാരല്യത്താൽ ശാന്തമാകുന്ന മനസ്സ്,
1: കാര്യവും കാരണവും അറിഞ്ഞുള്ള വിദഗ്ധ ചികിത്സ,
0: ആഗോള സാങ്കേതിക മികവിന്റെ കൃതഹസ്തത,
1: ശരീരത്തെയും മനസ്സിനെയും അറിഞ്ഞുള്ള കരുതൽ, ഒപ്പം നിറപുഞ്ചിരിയോടെയുള്ള മടക്കയാത്രയും.
0: അതെ, VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
1: വാലേട്ട, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് ആശിച്ചി. കത്ത് വായിക്കാം?
1: യെസ്.
2: ഹലോ VPS ലേക്ഷോർ, വർഷം 2012, ഞാൻ പ്ലസ് ടുവിന് പഠിക്കുകയാണ്. അപ്പോൾ കൊമേഴ്സ് ആയതിനാൽ എല്ലാ സബ്ജക്ട്സും ഇതുവരെ പഠിക്കാത്തതിനാലുള്ള ബുദ്ധിമുട്ടും, കൂടാതെ മലയാളം മീഡിയത്തിൽ നിന്നും പെട്ടെന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലെ പഠനത്തിലേക്ക് മാറിയതിന്റെ കഷ്ടതയും ആ കാലഘട്ടത്തിലായിരുന്നു ഉണ്ടായത്. പിന്നെ എനിക്ക് ആ സ്കൂളും അന്തരീക്ഷവും തന്നെ തീരെ ദഹിക്കാത്തതുമായതിനാൽ എന്റെ ആ രണ്ടു വർഷം അത്ര രസകരമായിരുന്നില്ല. ഇപ്പോഴും ആ വർഷങ്ങളിലെ ക്ലാസ്മേറ്റ്സുമായി ഒരു ബന്ധവും പുതുക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ല. ഒരുതരം മോശപ്പെട്ട സ്വഭാവമല്ലേ എനിക്ക് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
1: അങ്ങനെ തോന്നുന്നില്ല.
2: കാര്യക്കണ്ട, ഞാൻ ഇങ്ങനെയൊക്കെയാണ്. എന്നെ കുറച്ചെങ്കിലും അന്ന് ശ്രദ്ധിച്ചിരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചറായ അബീഷ് സാറാണ്. കൂട്ടത്തിൽ കുറച്ച് വയറുള്ള, ഇൻസെർട്ട് ചെയ്ത് ചന്ദനവും തൊട്ടുവരുന്ന സാറിന് എപ്പോഴും മുഖത്തൊരു ചെറു പുഞ്ചിരി ഉണ്ടായിരുന്നു. സ്റ്റോറീസിലൂടെയും പോയമിലൂടെയുള്ള ലാംഗ്വേജ് ക്ലാസുകൾ പൊതുവെ അങ്ങനെ മടുപ്പിക്കാറില്ലല്ലോ. സാർ ഞങ്ങളെ വഴക്ക് പറയുകയോ അടിക്കുകയോ ചെയ്യുമായിരുന്നില്ല. എന്നാൽ ആ അക്കാഡമിക് ഇയറിൽ സാർ ചൂരൽ പ്രയോഗിച്ചതാകട്ടെ, അതെന്നെയും. അതിലെനിക്ക് കുറ്റബോധമൊന്നുമില്ല കേട്ടോ. ചൂരലായാൽ അത് ഉപയോഗിക്കാനുള്ളതല്ലേ. പക്ഷെ സാറിന്റെ ചന്തിക്കുള്ള രണ്ടടിയുടെ പാടുമായവൻ രണ്ടു ദിവസം തന്നെ എടുത്തു. ഈശ്വര സാറിനെ അനുഗ്രഹിക്കണേന്ന്. അതുപോട്ടെ, സാർ ഞങ്ങൾക്കൊരു അസൈൻമെന്റ് തന്നു. ജീവിതത്തിലെ ഒരു പ്രധാന സംഭവം 5 മിനിറ്റിൽ കവിയാത്ത വിധം ഇംഗ്ലീഷിൽ പ്രസന്റ് ചെയ്യുക എന്നത്. റോൾ നമ്പർ പ്രകാരം ഓരോരുത്തരും ഓരോ ദിവസമാണ് ഇത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യേണ്ടത്. 60 പേരടങ്ങുന്ന ഞങ്ങളുടെ ബാച്ചിലെ 16-ാം നമ്പറുകാരനായിരുന്നു ഞാനെന്നാണ് എന്റെ ഇപ്പോഴുള്ള ഒരു ഓർമ്മ. എനിക്ക് മുന്നിലുള്ള 15 പേരും തരക്കേടില്ലാത്ത രീതിയിൽ അത് അവതരിപ്പിച്ചു. അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് എന്റെ ഊഴമെത്തി. എന്റെ ചെറുപ്പത്തിൽ എന്റെ വാപ്പച്ചിയോടൊപ്പം സിറ്റിയിലേക്കുള്ള യാത്രയിൽ നടന്ന സംഭവമാണ് ഞാൻ അവതരിപ്പിച്ചത്. ആദ്യമായാണ് എന്റെ ഓർമ്മയിൽ ഞാനൊരു സിറ്റി കാണുന്നത്. അടിമാലിയിലെ വീടിന് ചുറ്റും വയലും കാടും മലയും ഒക്കെ കണ്ടു വളർന്ന എനിക്ക് നിരപ്പായ സ്ഥലങ്ങളും ചുറ്റും കെട്ടിടങ്ങളും ചീറിപ്പാഞ്ഞു പോകുന്ന വണ്ടികളും കൗതുകം സൃഷ്ടിച്ചു. കൂടാതെ നമുക്ക് ആവശ്യമായവയെല്ലാം അടുത്ത് കിട്ടുന്നുമുണ്ട്. ബോട്ട്ജെട്ടി, റെസ്റ്റോറന്റ്, ഡ്രസ് ഷോപ്പുകൾ, ഇതുവരെ കാണാത്ത തരം വണ്ടികൾ. അങ്ങനെ അങ്ങനെ വൈകുന്നേരത്തോടെ തിരികെ ബസ് സ്റ്റോപ്പിലെത്തി നാട്ടിലേക്കുള്ള ബസ് കാത്തു നിൽക്കുകയാണ് ഞങ്ങൾ. തരക്കേടില്ലാത്ത തിരക്കുമുണ്ട് ഞങ്ങൾക്ക് ചുറ്റും. പെട്ടെന്ന് കുറച്ചകലെയായി ഒരു വലിയ ശബ്ദം കേട്ടു. ബും. നിമിഷ നേരം കൊണ്ട് വണ്ടിയുടെ പാർട്സുകളും മറ്റും ശൂന്യാകാശത്ത് ചിന്നിച്ചിതറി. എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകാതെ നിൽക്കുമ്പോൾ അതാ എന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യന്റെ കൈ വീണിരിക്കുന്നു. ആകെ ചോര, ഞാൻ പേടിച്ച് കരയാൻ തുടങ്ങി. ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ? ആ ഭയാനകമായ സമയത്തെ എന്റെ കരച്ചിൽ ഞാൻ അവസാനിപ്പിക്കുന്നത് ഉമ്മച്ചി വന്ന് എന്നെ ഉറക്കത്തിൽ നിന്നും തട്ടിയെഴുന്നേൽപ്പിക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നമായിരുന്നു
1: കണ്ടത്.
2: ഈ കഥ ഒരു സ്വപ്നമായാണ് ഞാൻ അവതരിപ്പിച്ചതെങ്കിലും പരിപാടി ചീറ്റിപ്പോയി. വാലേട്ടന്റെ മുഖത്തെ എക്സ്പ്രഷൻസ് കണ്ടപ്പോൾ ഇവിടെയും ഏറ്റില്ലെന്ന് മനസ്സിലായി. കഴിഞ്ഞ 2 ആഴ്ചയിലെ പ്രാക്ടീസിലൂടെ ഞാൻ കാണാതെ പഠിച്ചുവെച്ച എന്റെ ഇംഗ്ലീഷ് ഞാൻ മറന്നുപോയിരിക്കുന്നു. തപ്പിപ്പെറുക്കി സമയമെടുത്ത് ഞാൻ അവതരിപ്പിച്ചപ്പോൾ കേട്ടിരുന്ന ആർക്കും കാര്യമെന്തെന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് സാർ എന്നോട് അത് മലയാളത്തിൽ അവതരിപ്പിക്കുവാൻ പറഞ്ഞു. അതിനുശേഷമാണ് ശരിക്കുമുള്ള കയ്യടി എനിക്ക് ലഭിക്കുന്നത്. മലയാളത്തിൽ നുമ്മ പൊപ്പുലിയാണല്ലോ എന്നെല്ലാവരും പറഞ്ഞു. എനിക്ക് മുമ്പുള്ളവർ സത്യസന്ധമായ കഥ പ്രസന്റ് ചെയ്തപ്പോൾ കുറച്ച് ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ച് കയ്യിന്ന് പോയ അവസ്ഥയെ, ഓ, കുറച്ച് അടക്കം പറഞ്ഞുള്ള കളിയാക്കലുകൾ കേട്ടുവെങ്കിലും മാനഹാനി ഉണ്ടാകുന്നത് എനിക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു അന്നും ഇന്നും. അടുത്ത കത്തിൽ മണ്ണിന്റെ മണമുള്ള ഓർമ്മയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഫൈസൽ ഇബ്രാഹിമാണ് അങ്ങ് ദൂരെ ചെമ്പുമുക്കി എന്നാണ് എഴുതിയിരിക്കുന്നത്.
1: ചെമ്പുമുക്ക് എന്ന് പറയുന്നത് ബാലേട്ടന്റെ സ്വന്തം സ്ഥലമാണ് കേട്ടോ. എന്തായാലും ഫൈസലെ, ഫൈസലിനോട് നമുക്ക് യാതൊരു ദേഷ്യവും തോന്നിയിട്ടില്ല. പെണ്ണെ സംബന്ധിച്ച് ഞാൻ ഒരു 10th വരെ ഒരു 10-11 സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അച്ഛന് ട്രാൻസ്ഫർ കിട്ടുന്നതിനനുസരിച്ച് ഞാനിങ്ങനെ പല പല സ്കൂളുകളിൽ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് ഒരു ആത്മബന്ധം പുലർത്താനൊന്നും എന്നെ കൊണ്ടും സാധിച്ചിട്ടില്ല. കാരണം ഓരോ വർഷവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇതിപ്പോ ഇത്ര കാലമല്ലേ ഉള്ളൂ. ഞാനൊക്കെ കോളേജിൽ പഠിച്ചതിന് ശേഷമാണ് എനിക്ക് ഒന്നിച്ച് കുറച്ച് വർഷങ്ങൾ ഒരേ ആൾക്കാരെ തന്നെ കാണാൻ പറ്റിയത്. അതുകൊണ്ട് എല്ലാവരുമായിട്ടൊന്നും നമുക്ക് ഇങ്ങനെയുള്ള ഒരു സൗഹൃദമൊന്നും കൊണ്ടു നടക്കാൻ പറ്റിയെന്ന് വരില്ല. ഈ പറഞ്ഞതുപോലെ ഞാനും അവസാന കാലഘട്ടത്തിൽ, അത്

0: അതായത് നയൻത്തിൽ എത്തിയപ്പോ അച്ഛന് ടൗണിലേക്ക് ട്രാൻസ്ഫർ കിട്ടുന്നു. അതുവരെ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു എനിക്ക്. ടൗണില് ഇംഗ്ലീഷ് മീഡിയം സ്കൂളില് അഡ്മിഷൻ കിട്ടുന്നില്ല, കാരണം അവിടെ അതുകൊണ്ടല്ല മാലേട്ട, എയ്ത്തും നയൻത്തും മാർക്ക് നോക്കിയിട്ടാണ് അവര് പരീക്ഷയ്ക്ക് ഇരുത്തുന്നത്. അപ്പൊ എയ്ത്തില് ഞാൻ അവിടെ പഠിക്കാത്തത് കൊണ്ട് അവിടെ എനിക്ക് അഡ്മിഷൻ കിട്ടാത്തത് കൊണ്ട് ഞാൻ ഗവൺമെന്റ് സ്കൂളിലേക്ക് മാറി, അച്ഛന്റെ സ്കൂളിലേക്ക്. അപ്പൊ എനിക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ശരിക്കും
1: ഞാൻ എന്നെ തന്നെ പുകഴ്ത്തേണ്ടി വരുന്ന ചില
0: ഭയങ്കര പുകഴ്ത്തല.
1: 25-30 കൊല്ലം ഞാൻ നിങ്ങളുടെ സുഹൃത്തായിട്ട് ജീവിച്ചില്ലേ, അപ്പൊ എനിക്ക് എന്ത് മെഡൽ തരണം, ഗോൾഡ് മെഡൽ തരണം? കാരണം 1st class മുതൽ പഠിച്ച ഒരു ഫ്രണ്ടും ഇല്ല, ഒരു സ്ഥലത്തും ഇല്ല.
0: അതല്ല
1: ഞാൻ മാത്രം കുറച്ച് വീണാ വീണോട്ടെ എന്ന് നീണാൽ വേണു, അതാണ് സത്യം. ഞാൻ ആലോചിക്കുന്നത് അപ്പൊ ഞാൻ എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരാളായിരിക്കും, എത്രത്തോളം ക്ഷമയുള്ള
0: ഒരാളായിരിക്കും. വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട്
1: വീഴാറില്ല.
0: ഫൈസലിനോടൊന്നും പറയാനില്ലേ? എന്റെ
1: ഫൈസലോട് ഫൈസലോട് തന്നെയാണ് പറയാനുള്ളത്. ഫൈസലും ആശയച്ചിയെല്ലാം ഒരേ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരെ പോലെ ഇപ്പൊ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ആശയച്ചിയോട് പറഞ്ഞ എല്ലാ ആൻസേഴ്സും ഫൈസലോടും കൂടിയുള്ളതാണ്.
0: ഫൈസലെ, നമുക്ക് ഇദ്ദേഹത്തെ വിട്ടുപിടിക്കാം.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ, BPS ലേക് ഷോർ ഹോസ്പിറ്റലിലെ മിനിമലി ഇൻവേസീവ് സർജറി വിഭാഗം മേധാവിയാണ്. തൈറോയിഡ് ഒരു നിസ്സാരക്കാരനല്ല, ശരീരത്തിലെ മിക്ക അവയവങ്ങളുടെയും പ്രവർത്തനം നിയന്ത്രിക്കുന്ന ദ്രാവകങ്ങളാണ് തൈറോയിഡ് രക്തത്തിലേക്ക് എത്തിക്കുന്നത്. പ്രവർത്തന വ്യത്യാസങ്ങൾ മരുന്നുകൾ കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയും. തൈറോക്സിൻ ഗുളിക ഒരിക്കലും ദോഷകാരിയല്ല, അതൊരിക്കലും മുടക്കുകയും അരുത്. മുഴകൾ വന്നാൽ താക്കോൽദ്വാര ശസ്ത്രക്രിയയിലൂടെ മാറ്റുന്നതാണ് നല്ലത്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം BPS ലേക് ഷോർ ഹോസ്പിറ്റൽ കൊച്ചി.
2: വിനോദ് തമ്പാനാണ് ഈ കത്തയച്ചിരിക്കുന്നത്. ചെറുപ്പത്തിൽ നാടകം കളിക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു.
3: എനിക്കും
2: സ്കൂളിലും നാട്ടിലെ ക്ലബിലും കലാകാരനായി വിളങ്ങാം എന്നതാണ് അതിന്റെ ആകർഷണം. മാത്രമല്ല അന്നൊക്കെ നാടക നടൻ എന്ന് പറയുമ്പോൾ ഇന്നത്തെ മോഹൻലാലും മമ്മൂട്ടിക്കും ഉള്ളത് പോലെ ഒരു സ്റ്റാർ വാല്യൂ ആണ് നാട്ടിലും. ചെല്ലുന്നിടത്തൊക്കെ ആരാധകരുടെ നിര, കലാകാരൻ എന്ന പ്രത്യേക പ്രിവിലേജ്, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ആരാധന കലർന്ന നോട്ടവും. അപ്പങ്ങള് പോയത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായി.

0: എന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ. ഈ സ്റ്റാർ വാല്യൂ നിലനിർത്താനും പെൺകുട്ടികളുടെ ഹൃദയത്തിലെ നായകനാകാനും വേണ്ടി മാത്രം നാട്ടിലെ പള്ളിയിലും ക്ഷേത്രങ്ങളിലും ക്ലബുകളിലും സംഘടിപ്പിക്കുന്ന ഏത് നാടകത്തിലും കയറി അഭിനയിക്കുക എന്നതായിരുന്നു അന്നത്തെ ഹോബി. കാണാൻ അല്പം ചന്തവും അല്പം അഭിനയ കഴിവും ഉള്ളത് കൊണ്ട് എനിക്ക് ചാൻസ് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ ക്ലബിന്റെ വാർഷികമെത്തി. പതിവ് പോലെ സ്പെഷ്യൽ പ്രോഗ്രാം നാടകമാണ് ഞാൻ നാടകത്തിലുണ്ട്. നാടകത്തിലെ വില്ലൻ കഥാപാത്രമാണ് എനിക്ക്. നാടകം ആരംഭിച്ചു. നാട്ടിലെ ജനങ്ങളെല്ലാം നാടകം കാണാനെത്തിയിട്ടുണ്ട്. നാടകത്തിന്റെ ഓരോ രംഗവും കഴിയുമ്പോൾ കിട്ടുന്ന കയ്യടി എന്നെ ഹരം കൊള്ളിക്കുന്നുണ്ട്. അങ്ങനെ വിജയകരമായി നാടകം ക്ലൈമാക്സിലേക്ക് അടുക്കുക. നാടകത്തിന്റെ ഏറ്റവും ഗൗരവമുള്ള ക്ലൈമാക്സ് രംഗമാണ് ഇനിയുള്ളത്. നായകനും ഞാനും തമ്മിൽ സ്റ്റേജിൽ വലിയ അടിപിടിയുണ്ടാകുന്നു. ഒടുവിൽ നായകൻ പോക്കറ്റിൽ നിന്ന് തോക്കെടുത്ത് എന്നെ വെടിവെക്കണം. ഞാൻ നെഞ്ചിൽ കൈവച്ച് പിടഞ്ഞ് സ്റ്റേജിൽ വീണ് മരിക്കണം. ഇതായിരുന്നു രംഗം. നായകന്റെ കയ്യിലിരിക്കുന്നത് വെറും ഒരു കളിത്തോക്കാണ്. സാങ്കേതിക വിദ്യകളൊന്നും ഇല്ലാതിരുന്ന കാലമാണല്ലോ. വെടിയച്ച കേൾപ്പിക്കാൻ കർട്ടന് പിന്നിൽ നിൽക്കുന്ന സൗണ്ടുകാരൻ സുരേഷ്. രണ്ട് ചെറിയ പലക കഷ്ണങ്ങൾ തമ്മിൽ ആഞ്ഞടിച്ച് ഹേ എന്ന ശബ്ദം ഉണ്ടാക്കാനാണ് തീരുമാനിച്ചത്. സ്റ്റേജിൽ നല്ല ടെൻഷൻ നിറഞ്ഞ അന്തരീക്ഷം. നായകൻ എന്റെ നേരെ തോക്കു ചൂണ്ടി കളിപ്പിൽ ഡയലോഗ് പറഞ്ഞു. നിന്റെ ആയുസ് ഇവിടെ തീർന്നടാ. നിന്നെ ഞാൻ നിയമത്തിന് വിട്ടുകൊടുക്കില്ല. നിന്റെ വിധി കർത്താവും അന്തകനും ഞാനാണ്. ഇത് പറഞ്ഞ് അവൻ കയ്യിലിരുന്ന കളിത്തോക്ക് എന്റെ നെഞ്ചിലേക്ക് ചൂണ്ടി ട്രിഗർ അമർത്തി. പക്ഷെ വെടിയച്ച വന്നില്ല. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാ, കർട്ടന് പിന്നിൽ പലകയും പിടിച്ച് റെഡിയായി നിന്ന സുരേഷ് അപ്പുറത്താരോ സംസാരിച്ചത് ശ്രദ്ധിച്ച് ടൈമിംഗ് തെറ്റിപ്പോയി. നായകൻ ട്രിഗർ അമർത്തിയതും യാതൊരു വെടിയച്ചയും വന്നില്ല. സ്റ്റേജിൽ കട്ട സൈലൻസ്. ഞാൻ വെടിയേറ്റ് വീഴണോ അതോ നിൽക്കണോ എന്നറിയാതെ അന്തം വിട്ട് നായകനും ഞാനും പരുങ്ങി. അവൻ വീണ്ടും അഭിനയം മോശമാവാതിരിക്കാൻ തോക്കൊന്നും കൂടി എന്റെ നെഞ്ചിലേക്ക് വെച്ച് സ്വന്തം വായ കൊണ്ട് വളരെ പതുക്കെ എന്ന ശബ്ദമുണ്ടാക്കി. ശബ്ദം കേട്ടതും ഞാൻ ഇനി സമയം കളയണ്ട എന്ന് കരുതി നെഞ്ചിൽ കൈവച്ച് നിലവിളിച്ച് സ്റ്റേജിലേക്ക് കമിഴ്ന്നഴിച്ചു വീണു. നാക്ക് പുറത്തേക്കിട്ട് കണ്ണടച്ച് മരിച്ചതുപോലെ കിടന്നു. സദസ് മുഴുവൻ നിശബ്ദമായി നോക്കിയിരിക്കുന്നു. അവൻ തോക്ക് താഴ്ത്തി ആ സെക്കൻഡിലാണ് സുരേഷിന് ഓർമ്മ വന്നത്. പുള്ളി തന്റെ സർവശക്തി ആ പലകകൾ തമ്മിൽ ആഞ്ഞടിച്ചുട്ടോ എന്ന് ഭയങ്കര ശബ്ദം മൈക്കിലൂടെ മുഴങ്ങി. നായകൻ തോക്ക് താഴെയിട്ട് തിരിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. ഞാൻ സ്റ്റേജിൽ മരിച്ചു കിടക്കുകയാണ്. അപ്പോഴാണ് വെടിയച്ച വരുന്നത്. ആ വെടിയച്ച കേട്ടതും സദസ്സിലുള്ള ആളുകൾ പരസ്പരം നോക്കി. നായകൻ എന്ത് ചെയ്യണം എന്നറിയില്ല. ഞാൻ കിടപ്പിൽ കിടന്ന് വിചാരിച്ചു ഇനി അനങ്ങാതിരുന്നാൽ ഇതാരുടെ നെഞ്ചത്താണ് കൊണ്ടത് എന്ന് ആളുകൾ സംശയിക്കും. ഞാൻ മരിച്ചു കിടന്ന കിടപ്പിൽ നിന്ന് പെട്ടെന്നൊന്ന് പിടഞ്ഞ് ചാടി എഴുന്നേറ്റ് വലത് കൈ പൊക്കി മറ്റേ തോളിലും കൂടി കൈവച്ച് അയ്യോ അമ്മേ എന്നൊന്നുകൂടി ഉറക്കെ ഞെരങ്ങിയിട്ട് വീണ്ടും കണ്ണടച്ച് കിടന്നു. മരിച്ച ശവം വെടിയച്ച കേട്ട് ചാടി എഴുന്നേറ്റ് വീണ്ടും പിടഞ്ഞു വീഴുന്നത് കണ്ടു. സദസ്സിലെ സകല നിയന്ത്രണവും വിട്ടുപോയി. മുൻനിരയിലിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ആളുകൾ മുഴുവൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഞങ്ങളാകട്ടെ കർട്ടൻ വീഴുന്നതിന് മുന്നേ ചാടി എഴുന്നേറ്റ് ഗ്രീൻ റൂമിലേക്ക് ഓടി. കർട്ടൻ വീണപ്പോൾ ക്ലബിലെ പിള്ളേരെല്ലാം കൂടി സുരേഷിനെ ഓടിച്ചിട്ട് പിടിച്ച് നല്ല തല്ലു കൊടുത്തു. പിന്നെ കുറച്ച് നാളത്തേക്ക് എന്നെ കാണുമ്പോൾ പിള്ളേരും വലിയവരും അടക്കം എന്ന് ശബ്ദമുണ്ടാക്കും. സൈക്കിയല്ലാതെ മറ്റെന്ത് വഴിവാലിട്ട. ചെറുപ്പത്തിന്റെ ആവേശമെല്ലാം കഴിഞ്ഞപ്പോൾ നാടകത്തോട് വിട പറഞ്ഞു. KCB ജോലിക്കാരനായി റിട്ടയർ ചെയ്ത് സുഖജീവിതം നയിക്കുന്നു. നാടക ഓർമ്മകളോടെ വിനോദ് തമ്പാൻ, തൃശൂർ.
1: വിനോദേ സൂപ്പർ ആയിട്ടുണ്ട്. കാരണം ഈ കത്ത്
0: വായിച്ചിട്ടുണ്ടായിട്ടുണ്ട്.
1: ഞാൻ എനിക്കിപ്പോ പ്രത്യേകിച്ച് ഉദാഹരണങ്ങൾ പറയാനില്ല. കാരണം ഞാൻ എത്രയോ നാടക ഉദാഹരണങ്ങൾ ഇതിനു മുൻപ് പല കത്തുകളോട് ചേർന്നിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മള് ബാണ്ട എടുക്കാൻ മറന്നുപോയതും കത്തിയെടുക്കാൻ
0: മറന്നുപോയതും
1: ില്ലെങ്കിൽ ആ അത് കളവ് മുതൽ ഓപ്പൺ ആക്കണ്ടേ? അതില്ല. അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് എല്ലാം ഇഷ്ടം പോലെ നാടകത്തിന്റെ ഉദാഹരണങ്ങളൊക്കെ നമ്മള് കേട്ടിട്ടുണ്ട്. ഹനുമാൻ താഴെ വീണതാണ് ഏറ്റവും സൂപ്പർ.
0: ഇത് നാടകത്തിൽ
1: പക്ഷെ റേഡിയോയിൽ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. കാരണം ഹനുമാൻ ഇങ്ങനെ കമ്പിയിൽ തൂങ്ങി വരികയാണ് പറന്നുകൊണ്ട്. ശ്രീരാമചന്ദ്രന്റെ മുമ്പിൽ ഹനുമാൻ ഇങ്ങനെ വന്ന് വീഴണം. അപ്പൊ അത് പറന്ന് പറന്ന് കമ്പിയിലേ വരുന്നതല്ലേ. കമ്പി പാതി ഒഴിക്കുന്നു പൊട്ടി.
0: ഹനുമാൻ മലർച്ചു വീണു.
1: ഹനുമാൻ അങ്ങനെ വീണു വേദന കൊണ്ട് പൊളയുമ്പോ രാമൻ രാമൻ ഇങ്ങനെ പറയാണ് ഹനുമാൻ എഴുന്നേറ്റാലോ.
0: പറ്റുന്നില്ല കേട്ടോ.
1: ഹനുമാന്റെ മറുപടി ഞാൻ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇഷ്ടം പോലെ അനുഭവങ്ങൾ. കാരണം ഈ നമ്മുടെ ചെറിയ ചെറിയ ടെക്നിക്കുകളൊക്കെ വെച്ചിട്ടാണല്ലോ നാടകം.
0: ഇത് നാടകത്തിൽ മാത്രമല്ല ബാലേട്ട, ഇപ്പൊ ഗാനമേളയ്ക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കില് ഒരുപാട് ഇങ്ങനെ വായ തുറന്ന് പിടിച്ച് പാടേണ്ട സമയമൊക്കെ ഉണ്ടാവും. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ നിന്നുള്ള പാട്ടിൽ കൃഷ്ണ എന്നുള്ളൊരു വിളിയുണ്ടല്ലോ. അപ്പം നമ്മുടെ നാട്ടില് ഒരു ഗാനമേളയ്ക്ക് കൃഷ്ണ എന്ന് പറഞ്ഞ ഇങ്ങനെ വെച്ച സമയത്ത് ആ കുട്ടിയുടെ വായില് പാറ്റുണ്ടാവുമല്ലോ,
1: ട്യൂബ്ലൈറ്റ്.

0: ഇത് പോയി, പിന്നെ അടുത്ത കൃഷ്ണ ഇല്ല. ഇങ്ങനെയുള്ള ലൈവായിട്ടുള്ള പല പരിപാടികളിലും
1: ഇത്തരം
0: അപകടങ്ങളും സംഭവിക്കും. പക്ഷെ അതൊക്കെ മനസ്സിലാക്കി പ്രതികരിക്കുക എന്നുള്ളതാണല്ലോ മനുഷ്യന്മാരായ നമ്മുടെയൊക്കെ ഒരു ധർമ്മം എന്ന് പറയുന്നത്.

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകം എന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഇപ്പൊ പിന്നെ ഒരു ഗുണം എന്താന്ന് വെച്ചാല്, ഓൾറെഡി അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെടിവെട്ടുന്നാണെന്നുണ്ടെങ്കിലും ബോംബാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും അത് പകർത്തിയത് കൊണ്ട് ആക്ടേഴ്സിന് എന്തെങ്കിലും പ്രശ്നം വന്നാലോ അല്ലെങ്കിൽ പ്രോംപ്റ്റ് ചെയ്യുന്നത് പ്രശ്നം വന്നാലോ ഒന്നും സംഭവിക്കാറില്ല. കൃത്യമായിട്ട് സാധനം പോകും.
0: ഏതായാലും ഒരുപാട് കാര്യങ്ങൾ, രസകരമായിട്ടുള്ള കത്തുകളൊക്കെ ആയിരുന്നു ഈ ദിവസം വന്നത്. കത്തുകൾ അയക്കാനുള്ള വിലാസം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും

0: അറിയാം. എങ്കിൽ കൂടി പുതുതായിട്ട് ഇന്ന് കേൾക്കുന്ന ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഡ്രസ്. ഹലോ വി പി എസ് ലേക് ഷോർ സൗണ്ട് പാർക്ക് അക്കാഡമി തൃക്കാക്കര പി ഒ.
1: മെയിൽ ഐ ഡി ഹലോ വി പി എസ് ലേക് ഷോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ആണ് നമ്പർ. 8157000888.
0: വീണ്ടും സ്നേഹപൂർവ്വം നാളെ എത്തിച്ചേരാം. അതുവരെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരു നല്ല നമസ്കാരവും
1: നന്ദിയും. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ വി പി എസ് ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS Lakeshore Hospital, Ernakulam.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 9:30. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ എഫ് എം മോർണിംഗ് സെലക്ഷൻസിലേക്ക്. എഫ് എം മോർണിംഗ് സെലക്ഷൻസിലെ ആദ്യ ഗാനം തുടരുമെന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സംഘവും പാടിയത്, ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ജേക്സ് ബിജോയ്.

ചിത്രം അന്ന. യേശുദാസും ചിത്രയും പാടിയ ഗാനത്തിന്റെ വരികളെഴുതിയത് ഷിബു ചക്രവർത്തി, സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ.

മധുരം എന്ന ചിത്രത്തിലെ ഗാനമാണിനി. ഷർഫുവിന്റെ വരികൾക്ക് ഗോവിന്ദ വസന്തയുടെ സംഗീതം. പാടിയത് പ്രദീപ് കുമാർ, ആവണി മൽഹാർ.

0: പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 0484242638, 0484242639, 944-45588. വിളിക്കേണ്ട സമയം ഇന്ന് വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്.
1: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: അതെ, വൈകിട്ട് എന്താ പരിപാടി?
5: അതോ, ഇനി മുതൽ വൈകിട്ട് 5 മണിക്ക് കൊച്ചി FM-ൽ ഗുഡ് ഈവനിങ് കൊച്ചി.
4: എന്താ ഈ ഗുഡ് ഈവനിങ് കൊച്ചി?
5: അത് നമ്മുടെ ശ്രോതാക്കൾ ന്യൂസ് ആൻഡ് വ്യൂസ് പങ്കുവെക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി, ഒപ്പം ഇഷ്ടഗാനങ്ങളും. ഗുഡ് ഈവനിങ് കൊച്ചി.

എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ഇനി കാമുകി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ബി കെ ഹരിനാരായണന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം. പാടിയത് സിതാര കൃഷ്ണകുമാർ, മിഥുൻ ജയരാജ്.

അരവിന്ദന്റെ അതിഥികൾ. ഈ ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ, ലിയ സൂസൻ വർഗീസ് എന്നിവർ പാടിയ ഗാനമാണിനി. ഗാനമൊരുക്കിയത് ബി കെ ഹരിനാരായണൻ, ഷാൻ റഹ്മാൻ.

അടുത്ത ഗാനം കമ്മാര സംഭവം എന്ന ചിത്രത്തിൽ ഹരിചരൺ, ദിവ്യ എസ് മേനോൻ എന്നിവർ പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 9:31:05. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ഫീനിക്സ് എന്ന ചിത്രത്തിലെ ഗാനമാണിനി. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് സാം സി എസിന്റെ സംഗീതം. ഈ ഗാനം പാടിയത് കപിൽ കപിലൻ, ചിത്ര.

ചിത്രം അവതാരം. ശങ്കർ മഹാദേവനും റെമി ടോമിയും പാടിയ ഗാനത്തിന്റെ വരികളെഴുതിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം നൽകിയത് ദീപക് ദേവ്.

0: വൈകിട്ടൊരു കട്ടനടിച്ചാലോ?
1: ഓ, എന്നാത്തിന്? ഒരാവശ്യമില്ല.
0: അങ്ങനെ പറയരുത്.
1: പിന്നെ ഇനിയിപ്പോ വൈകിട്ടേ
0: ഞാൻ വരും.
1: വരണ്ട.
0: വരും.
1: വരണ്ട.
0: ഞായർ മുതൽ വെള്ളി വരെ വൈകിട്ട് 5:30.
1: എന്റെ ചിറ്റൂർക്കാവിൽ അമ്മേ.
0: ഗുഡ് ഈവനിങ് കൊച്ചിയിൽ. ദീപസ്തംഭ മഹാശ്വര്യം ഞായർ മുതൽ വെള്ളി വരെ
1: വൈകിട്ട് 5:30. റേഡിയോയിൽ മാത്രമല്ല ട്ടോ.
0: പിന്നെ
1: നമ്മുടെ മൊബൈൽ ആപ്പ്.
0: അതെ, വേവ്സ് ആപ്പ്.
1: ലോകത്തെവിടെയിരുന്നും ആകാശവാണിയുടെ എല്ലാ പരിപാടികളും കേൾക്കാം.
0: വേവ്സ് ആപ്പ്.
2: FM മോർണിംഗ് സെലക്ഷൻസിലെ അടുത്ത ഗാനം പള്ളിച്ചട്ടമ്പി എന്ന ചിത്രത്തിൽ വിശാൽ മിശ്ര, ആവണി മൽഹാർ എന്നിവർ പാടിയത്. ഗാനമൊരുക്കിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ജെയ്ക്സ് ബിജോയ്.

0: പറയൂ, നിങ്ങൾക്കറിയാമോ?
1: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
0: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446454588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
1: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ അടുത്തതായി സാൾട്ട് മാംഗോട്രി എന്ന ചിത്രത്തിലെ ഗാനം, വരികളെഴുതിയത് അസ്ലം, ഹിഷാം അബ്ദുൽ വഹാബ് സംഗീതം നൽകി പാടിയത്.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം 10:15.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിൻ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനം ഇന്ന് സമാപിക്കും. സന്ദർശനവേളയിൽ വിസ്കോൺസിനിലെ മിൽവാക്കിയിൽ G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത അദ്ദേഹം ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച് US വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീറുമായി കൂടിക്കാഴ്ച നടത്തി. ഗുരുനാനാക് ദേവിന്റെ ജ്യോതി ജ്യോതി ദിനത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. CPIM വിപുലീകൃത ജില്ലാ കമ്മിറ്റി യോഗത്തിന് നാളെ തുടക്കം. രാവിലെ കോഴിക്കോട്ട് AKG ഹാളിൽ പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്യും. മന്ത്രി KM ഷാജി ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ അല്പസമയത്തിനകം ജില്ലാതല പട്ടയമേള മന്ത്രി ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് അതിഥി തൊഴിലാളികളുടെ മക്കളോട് അധ്യാപിക വിവേചനപരമായി പെരുമാറിയെന്ന പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. കഞ്ചിക്കോട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയ്ക്കെതിരെയായിരുന്നു പരാതി. ഇന്ത്യ ഉറുഗ്വായ് അന്താരാഷ്ട്ര സൌഹൃദ ഫുട്ബോൾ മത്സരം നാളെ കൊൽക്കത്തയിൽ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.

0: ക്ഷീണ സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ തൈറോയ്ഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇന്ന് ഏറെയാണ്. അതിൽ വലിയൊരു ശതമാനം ആളുകളും തങ്ങൾക്ക് ഈ രോഗമുണ്ടെന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്നവരാണ് എന്നതാണ് ആശ്ചര്യം. തൈറോയ്ഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത്ത് ബാബു. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണല്ലോ തൈറോയ്ഡ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാതിരുന്നാൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്ന് പറയാമോ?
2: തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തില് വളരെ ചെറിയൊരു ഗ്രന്ഥിയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ശരീരത്തില് തല തൊട്ട് കാല് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയ്ഡ് ഹോർമോൺസിന്റെ ആവശ്യകതയുണ്ട്. തൈറോയ്ഡ് രോഗങ്ങളെ പൊതുവായിട്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം, തൈറോയ്ഡിന്റെ പ്രവർത്തനം കുറയുന്ന അസുഖം, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയ്ഡിന്റെ പ്രവർത്തനം കൂടുന്ന അസുഖം, പിന്നെ തൈറോയ്ഡ് ക്യാൻസേഴ്സ്, തൈറോയിഡിൽ മുഴകൾ വരുന്നത്, ഈ മൂന്നായിട്ടാണ് പൊതുവെ നമുക്ക് തരംതിരിക്കാവുന്നത്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൈറോയ്ഡ് ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമാണ്. അപ്പൊ ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മൾ പൊതുവെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനവും സ്ലോ ഡൗൺ ആവും, മന്ദീഭവിക്കും. അപ്പൊ നമുക്ക് ക്ഷീണം വരാം, സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സിന്റെ പ്രശ്നങ്ങൾ വരാം, മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ട് വരാം, ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ വരാം, തലച്ചോറിന്റെ പ്രവർത്തനം കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു പൊതുവെ ഒരു സ്ലോനെസ് ആണ്. അതേസമയം നേരെ തിരിച്ചാണ് ഹൈപ്പർ തൈറോയിഡിസം, അപ്പൊ എല്ലാ പ്രവർത്തനവും കുറച്ച് കൂടുകയാണ്. അപ്പൊ നമുക്ക് ശരീരഭാരം കുറയുക, വിറയല്, നെഞ്ചിടിപ്പ്, ഇങ്ങനെയുള്ള പൊതുവെ ഒരു വെപ്രാളം, ടെൻഷൻ, ആൻഷ്യറ്റി, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാണുന്നത്. തൈറോയിഡ് മുഴകള് പ്രത്യേകിച്ച് ലക്ഷണങ്ങള് മിക്കവാറും കേസിൽ കാണത്തില്ല. ഇപ്പോൾ വളരെ വലിയൊരു മുഴയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു അതിന്റെ ഒരു പ്രഷർ കാരണം നമുക്ക് കഴിച്ചിറക്കാനുള്ള ബുദ്ധിമുട്ടോ ശ്വാസകോശത്തിനുള്ള ശ്വാസതടസ്സമോ ഒക്കെ ഉണ്ടാവാം. അല്ലാത്തടത്തോളം അതൊരു മുഴയായിട്ട് കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മിക്കവാറും സന്ദർഭങ്ങളിൽ നമുക്ക് പുറമേ ഒരു മുഴ കണ്ടില്ലെങ്കിൽ പോലും അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മുഴകൾ കാണുന്നത്.
1: അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ തൈറോയ്ഡ് പ്രശ്നങ്ങൾ സ്ത്രീകളിലാണോ അതോ പുരുഷന്മാരിലാണോ കൂടുതലായി കാണപ്പെടുന്നത്?
2: തൈറോയിഡിന്റെ എല്ലാ രോഗങ്ങളും പൊതുവെ സ്ത്രീകളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്ത്രീകളിലുള്ള ഹോർമോൺ ലെവലിന്റെ വ്യത്യാസം കൊണ്ടാണ് ഒരു കാരണം പറയുന്നത്. സ്ത്രീകളിൽ പൊതുവെ നമ്മൾക്ക് എല്ലാ തരത്തിലും ഈ പൊതുവെ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമേ നമുക്ക് പീരീഡ്സിന്റെ മാസമുറയുടെ പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ നമുക്ക് ഗർഭധാരണത്തിനുള്ള പ്രശ്നങ്ങൾ വരാം. ഗർഭധാരണ ധരിച്ചു കഴിഞ്ഞാലും കുഞ്ഞിന്റെ വളർച്ചയോ കുഞ്ഞിന്റെ ശരിയായ ഉള്ള ഡെവലപ്മെന്റിനെ ഒക്കെ അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ളതാണ്.
1: സർ, പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, തൈറോയ്ഡ് രോഗത്തിന് ഒരിക്കൽ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ ഇത് കഴിക്കേണ്ടി വരുമോ എന്നുള്ളത്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
2: ഹൈപ്പോ തൈറോയിഡിസം എന്ന അസുഖത്തിനാണ് നമ്മൾ ഈ തൈറോയിഡിന്റെ മരുന്ന് സ്ഥിരമായിട്ട് മിക്കവാറും ലൈഫ് ലോങ് കഴിക്കേണ്ടി വരുന്നത്. അത് തന്നെ ചില സന്ദർഭങ്ങളിൽ അത് വളരെ ചെറിയ റിക്വയർമെന്റ്, ഉദാഹരണത്തിന് ഒരു 50 മൈക്രോഗ്രാമിൽ താഴെയാണ് ഒരു ആവശ്യകത നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഡോസ് പതിയെ കുറച്ച് നമുക്ക് നിർത്താവുന്നതാണ്. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ, സ്ത്രീകളിൽ പ്രത്യേകിച്ചും, പ്രഗ്നൻസിയുടെ സമയത്ത്, ഗർഭധാരണത്തിന്റെ സമയത്ത് മാത്രം തൈറോയിഡിന്റെ റിക്വയർമെന്റ്, തൈറോയിഡ് ഹോർമോണിന്റെ ശരീരത്തിലുള്ള ആവശ്യകത കൂടും. അപ്പൊ ആ സമയത്ത് മാത്രം നമുക്ക് ചിലപ്പോൾ തൈറോയിഡ് ഹോർമോൺ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളവരെല്ലാം ചിലപ്പോൾ നമുക്ക് നിർത്താൻ പറ്റും. ബാക്കിയുള്ള മിക്കവാറും അവസരങ്ങളിൽ ഹൈപ്പോ തൈറോയിഡ്

0: ദിവസത്തിന് തൈറോയിഡിന്റെ ഹോർമോണിന്റെ ചികിത്സ ലൈഫ് ലോങ് ആണ്. പക്ഷേ ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് യൂഷ്വലി ഒരു 2-3 ഇയേഴ്സ് 2-3 വർഷത്തിനുള്ളിൽ തന്നെ മരുന്നുകൾ നിർത്താൻ മിക്കവാറും അവസരങ്ങളിൽ പറ്റും. ഒരു 60-70% കേസിൽ നമുക്ക് പറ്റും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് വീണ്ടും തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു പക്ഷേ ഒരു 1-2 വർഷം മരുന്നുകൾ കൊടുക്കാറുണ്ട്. ചിലർക്ക് വളരെ വയസ്സായ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ ഡോസിൽ മരുന്നുകൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ സർജറിയോ അല്ലെങ്കിൽ അയഡിൻ മരുന്ന് കൊടുത്ത് ഗ്രന്ഥി ചുരുക്കുന്ന ഒരു ചികിത്സയാണ് സാധാരണഗതിയിൽ നടക്കുന്നത്.
1: സർ, അമിതവണ്ണം തൈറോയിഡ് രോഗത്തിന്റെ ഒരു ലക്ഷണമായി കണക്കാക്കാമോ?
0: വണ്ണം കൂടുന്നത് തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ ഉള്ള ഒരു ലക്ഷണങ്ങളിൽ ഒന്നാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അമിതവണ്ണം തൈറോയിഡ് കാരണം എന്ന് മുദ്ര കുത്താൻ പാടില്ല. കാരണം തൈറോയിഡിന് അമിതവണ്ണത്തിന്റെ പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. അത് മാത്രമല്ല, നമ്മുടെ പൊതുവെ കാണുന്ന അമിതവണ്ണം മിക്കവാറും സന്ദർഭങ്ങളിൽ ആഹാരത്തിന്റെ പ്രത്യേകത കൊണ്ടോ ആഹാരം കൂടുതൽ കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വ്യായാമത്തിന്റെ കുറവ് കൊണ്ടോ ഒക്കെ ഉള്ളതാണ്. തൈറോയിഡ് കാരണമുള്ള വെയിറ്റ് കൂടുന്നത് വളരെ യൂഷ്വലി ഒരു 2-3% ബോഡി വെയിറ്റ് മാത്രമേ കൂടാറുള്ളൂ. ബാക്കി വെയിറ്റ് കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള ചിലപ്പോൾ ഹോർമോണിന്റെ പ്രശ്നങ്ങൾ തന്നെ ആവാം, ചിലപ്പോൾ അല്ലാതെ നമ്മുടെ ശരീര ഘടനയുടെ പ്രത്യേകത കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യയുടെ വ്യത്യാസങ്ങളും ഉണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിട്ട് മാത്രമേ തൈറോയിഡ് കാരണമാണ് നമ്മുടെ ശരീരഭാരം കൂടുന്നു എന്നുള്ള നിഗമനത്തിൽ നമ്മൾ എത്താവൂ.
1: സർ, തൈറോയിഡ് പ്രശ്നം വന്ധ്യതയുടെ ഒരു കാരണമായി പറയാമല്ലോ. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ വിവാഹിതരാകാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇത്തരം പരിശോധനകൾ നടത്തേണ്ടതിന്റെ ഒരു ആവശ്യകതയില്ലേ?
0: ഇത് വന്ധ്യതയുടെ ഒരു ഇതുപോലെ തന്നെ വന്ധ്യതയുടെ ഒരു കാരണം മാത്രമാണ് എന്ന് പറഞ്ഞാൽ വന്ധ്യതയുള്ള എല്ലാവർക്കും തൈറോയിഡിന്റെ പ്രവർത്തനം കൊണ്ട് പ്രശ്നം കൊണ്ടായിരിക്കത്തില്ല. വന്ധ്യത തൈറോയിഡിന്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പൊതുവെ തന്നെ ഒരു നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ മാത്രമല്ല അല്ലാത്തപ്പോൾ പോലും നമ്മൾ ഒരു റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് പലപ്പോഴും തൈറോയിഡ് ഹോർമോണിന്റെ ടെസ്റ്റും കൂടെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും.
1: സർ, ഈ തൈറോയിഡ് രോഗിയുടെ ആഹാരക്രമം എങ്ങനെയായിരിക്കണം, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: ഇതിലാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ പൊതുവെ ഉള്ളത്. കാരണം തൈറോയിഡ് അസുഖം വന്നു കഴിഞ്ഞാൽ ഉടൻ അത് നമുക്ക് ക്യാബേജ് കഴിച്ചുകൂടാ, കോളിഫ്ലവർ കഴിച്ചുകൂടാ, ഗോതമ്പുള്ള സാധനങ്ങൾ, ഗ്ലൂട്ടൻ പ്രോഡക്ട്സ് ഒന്നും കഴിച്ചുകൂടാ, സോയ കഴിച്ചുകൂടാ, അങ്ങനെ ഒരു 100 റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതുപോലെ അയഡിൻ ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ചിലര് മരുന്നുകൾ ഇങ്ങനെ കെൽപ്പ് എന്ന് പറഞ്ഞൊരു സീവീഡാണ് യൂഷ്വലി അത് കൊടുക്കുന്നത്, അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഇതിനൊന്നും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയില്ല. ഇതിന് പിന്നിലെ ശാസ്ത്രീയ സത്യം എന്നുള്ളത് നമുക്ക് ഈ ക്യാബേജ്, കോളിഫ്ലവർ മുതലായ സാധനങ്ങളിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയും, അതിൽ ചില കെമിക്കൽസ് ഉണ്ട്, തയോസൈനൈറ്റ് എന്ന് പറയുന്ന കെമിക്കലുണ്ട്. അത് വളരെ അമിതമായിട്ടുള്ള അളവിൽ നമ്മളെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നോർമലി നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറച്ച് കുറച്ചേക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡിന്റെ പ്രവർത്തനം നമ്മുടെ ഗ്രന്ഥി നോർമലി ഉള്ള പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പൊ നമ്മൾ വളരെ അമിതമായ അളവിൽ കഴിച്ചാൽ പോലും ഇത് ചെന്ന് ഈ കെമിക്കലിൽ ചെന്ന് അഫക്ട് ചെയ്യാനുള്ള ഒരു തൈറോയിഡ് ഗ്രന്ഥി അവിടെ പ്രവർത്തനം ഇല്ല. അത് മാത്രമല്ല, നമ്മൾ ഇത്ര അമിതമായിട്ടുള്ളവിൽ നമ്മൾ കഴിക്കത്തുമില്ല. നമ്മൾ നോർമൽ 2-3 ആഴ്ചയിൽ 2-3 ദിവസം മിതമായ അളവിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല. അതുപോലെ തന്നെ സോയയും അതുപോലെ തന്നെ നമ്മൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന തൈറോയിഡ് ഹോർമോണിന്റെ അബ്സോർഷനെ കുറച്ച് അഫക്ട് ചെയ്യാം. അപ്പൊ സോയ കഴിക്കുമ്പോൾ നമുക്കൊരു 4 അവേഴ്സ് ഗ്യാപ്പ് കൊടുക്കാം തൈറോയിഡ് ഹോർമോണ് എടുക്കുന്ന സമയം. അത് പൊതുവേ നമ്മൾ തൈറോയിഡ് ഹോർമോൺ വളരെ ആഹാരത്തിന് 1 മണിക്കൂർ മുന്നേ കഴിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. കാരണം അതിന്റെ അബ്സോർഷൻ അഫക്ട് ചെയ്യുന്നത് കാരണമാണ്. പ്രത്യേകിച്ച് ചായ കാപ്പി, ചിലർ തൈറോയിഡ് ഹോർമോൺ കഴിച്ച ഉടനെ ചായയും കാപ്പിയും കുടിക്കാറുണ്ട്. പാലും തൈറോയിഡ് ഹോർമോണിന്റെ അബ്സോർപ്ഷനെ അഫക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അതും ഒരു 1.5 to 1 hour നമ്മൾ പറയുന്നത് 1 മണിക്കൂർ തന്നെ ഗ്യാപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ചില മരുന്നുകൾ നമ്മൾ ആസിഡിന് കഴിക്കുന്ന വളരെ സാധാരണയായിട്ട് കൊടുക്കുന്ന മരുന്നുകളാണ് ഗ്യാസിന്റെ മരുന്നുകൾ, പാൻഡോപ്രസോള്, ഒമിപ്രസോൾ, പാൻഡോപ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ, പിന്നെ അയൺ കാൽഷ്യം ഗുളികകൾ. ഈ ഗുളികൾ നമ്മൾ തൈറോയിഡിന് ചേർന്ന് കഴിക്കാൻ പാടില്ല. ഒരു 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വ്യത്യാസത്തിൽ മാത്രമേ. അപ്പൊ രാവിലെ നമ്മൾ വെറും വയറ്റിൽ തൈറോയിഡിന്റെ ഹോർമോൺ കഴിക്കുകയാണെങ്കിൽ ഈ ഗുളികകൾ കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉച്ചയ്ക്കോ രാത്രിയോ കഴിക്കുന്നതായിരിക്കും നല്ലത്.
1: സർ, അതുപോലെ തന്നെ ഈ രോഗം കുട്ടികളിൽ വരാനുള്ള സാധ്യതയുണ്ടോ?
0: തീർച്ചയായിട്ടും കുട്ടികളിൽ പല രീതിയിൽ വരാം. ജനിക്കുമ്പോൾ തന്നെ തൈറോയിഡിന്റെ പ്രവർത്തന ഗ്രന്ഥി ഗ്രന്ഥി ഇല്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഇല്ലാത്ത ഒരു അവസ്ഥയോ ഉണ്ടാവും. അതിനെ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ

0: സ്റ്റേറ്റില് ഇത് എല്ലാ കുട്ടികൾക്കും നമ്മൾ ന്യൂബോൺ സ്ക്രീനിങ്ങിന്റെ ഭാഗമായിട്ട് തൈറോയ്ഡ് ഹോർമോണിന്റെ അളവും ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും സന്ദർഭങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റൽ ഡെലിവറിയൊക്കെ ആണെങ്കിൽ തൈറോയ്ഡ് ഹോർമോണിന്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യത്തെ 3 വർഷമാണ് തൈറോയ്ഡ് ഹോർമോണിന്റെ കുറവ് ശരീരത്തിലുണ്ടെങ്കിൽ കുട്ടിയുടെ മാനസികമായിട്ടുള്ള വളർച്ചയെ വളരെയധികം, ശാരീരികമായ വളർച്ചയും മാനസികമായ വളർച്ചയും അഫക്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ സ്റ്റേറ്റില് ഇത് റുട്ടീനായിട്ട് നമ്മൾ പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങൾക്ക് ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
1: സർ, മറ്റൊരു സംശയമുള്ളത്, തൈറോയ്ഡ് രോഗം യഥാസമയം കണ്ടുപിടിച്ച് ചികിത്സ തേടിയില്ല എങ്കിൽ ഇത് ക്യാൻസറിലേക്ക് നയിച്ചേക്കാം എന്നുള്ളത് ശരിയാണോ?
0: ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അസുഖം എന്ന് പറയുന്നത് തൈറോയിഡിന്റെ ക്യാൻസറുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3-ാമത്തെ തരത്തിലുള്ള ഒരു അസുഖമാണ് തൈറോയിഡ് അല്ലെ മുഴകൾ വരുന്നത്. അപ്പൊ തൈറോയിഡ് മുഴകൾ വരുന്നത് തൈറോയിഡ് ഹോർമോണിന്റെ പ്രവർത്തനം, ഈ ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും ഉള്ളവർക്കും ചിലപ്പോൾ മുഴകൾ ഉണ്ടാവാം. ഈ മുഴകൾ കണ്ടുപിടിക്കുന്നതിന്റെ ഒരു കാര്യം നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടത്, ഈ മുഴകളിൽ ഒരു 95% ക്യാൻസറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത മുഴകളാണ്. നമ്മൾ വെറുതെ ഒരു 10 പേർക്ക് എടുത്താൽ ചിലപ്പോൾ ഒരു 5 മുതൽ 7 പേർക്ക് തൈറോയിഡിന്റെ ചെറിയ ചെറിയ മുഴകൾ കാണും. ഇതൊന്നും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ആകെ ചെയ്യേണ്ടത് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോൾ തൈറോയിഡ് മുഴകൾ ഉണ്ടെങ്കിൽ അത് ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കുത്തി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. വളരെ വലിയൊരു മുഴയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സ്കാനിൽ ചില പ്രത്യേക ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളതൊരു ഹൈ റിസ്ക് നോഡ്യൂളായിട്ട് കണക്കാക്കും. അങ്ങനെയുള്ള നോഡ്യൂളിനെ നമ്മൾ കുത്തി പരിശോധിക്കും. ഈ കുത്തി പരിശോധിക്കുമ്പോഴും നമുക്ക് ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് 100% ഉറപ്പോടുകൂടി പറയാൻ പറ്റത്തില്ല. അപ്പോഴും ഒരു ഗ്രേഡിംഗ് ആണ് അതിന് പറയുന്നത്, ബെത്തിസ്റ്റ ഗ്രേഡിംഗ് എന്ന് പറയും. അത് 1 മുതൽ 6 വരെ ഉണ്ട്. 5, 6 ഗ്രേഡൊക്കെ ആണെങ്കിൽ നമുക്ക് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാൻസർ ആവാനുള്ള ചാൻസേ ഇല്ല, ചാൻസ് ഇല്ല എന്നല്ല, വളരെ കുറവാണ്. അത് നമുക്ക് ഫോളോ അപ്പ് ചെയ്താൽ മതി. 3, 4 ഗ്രേഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ടെസ്റ്റിംഗ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചിലർക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് സ്കാനിന്റെ ബാക്കിയുള്ള പൊതുവെയുള്ള ലക്ഷണങ്ങളും സ്കാനിലെ ഫൈൻഡിങ്സും അനുസരിച്ച് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്.
1: സർ, അവസാനമായി ഈ അവസരത്തിൽ തൈറോയിഡ് രോഗികളോട് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്?
0: തൈറോയിഡിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ 3 പ്രധാന രോഗങ്ങളാണ്. അതിൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തൈറോയിഡ് ഹോർമോൺ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ കിഡ്നിയുടെയോ ലിവറിനോ അസുഖം വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും പൊതുവെ ഉണ്ട്. അതും ശരിയല്ല. കാരണം തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സാധാരണഗതി നോർമലി തന്നെ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ തൈറോയിഡ് മുഴകൾ അൾട്രാസൗണ്ടിൽ കണ്ടാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് ചില സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് കുത്തി പരിശോധിക്കേണ്ട ആവശ്യം തന്നെ വേണ്ടി വരത്തുള്ളൂ. ഈ കുത്തി പരിശോധിച്ച് കഴിഞ്ഞാലും എല്ലാ മുഴകളും ക്യാൻസർ ആകണമെന്ന് ഉള്ള സാധ്യത വളരെ കുറവാണ്. തൈറോയിഡ് ടെസ്റ്റുകൾ നമ്മൾ ഒരു റുട്ടീൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ തൈറോയിഡിന്റെ ലക്ഷണങ്ങളും അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ പോലും ഒരു റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് ഒരു തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
1: തൈറോയിഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയ ഡോക്ടർ ശ്രീജിത്ത് ബാബുവിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടി ഏൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. ആഴ്ചയിലൊരിക്കൽ വീടുകളിലും ഓഫീസുകളിലും ഡ്രൈ ഡേ ആചരിക്കുക. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35,

0: എന്ന വിലാസത്തിലോ nhmradiohealth@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റും 5 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ലണ്ടൻ ബ്രിഡ്ജ് എന്ന ചിത്രത്തിൽ ഹരിചരൺ പാടിയ ഗാനം, റഫീഖ് അഹമ്മദിന്റെ വരികൾ, രാഹുൽ രാജിന്റെ സംഗീതം.

0: അതെ, വൈകിട്ട് എന്താ പരിപാടി?
1: അതോ, ഇനി മുതൽ വൈകിട്ട് 5 മണിക്ക് കൊച്ചി FM-ൽ ഗുഡ് ഈവനിംഗ് കൊച്ചി.
0: എന്താ ഈ ഗുഡ് ഈവനിംഗ് കൊച്ചി?
1: അത് നമ്മുടെ ശ്രോതാക്കൾ ന്യൂസ് ആൻഡ് വ്യൂസ് പങ്കുവെക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി, ഒപ്പം ഇഷ്ടഗാനങ്ങളും. ഗുഡ് ഈവനിംഗ് കൊച്ചി.

എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ഒരു ഗാനം കൂടി. ചാർമിനാർ എന്ന ചിത്രത്തിൽ സച്ചിൻ വാര്യർ, ഗായത്രി സുരേഷ് എന്നിവർ പാടിയത്. ഗാനരചന ജോഫി തരകൻ, സംഗീതം നൽകിയത് ജസിൻ ജോർജ്.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം ഉച്ചയ്ക്ക് 1 മണിക്കുള്ള ഗാനോത്സവത്തിൽ.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. എറണാകുളം ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും നാളെ ഇതുവരെ UDID കാർഡ് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷനോട് കൂട്ടിച്ചേർക്കാത്തതുമായ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ അസൽ UDID കാർഡ് ദൂതൻ മുഖേനയോ നേരിട്ട് ഹാജരായോ എത്രയും വേഗം കൂട്ടിച്ചേർക്കണമെന്ന് സബ് റീജിയണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. കേരള ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള സാമ്പത്തിക താങ്ങൽ പദ്ധതി പ്രകാരമുള്ള ധനസഹായത്തിനായി അപേക്ഷകൾ ക്ഷണിച്ചു. December 31 വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. അപേക്ഷകൾ ഓഫീസിൽ നേരിട്ട് സ്വീകരിക്കും. ധനസഹായത്തിനായി അപേക്ഷയോടൊപ്പം രജിസ്ട്രേഷൻ കാർഡിന്റെ പകർപ്പ്, ആധാർ കാർഡിന്റെ പകർപ്പ്, 2026 ഡിസംബർ വരെയുള്ള അംശാദായം അടച്ച പാസ്ബുക്കിന്റെ പകർപ്പ് തുടങ്ങിയ രേഖകൾ സഹിതം ക്ഷേമനിധി ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 04842454443, 04842454443.
1: അമ്പോ, പകുതി വിലയോ?
2: യെസ് സിറ്റി സിൽക്സിന്റെ വമ്പൻ സൂപ്പർ ഡ്യൂപ്പർ ഓഫർ. ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് ബ്രാൻഡഡ് ഡ്രസ്സുകൾക്ക് 50% വരെ ഡിസ്കൗണ്ട്, ഒപ്പം മറ്റ് കിഡ്ലെൻ ഓഫറുകളും ഏതാനും ദിവസത്തേക്ക് മാത്രം.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: പട്ടികജാതി വികസന വകുപ്പിന്റെ 2026-27 വർഷത്തെ പഠനമുറി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ 5 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് അവസരം. ആവശ്യമായ രേഖകൾ സഹിതം പാലക്കാട് മണ്ണാർക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 19. ഫോൺ നമ്പർ 8547-63015, 8547-63015. ആലപ്പുഴ ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളതും 2025 ജനുവരി മുതൽ 2026 ഓഗസ്റ്റ് വരെ റദ്ദായതുമായ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ തനത് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് പുതുക്കി നൽകുന്നു. എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡിൽ October 2024 മുതൽ June 2026 വരെ രേഖപ്പെടുത്തിയവർക്കാണ് രജിസ്ട്രേഷൻ പുതുക്കാൻ അവസരം. അവസാന തീയതി ഈ മാസം 31. ഫോൺ നമ്പർ 04772245673, 04772245673. കോട്ടയം ജില്ലയിലെ ദേശീയ പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ IIT, IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്ക് പഠിക്കുന്ന OEC, OBC വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് OEC പോസ്റ്റ് മെട്രിക് വിദ്യാഭ്യാസാനുകൂല്യം പദ്ധതിക്ക് അടുത്ത മാസം 30 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.egrants.kerala.gov.in സന്ദർശിക്കുക. www.egrants.kerala.gov.in. ഇടുക്കി ജില്ലാ ആശുപത്രി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡയാലിസിസ് ടെക്നീഷ്യന്മാരെ നിയമിക്കുന്നു.

0: അഭിമുഖം നാളെ രാവിലെ 11 മണിക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ ഇതാണ്: 0486 2232 4 7 4. 0486 2232 4 7 4. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:30:14.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, ഇടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 13,675 രൂപയും പവന് 1,09,400 രൂപയുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:31:28. ചിത്രമഞ്ജരി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

ദിൽ എന്ന ചിത്രത്തിൽ ഉദിത് നാരായണനും അനുരാധ പത്വാളും സംഘവും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. സമീറിന്റെ വരികൾക്ക് ആനന്ദ് മിലിന്ദ് ഈണം പകർന്നത്. അടുത്ത ഗാനം മധു ബാലകൃഷ്ണൻ പാടിയത്. ചിത്രം പാർത്ഥിപൻ കനവ്. ഗാനരചന യുഗഭാരതി. സംഗീതം വിദ്യാസാഗർ.

സമീറിന്റെ വരികൾക്ക് ആനന്ദ് മിലിന്ദ് ഈണം പകർന്ന ഗാനം എസ് പി ബാലസുബ്രഹ്മണ്യവും ലതാ മങ്കേഷ്കറും പാടിയത്. ചിത്രം മേരാ പതി സിർഫ് മേരാ ഹേ.

ചിത്രം എൻട്രൻറും കാതൽ. എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയ ഗാനം. രചന പളനിഭാരതി. സംഗീതം മനോജ് ഭട്നാഗർ.

ഉദിത് നാരായണനും അനുരാധ പത്വാളും പാടിയ ഗാനം, രചന സമീർ, സംഗീതം നിഖിൽ വിനയ്, ചിത്രം ഹം തുമാരെ ഹേ സനം.

0: ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ചിത്രമഞ്ജരി സമാപിച്ചു. നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വയോജനോത്സവം ആദരിക്കൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ആകാശവാണി FM വാർത്തകൾ.
0: മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ന്യൂഡൽഹിയിലെത്തിയ സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമലിന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ വരവേൽപ്പ് നൽകി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നേതൃത്വത്തിലായിരുന്നു വരവേൽപ്പ്. സംസ്ഥാനത്ത് UDFൽ കൂടിയാലോചനകൾ നടത്തുന്നില്ല എന്ന വിമർശനം ഉയർത്തിയ കൺവീനർ അടൂർ പ്രകാശ് ഇന്ന് ഡൽഹി

0: ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെയും AICC നേതാക്കളെയും കണ്ട് ചർച്ച നടത്തിയേക്കും. KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫും നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. തമിഴ്നാട് അടക്കം വിവിധ സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ നഗാവ് ലോക്സഭാ മണ്ഡലത്തിലേക്കും ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നാളെ. വോട്ടെണ്ണൽ വെള്ളിയാഴ്ചയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവും MPയുമായ കെ സുധാകരന്റെ പേരിൽ സാമൂഹിക മാധ്യമത്തിലൂടെ വ്യാജപ്രചാരണം നടത്തിയ സംഭവത്തിൽ കണ്ണൂർ സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഫേസ്ബുക്കിലൂടെ മുഖ്യമന്ത്രിക്കെതിരെ കെ സുധാകരൻ പറഞ്ഞു എന്ന തരത്തിൽ വ്യാജപ്രചാരണം നടത്തിയെന്നാണ് കേസ്. CPIM നേതാക്കൾക്കെതിരെ നടപടി വരുമ്പോൾ മാധ്യമങ്ങൾ ആരോപണം ഉന്നയിക്കുന്നത് സ്വാഭാവികമെന്ന് മുതിർന്ന പാർട്ടി നേതാവ് നടപടി അതുപോലെ തന്നെ തുടരുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ ദേശീയ ജേഴ്സിയിലെ അവസാന മത്സരം മറ്റന്നാൾ. ബ്യൂണസ് ഐറസിൽ ഇന്ത്യൻ സമയം പുലർച്ചെ 4:30 മത്സരം. കോഴിക്കോട് ജില്ലാ ഖോഖോ പുരുഷ വനിതാ സീനിയർ ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച ഫറോക്കിലെ കാരാട് മിനി സ്റ്റേഡിയത്തിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 മണി കഴിഞ്ഞ് 2 മിനിറ്റും 16 സെക്കൻഡും. ഇപ്പോൾ

0: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് അഭിനേത്രിയായ മഞ്ജുശ്രീയാണ്. നമസ്കാരം മഞ്ജു.
1: നമസ്കാരം.
0: മഞ്ജു സിനിമകളിലും വെബ് സീരീസിലും പരസ്യങ്ങളിലും ഒക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ശ്രദ്ധിക്കപ്പെട്ടത് ആലപ്പുഴ ജിംഖാന അല്ലേ, ബദലഹീം കുടുംബ യൂണിറ്റ്, ഈ ചിത്രങ്ങളിലൂടെ മഞ്ജു കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പോൾ മഞ്ജുവിൻ്റെ ഈ രംഗത്തേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു? കുട്ടിക്കാലത്തെ അഭിനയം ഇഷ്ടമായിരുന്നോ?
1: കുട്ടിക്കാലത്ത് അഭിനയം ഇഷ്ടമായിരുന്നു. നാടകമൊക്കെ സ്കൂളിലും കോളേജിലും ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനിലും ഒക്കെ നാടകം ചെയ്തിരുന്നു. പക്ഷെ ഒരിക്കലും ഇതൊരു പ്രൊഫഷനായി മാറുമെന്ന് ഞാൻ അന്നൊന്നും ചിന്തിച്ചിരുന്നില്ല. അന്ന് അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ തിരിച്ച് ഈ 2016-17 കാലഘട്ടത്തിൽ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോയതാണ്. എൻ്റെ സിനിമ
0: ആദ്യം അഭിനയിച്ചത്.
1: അതെ അതെ,
0: ശരി.
1: അപ്പോൾ ഞങ്ങളെല്ലാവരും ആ സിനിമയിൽ ചിത്രത്തിൽ അഭിനയിച്ചു. അത് വിജയ് സൂപ്പറും പൗർണമിയും എന്ന് പറഞ്ഞ ചിത്രമായിരുന്നു.
0: അതിൽ ആരൊക്കെയായിരുന്നു അഭിനയിച്ചത്?
1: മക്കള് വിജയ് സൂപ്പറും പൗർണമിയിലാണ് അവർ ആദ്യമായിട്ട്. മൂത്ത മോൾ അയൽവാശി എന്ന് പറഞ്ഞൊരു ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മക്കളുടെ പേര് മൂത്തയാള് ധ്വനി, രണ്ടാമത്തെ ആള് ധാത്രി. അപ്പോ ധാത്രിയാണ് വിജയ് സൂപ്പറും പൗർണമിയിൽ അഭിനയിപ്പിക്കാനായിട്ട് ഞാൻ കൊണ്ടുപോയത്. അപ്പൊ ഞാനും കൂടെ പോവാണ് അവിടെ കൂട്ടത്തിൽ. നമ്മള് അമ്മ കൊച്ചു കുഞ്ഞാണല്ലോ, നമ്മളും കൂടി ഇരിക്കുവാണ്. അപ്പോൾ ഒരു ദിവസം ജിസ് ജോയ്ക്ക് തോന്നുകയാണ്, അതെനിക്കറിയില്ല, ആ തോന്നലിൻ്റെ ആ ഒരു എന്തായിരുന്നു അതിൻ്റെ ഒരു പ്രചോദനം എന്ന്. ജിസ് ജോയ് പറഞ്ഞു, ചേച്ചി ഇതിലൊരു വേഷം ഉണ്ടോ നിൽക്കുന്നോ എന്ന് ചോദിക്കുന്നു. ഞങ്ങൾ നാല് പേര് അഭിനയിച്ചു അതിനകത്ത് എന്ന് പറഞ്ഞതാണ് എൻ്റെ ഒരു സന്തോഷം. പക്ഷെ വളരെ വിജയകരമായ ആ സിനിമ, ഒരു 100 ദിവസം ഓടിയ, കൂടുതൽ അതിൽ കൂടുതൽ ഓടിയ ചിത്രമാണ്. അതിനെല്ലാവർക്കും ഞങ്ങൾക്ക് മൊമെൻ്റും ഒക്കെ കിട്ടി. അതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു അനുഭവമായിരുന്നു. അങ്ങനെ ജിസ് ജോയ്ക്ക് തോന്നിയ ആ മൊമെൻ്റാണ് എൻ്റെ സിനിമാ ജീവിതത്തിലെ ഞാൻ സിനിമയിലേക്ക് കടന്നു വരാനുണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത്.
0: അപ്പം കുട്ടിക്കാലത്ത് നാടകങ്ങളിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞില്ലേ, എവിടെയാണ് വീടൊക്കെ?
1: എൻ്റെ സ്വദേശം തിരുവനന്തപുരത്താണ്. അപ്പോൾ അവിടെയാണ് ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ, ശാസ്ത്രി നഗർ എന്ന് പറഞ്ഞ ഒരു സ്ഥലം, അവിടെ റെസിഡൻസ് അസോസിയേഷൻ ഒക്കെ ഉണ്ട്. പിന്നെ സ്കൂള് ഞാൻ കാർമലിലാണ്, കാർമൽ കോൺവെന്റ് എന്ന് പറഞ്ഞ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ നാടകത്തിൽ അഭിനയിച്ചതാണ്. അത് ഈ പറഞ്ഞ പോലെ ഒരു നമ്മുടെ ഉൾവിളി പോലെ ഒരു സാധനം. സിസ്റ്റർ ചോദിക്കുമ്പോൾ ഞാൻ തനിയെ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു. അത് എന്തിനാ അങ്ങനെയെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ആ സിസ്റ്റർ. പക്ഷെ ആ സിസ്റ്ററിൻ്റെ അടുത്ത് ആരും ഒറ്റയ്ക്ക് എങ്ങനെ എണീറ്റ് നിൽക്കില്ല. നമ്മൾ ചോദിക്കുമ്പോൾ ആരെങ്കിലും ഈ നാടകത്തിൽ അഭിനയിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പം എല്ലാവരും പേടിച്ച് മിണ്ടാതിരിക്കും. സിസ്റ്റർ ഓൾറെഡി രണ്ടുപേരെ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മെയിൻ കഥാപാത്രങ്ങൾ. 3 സ്ത്രീകളുള്ള ഒരു നാടകമായിരുന്നു. അപ്പൊ ഒരാളെ ഓൾറെഡി സിസ്റ്റർ നല്ല മിടുക്കിയായി പഠിക്കുന്ന ഒരു കുട്ടിയെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ

0: പിന്നെ ആരൊക്കെയുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്നെ ആരോ തള്ളി ഉള്ളിൽ നിന്ന്, ഞാൻ എഴുന്നേറ്റ് നിന്നു. അല്ലെങ്കിൽ സിസ്റ്റർ, ഞാൻ പേടിച്ചിട്ട് അങ്ങനത്തെ ഒരാളല്ല, അങ്ങനെ കൈ പൊക്കി എല്ലാത്തിനും അങ്ങനെ പോകുന്ന ഒരാളേ അല്ല. അപ്പൊ ഇങ്ങനെ പതുങ്ങി ഇരിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി, അയ്യോ എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചാടി എഴുന്നേറ്റ് നിന്നു. അതാണ് ശരിക്കും പറഞ്ഞ തുടക്കം, അഭിനയത്തിന്റെ തുടക്കം അവിടെ നിന്നാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് പിന്നെ പിന്നെ ഒരു ധൈര്യമായി, അത് അതിൽ കുറച്ച് ഹ്യൂമറൊക്കെ ഉള്ള ഒരു വേഷമായിരുന്നു എനിക്ക്. അപ്പൊ കുട്ടികളൊക്കെ ചിരിക്കുന്നു, അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാവും, ഞാൻ അഭിനയിക്കുന്നു, എല്ലാവരും ചിരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ അസോസിയേഷനിൽ ഒരുപാട് പരിപാടികൾ വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടെ, കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും കൂടെ ചേർന്ന്. അപ്പോഴത്തേക്ക് ഞാൻ ഡിഗ്രി ഒക്കെ ആയി, അപ്പോൾ അതൊക്കെ ചെയ്തു. അങ്ങനെ പിന്നെ ഒരു ഞാൻ മീഡിയയിലാണ് എൻ്റെ ആദ്യത്തെ ജോലിയും. അപ്പോൾ ഒരു പ്രമുഖ പ്രൈവറ്റ് ചാനലിലാണ് ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് കയറിയത്. അപ്പോൾ അവിടെയും ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു, പക്ഷെ എനിക്കതൊന്നും ഞാനൊന്നും ഉപയോഗിച്ചിട്ടില്ല. പലപ്പോഴും എനിക്ക് അവസരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒന്നും തോന്നിയില്ല അത്. എന്തോ ഒരു എനിക്കങ്ങനെ ഒരു ഇതിൽ പോയി, ഈ ക്യാമറയിൽ കൂടെ ഒരുപാട് ആൾക്കാർ, കോടിക്കണക്കിന് ആൾക്കാർ കാണുന്നത് കൊണ്ടുള്ള എന്തോ ഒരു ഒരു ഉള്ളുവലിവ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ പോയിട്ടില്ല ഞാൻ. പക്ഷെ ഈ 2016 ശേഷം ഒരു നാടക ക്യാമ്പ്, അങ്ങനെ ഒരു ഇതും ഈ വിജയ് സൂപ്പറിന് മുന്നേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു നാടക ക്യാമ്പ് സ്ത്രീകളുടെ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഈ അന്നത്തെ ആ ഉൾവിളി എനിക്ക് പിന്നെ വന്നത് ഇപ്പോഴാണ്.
1: ഇവിടെ എന്ന് പറഞ്ഞത് എവിടെയാണ്?
0: ഇവിടെ എറണാകുളത്താണ്. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് എറണാകുളത്താണ്. അപ്പോൾ വിവാഹശേഷമാണ് ഞാൻ എറണാകുളത്തേക്ക്, ഒരു 20 വർഷമായി ഇപ്പോൾ. അപ്പോൾ ഈ 2016-17 കാലഘട്ടത്തിൽ ഇവിടെ ഒരു നാടക ക്യാമ്പ്, സ്ത്രീകൾക്കൊരു നാടക ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ വാട്സാപ്പിലേക്ക് ഒരു സംഭവം വരുവാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു, നമുക്ക് എനിക്ക് തോന്നുന്നു പൊതുവെ സ്ത്രീകൾക്ക് അങ്ങനെ തോന്നുമായിരിക്കും, എനിക്കങ്ങനെ തോന്നി. എനിക്ക് തോന്നി അയ്യോ ഞാൻ ഇതൊന്നും അല്ല ചെയ്യേണ്ട, എനിക്ക് മറ്റെന്തോ ചെയ്യാനുണ്ട് ചെയ്യാനുണ്ടെന്ന് എനിക്കിങ്ങനെ. അപ്പോൾ ഒരു കാര്യവും ഇല്ലാതെ ഞാൻ ആ നാടക ക്യാമ്പിൽ പോയി ചേർന്നു. ഞാൻ അങ്ങനെയൊന്നും എനിക്ക് ആരും അറിയില്ല, ഒരു പരിചയമില്ല. പക്ഷെ ഞാൻ വിളിച്ചു ചോദിച്ചിട്ട് 3 ദിവസത്തെ ക്യാമ്പാന്ന് പറയുന്നു, അവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് എനിക്ക് പരിചയമുള്ള ആശാദേവി എന്ന് പറയുന്ന തിയേറ്റർ ആർട്ടിസ്റ്റാണ് അവിടെ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നത്. കാർട്ട് എന്ന് പറഞ്ഞൊരു സംഘടന ഇവിടെ നോർത്തിലുണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. ആ സംഘടനയാണ് ഇതിന് മേൽനോട്ടം വഹിച്ചിരുന്നത്. അപ്പോ അങ്ങനെ, അപ്പൊ ഒരാളെ പരിചയം, ക്യാമ്പ് നടത്തുന്ന ആളെ പരിചയം, മുന്നേ പരിചയം ഉണ്ടായിരുന്നു എന്നുള്ളത് അവിടെ ചെല്ലുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആ അതെന്റെ ശരിക്കും എനിക്ക് ഈ അഭിനയത്തിൽ എനിക്കൊരു സന്തോഷം തരുന്നു എന്നുള്ളത് എനിക്കൊരു തിരിച്ചറിവ് കിട്ടിയത് ആ ക്യാമ്പിൽ നിന്നാണ്. അത് 3 ദിവസത്തെ ക്യാമ്പിൽ അവസാനത്തെ ദിവസം ഞങ്ങളെ കൊണ്ട് തന്നെ ഒരു ത്രെഡ് തന്നിട്ട് അത് ഞങ്ങൾ തന്നെ ഗ്രൂപ്പായിട്ട് ചേർന്നിട്ട് അത് നാടകം
1: നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്ത്
0: ഡെവലപ്പ് ചെയ്തിട്ട് നാടകം കളിക്കണം. എന്നിട്ട് ഞങ്ങളുടെ വീട്ടുകാരൊക്കെ വന്നിരുന്ന് കണ്ടു. അപ്പോൾ എല്ലാവർക്കും ഒരു കോൺഫിഡൻസ്, എല്ലാം സ്ത്രീകളായിരുന്നു, എല്ലാവരും വീട്ടമ്മമാര്, പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവര്, അവരെല്ലാം ആയിരുന്നു ഈ ക്യാമ്പിന് വന്നിരുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നു എത്ര സ്ത്രീകളാണ് ഇപ്പൊ, ഭയങ്കര നല്ലൊരു, എല്ലാവരും ഭയങ്കര നന്നായി അഭിനയിച്ചിരുന്നു. പക്ഷെ പിന്നെ അവരൊന്നും തുടർന്നില്ല. അപ്പോൾ ആ ക്യാമ്പിൻ്റെ ഒരു ഭാഗമായിട്ട് പിന്നെ PG ആന്റണി ഫൗണ്ടേഷൻ നാടകോത്സവം ഇവിടെ നടന്നു, എല്ലാ തവണയും നടക്കുമായിരുന്നു. അപ്പോൾ അതിൽ ഈ സ്ത്രീകൾ ഇത്രയും നന്നായി അഭിനയിക്കുന്നതുകൊണ്ട് ഈ സംഘടന എന്ത് ചെയ്തു, അത്തവണ ഈ സ്ത്രീകൾക്കൊരു നാടകവേദി കൊടുക്കാം. അപ്പോൾ PG ആന്റണി ഫൗണ്ടേഷന് നാടകോത്സവം നടക്കുമ്പോൾ ഞങ്ങൾ ഈ ഇത്രയും സ്ത്രീകളെ തന്നെ അതിൽ നിന്ന് താല്പര്യമുള്ളവർ ഒരു നാടകം ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഗ്രേസ് ടീച്ചറിൻ്റെ ഒരു നാടകം, ഇത് ജോസഫിന്റെ കഥ അന്നയുടെയും, ഇതാണ് ടീച്ചറിന്റെ നാടകം. അതില് ശരിക്കും ജോസഫ് ഒരു ദിവസം അന്നയുടെ ജോലി ഏറ്റെടുക്കുന്നു, വീട്ട് ജോലി മുഴുവൻ ചെയ്യുന്നതാണ് അതിന്റെ ഒരു കഥാതന്തു. അപ്പോ അത് കുറച്ചുകൂടെ അവര് തിരക്കഥ കുറച്ചുകൂടെ മാറ്റിയൊക്കെ എഴുതി, മുഴുവനും സ്ത്രീകള്, തെരുവ് നാടകം പോലെയാണ് അത് അവതരിപ്പിക്കേണ്ടത്. അപ്പോ അതിനകത്ത് ഇങ്ങനെ ആരാവും ജോസഫ്, ആരാവും ഗ്രേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേക്കും അവരിൽ ആരോ പറഞ്ഞ ആ മഞ്ജു ആയിക്കോട്ടെ ജോസഫ് എന്ന് പറഞ്ഞിട്ട് അതിലൊരു ആൺവേഷമാണ് ഞാൻ ചെയ്തത്. അങ്ങനെ അത് ഒരുപാട് വേദികളില്, ഈ നാടകോത്സവം തന്നെ 4-5 വേദികളിൽ ഇങ്ങനെ നമ്മൾക്ക് അവതരിപ്പിക്കേണ്ടി വന്നു. അത് ഈ ആൾക്കാരുടെ ഇടയിലാണ്, സ്ട്രീറ്റ് പ്ലേ ആയതുകൊണ്ട് ഇങ്ങനെ ടീ ഷേപ്പ് കാണികളെല്ലാം ഇങ്ങനെ ചുറ്റും ഇരിക്കും, അങ്ങനത്തെ ഒരു ഷേപ്പിലാണ് അത്. അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയിൽ നിന്നിട്ടാണ് കളിക്കുന്നത്, അവരുടെ ഒപ്പം നിന്നിട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക്, അപ്പോൾ ഇത് അഭിനയിച്ചു കഴിയുമ്പോൾ ഞാനൊരു ആൺവേഷമാണ് ചെയ്തതും, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് നമ്മളെ പ്രശംസിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം ഇത് ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾക്ക്
1: നന്നായി ചെയ്യാൻ പറ്റും,
0: നമ്മളുടെ ഒരു നമ്മൾക്കുള്ളിൽ നിന്നൊരു ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു അത്. അപ്പൊ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ഇതിനൊക്കെ ഒരു വഴി ഒരുക്കിയ പോലെയായി ഈ നാടകം. ഈ സിനിമയിലേക്കുള്ള വരവ് ഞാൻ മുൻകൂട്ടി കണ്ടതല്ല, പക്ഷെ അതിന് എന്നെ ഇങ്ങനെ ഒരുക്കുന്ന പോലെയായി ഈ നാടകത്തിന്റെ ഈ വേദികളൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ബുക്കിംഗ് വരുന്നു, പല പല വേദികളിൽ ഞങ്ങൾ ഈ നാടകം ചെയ്തു അവതരിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഈ വിജയ് സൂപ്പറും ഒക്കെ വരുന്നത്. അപ്പൊ ജിസ്ജോയ്ക്ക് ഒരിക്കലും അറിയില്ല ഞാൻ ഈ നാടകമൊക്കെ ഇങ്ങനെ ഒരു
1: അറിയില്ല.

0: ഇല്ല, വെറുതെ വിളിച്ചതാണ്. അങ്ങനത്തെ ഒരു ഇതിന്റെ ഒരു മുന്നോടിയായിട്ട് ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു.
1: മഞ്ജുരി കുടുംബത്തിൽ ആരെങ്കിലും അഭിനയിക്കുമായിരുന്നോ?
0: ആ, എൻ്റെ അച്ഛൻ ഭയങ്കര കലാപരമായിട്ട് വളരെ താല്പര്യമുള്ള ആളായിരുന്നു. പുള്ളി സെൻട്രൽ ഗവൺമെന്റ് സെർവന്റ് ആയിരുന്നു. നന്നായി പാടും, നാടകം ഇതുപോലെയുള്ള ഇങ്ങനത്തെ അസോസിയേഷൻ പരിപാടികൾ, അച്ഛൻ്റെ ഓഫീസിലെ പരിപാടികൾക്കൊക്കെ അച്ഛൻ പാട്ടും നാടകവും ഒക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു അതൊക്കെ അതെന്റെ ഉള്ളിൽ ഇവിടെ ഉണ്ടെന്ന്.
1: അച്ഛന്റെ പേര് പറയേ.
0: അച്ഛന്റെ പേര് സുകുമാരൻ നായർ എന്നാണ്, അമ്മ പത്മജ. രണ്ടുപേരും ഉണ്ട്, തിരുവനന്തപുരത്താണ് അവര്.
1: അപ്പൊ ആദ്യത്തെ സിനിമ വിജയ് സൂപ്പറും പൗർണമിയായിരുന്നു അല്ലേ? അതിനുശേഷം വന്ന ഒരു വേഷം, അത് ഏത് സിനിമയിലായിരുന്നു?
0: ഈ ആദ്യ ചിത്രം കഴിയുമ്പോ ഇത് വളരെ വിജയകരമായി ഓടിയ ഒരു ചിത്രം ആയതുകൊണ്ട് എന്റെ ഒരു വിചാരം ഇത് കഴിയുമ്പോ ഉടനെ നമ്മളെ വിളിച്ചിങ്ങനെ ആൾക്കാർ വരും എന്നാണ്. ആ, അവിടെ ഒരു മഞ്ജുശ്രീ ഉണ്ടെന്ന് വിളിക്കാം, മോളുണ്ട് വിളിക്കാം, അങ്ങനെ ഒരു തെറ്റായ ധാരണ നമുക്ക് വരും. എന്ന് വെച്ചാൽ നമ്മൾക്ക് അങ്ങനെ കിട്ടിയൊരു അവസരമാണല്ലോ. ഞാനായിട്ട് പോയത് ആവാത്തോണ്ടാവും ചിലപ്പോ ഞാൻ അങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്നു, അല്ലെങ്കിൽ മോൾക്കെങ്കിലും വരുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നും വരില്ല ആ സിനിമ. അപ്പോ പിന്നെ കുഞ്ഞ് ചെറുതുമായിരുന്നു, രണ്ടു മക്കളും അത്ര ചെറുതായിരുന്നത് കാരണം ഞാനും അതിനകത്ത് നമ്മുടെ ഒരു പ്രാധാന്യം അതിന് കൊടുത്തില്ല. പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് എന്റെ കുഞ്ഞുങ്ങളാണ് പറയുന്നത് അമ്മ ഇങ്ങനെ ഓഡീഷൻസ്, അപ്പത്തേക്ക് കൊറോണ സമയമായി, അപ്പൊ അമ്മ ഇങ്ങനെ ഓഡീഷൻസ് ഒക്കെ ഉണ്ട്, അത് അയക്കണം, അമ്മയ്ക്ക് ഇങ്ങനെ താല്പര്യമാണെങ്കിൽ അത് അയച്ചു കഴിഞ്ഞാല്. ഞാൻ താല്പര്യമാണെന്ന് പറഞ്ഞിട്ടല്ല, അവരത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു. അങ്ങനെ അവരാണ് ശരിക്കു പറഞ്ഞ എന്നെ വീണ്ടും വീണ്ടും ഈ സിനിമയിലോട്ട് വരാനായിട്ട് അങ്ങനെ എന്താ പറയാ ഒരു നിയോഗം പോലെ അവര് ഉണ്ടായി എനിക്ക് അങ്ങനെ എന്നെ തള്ളി സിനിമയിലേക്ക് വിടാനായിട്ട്. അങ്ങനെ പിന്നെ എല്ലാ ഈ ഓഡീഷൻസ് ത്രൂ ആണ് ഞാൻ വന്നത്. ഒരുപാട് സിനിമകൾ വന്നു, അതിൽ മധുര മനോഹരമോഹം, അയൽവാശി, വെടിക്കെട്ട്, അങ്ങനെ അതായിരുന്നു തുടക്കം തുടക്കം വന്നിരുന്നത്. അങ്ങനെ അങ്ങനെ വന്നിട്ടാണ് പിന്നെ ശ്രദ്ധേയമായ വേഷം ഈ ആലപ്പുഴ ജിംഖാന, വാഴാറ്റു, ഇപ്പൊ ബെത്ലഹേം കുടുംബ യൂണിറ്റ് അതുവരെ വന്നു എത്തിയത്.
1: അതെ. അപ്പൊ ഇതില് എപ്പോഴാണ് ഈ വെബ് സീരീസിലൊക്കെ അഭിനയിച്ചത്?
0: ആ, വെബ് സീരീസ് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ. വെബ് സീരീസിന്റെ ഒരു ഘടന എന്ന് വെച്ചാൽ അത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ് അത് വരിക. അപ്പോ അതിന് ഇതുപോലെ ഓഡിഷൻ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്നു. അതിന് വിഷ്ണു എന്ന് പറഞ്ഞിട്ട്, വാശി എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകനാണ് വിഷ്ണു ജി രാഘവാണ് അതിന്റെ ഡയറക്ടർ. അപ്പൊ വിഷ്ണു ആണ് എനിക്ക് ത്രൂ ഔട്ട് ഒരു അമ്മ വേഷം തന്നത്. അതിൽ എനിക്ക് ത്രൂ ഔട്ട് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്നായിരുന്നു ആ സീരീസിന്റെ പേര്. ത്രൂ ഔട്ട് ഒരു അമ്മവേഷം ചെയ്യുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റത് ഈ രണ്ട് മൂന്ന് സീന് ചെന്ന് അഭിനയിക്കുമ്പോൾ നമുക്ക് അത്രയും മാത്രമേ അതിനകത്തൊരു ചെയ്താം ആ ഒരു അമ്മ. ഓക്കെ, ഈ രണ്ട് മൂന്ന് സീനിലാണ് നമ്മൾ അമ്മ വരുന്നു പോകുന്നു. പക്ഷെ ത്രൂ ഔട്ട് നമ്മൾ നിൽക്കുമ്പോഴാണ് നമ്മൾക്ക് എത്രത്തോളം അതിനകത്ത് നമ്മൾ എഫേർട്ട് ഇടണം, അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലായത് ആ ഒരു ത്രൂ ഔട്ട് ആ അമ്മ വേഷം കിട്ടിയപ്പോഴാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഓർക്കും അത്, വിഷ്ണുവിന് എന്ത് ധൈര്യമാണ് ഉണ്ടായിരുന്നത്. ഓഡിഷൻ ചെയ്യുമ്പോൾ മനസ്സിലാവുമെങ്കിലും നമ്മൾ ത്രൂ ഔട്ട് ആദ്യമായിട്ടുള്ള പുതുമുഖങ്ങളാണ് ഞങ്ങൾ നമ്മളൊക്കെ. അപ്പോൾ തരാനുള്ള ധൈര്യം ഒരു സംവിധായകൻ ഉണ്ടായതാണ്. അപ്പം അതെനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, പഠനം കൂടിയായിരുന്നു. അതിൽ നീരജ് മാധവന്റെ അമ്മയായിട്ടായിരുന്നു, അജു വർഗീസാണ് ഒപ്പം ഉണ്ടായത്. അങ്ങനെ ഒരുപാട് പേര് അന്ന് നമ്മുടെ ഒപ്പം. ഒരു നല്ലൊരു സീരീസാണത്. അത് പക്ഷേ എനിക്ക് ഈ ഒ ടി ടിയിലായതുകൊണ്ട് സിനിമ പോലെ അത്ര ഒരു ഇത് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, പലരും കണ്ടിട്ടില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നു. അതിലൊരു നല്ല വേഷം ഉണ്ടായിരുന്നു, തിരുവനന്തപുരം ഭാഷ തന്നെ പറയുന്ന ഒരു അമ്മയായിട്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ നമ്മൾക്ക് നമ്മുടെ നാടും കൂടെ അങ്ങനെ ആയതുകൊണ്ടും ഭാഷ അതായതുകൊണ്ടും കുറച്ച്
1: നന്നായിട്ട്
0: എളുപ്പമുണ്ടായിരുന്നു ഭാഷ. തനി തിരുവനന്തപുരം അങ്ങനെ പറയണ്ടെന്നും പറഞ്ഞു. എന്നാ
1: തിരുവനന്തപുരം
0: അങ്ങനെ. അപ്പൊ ഞാൻ കുറച്ചൊക്കെ നമ്മുടെ അവിടെയൊക്കെ അമ്മ ഇങ്ങോട്ടും പറയുമായിരിക്കും, മക്കളെ എന്ന് വിളിക്കും, മക്കളെ അത് വേണ്ടടാ അങ്ങനത്തെ ഒരു സാധനം. അപ്പൊ അതൊക്കെ ഞാൻ അതില് സ്ക്രിപ്റ്റിൽ ഇല്ലെങ്കിൽ നമ്മൾ അതൊക്കെ യൂസ് ചെയ്തു. നമുക്ക് ആ തിരുവനന്തപുരത്തെ ഒരു ഇത് കിടക്കുന്ന കാരണം അങ്ങനെ അത് നന്നായി പോയി. അതിനുശേഷം കേരള ക്രൈം ഫയലിന്റെ രണ്ടാം ഭാഗം ഇറങ്ങിയിരുന്നു. അത് അഹമ്മദ് കബീർ എന്ന് പറയുന്ന ഒരു മികച്ച സംവിധായകനാണ്. അപ്പൊ അതിനകത്തും ഇതുപോലെ നല്ലൊരു വേഷമായിരുന്നു ഇന്ദ്രൻ സേട്ടന്റെ ഭാര്യയായിട്ട്. സാധാരണ കാണുന്ന ഒരു സ്ത്രീ അല്ല, കുറച്ച് തൻ്റെടെ ഉള്ള ഒരു സ്ത്രീ. പോലീസുകാരൊക്കെ ചോദ്യം ചോദിക്കാൻ വരുമ്പോൾ ഇവർക്ക് യാതൊരുവിധ ഒരു വിനയവും ഇല്ലാതെ സംസാരിക്കണം എന്നുള്ളതായിരുന്നു ആ അതിനകത്തുണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ എനിക്കിങ്ങനെ ഞാൻ എന്നിലെ ഒരു അഭിനേത്രിയെ ഇങ്ങനെ മോൾഡ് ചെയ്തുകൊണ്ടിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതായിരുന്നു സീരീസ്. ഇത് രണ്ടെണ്ണമാണ് ചെയ്തത്, പിന്നെ ഒരു സീരീസ് ചെയ്തു, പക്ഷെ അത് ഇറങ്ങിയിട്ടില്ല ഇതുവരെ.
1: ആലപ്പുഴ ജിംഖാനയിലും ഏതാണ്ട് തുല്യ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രം തന്നെ ആയിരുന്നില്ലേ?
0: അതെ അതെ. അമ്മയ്ക്കൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു. പൊതുവേ നമ്മുടെ ചിത്രങ്ങളിലൊക്കെ അമ്മമാരെ ഒരിടയ്ക്ക് അങ്ങനെ ഒരു പ്രാധാന്യം ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഈ ചെറിയ ചെറിയ വേഷങ്ങളിൽ വന്ന അമ്മമാരങ്ങ് മാഞ്ഞു പോകും. പിന്നെ കുട്ടികളിലോട്ടാണ് കഥകൾ. പക്ഷെ ഈ ജിംഖാന വന്നപ്പോഴത്തേക്ക് അത് വളരെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. എനിക്കും അത്ര അറിവില്ല എന്നെ വിളിക്കുമ്പോൾ. അപ്പോൾ ഖാലിദ് റഹ്മാനാണ് അതിൻ്റെ സംവിധായകൻ. ഞാൻ ചെല്ലുമ്പോൾ

0: പെട്ടെന്ന് നാടകത്തിൽ നിന്ന് ആരോ ആണ് എന്റെ പേര് സജസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെയാണ് ഞാൻ ചെല്ലുന്നത്. എന്നിട്ട് എന്നെ കണ്ടിട്ട് നമ്മൾ മൊബൈലിൽ എടുത്ത് കൊടുക്കുക ചെയ്ത് ഓഡീഷന്, ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് അത് അയച്ചു കൊടുക്കുക ചെയ്തത്. പിന്നെ എന്നെ ഒരു ദിവസം കാണണം എന്ന് പറഞ്ഞു, കഴിഞ്ഞു. അപ്പഴാ ഞാൻ അറിയുന്നത് നസ്ലിന്റെ, അപ്പൊ നസ്ലിൻ പ്രേമലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ നന്നായി ഒരു ഇതിൽ നിൽക്കുവാണ്. അപ്പൊ ഞാൻ ഓ നസ്ലിന്റെ അമ്മയാണോ, ആ അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് രണ്ടു മൂന്ന് സീനൊക്കെ ആയിരിക്കും. പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അതിൽ കുറേ അമ്മയും മോനുമായിട്ടുള്ള ഒരു ഇത് തന്നെ കുറച്ച് നേരമുണ്ട്. അപ്പൊ എനിക്കതിൽ കുറച്ച് പെർഫോം ചെയ്യാൻ പറ്റി. അതിൽ ആസ്ഥാന പുച്ഛമാണ് അമ്മയ്ക്ക് മോനോട്. മോൻ എന്ത് ചെയ്താലും, മോൻ പിന്നെ അങ്ങനെ മികച്ച കാര്യങ്ങളൊന്നും ചെയ്യുന്നുമില്ല വീട്ടില്. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അമ്മയുടേതായ ഫ്രസ്ട്രേഷൻ മുഴുവൻ ഉണ്ടായിരുന്നു. അത് അമ്മ ഇങ്ങനെ പുച്ഛിച്ചു, എന്ത് പറഞ്ഞാലും പുച്ഛം പോരാ പോരാന്ന് പറയും. നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അത്രയും പോരാ ചേച്ചി, കുറച്ചുകൂടെ പുച്ഛട്ടോ അങ്ങനെ പറയുമായിരുന്നു. അങ്ങനെയാണ് അത്. അത് പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ആലപ്പുഴ ജിംഖാന. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ തുടരും അതിനിടയിലുണ്ടായിരുന്നു തുടരും, പക്ഷെ ചെറിയ ഒരു വേഷയേ ഉള്ളൂ. അതിനകത്ത് മോഹൻലാലും ആ സിറ്റുവേഷനിൽ ആ ഒരു വീട്ടിലേക്ക് വരുന്ന കല്യാണ സീക്വൻസിലുള്ള ഒരു സ്ഥലത്താണ് ഞാനുള്ളത്. അപ്പൊ അതുകൊണ്ട് അവരുടെ ഒപ്പം നിന്നിങ്ങനെ അവരുടെ അഭിനയമൊക്കെ കണ്ടിങ്ങനെ ഞാൻ അതിശയിച്ച് നിന്നു. തുടരുമില്ലേ, എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലായിരുന്നെങ്കിലും അവരൊക്കെ എങ്ങനെ അഭിനയിക്കുന്നു എന്നൊക്കെ ഞാൻ അതിശയത്തോടുകൂടെ അമ്പരന്ന് നോക്കി നിന്നു. ഓ ഇതാണ് മോഹൻലാൽ എന്ന അഭിനേതാവ് ഇങ്ങനെയാണ് ഈ റോളിൽ അഭിനയിക്കുക. അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും പറയും മോഹൻലാൽ എന്ന അഭിനേതാവ് എന്താണ് ആ മൊമെന്റ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റില്ല, അദ്ദേഹത്തിനും അത് അറിയാൻ പറ്റുന്നില്ല എന്ന് എപ്പോഴും പറയായിരുന്നു. അപ്പൊ അതൊക്കെ എങ്ങനെയായിരിക്കും അതെന്ന് നോക്കി കണ്ടു നിന്നു ആ സിനിമയിൽ. എനിക്കത് വലിയൊരു, പക്ഷെ തുടരും വളരെ വിജയമായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ വന്നതാണ് വാഴാറ്റു. വാഴാറ്റുവിലെ ടീച്ചറിന്റെ ഒരു കഥാപാത്രമായിരുന്നു വാഴാറ്റുവും. വളരെ നന്നായി പോയ ഒരു ചിത്രമാണ്. പിന്നെയാണ് ബെത്ലഹേം വന്നത്. ബെത്ലഹേമാണ് ഒരുപാട് ആൾക്കാരിലേക്ക് എന്നെ എത്തിച്ച ബിജി എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യാൻ എനിക്ക് അവസരം തന്നത്.
1: പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ?
0: ആ പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. സിദ്ദിഖ് എന്ന് പറയുന്ന അഭിനേതാവിന്റെ കൂടെയും പിന്നെ നമ്മുടെ കണ്ണൂർ സ്ക്വാഡിലൊക്കെ ചെയ്ത ഒരു അദ്ദേഹത്തിന്റെ പേര് ഞാനിപ്പോ ഓർക്കുന്നില്ല. അങ്ങനെ ഒരുപാട് ചലച്ചിത്ര നടന്മാരുടെ കൂടെ ഞാൻ പരസ്യ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മറിമായം പോലെയുള്ള അങ്ങനത്തെ സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വെബ് സീരീസ്, പിന്നെ സിനിമ. ഇതാണ് എന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്.
1: മക്കളും അഭിനയിക്കുന്നു പറഞ്ഞില്ലേ, അവരിപ്പോ എന്ത് ചെയ്യുന്നു?
0: അവരിപ്പോ രണ്ടുപേരും, ചെറിയ മോള് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് പഠിക്കുന്നത്, ബാംഗ്ലൂരാണ്. മൂത്തയാള് ഇപ്പൊ പി ജി കഴിഞ്ഞു, ജോലി ഇപ്പൊ ഇവിടെ ഒരു സ്കൂളില് കൗൺസിലറായിട്ട് ജോലി ചെയ്യുന്നു.
1: മഞ്ജുവിന്റെ അടുത്ത പ്രോജക്ട് എന്തെങ്കിലും വന്നോ?
0: ഈ ബെത്ലഹേമിന്റെ ഇറങ്ങുന്നതിന് മുന്നേ ഹരിവരാസനം എന്ന് പറഞ്ഞിട്ടൊരു ചിത്രം ഞാൻ ചെയ്തിരുന്നു. ഇത്രയും മുഴുനീള കഥാപാത്രമല്ല, ചെറിയ വേഷമാണ്. മണിയമ്പിള്ള രാജു ചേട്ടന്റെ ഭാര്യയായിട്ടാണ് അതിനകത്ത് ഞാൻ ചെയ്തേക്കുന്നത്. പക്ഷെ നമ്മളെ പോലെയുള്ള ഈ ക്യാരക്ടർ റോൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്നതേ എടുക്കാവൂ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് സിനിമയിൽ ഇത്രയും മുഴുനീള കഥാപാത്രം ഉണ്ടെങ്കിലേ ഞാൻ ചെയ്യുള്ളൂ, ഇന്നത് അങ്ങനെയില്ല. നമ്മൾക്ക് വരുന്നതെല്ലാം നമ്മൾ സ്വീകരിക്കുക എന്നുള്ള ഒരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഒരുപാട് പേരുണ്ട് ഈ രംഗത്തേക്ക് വരാൻ, ഒരുപാട് പേര് വന്നിട്ടുണ്ട്, ഒരുപാട് പേർക്ക് ഇനിയും വരാൻ താല്പര്യമുണ്ട്. അപ്പൊ നമ്മളില്ലെങ്കിൽ മറ്റൊരാള് അത് ചെയ്യും.
1: നമുക്ക് കിട്ടുന്നത് ഭംഗിയായിട്ട് ചെയ്യാം.
0: അതെ, നമുക്ക് കിട്ടുന്ന ചെറുതാണോ വലുതാണോ എന്നുള്ളതല്ല, ആ സിനിമയുടെ ഭാഗമായിട്ട് നമ്മൾ ഉണ്ടല്ലോ എന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്. നമുക്ക് സന്തോഷമാണ് അഭിനയിക്കാൻ, അപ്പൊ നമ്മൾ അത് പോയി ചെയ്യും. ഞാനപ്പോ അങ്ങനെ നോക്കാറില്ല. അപ്പൊ ചിലപ്പോ ഇങ്ങനെ എല്ലാരും പറയും ഒരെണ്ണം മുഴുനീള കഥാപാത്രം ചെയ്തു, നമുക്കൊരു ബ്രേക്ക് കിട്ടി, അപ്പൊ അടുത്തത് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കണം. പക്ഷെ എന്തെങ്കിലും ഒരു സീനാണെങ്കിലും ആ ക്യാരക്ടറിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഒരു സീനായാലും അത് നമ്മൾ ചെയ്തിരിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം.
1: ഇപ്പൊ ഈ അഭിനയത്തിനിടയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട അല്ലെങ്കിൽ മഞ്ജുവിന് തൃപ്തി തോന്നിയ ഒരു വേഷം അങ്ങനെ പറയാനുണ്ടോ?
0: അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ അവസാനം ചെയ്ത
1: ബെത്ലഹേമാണ്.
0: അതിൽ പല പല പല അതിൽ സങ്കടമുണ്ട്, അവരുടെ ആ ഇമോഷൻസ് ഉണ്ടാവുക, ആ കഥാപാത്രത്തിന് ഒരു ആഴമുണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. അവര് ആ ഒരു അവരുടെ വീട്ടിലെ കഷ്ടപ്പാടുകൾ, അവരുടെ ഭർത്താവാണെങ്കിൽ അങ്ങനെ, അപ്പൊ അവരുടെ എല്ലാ ശ്രദ്ധയും ഈ കുട്ടിയിലാണ്. കുട്ടി ഒന്ന് പിന്നെ അപ്പൊ ഈ ഇമോഷണലായിട്ട് അവര് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതൊക്കെ, അതൊക്കെ നമ്മള് അഭിനയിച്ചാൽ ഇത് ശരിയാവോ എന്നൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞപ്പോ ഡയറക്ടർ ഗിരീഷേടി ആണെങ്കിൽ പൊതുവേ ഒരു ഭാവവ്യത്യാസം ഇല്ലാത്ത ആളാണ്. മുഖത്ത് ഓക്കെ എന്ന് നമുക്ക് പറഞ്ഞവിടെ നിന്ന് കേൾക്കുകയില്ല. അപ്പൊ നമ്മള് മുഖത്തിങ്ങനെ നോക്കി നിൽക്കണം. അഭിനയം കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ മോണിറ്ററിൽ അവർ നോക്കുമ്പോൾ ഞാനിങ്ങനെ ഗിരീഷിന്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കും, ഇത് ഓക്കെ ആണോ ഓക്കെ ആണോ, അങ്ങനെ ഓക്കെ എന്ന് പറയില്ല. അത് കഴിഞ്ഞ് അടുത്ത സീനിലേക്ക് പോകത്തേ ഉള്ളൂ. അപ്പോഴാണ് ആദ്യമൊന്നും എനിക്കിത് പിടികിട്ടിയില്ല, അയ്യോ ഒന്നും തൃപ്തി ആയില്ലയോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായത് പുള്ളിയുടെ രീതി അതാണ്, പുള്ളി ഇത് ഓക്കെ എന്ന് പറയില്ല, അതിന് പുള്ളി അടുത്ത സീൻ എന്താ എന്ന് ചോദിച്ചു അങ്ങനെ പോകത്തേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഓ ഓ

0: അങ്ങനെ ഗിരീഷിന് വളരെ ഒരു നാടകീയത ഇല്ലാതെ അഭിനയിക്കണം, അതായിരുന്നു ഗിരീഷിന്റെ പടത്തില്
1: സ്വാഭാവികമായ
0: വളരെ സ്വാഭാവിക വളരെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒട്ടുമേ ഒരു ചെറിയ ഒരു ഇത് വന്നാൽ തന്നെ ചേച്ചി അത് വേണ്ട എന്ന് പറയും. അപ്പൊ നമ്മള് അതുകൊണ്ട് തന്നെ വളരെ എന്താ പറയാ റിയലിസ്റ്റിക് ആയിട്ടെന്ന് പറയാം. ഇപ്പോഴത്തെ സിനിമകളിലൊക്കെ അതാ വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഡയലോഗിന് പോലും ഇത്ര നമ്മൾ ഈ ആകാശവാണിയിലൊക്കെ ഉപയോഗിക്കുന്ന ഭാഷയൊന്നും സിനിമയിൽ വേണ്ട, ഇത്രയ്ക്കൊന്നും പറയണ്ടെന്ന് പറയും. നമ്മൾ വീട്ടിലിങ്ങനെയാണോ സംസാരിക്കുന്നതെന്ന് ചോദിക്കും. നമ്മൾക്ക് ഈ ആകാശവാണി ചെറുതിലേക്ക് കേൾക്കുകയും നമ്മളതിൽ പ്രവർത്തിക്കുകയും ചെയ്തോണ്ട് നമ്മൾക്ക് ഈ ഭാഷ കിടക്കുന്നത് ചില സമയത്ത് നമ്മൾ വിചാരിക്കും അയ്യോ ഇത്രയും വേണ്ടായിരുന്നോ, വെറുതെ പറഞ്ഞാൽ അത് ഉഴപ്പി പറയാൻ പറയും. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ, അയ്യോ ഇങ്ങനെ ഉഴപ്പി പറഞ്ഞാൽ ശരിയാവോ ശരിയാവോ. പക്ഷേ വീട്ടിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇത്രയും സ്ഫുടമായിട്ട് സംസാരിക്കില്ല, അതുകൊണ്ട് വളരെ കാഷ്വൽ ആയിട്ട് ഇങ്ങനെ പറയുമ്പോഴേ അത് ആൾക്കാർ അങ്ങനെ എടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു ചെറിയൊരു
1: സ്വാഭാവികമായി അഭിനയിച്ചുകൊണ്ട് ആവാമി ബദ്ലേമിലെ ഈ ക്യാരക്ടർ ഇത്ര വേഗം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടതല്ലേ?
0: അതെ അതെ അതെ, ആ സ്വാഭാവികതയാണ് ആൾക്കാരിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടം ഈ കഥാപാത്രം എനിക്ക് ഇഷ്ടമാണ്. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ സീരീസിൽ ആ അമ്മയ്ക്ക് ഇതുപോലെ കുറച്ച് ഇങ്ങനെ വേരിയേഷൻസ് ഒക്കെ ചെയ്യാനുണ്ട്. അതും എനിക്ക് വളരെ മനസ്സിലടുപ്പമുള്ള ഒരു കഥാപാത്രമാണ് അതിനകത്ത്. അതൊക്കെയാണ്. പിന്നെ വേറിട്ട് നിന്നത് കേരള ക്രൈം ഫയലിലെ അമ്മയാണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ അതൊക്കെയാണ് അതിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത്. പക്ഷെ ബിജി എനിക്കൊരു എന്താ ഒരു ബ്രേക്ക് തന്ന കഥാപാത്രം എന്നുള്ള രീതിയിലും ഈ ബിജി എന്ന് പറഞ്ഞ ബത്ലഹേമിലെ കഥാപാത്രത്തിനോട് എനിക്ക് മനസ്സുകൊണ്ട് ഭയങ്കര ഒരു സ്നേഹമുണ്ട്.
1: ഇപ്പം മഞ്ജു അഭിനയിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി, എത്ര വർഷമായി?
0: ഒരു 2016-17 മുതലാണ് അഭിനയിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഓഡിഷൻസ് കൊടുത്ത് അഭിനയിക്കാൻ തുടങ്ങിയത് കൊറോണ കഴിഞ്ഞിട്ടാണ്. 6-7 വർഷം എന്തായാലും ആയിട്ടുണ്ടാവും.
1: അപ്പൊ ഈ കുടുംബം കുട്ടികള് ഇതെല്ലാം നോക്കണം, അതിന്റെ ഇടയ്ക്ക് അഭിനയം, അതിനുവേണ്ടി കുറെ സമയം മാറ്റി വെക്കുകയും വേണമല്ലോ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? മനുഷ്യ എങ്ങനെ അത് മാനേജ് ചെയ്തു?
0: ശരിക്കും കുട്ടികളാണ്
1: മാനേജ്
0: ചെയ്തത്. കുട്ടികളില് അവരുടെ ചെറിയ മോൾ അപ്പോഴും സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കും, മൂത്തയാള് കുറച്ചുകൂടെ വലുതായായിരുന്നു, അവർ തമ്മിൽ 6 വയസ്സിന് വ്യത്യാസമുണ്ട്. അപ്പൊ വീട്ടിലെ കാര്യങ്ങള് ഇവരാണ് എന്നെ ഇങ്ങനെ അമ്മ പോണം എന്ന് പറഞ്ഞ് ഇവര് നിർബന്ധം പിടിക്കുമ്പോൾ ഞാൻ അപ്പോഴും വിചാരിക്കുന്നു ഇവരെങ്ങനെയായിരിക്കും ഇത്, ഇവര് സ്കൂളിൽ പോകുന്നു, ഇവരുടെ യൂണിഫോം, ഇവരുടെ. അപ്പൊ അതൊക്കെ എന്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു. ഞാൻ ഇതിനു മുന്നേ ഞാൻ മീഡിയയിൽ വർക്ക് ചെയ്തിട്ട് ഞാൻ വിടാൻ കാരണം തന്നെ കുട്ടികളെ ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ വേറെ ആരും അച്ഛനും എന്റെ അച്ഛനും അമ്മയും തിരുവനന്തപുരത്ത് ഭർത്താവിന്റെ ആണെങ്കിലും മരിച്ചു പോയായിരുന്നു 2006. അപ്പൊ ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുന്നു, കുട്ടികള് രാവിലെ സ്കൂളിൽ പോകുന്നു വരുന്നു ഡേ കെയർ, അങ്ങനത്തെ ഒരു സർക്കസിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ മീഡിയ ും തിരിച്ചെന്റെ മനസ്സിലോട്ട് ആ മീഡിയ എന്ന് പറഞ്ഞ സംഭവമേ വരാത്തത്. മാധ്യമത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ശരിക്കും എനിക്ക് കരിയറാണ് പ്രാധാന്യം ഞാൻ കൊടുത്തിരുന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ വീണ്ടും പോയിരുന്നേനെ. പക്ഷെ എന്നെ എന്തോ വലിച്ചു, ആരും പറഞ്ഞിട്ടല്ല, എനിക്ക് എന്റെ കുട്ടികളിലുള്ള ശ്രദ്ധ കുറയുവോ അവരെ എന്തോ അവർക്ക് കുറച്ചുകൂടെ മികച്ച ഒരു ഇത് കൊടുക്കണം എന്നുള്ളതാണ് എന്റെ മനസ്സിലെ ഒരു ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് ഇത് വരുമ്പോഴും ഇവർ ഇത്രയും വലുതായാലും എന്നെ അതിങ്ങനെ വലിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അപ്പോഴും ഇവര് പറഞ്ഞു ഇവര് മാനേജ് ചെയ്തോളാം. പക്ഷെ തുടക്കകാലത്തൊക്കെ എനിക്ക് കുഞ്ഞു കുഞ്ഞു വേഷങ്ങളായിരുന്നു. അപ്പൊ അത് 2-3 ദിവസത്തെ തീരും. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് പോയി നിന്ന് ചെയ്യേണ്ട ഒരിത് വരുന്നില്ല. പിന്നെ എറണാകുളത്ത് തന്നെയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് പോയിട്ട് വരുന്നു. അപ്പൊ 5 ദിവസം ഉള്ളെങ്കിൽ രാവിലെ പോയി വൈകിട്ട് വരാമല്ലോ. അപ്പൊ നിൽക്കേണ്ട ഒരു ഇത് വരുന്നില്ല. ഈ ക്യാരക്ടറിന്റെ ഇത് വലുതാകും തോറുമാണ് നമ്മള് കുറെ ദിവസമൊക്കെ അവിടെ പോയി നിക്കേണ്ടിയൊക്കെ വരാറ്. അപ്പൊ അങ്ങനെയുള്ള, പക്ഷെ അതൊക്കെ ഇപ്പോഴാ വന്നത്. അപ്പത്തേക്ക് അവര് ആൾക്കും 18 വയസ്സായി. അപ്പൊ പിന്നെ അവര് സ്വന്തം എല്ലാം. അന്നും അതെ, ഞാൻ 1-2 ദിവസം പോകുമ്പോഴും അല്ല, അവര് തന്നെയാണ് ഇതെല്ലാം അവരുടെ കൂടെ ഒരു ഇത് അതിനകത്ത് ഉണ്ടായിരുന്നു ഉത്തരവാദിത്വം.
1: ഇപ്പോ ഇത്രയും നാളത്തെ ഈ അഭിനയ ജീവിതത്തില് മഞ്ജു എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു സംഭവമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, ഉണ്ടായിട്ടുണ്ടോ
0: ഒന്ന്,
1: അല്ലെങ്കിൽ ആരെങ്കിലും ആരുടെയെങ്കിലും ഒരു അഭിനന്ദനം കിട്ടിയത്?
0: മധുര മനോഹര മോഹത്തില് വണ്ടി ഓടിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു, ഒരമ്മ പെണ്ണ് കാണാൻ. അത് ആ സിനിമയെ ഒരു വ്യത്യസ്ത അതായുള്ള സിനിമയാണ്. സ്റ്റെഫിയാണ് കോസ്റ്റ്യൂം ഡിസൈനർ, സ്റ്റെഫിയുടെ ആദ്യത്തെ ചിത്രമാണ്. അതിനകത്ത് ഈ അമ്മയാണ് മോനെ പെണ്ണ് കാണാൻ കുടുംബമായിട്ട് പോകുമ്പോൾ അമ്മയാണ് വണ്ടി ഓടിക്കുന്നത്, കാർ ഓടിച്ച് കൊണ്ടുപോകണം. അപ്പൊ അച്ഛനും 2 ആൺകുട്ടികളും അമ്മയും. അപ്പൊ എനിക്ക് തോന്നുന്നു സിനിമയുടെ ചരിത്രത്തിൽ അങ്ങനെ ആദ്യമായിട്ടായിരിക്കും. അത് പോകുമ്പോൾ സൈജുവാണ് എൻ്റെ മകനായിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ആണ് സൈജുവിൻ്റെ കൂടെ അഭിനയിക്കുന്നത്. അപ്പൊ സൈജുവിനൊരു ടെൻഷനാണ്, ഞാൻ വളരെ പുതിയൊരാളാണ്. സൈജു ഈ വണ്ടിയിൽ ഇങ്ങനെ കാറിന്റെ മുൻപിൽ റിഗൊക്കെ വെച്ചിട്ടാണ്, ക്യാമറ പുറത്തുനിന്നാണ്. അപ്പൊ നമ്മൾക്ക് അത്രയും ബാലൻസ് ഉണ്ടാവുമോ? സൈജുവിന് നല്ല ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സൈജു അപ്പൊ ചേച്ചി ഇപ്പുറത്ത് ബൈക്കാവ്, വണ്ടി റോഡിൽ കൂടിയാ, മുന്നിൽ ട്രാൻസ്പോർട്ട് ബസ്, പുറകിൽ അവ സ്കൂൾ വിട്ട ഒരു സമയം കൂടെ, 3:30 സമയത്തെങ്ങാണ്ടാണ് അതിന്റെ ഷൂട്ട്. അപ്പൊ ഈ സൈജു അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നു, ചേച്ചി അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ഉത്തരവാദിത്വം കൂടി, ഡയലോഗ് പറയണം, വണ്ടി ഓടിക്കണം, ക്യാമറ തട്ടാൻ പാടില്ല, ക്യാമറ എവിടെയും തട്ടാൻ പാടില്ല, വണ്ടി എവിടെയും കൊണ്ട് തട്ടിച്ച് ഇവിടെ ഇതിനകത്തിരിക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് പ്രശ്നം വരാൻ പാടില്ല. എനിക്ക് നല്ലൊരു ടെൻഷൻ പിടിച്ച ഒരു ആ കഥാപാത്രം ആ സമയത്ത് കാറിൽ പോകുന്ന ആ സീക്വൻസ് എടുക്കുമ്പോ എനിക്ക് ഇച്ചിരി, പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ സൈജു പിടികിട്ടി, കുഴപ്പമില്ല വണ്ടി ഓടിച്ചോളും. പിന്നെ സൈജു നമ്മളെയും കൂടെ സമാധാനപ്പെടുത്തി, ചേച്ചി കുഴപ്പമില്ല, ചേച്ചി ഡയലോഗ് അങ്ങ് പറഞ്ഞാ മതി, ഇടയ്ക്ക് വെച്ച് നിർത്തണ്ട. നമ്മുടെ കൂടെ ഡയറക്ടർ ആരുമില്ല, നമ്മൾ മാത്രമാണ് വണ്ടിക്കകത്ത്, അവര് മറ്റൊരു വണ്ടിയിലാണ്, ക്യാമറ മാത്രമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ അങ്ങനെ അതൊരു ഭയങ്കര ഒരു, എന്നെ സംബന്ധിച്ച് എന്നാ അത് തുടക്കകാലത്തായോണ്ടേ ആദ്യമേ ഇങ്ങനെ ഒരു ഇത് കിട്ടുമ്പോ നമുക്കൊരു പെട്ടെന്നൊരു ഇത് വന്നായിരുന്നു, ഒരു അങ്കലാപ്പ്. പക്ഷെ അത് നല്ല ഭംഗിയായിട്ട് അത് വന്നു, ഡയലോഗൊക്കെ നന്നായി പറയാൻ പറ്റി. പിന്നെ ഈ കൂടെ നിൽക്കുന്നവരുടെ സപ്പോർട്ടും അതിനൊരു വലിയ ഘടകമാണ് അതും. പിന്നെ രണ്ടാമത് എനിക്ക് തോന്നിയത് തുടരും എന്നുള്ള ചിത്രത്തിൽ ഞാൻ മോഹൻലാൽ എന്നുള്ള അതുല്യ പ്രതിഭ വന്ന് നിൽക്കുമ്പോഴുള്ള ആ ഒരു അനുഭവം നമുക്ക് വേറെ തന്നെയാണ്. അതൊരുപാട് അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് അവർ ചെറിയ കണ്ണ് ഇമ ഇങ്ങനെ ചെറുതായിട്ട് അനങ്ങുന്നത് പോലും നമ്മളിങ്ങനെ നമ്മുടെ കണ്ണിൽ കൂടെ ഒന്നും കാണുന്നില്ല, പക്ഷെ ക്യാമറ കണ്ണിലൂടെ അത് വളരെ കൃത്യമായി പതിയുന്നു. നമ്മൾ നോക്കുമ്പോൾ, ഞാനത് ഫേസ്ബുക്കിലൊക്കെ എഴുതിയിട്ടു, ഞാൻ വെറുതെ നിൽക്കുന്ന പോലെ തോന്നും, പക്ഷെ അവിടെ അഭിനയിക്കുന്നുണ്ട്. അതൊരു വലിയ പാഠമാണ്, അതൊക്കെ നമ്മൾ പഠിക്കാനും. ഈ ചെറിയ ചെറിയ ചെറിയ എക്സ്പ്രഷൻസ് ആണ് സിനിമയിൽ ആൾക്കാർക്ക് ഇഷ്ടാവുന്നത്. നമ്മൾ ഭയങ്കരമായിട്ടൊന്നും കാണിച്ചില്ലെങ്കിലും വളരെ ചെറുതായിട്ട് കാണിച്ചാൽ തന്നെ ചിലപ്പോൾ അത് ആ ഒരു എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ചെയ്യാൻ ഉദ്ദേശിക്കുന്നതൊക്കെ അത് അതിനകത്ത്
1: കമ്മ്യൂണിക്കേറ്റ്.
0: അപ്പോൾ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ടൊന്ന് ലൗഡ് ആക്കണ്ടെന്ന് അതിനുള്ള ആ ഒരു പാഠമൊക്കെ എനിക്ക്. അപ്പോൾ ഇങ്ങനെ ഞാൻ അതൊരു ആ മൊമെൻ്റും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ മധുരമനോഹര മുഖത്തിൽ സൈജു പറഞ്ഞിട്ടുണ്ട്, ചേച്ചി നന്നായിരുന്നു എന്ന് വെച്ചാൽ വണ്ടിയിൽ സൈജുവിൻ്റെയും കൂടെ ജീവനും. അങ്ങനെ ബത്ലഹേം കുടുംബയുണ്ട് ഇറങ്ങിയ ശേഷം ഞാൻ ഒരു ദിവസം പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ സത്യൻ അന്തിക്കാട് സാറ് സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ അവിടെ ഇരിക്കുന്നു. എനിക്കാണെങ്കിൽ പണ്ട് മുതലേ നമുക്ക് നേരിട്ടൊന്ന് പോയി പരിചയപ്പെടണമെന്ന് വളരെ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം അവിടെ ഇരിക്കുന്നു, അദ്ദേഹം ഭക്ഷണം കഴിച്ച് കഴിയണവരെ ഞാനിങ്ങനെ, ഞങ്ങൾ ഭക്ഷണം ഓർഡർ ചെയ്തില്ല, ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സാറ് എഴുന്നേറ്റ് ബില്ല് കൊടുക്കുമ്പോൾ ഞാൻ പുറകെ ഓടി, മോളെ വിളിച്ചോണ്ട് ഓടി, എന്നിട്ട് പറഞ്ഞു ബില്ല് കൊടു സാറ് തരുമ്പോൾ രണ്ടുപേരും വന്ന് പുറകെ നിൽക്കുന്നു. സാറ് ആദ്യം കണ്ടു, പക്ഷെ വേറെ കുറച്ച് പേരുടെ കൂട്ടത്തിലായിരുന്നു. ഞാൻ സാർ ഞാൻ പരിചയപ്പെടാൻ വന്നാണ്, എൻ്റെ പേര് മഞ്ജുശ്രീ. ഞാൻ കണ്ടിരുന്നു ബത്ലഹേം, കണ്ടിരുന്നു, നന്നായിട്ടുണ്ടെന്ന് പറയുന്നതായിരുന്നു. എനിക്ക് അവാർഡ് കിട്ടിയ പോലെ ഞാൻ വിചാരിച്ചു, അയ്യോ ഇതൊക്കെ സിനിമയൊക്കെ കണ്ടോ എന്നുള്ള പോലെ പെട്ടെന്ന് എനിക്കൊരു അതൊരു ഭയങ്കര ഒരു അവാർഡ് കിട്ടിയ നിമിഷം എന്നോ വേണമെങ്കിൽ അത് പറയാം. ഈ ഇടയ്ക്കാണ് അത് സംഭവിച്ചത്. അതൊരു വലിയ, അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ബത്ലഹേം കഴിഞ്ഞിട്ടുണ്ടായിരിക്കുന്ന കുറച്ച് നല്ല നിമിഷങ്ങൾ.
1: അതെ അതെ, ഏറ്റവും സന്തോഷം തരുന്ന ഒരു നിമിഷമായിരുന്നു അല്ലേ?
0: അതെ അതെ,
1: അത്രയും പ്രഗത്ഭനായ ഒരു സംവിധായകന്റെ കയ്യിൽ നിന്നൊരു അഭിനന്ദനം കിട്ടുക എന്ന് പറയുന്നത്,
0: നമ്മളെ തിരിച്ചറിയുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യം. നമ്മൾ വിചാരിക്കുന്ന നമ്മളെ അറിയില്ല എന്ന് വിചാരിച്ചു, ഞാൻ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളെ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ അവാർഡ്.
1: ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ പ്രേക്ഷകർക്ക് സമ്മാനിക്കാനായിട്ട് മഞ്ജുവിന് പറ്റി അല്ലേ?
0: അതെ.
1: അപ്പോ മഞ്ജുവിന്റെ ഈ അഭിനയ ജീവിതത്തെ കുറിച്ച് എല്ലാം നമ്മളോട് പങ്കുവച്ചു. മഞ്ജുവിന് ഇനിയും ഒരുപാട് വേഷങ്ങൾ, നല്ല വേഷങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു മഞ്ജു.
0: താങ്ക് യു ചേച്ചി. താങ്ക് യു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് സഹയാത്രിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അഭിനേത്രി മഞ്ജുശ്രീയാണ്. ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം കെ.വി. ലീല.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 11:30 മിനിറ്റും 28 സെക്കൻഡും. ഇപ്പോൾ NCERT

0: ഒപ്പം ജനങ്ങളുടെ ക്ഷേമത്തിനും രാജ്യത്തിന്റെ സമൃദ്ധിക്കും റാണി ദുർഗാവതി പ്രധാന പരിഗണനയാണ് നൽകിയതെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ടെല്ലവീവിലേക്ക് പോകുകയായിരുന്ന ഫ്ളൈ ദുബായ് വിമാനം ഇസ്രായേലിലെ വിമാനത്താവളത്തിലോ കെട്ടിടത്തിലോ മറ്റൊരു വിമാനത്തിലോ ഇടിച്ചിറക്കാനായിരുന്നു ഒമാനി സഹപൈലറ്റിന്റെ ശ്രമമെന്ന് വെളിപ്പെട്ടതായി അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. അറസ്റ്റിലായ പൈലറ്റ് ഹമാം അൽ ഹമാമിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത്. ഒരു വർഷത്തിനുള്ളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ചരിത്രാന്വേഷികളെയും സഞ്ചാരികളെയും ആകർഷിക്കും വിധം മുസിരീസ് പൈതൃക പദ്ധതിയെ മാറ്റുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. മുസിരീസ് ജലയാനങ്ങളുടെ പ്രവർത്തനോദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയുടെ ഭാഗമായ പാലക്കാട് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് കേന്ദ്രവിഹിതത്തിന്റെ അഞ്ചാം ഗഡു 428.14 ലക്ഷം രൂപ അനുവദിച്ചു. ഇതിന് ആനുപാതികമായ സംസ്ഥാന വിഹിതമായി 424 ഏക്കറിലധികം ഭൂമിയും കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷന് കൈമാറിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ആദിമൂലം വെട്ടിക്കോട്ട് നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പ്രശസ്തമായ ആയില്യ മഹോത്സവം നാളെ. മാവേലിക്കര താലൂക്കിനു പുറമെ കായംകുളം മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. കൊല്ലം പത്തനാപുരത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളി മരിച്ചു. കടശ്ശേരി വിനോദ് ഭവനിൽ രാജമ്മയാണ് മരിച്ചത്. ഇന്ത്യ ഉറുഗ്വായ് അന്താരാഷ്ട്ര സൌഹൃദ ഫുട്ബോൾ മത്സരം നാളെ കൊൽക്കത്തയിൽ. സോൾട്ട്ലേക്ക് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 12:05 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. തുടർന്ന് പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 ആകാശവാണി FM വാർത്തകൾ. 4:00 വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോണിൻ പ്രോഗ്രാം. ഇതിൽ വിവേകവാണി, ദീപസ്തംഭ മഹാശ്വര്യം എന്നിവ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. വാഴകൃഷിയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കോഴിത്തുരത്ത് സ്വദേശിയായ സന്തോഷ്. 7:20 വിപണി, 7:25 FM ഈവനിംഗ്. ഇതിൽ സമകാലികം. എല്ലാവർക്കും തലചായ്ക്കാനൊരിടം, സഫലമാകാത്ത സ്വപ്നമോ? 7:45 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:55 ഒരിടത്തൊരിടത്ത്. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. ശബ്ദശകലങ്ങളുടെ ശില്പികൾ, സൗണ്ട് പ്രൊഫഷണൽസ് ആൽബിൻ തോമസ് ഫിലിപ്പ്, ആനന്ദ് ബി എന്നിവർ പങ്കെടുക്കുന്നു അവസാന ഭാഗം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന സ്വരൂപം. 8:50 മഹിത മലയാളം. തുടർന്ന് FM ഡയറിലെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ചിത്രപതംഗം, അടൂർ ഗോപാലകൃഷ്ണനുമായി അഭിമുഖം. 10:00 രാജ്കുമാർ ഭാരതിയുടെ സംഗീത കച്ചേരി. ഉഷാ രാജഗോപാൽ, മധുരൈ എസ് ബാലസുബ്രഹ്മണ്യം എന്നിവരുടെ വയലിൻ. ജെ സ്കന്ദപ്രസാദ്, പ്രപഞ്ചം രവീന്ദ്രൻ എന്നിവരുടെ മൃദംഗം. ടി എച്ച് സുഭാഷ് ചന്ദ്രൻ ഘടം. 11:00 ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കൊച്ചി FM 102.3. സമയം 12:00 കഴിഞ്ഞ് 5:35. ഇപ്പോൾ
1: വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ

0: പദ്ധതികളിലൂടെ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. സ്വന്തമായി നാല് ചുമരും ഒരു മേൽക്കൂരയും, അതാണ് ഓരോ മനുഷ്യന്റെയും സ്വപ്നം. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ 2015 ഭാരത സർക്കാർ തുടങ്ങിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന അഥവാ PMAY. ഈ പദ്ധതിക്ക് രണ്ട് വിഭാഗങ്ങളുണ്ട്. PMAY ഗ്രാമീൺ, ഗ്രാമങ്ങളിൽ സ്വന്തമായി ഭൂമിയുള്ള വീടില്ലാത്തവർക്ക് വീട് വയ്ക്കാൻ 120,000 രൂപ കേന്ദ്ര സഹായം, കൂടെ തൊഴിലുറപ്പിൽ 90 ദിവസത്തെ വേതനം, ശൗചാലയത്തിന് 12,000 രൂപ എന്നിവയും. PMAY അർബൻ, നഗരങ്ങളിൽ ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് ഭവന വായ്പയുടെ പലിശയിൽ സബ്സിഡി, ഇടത്തരം കുടുംബങ്ങൾക്ക് 2,67,000 രൂപ വരെ ലാഭം കിട്ടും.
2: ഞാൻ സുനിൽ ദേവദത്തം, റിട്ടയർഡ് ബാങ്ക് മാനേജറാണ്, ഇപ്പോൾ കോർപ്പറേറ്റ് ട്രെയിനറായി പ്രവർത്തിക്കുന്നു. നമുക്കറിയാം, മനുഷ്യരുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവയാണ്. ഇതിൽ പാർപ്പിടത്തിൻ്റെ കാര്യമെടുത്താൽ ഓരോ വ്യക്തിക്കും സ്വന്തമായൊരു വീട് എന്നുള്ളത് ഇപ്പോഴും ഒരു സ്വപ്നം മാത്രമാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് രൂപവൽക്കരിക്കപ്പെട്ട ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. ഇത് ഭവനരഹിതർക്കും കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങൾക്കും സ്വന്തമായി വീട് നിർമ്മിക്കുന്നതിനോ വാങ്ങുന്നതിനോ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന PMAY എന്ന പദ്ധതിക്ക് രണ്ട് പ്രധാന വിഭാഗങ്ങളുണ്ട്. ഒന്ന്, നഗരപ്രദേശങ്ങളിലെ ദരിദ്ര ഇടത്തരം കുടുംബങ്ങൾക്ക് ഭവന വായ്പകളിൽ പലിശ ഇളവും സബ്സിഡിയും നൽകുന്ന PMAY അർബൻ. കൂടാതെ ഗ്രാമപ്രദേശങ്ങളിലെ ഭവനരഹിതർക്ക് വീട് നിർമ്മിക്കാനുള്ള സാമ്പത്തിക സഹായം നൽകുന്ന PMAY ഗ്രാമീൺ. PMAY അർബൻ എന്ന പദ്ധതിയെക്കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. നഗരപ്രദേശങ്ങളിലെ ദരിദ്ര ഇടത്തരം കുടുംബങ്ങൾക്ക് സ്വന്തമായി വീട് നിർമ്മിക്കുന്നതിനോ വാങ്ങുന്നതിനോ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. നിലവിൽ ഈ പദ്ധതി PMAY U 2.0 എന്ന പുതിയ പതിപ്പിലാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ ഈ പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷനുമായി ചേർന്നാണ് നടപ്പിലാക്കുന്നത്. വരുമാന പരിധിയുടെ അടിസ്ഥാനത്തിൽ ഗുണഭോക്താക്കളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് EWS, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, അതായത് വാർഷിക വരുമാനം 300,000 രൂപ വരെ. രണ്ടാമത്തെ വിഭാഗം ലോ ഇൻകം ഗ്രൂപ്പ് അഥവാ LIG, വാർഷിക വരുമാനം 300,000 മുതൽ 600,000 രൂപ വരെ ആവാം. മൂന്നാമത്തെ വിഭാഗം MIG, മിഡിൽ ഇൻകം ഗ്രൂപ്പ്, വാർഷിക വരുമാനം 600,000 രൂപ മുതൽ 900,000 രൂപ വരെ. പദ്ധതിക്ക് നാല് പ്രധാന ഘടകങ്ങളുണ്ട്. ഒന്ന്, പലിശ സബ്സിഡി സ്കീം, ഇൻട്രസ്റ്റ് സബ്സിഡി സ്കീം. ഭവന വായ്പ എടുക്കുന്നവർക്ക് 4% പലിശ ഇളവ് ലഭിക്കും. വായ്പയുടെ ആദ്യത്തെ 800,000 രൂപ വരെയുള്ള തുകയ്ക്കാണ് ഈ പലിശ ഇളവ് ലഭിക്കുക. പരമാവധി 180,000 രൂപ വരെ സബ്സിഡിയായി ബാങ്ക് അക്കൗണ്ടിൽ 5 വർഷത്തെ ഗഡുക്കളായി ലഭിക്കും. വസ്തുവിന്റെ പരമാവധി വില 35,000 രൂപയും പരമാവധി വായ്പ തുക 25,000 രൂപയും ഇതിലായിരിക്കും. അതാണ് ഇൻട്രസ്റ്റ് സബ്സിഡി സ്കീം. രണ്ടാമത്തേത് ഗുണഭോക്താവ് നേരിട്ട് നടത്തുന്ന നിർമ്മാണം, ബെനിഫിഷ്യറി ലാൻഡ് കൺസ്ട്രക്ഷൻ അഥവാ BLC എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. സ്വന്തമായി ഭൂമിയുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പുതിയ വീട് നിർമ്മിക്കുന്നതിനോ നിലവിലുള്ള വീട് പുതുക്കുന്നതിനോ നേരിട്ട് ധനസഹായം നൽകുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്നാണ് ഈ തുക നൽകുന്നത്. മൂന്നാമത്തെ സ്കീം AHP, അഫോർഡബിൾ ഹൗസിംഗ് ഇൻ പാർട്ണർഷിപ്പ്, പങ്കാളിത്തത്തോടുകൂടി നമുക്ക് താങ്ങാൻ പറ്റുന്ന ഭവനങ്ങൾ നിർമ്മിക്കുക. ഇത് പൊതുമേഖലാ പങ്കാളിത്തത്തോടുകൂടിയോ അല്ലെങ്കിൽ സ്വകാര്യമായോ നിർമ്മിക്കുന്ന ഫ്ളാറ്റുകളോ വീടുകളോ കുറഞ്ഞ വിലക്ക് അർഹരായിട്ട് നൽകുന്ന പദ്ധതിയാണിത്. നാലാമത്തേത് അഫോർഡബിൾ റെന്റൽ ഹൗസിംഗ്, ARH എന്ന് പറയും, താങ്ങാനാവുന്ന വാടക ഭവനങ്ങൾ. നഗരങ്ങളിലേക്ക് കുടിയേറുന്ന തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കും കുറഞ്ഞ വാടകയ്ക്ക് താമസം ഒരുക്കുന്ന പദ്ധതിയാണിത്. ഇനി PMAY അർബൻ സ്കീമിനെ കുറിച്ചുള്ള ചില സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളും പരിശോധിക്കാം. ഈ സ്കീം പ്രകാരം ആനുകൂല്യം ലഭിക്കുന്നതിന് വിവാഹമോചിതയോ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടതോ ആയ സ്ത്രീ ഭർത്താവിന്റെ ആധാർ വിവരങ്ങൾ നൽകേണ്ടതുണ്ടോ? ഇല്ല. അപേക്ഷകൻ വിവാഹമോചിതയോ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട വിഭാഗത്തിൽപ്പെടുന്ന ആളാണെങ്കിൽ ഭർത്താവിന്റെ ആധാർ വിശദാംശങ്ങൾ നൽകേണ്ടതില്ല. എന്നിരുന്നാലും അവർ നിയമപരമായി വേർപിരിയൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഈ സ്കീമിന്റെ ആനുകൂല്യം ലഭിക്കാൻ ഒരു അനാഥ വ്യക്തിയും ഇതുപോലെ തന്നെ ആധാർ വിവരങ്ങൾ നൽകേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ഉന്നയിക്കാറുണ്ട്. അതിന്റെ ഉത്തരം ഇതാണ്: ഈ മാതാപിതാക്കളുടെ അഭാവം മൂലം അപേക്ഷകൻ ഒരു അനാഥാലയത്തിലോ ശിശു സംരക്ഷണ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന അംഗീകൃത രക്ഷിതാവിന്റെ കീഴിലാണ് വളർന്നിട്ടുണ്ടെങ്കിൽ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിന് മാതാപിതാക്കളുടെ വിവരങ്ങൾ നൽകേണ്ടതില്ല. അപേക്ഷാ ഫോറം പൂരിപ്പിക്കുമ്പോൾ വ്യക്തിഗത വിശദാംശങ്ങളിൽ നിന്ന് ലഭിച്ച സർട്ടിഫിക്കറ്റ് അപേക്ഷകൻ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ മരിച്ചുപോയ മാതാപിതാക്കളുടെ ആധാർ വിവരങ്ങൾ നിർബന്ധമല്ല. എന്നിരുന്നാലും അപേക്ഷാ ഫോറം പൂരിപ്പിക്കുമ്പോൾ അപേക്ഷകൻ ഏകീകൃത വെബ് പോർട്ടലിൽ അവരുടെ പേരുകൾ വ്യക്തിഗത വിവരങ്ങളായി നൽകേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, അപേക്ഷകന്റെ പിതാവ് മരിച്ചിട്ടുണ്ടെങ്കിൽ അപേക്ഷകന് ഫാദേഴ്സ് നെയിം ആസ് പെർ ആധാർ എന്നതിന് കീഴിൽ ലേറ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് പിതാവിന്റെ പേര് നൽകാം. ഭൂമിയില്ലാത്തവരും വീടില്ലാത്തവരുമായ ഗുണഭോക്താക്കൾക്ക് ഈ സ്കീമിന്റെ പ്രകാരമുള്ള

0: വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? ഭൂരഹിത ഗുണഭോക്താക്കളുടെ കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സ്വന്തം ചെലവിൽ കുടുംബത്തിന് പാരമ്പര്യമായി ലഭിക്കാവുന്നതും എന്നാൽ കൈമാറ്റം ചെയ്യാൻ കഴിയാത്തതുമായ ഭൂമി അവകാശങ്ങൾ നൽകാം. ഇത് അവരെ BLC പദ്ധതി പ്രകാരം യോഗ്യരാക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ഇങ്ങനെ ഈ സ്കീം പ്രകാരം നിർമ്മിച്ച വീട് താമസ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ്, മറ്റു പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. വീട് പൂർത്തീകരിച്ച തീയതി മുതൽ 5 വർഷത്തേക്ക് ഗുണഭോക്താക്കൾ നിർമ്മിച്ച വീട് വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ സബ്ലീസ് ചെയ്യുകയോ വാടക നൽകുകയോ ചെയ്യാൻ പാടുള്ളതല്ല. നിർമ്മാണ കേസുകളിൽ സ്ത്രീ ഉടമസ്ഥാവകാശം നിർബന്ധമാണോ, അതായത് അത് നടപ്പിലാക്കുന്നതിന് മുമ്പ് പുരുഷാംഗത്തിന്റെ പേരിൽ ഭൂമി വാങ്ങിയിട്ടുണ്ടോ എന്ന ഒരു സംശയത്തിന്, ഈ പദ്ധതി പ്രകാരം കേന്ദ്ര സഹായത്തോടെ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ വാങ്ങുന്ന വീടുകൾ കുടുംബനാഥയായ സ്ത്രീയുടെ പേരിലോ കുടുംബനാഥനായ പുരുഷന്റെയോ ഭാര്യയുടെയോ സംയുക്ത പേരിലോ ആയിരിക്കണം. കുടുംബത്തിൽ പ്രായപൂർത്തിയായ സ്ത്രീ അംഗം ഇല്ലാത്ത സന്ദർഭങ്ങളിൽ മാത്രം വീട് കുടുംബത്തിലെ പുരുഷാംഗത്തിന്റെ പേരിലാക്കാൻ കഴിയുള്ളൂ. യോഗ്യരായ എല്ലാ ഗുണഭോക്താക്കൾക്കും ഭവനം നൽകുന്നതാണ്. പദ്ധതി പ്രകാരം വിധവകൾ, അവിവാഹിതരായ സ്ത്രീകൾ തുടങ്ങിയ സമൂഹത്തിലെ ദുർബലരും എന്നിവർക്ക് മുൻഗണന നൽകും. ഇനി ഈ പദ്ധതിയുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കാം. 1. അപേക്ഷകന്റെയോ കുടുംബാംഗങ്ങളുടെയോ പേരിൽ ഇന്ത്യയിൽ എവിടെയും സ്വന്തമായി ഒരു ഉറപ്പുള്ള വീട് ഉണ്ടാകരുത്. വീടിന്റെ ഉടമസ്ഥാവകാശം സ്ത്രീകളുടെ പേരിലോ അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും ചേർന്നുള്ള സംയുക്ത പേരിലോ ആയിരിക്കണം. കുടുംബത്തിൽ പ്രായപൂർത്തിയായ സ്ത്രീകൾ ഇല്ലെങ്കിൽ മാത്രമേ അത് പുരുഷന്റെ പേരിൽ അനുവദിക്കുകയുള്ളൂ. മുമ്പ് മറ്റ് കേന്ദ്ര സംസ്ഥാന ഭവന പദ്ധതികളുടെ ആനുകൂല്യം ലഭിച്ചവർ ആയിരിക്കരുത്. ഇനി ആവശ്യമായ രേഖകൾ, ആധാർ കാർഡ് കുടുംബാംഗങ്ങളിലുൾപ്പെടെ, വരുമാന സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ വരുമാനം തെളിയിക്കുന്ന സത്യവാങ്മൂലം, ബാങ്ക് ഡീറ്റെയിൽസ്, ബാങ്കിന്റെ പാസ്ബുക്ക് വിവരങ്ങൾ, സ്വന്തമായി വീടില്ല എന്ന് തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപത്രം, ഭൂമിയുടെ ആധാരം, നികുതി രസീത് തുടങ്ങിയ രേഖകൾ, ഇതൊക്കെ ഈ ഹൗസിംഗ് സ്കീമിന്റെ ആവശ്യമായ രേഖകളാണ്. നഗരസഭകൾ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവ വഴി നേരിട്ടോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള PMAY പോർട്ടൽ വഴിയോ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. പലിശ സബ്സിഡിക്ക് അർഹതയുള്ളവർ ഹോം ലോണിനായി ബാങ്കുകളെ സമീപിക്കുമ്പോൾ തന്നെ തങ്ങൾ PMA സബ്സിഡിക്ക് അർഹരാണെന്ന കാര്യം അറിയിക്കണം. അംഗീകൃത ബാങ്കുകൾ വഴി തന്നെയാണ് ഈ സബ്സിഡി നടപടികൾ പൂർത്തിയാക്കുക. അടുത്തത് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ. ഇത് ഗ്രാമപ്രദേശങ്ങളിലെ ഭവനരഹിതർക്കും തകർന്നതോ താൽക്കാലികമോ ആയ വീടുകളിൽ താമസിക്കുന്നവർക്കും സുരക്ഷിതമായ വീട് നിർമ്മിക്കാൻ സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. കേന്ദ്ര സർക്കാർ ഈ പദ്ധതി 2029 മാർച്ച് വരെ നീട്ടുകയും അധികമായി 2 കോടി വീടുകൾ കൂടി നിർമ്മിക്കാൻ അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഈ പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയുമായി ചേർന്നാണ് നടപ്പിലാക്കുന്നത്. ഇനി ഇതിന്റെ ധനസഹായവും അടിസ്ഥാനമായ ആനുകൂല്യങ്ങളും. 1. അടിസ്ഥാന ധനസഹായം, സമതല പ്രദേശങ്ങളിൽ വീട് നിർമ്മിക്കുന്നതിന് 120,000 രൂപ നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കും. ഇത് മലയോര അതിർത്തി പ്രദേശങ്ങളിൽ 130,000 രൂപയാണ്. കേരളത്തിൽ PMAY ഗ്രാമീൺ പദ്ധതി ലൈഫ് മിഷനുമായി സംയോജിപ്പിച്ചിരിക്കുന്നതിനാൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതം കൂടി ചേർത്ത് ഗുണഭോക്താക്കൾക്ക് ആകെ 4 ലക്ഷം രൂപ വരെ ധനസഹമായി ലഭിക്കാനുള്ള അർഹതയുണ്ട്. തൊഴിലുറപ്പ് കൂലി, വീട് നിർമ്മാണത്തിനായി ഗുണഭോക്താവിന് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ 90 മുതൽ 95 ദിവസത്തെ അൺസ്കിൽഡ് തൊഴിൽ വേതനം, അത് 25,000 മുകളിൽ വരെ ലഭിക്കാനുള്ള അർഹതയുണ്ട്. കൂടാതെ ശുചിമുറി നിർമ്മിക്കുന്നതിന് വേണ്ടി 12,000 രൂപ വരെ അധികമായി ലഭിക്കും. ഇതാണ് ഗ്രാമീൺ സ്കീമിന്റെ ധനസഹായങ്ങളും ആനുകൂല്യങ്ങളും. ഇവിടെയും ഇന്ത്യയിൽ ഒരിടത്തും സ്വന്തമായി ഒരു ഉറപ്പുള്ള വീടുണ്ടാകരുത്. താൽക്കാലിക വീടുകളിലോ തകർന്ന വീടുകളിലോ താമസിക്കുന്നവരോ അല്ലെങ്കിൽ ഭവനരഹിതരോ ആയിരിക്കണം. പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങൾ, വിധവകൾ, ഭിന്നശേഷിക്കാർ ഉള്ള കുടുംബങ്ങൾ എന്നിവർക്ക് മുൻഗണന ലഭിക്കും. ഇനി ആർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയില്ല. കുടുംബത്തിൽ ആർക്കെങ്കിലും സർക്കാർ ജോലിയോ അല്ലെങ്കിൽ പ്രതിമാസ വരുമാനം 15,000 രൂപയ്ക്ക് മുകളിലോ ആണെങ്കിൽ അവർക്ക് ഈ ഗ്രാമീൺ യോജന വഴി അപേക്ഷിക്കാനുള്ള അർഹതയില്ല. പിന്നെ കൂടാതെ മോട്ടോർ ഘടിപ്പിച്ച 3-4 ചക്രവാഹനങ്ങൾ അല്ലെങ്കിൽ ട്രാക്ടർ പോലുള്ള കാർഷിക യന്ത്രങ്ങൾ ഉള്ളവർക്ക് അപേക്ഷിക്കാനുള്ള അർഹതയില്ല. 50,000 രൂപയ്ക്ക് മുകളിൽ ലിമിറ്റുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡോ ഉള്ളവർക്കും അവരെയും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കൂടാതെ ആദായ നികുതിയോ പ്രൊഫഷണൽ നികുതിയോ അടയ്ക്കുന്നവർക്കും ഇതിൽ അപേക്ഷിക്കാൻ സാധ്യതയില്ല. ഈ പദ്ധതിയിലേക്ക് ഗുണഭോക്താക്കളെ നേരിട്ട് അപേക്ഷിക്കുന്നതിനേക്കാൾ സർക്കാർ സർവേകളിലൂടെയാണ് കണ്ടെത്തുന്നത്. ഗ്രാമസഭകൾ ഈ ലിസ്റ്റ് പരിശോധിച്ച് അർഹത ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും അന്തിമ പട്ടിക നൽകുന്നത്.
1: ഇതിനായി അപേക്ഷ സമർപ്പിക്കുന്നതും വളരെ എളുപ്പമാണ്. ഗ്രാമീണ മേഖലയിലാണെങ്കിൽ നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൽ പോയി PMAY ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് നോക്കുക. SECC 2011 സെൻസസ് ലിസ്റ്റ് അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ്. നഗരമേഖലയിലാണെങ്കിൽ PMAY.MIS.GOV.IN വഴി ഓൺലൈനായി അപേക്ഷിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ലോൺ എടുക്കുന്ന ബാങ്കിൽ പറഞ്ഞാൽ അവർ സബ്സിഡിക്ക് അപേക്ഷിക്കും. ഒരു കാര്യം ഓർക്കുക, ഈ വീട് എല്ലാവർക്കും പെൺകുട്ടിയുടെ പേരിലോ ഭാര്യയുടെ പേരിലോ അല്ലെങ്കിൽ ജോയിൻ്റ് ആയോ ആണ് നൽകുന്നത്. സ്ത്രീ ശാക്തീകരണം കൂടി ലക്ഷ്യമിടുന്നു. ഒരു വീട് എന്നത് വെറും കെട്ടിടമല്ല, അത് സുരക്ഷിതത്വമാണ്, അന്തസ്സാണ്. നിങ്ങളുടെ ചുറ്റും അർഹരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വിവരം അവരിലേക്ക് എത്തിക്കൂ.

0: ഇനി ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്ന് സമാഹരിച്ചത്. വില കിലോയ്ക്ക് ആദ്യം മൊത്തവില, പിന്നെ ചില്ലറ വില. ഏത്തക്ക നാടൻ 66.72, മറുനാടൻ 62.68, പയർ നാടൻ 56.62, മറുനാടൻ 42.47, ചേന നാടൻ 38.45, മറുനാടൻ 36.42. ഇനിയൊരു നാടനിനം മരച്ചീനി 30.34. ഇനി ചില മറുനാടൻ ഇനങ്ങൾ: ചീര പച്ചയും ചുവപ്പും 43.47, കുമ്പളങ്ങ 24.30, ഞാലിപ്പൂവൻ 86.90, പാളയംതോടൻ 36.40, പൂവൻ 60.67, റോബസ്റ്റ 32.37, ബീട്രൂട്ട് 58.62, വെണ്ടയ്ക്ക 35.40, പാവയ്ക്ക 70.75, ചുരയ്ക്ക 32.38, വഴുതന 42.47, കത്തിരി ഉരുണ്ടത് 36.42, ക്യാബേജ് 35.42, ക്യാരറ്റ് 46.52, കോളിഫ്ലവർ 45.50, കൊത്തമര 30.37, കൂർക്ക 75.82, ചേമ്പ് വലുത് 65.70, ചേമ്പ് ചെറുത് 37.45, വെള്ളരി 42.47, മുരിങ്ങക്കായ 57.62, ബീൻസ് 96.102, ഇഞ്ചി 156.62, പച്ചമുളക് 56.62, ചെറുനാരങ്ങ 5 രൂപ 6 രൂപ, കരുനാരങ്ങ 57.62, കോവയ്ക്ക 48.52, പച്ചമാങ്ങ 106.112, സവാള 55.60, ചെറിയ ഉള്ളി 94.100, ഉരുളക്കിഴങ്ങ് 32.38, മത്തൻ 20.25, പീച്ചിങ്ങ 55.62, പടവലം 46.52, തക്കാളി 45.50, അമരപ്പയർ 108.112. നിങ്ങൾ കേട്ടത് ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്ന് സമാഹരിച്ചത്.
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ, 90 20 620 630.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ലളിതഗാനം കേൾക്കാം. എസ് ജാനകി ദേവി പാടിയത്. ഗാനരചന കെ ജയകുമാർ, സംഗീതം കെ പി ഉദയഭാനു.

യെസ്, ജാനകി ദേവി പാടിയ ലളിതഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഒരറിയിപ്പ്, ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ ഉണ്ടായിരിക്കും. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484-242-6387 അല്ലെങ്കിൽ 0484-242-6397. മൊബൈൽ നമ്പർ 9446455888. വിളിക്കേണ്ട സമയം ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. സേവന വാർത്തകൾ. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. SSLC തത്തുല്യ യോഗ്യതയോ ഇലക്ട്രീഷ്യൻ ട്രേഡിലെ 2 വർഷത്തെ ITI സർട്ടിഫിക്കറ്റും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡിന്റെ വയർമാൻ കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റ് എന്നിവ ഉള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായം 18-40 മധ്യേയും യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി ഈ മാസം 7-ാം തീയതി രാവിലെ 10:30 ആലപ്പുഴ ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0491-253-3377. നമ്പർ ഒരിക്കൽ കൂടി 0491-253-3377.

0: 1 2 7
1: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
2: പെപ്റ്റിക് അൾസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വസമേഘാൻ, ഹോമിയോപ്പതി.
1: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
0: സർക്കാർ എയ്ഡഡ്, അംഗീകൃത, അൺ എയ്ഡഡ്, CBSE, ICSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന OEC ST വിഭാഗക്കാരായ അർഹരായ വിദ്യാർത്ഥികൾക്ക് ഇ ഗ്രാൻസ് പോർട്ടൽ മുഖേന പ്രീ മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിനായി അപേക്ഷിക്കാം. സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ സ്വീകരിച്ച് ഇ ഗ്രാൻസ് മുഖേന ഈ മാസം 20-ാം തീയതിക്കുള്ളിൽ ഡേറ്റ എൻട്രി പൂർത്തിയാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 0484-298-3130. നമ്പർ ഒരിക്കൽ കൂടി 0484-298-3130.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ആലപ്പുഴ ജില്ലയിലെ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണൽ കോടതികളിലെ ഗവൺമെന്റ് പ്ലീഡർ തസ്തികയിൽ നിലവിലുള്ള ഒഴിവിലേക്ക് നിയമവകുപ്പ് അഭിഭാഷകരുടെ പാനൽ ക്ഷണിച്ചു. 7 വർഷത്തിൽ കുറയാത്ത നിയമാനുസൃത പ്രാക്ടീസുള്ള അഭിഭാഷകർക്ക് അപേക്ഷിക്കാം. ഫോട്ടോ പതിച്ച ബയോഡേറ്റ, മേൽവിലാസം, ജനനതീയതി, എൻറോൾമെന്റ് നമ്പറും തീയതിയും, ജാതി, മതം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന രേഖകൾ, കേസ് നടത്തുന്നതിനുള്ള പരിചയ സമ്പത്ത് വ്യക്തമാക്കുന്നതിന് നടത്തിയിട്ടുള്ള 3-ോ 4-ോ കേസുകളുടെ രേഖകൾ എന്നിവ സഹിതമുള്ള അപേക്ഷ ഈ മാസം 9-ാം തീയതി വൈകിട്ട് 5 മണിക്കകം ആലപ്പുഴ ജില്ലാ കളക്ടറേറ്റിൽ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0477-225-1676. നമ്പർ ഒരിക്കൽ കൂടി 0477-225-1676.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ 10:30.
4: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: ദാക്ഷായണി സ്വയം തൊഴിൽ സഹായ പദ്ധതിയിലേക്ക് കോട്ടയം ജില്ലയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 5-ോ അതിലധികമോ പട്ടികജാതി വനിതകൾ അംഗങ്ങളായ സ്വയം സഹായ സംഘങ്ങൾക്കും സംരംഭങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും അപേക്ഷിക്കാം. സംഘങ്ങൾ ജില്ലാ രജിസ്ട്രാർ ഓഫീസിലോ കുടുംബശ്രീയിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ രജിസ്റ്റർ ചെയ്തവരായിരിക്കണം. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ ബ്ലോക്ക്, മുനിസിപ്പൽ, പട്ടികജാതി വികസന ഓഫീസുകളിൽ ഈ മാസം 8-ാം തീയതിക്ക് മുൻപ് നൽകണം. കൂടുതൽ വിവരങ്ങൾ കോട്ടയം കളക്ടറേറ്റിലെ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നിന്നും ലഭിക്കും. ഫോൺ നമ്പർ 0481256253. നമ്പർ ഒരിക്കൽ കൂടി 0481256253. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.

ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29:43. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര തിരുവനന്തപുരം റിലേ.

ഉച്ചവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെല്ലിനുമായുള്ള കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മത്സ്യത്തൊഴിലാളി വനിതകൾക്കുള്ള ഷീ സ്കൂട്ടറുകളുടെ വിതരണ ഉദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. അധ്യാപകരുടെ അതുല്യമായ സേവനവും ഉത്തരവാദിത്തങ്ങളും ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക അധ്യാപക ദിനം. പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കോളേജ് വിദ്യാർത്ഥികളിൽ സിനിമയോടുള്ള ആഭിമുഖ്യവും

0: കലാ സാംസ്കാരിക അവബോധവും വളർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ക്യാമ്പസ് ഫ്ലിക്സ് സിനിമ ക്യാമ്പസുകളിലേക്ക് എന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി സി വിഷ്ണുനാഥ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഈജിപ്തിൽ നടക്കുന്ന ലോക ജൂനിയർ മിക്സഡ് ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്ന് അൾജീരിയയെ നേരിടും. വാർത്തകൾ വിശദമായി. സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെല്ലിന്റെ 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് രാവിലെ ന്യൂഡൽഹിയിലെത്തിയ സ്വിസ് പ്രസിഡന്റിന് രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെയും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഔദ്യോഗിക സ്വീകരണം നൽകി. തുടർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ചർച്ച നടത്തിയ പ്രസിഡന്റ് പാർമെലിൻ വൈകുന്നേരം രാഷ്ട്രപതിയുമായും കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി തീരദേശ മേഖലയിലുള്ളവർക്ക് തൊഴിലവസരം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഷീ സ്കൂട്ടർ വിതരണവും തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകൾ സാമ്പത്തികമായി സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നാണ് സർക്കാരിന്റെ സ്വപ്നമെന്നും അതിൽ മത്സ്യത്തൊഴിലാളി വനിതകൾക്കാണ് ഏറ്റവും മുൻഗണന നൽകുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇന്ന് ലോക അധ്യാപക ദിനം. യുനെസ്കോയുടെ ആഹ്വാനപ്രകാരം 1994 ആരംഭിച്ച ദിനാചരണം അധ്യാപകരുടെ അതുല്യമായ സേവനവും പ്രാധാന്യവും ഉത്തരവാദിത്തങ്ങളും ഓർമ്മിപ്പിക്കുന്നു. അധ്യാപകർക്കൊപ്പം നിൽക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സമൂഹത്തിലെ സമൂലമാറ്റത്തിന് കാരണമാകുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ അധ്യാപകർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് സംസ്ഥാന അധ്യാപക പുരസ്കാരം നേടിയ കണ്ണൂർ തലശ്ശേരി മമ്പറം HSSലെ അധ്യാപകനായ വിനോദ് കുമാർ പറയുന്നു.
1: ഓരോ കുട്ടിയും ഓരോ പാഠമാണ്. അവരുടെ ചോദ്യങ്ങളും സ്വപ്നങ്ങളും പരാജയങ്ങളും വിജയങ്ങളും നമ്മെ കൂടുതൽ നല്ല അധ്യാപകരാക്കുന്നു. അതുകൊണ്ട് തന്നെ അധ്യാപനം ഒരു ഏകപക്ഷീയമായ അറിവ് പകർച്ചയല്ല, മറിച്ച് അധ്യാപകനും വിദ്യാർത്ഥിയും ഒരുമിച്ച് വളരുന്ന ഒരു മനോഹരമായ യാത്രയാണ്. അധ്യാപനത്തിന്റെ ഈ മഹത്തായ യാത്രയിൽ അറിവിനൊപ്പം നന്മയും വിജയത്തിനൊപ്പം മൂല്യങ്ങളും മത്സരത്തിനൊപ്പം സഹാനുഭൂതിയും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകാൻ നമുക്ക് കഴിയട്ടെ.
0: പൊതുജനങ്ങൾക്ക് ഗുണമേന്മയുള്ളതും സുരക്ഷിതവുമായ പച്ചക്കറികൾ ലഭ്യമാക്കുന്നത് ലക്ഷ്യമിട്ട് നിർമ്മിച്ച ഹോർട്ടികോപ് ഇന്റഗ്രേറ്റഡ് പാർക്ക് ഹൌസിന്റെ ഉദ്ഘാടനം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇന്ന് വൈകിട്ട് എറണാകുളത്ത് നിർവഹിക്കും. ഓസോൺ ഉപയോഗിച്ചുള്ള ശുചീകരണത്തിലൂടെ കീടനാശിനി അവശിഷ്ടങ്ങൾ കുറയ്ക്കാൻ സഹായകരമാകുന്ന രീതിയിലാണ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഹോർട്ടികോപ്പിന്റെ കാക്കനാടുള്ള സംഭരണ കേന്ദ്രത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഉമാ തോമസ് MLA അധ്യക്ഷയാകും. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൻ ഓൺ ദ മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് നാളെ തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. യാത്രാവേളകളിൽ സ്ത്രീകൾക്ക് കുറഞ്ഞ നിരക്കിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുകയും പരിസ്ഥിതി സൌഹൃദമായി സംസ്കരിക്കുന്നതിനുള്ള സൌകര്യമൊരുക്കുകയുമാണ് ലക്ഷ്യം. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയുടെ ഭാഗമായ പാലക്കാട് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് കേന്ദ്രവിഹിതത്തിന്റെ 5ാം ഗഡുവായി 428.14 കോടി അനുവദിച്ചു. ഇതിന് ആനുപാതികമായ സംസ്ഥാന വിഹിതമായി 424 ഏക്കറിലധികം ഭൂമിയും കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷന് കൈമാറിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: പദ്ധതിക്കായുള്ള കേന്ദ്ര സംസ്ഥാന വിഹിതത്തിന്റെ 90% കോർപ്പറേഷന് ലഭിച്ചു കഴിഞ്ഞു. 5 ഗഡുക്കളിലായി ഇതുവരെ 1362.60 കോടി കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. സംസ്ഥാന സർക്കാർ 1313 ഏക്കറിലധികം ഭൂമിയും കൈമാറിയിട്ടുണ്ട്. പാലക്കാട് IITയുടെയും തിരുച്ചിറപ്പള്ളി NIT നേതൃത്വത്തിൽ അടിസ്ഥാന സൗകര്യ വികസന ഡിസൈൻ തയ്യാറാക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്.
0: 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം ഈ മാസം 12 മുതൽ 29 വരെ നടക്കും. പൂജാ അവധി അടക്കം ഒഴിവാക്കി ആകെ 9 ദിവസമാണ് സഭ സമ്മേളിക്കുക. കോളേജ് വിദ്യാർത്ഥികളിൽ സിനിമയോടുള്ള ആഭിമുഖ്യവും കലാ സാംസ്കാരിക അവബോധവും വളർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ക്യാമ്പസ് ഫ്ലിക്സ് സിനിമ ക്യാമ്പസുകളിലേക്ക് എന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി സി വിഷ്ണുനാഥ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്ക് നല്ല സിനിമകൾ കാണാൻ അവസരമൊരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ളവർ പദ്ധതിയുടെ ഭാഗമാകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന ആസൂത്രണ ബോർഡിലേക്കുള്ള PSC നിയമന പരീക്ഷയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച ആരോപണങ്ങളിൽ PSC നൽകിയ ഹർജി കേരള ഹൈക്കോടതി പരിഗണിക്കുന്നു. ജസ്റ്റിസ് A. ബദറുദ്ദീനാണ് കേസ് പരിഗണിക്കുന്നത്. ക്രമക്കേടുകൾ ആരോപിച്ച ജീവനക്കാർക്കെതിരെ ക്രൈംബ്രാഞ്ച്

0: രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിനെതിരെയാണ് PSC ഹർജി നൽകിയത്. സംസ്ഥാന സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ രൂപീകരിച്ച പരാതി പരിഹാര സെൽ ഇന്നു മുതൽ പ്രവർത്തനക്ഷമമാകും. പദ്ധതി സംബന്ധിച്ച പരാതികളും നിർദ്ദേശങ്ങളും 9188946063 എന്ന ഫോൺ നമ്പറിൽ അറിയിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ 3 പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചാണിന്ന്. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവ 2024 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. പൌരന്മാർക്ക് മുൻഗണന നൽകുകയാണ് പുതിയ നിയമങ്ങളുടെ അടിസ്ഥാന തത്വമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഭാരതീയ ന്യായ സംഹിത കാ മൂൽ മന്ത്ര ഹൈ സിറ്റിസൺ ഫസ്റ്റ്. ഈ കാനൂൻ നാഗരിക അധികാരോ കെ പ്രൊട്ടക്ടർ ബൻ രഹേ ഹൈ, ഈസ് ഓഫ് ജസ്റ്റിസ് കാ ആധാർ ബൻ രഹേ ഹൈ.
0: പട്ടയം കിട്ടുന്നത് ഏതൊരു ഭൂരഹിതന്റെയും സ്വപ്നമാണെന്നും ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് UDF സർക്കാരെന്നും മന്ത്രി KM ഷാജി കാസർഗോഡ് ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഈജിപ്തിൽ നടക്കുന്ന ലോക ജൂനിയർ മിക്സഡ് ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്ന് അൾജീരിയയെ നേരിടും. ഉച്ചയ്ക്ക് 2:30 മത്സരം. പെറു, അൾജീരിയ എന്നീ രാജ്യങ്ങൾക്കൊപ്പം Group D-1 ഇന്ത്യ. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് കൊല്ലത്ത് പുരോഗമിക്കുന്നു. നിലവിലെ ചാമ്പ്യന്മാരായ പാലക്കാടാണ് മുന്നിൽ, മലപ്പുറമാണ് രണ്ടാമത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 57 പോയിന്റ് താഴ്ന്ന് 71,857. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 15 പോയിന്റ് നഷ്ടത്തിൽ 22,407. വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,400 ഗ്രാമിന് 13,675 ഇന്നത്തെ വില. കൊല്ലം പത്തനാപുരം കടശ്ശേരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളി മരിച്ചു. വിനോദ് ഭവനിൽ രാജമ്മയാണ് മരിച്ചത്. ജോലിക്കെത്തിയ രാജമ്മയെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. പത്തനാപുരം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ആലപ്പുഴ ജില്ലയിലെ വെട്ടിക്കോട് നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ ആയില്യം മഹോത്സവം നാളെ. ഇതോടനുബന്ധിച്ച് മാവേലിക്കര താലൂക്കിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. കായംകുളം നഗരസഭയിലെയും കൃഷ്ണപുരം, പത്തിയൂർ, കണ്ടല്ലൂർ, ദേവികുളങ്ങര എന്നീ പഞ്ചായത്തുകളിലെയും സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുണ്ട്. പാലക്കാട് അതിഥി തൊഴിലാളികളുടെ മക്കളോട് അധ്യാപിക വിവേചനപരമായി പെരുമാറിയെന്ന പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. കഞ്ചിക്കോട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയ്ക്കെതിരെയാണ് പരാതി. കൊച്ചിയിൽ സ്പാകളിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത യുവതിയെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. ആലപ്പുഴ കാർത്തികപ്പള്ളി സ്വദേശി ശ്രീരാജ്, തൃക്കാക്കര സ്വദേശി ജിത് മാർട്ടിൻ എന്നിവരാണ് പിടിയിലായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെല്ലിനുമായുള്ള കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മത്സ്യത്തൊഴിലാളി വനിതകൾക്കുള്ള ഷീ സ്കൂട്ടറുകളുടെ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. അധ്യാപകരുടെ അതുല്യമായ സേവനവും ഉത്തരവാദിത്തങ്ങളും ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക അധ്യാപക ദിനം. പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കോളേജ് വിദ്യാർത്ഥികളിൽ സിനിമയോടുള്ള ആഭിമുഖ്യവും കലാസാംസ്കാരിക അവബോധവും വളർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ക്യാമ്പസ് ഫ്ലെക്സ് സിനിമ ക്യാമ്പസുകളിലേക്ക് എന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി PC വിഷ്ണുനാഥ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഈജിപ്തിൽ നടക്കുന്ന ലോക ജൂനിയർ മിക്സഡ് ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്ന് അൾജീരിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി. സമയം 12:40. ഇപ്പോൾ പ്രകാശധാര.

0: ആർത്തവ വിരാമവും ഹോർമോൺ തെറാപ്പിയും തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അർച്ചന എം പി സംസാരിക്കുന്നു.
1: ആർത്തവവിരാമം എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഒരു 45 മുതൽ 50 വയസ്സിനിടയിലാണ് സാധാരണ ആർത്തവവിരാമം ഉണ്ടാകുന്നത്. ഇത് ചിലരിൽ 45 വയസ്സിന് മുന്നേ വരെ അവർ

ഏർലി മെനോപോസ് എന്ന് പറയും. 40 വയസ്സിന് മുന്നേ വരുന്നവർക്ക് ഒരു ഓവറിയൻ ഫെയിലിയർ എന്നുള്ള രീതിയിൽ, അത് കുറച്ച് അബ്നോർമൽ ആയിട്ടുള്ള കണ്ടീഷനാണ്, അത് കുറച്ച് ഇവാലുവേഷൻ വേണ്ട ഒരു അസുഖമാണ്. കേരളത്തിലൊക്കെയാണ് ഒരു 48-50 വയസ്സിനോട് അടുക്കുമ്പോഴാണ് സാധാരണ ആർത്തവ വിരാമം ഉണ്ടാകുന്നത്. ഈ ആർത്തവ വിരാമം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ചില

ഉണ്ടാവുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ അളവിൽ വരുന്ന കുറവുകളാണ്. മെനോപോസ് അല്ലെങ്കിൽ ആർത്തവവിരാമത്തിന്റെ ലക്ഷണങ്ങൾ എന്താണ്? ഹോട്ട് ഫ്ലാഷസ് അഥവാ ചൂട് തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാവാം. അതായത് സ്ത്രീകളിൽ രാത്രികാലങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള ചൂട് അനുഭവപ്പെടുക, ഒരുപാട് വിയർക്കുക, തലവേദന എടുക്കുക, നെഞ്ചിടുപ്പ് കൂടുക, ഇതൊക്കെ കമ്പൈൻ ചെയ്ത് വിളിക്കുന്ന ഒരു പേരാണ് ഈ ഹോട്ട് ഫ്ലാഷസ്. സാധാരണ ഇത് 2 മുതൽ 5 മിനിറ്റ് വരെയാണ് ഉണ്ടാകാറുള്ളത്. പ്രത്യേകിച്ച് ആർത്തവ വിരാമത്തോട് അടുക്കുമ്പോഴും അതിനുശേഷവുമായിട്ടുള്ള ഒരു 4-5 വർഷമാണ് സാധാരണ ഈ ഹോട്ട് ഫ്ലാഷസ് അനുഭവപ്പെടാറുള്ളത്. അത് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ആ ഒരു സിവിയറിറ്റി കുറഞ്ഞു കുറഞ്ഞ് ഇതില്ലാതെയാവും. അപ്പൊ ആ സമയത്തായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളതും ആ സമയത്തായിരിക്കണം ചികിത്സ കിട്ടേണ്ടത്. പിന്നെയുള്ളത് ഉറക്കത്തിലെ പ്രശ്നങ്ങളാണ്. അതായത് 40 മുതൽ 60% ആർത്തവവിരാമത്തിലുള്ള സ്ത്രീകൾക്ക് ഉറക്കമായിട്ടുള്ള ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വരാം. മിക്കവാറും പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തിൽ നിന്ന് എണീക്കുക, പ്രോപ്പറായിട്ട് ഒരു ഉറക്കം കിട്ടാതിരിക്കുക, പിന്നെ ഉറക്കം വരാനായിട്ടുള്ള താമസം ഉണ്ടാവുക, ഇതൊക്കെയാണ് ഉറക്കമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ലക്ഷണം. പിന്നെയുള്ളത് അമിതമായിട്ടുള്ള ഉത്കണ്ഠ, മറവി, പിന്നെ മൂഡ് സ്വിങ്സ്, അതായത് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് കരയുക, ഇതൊക്കെ ഈസ്ട്രജൻ കുറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ലക്ഷണമാണ്. പിന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള സിംറ്റം എന്ന് പറയുന്നത് യോനി ഭാഗം ഡ്രൈ ആകാനും അത് കാരണം അവിടെ ഇൻഫെക്ഷൻസ് വരാം, ചൊറിച്ചിൽ വരാം, പിന്നെ ബന്ധപ്പെടുമ്പോൾ ഉള്ള വേദന വരാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ യോനി ഭാഗമായിട്ട് ബന്ധപ്പെട്ട് വരാം. പിന്നെ മെനോപോസ കഴിയുമ്പോഴത്തേക്കും സ്ത്രീകളുടെ സ്കിന്നൊക്കെ അതിന്റെ ക്വാളിറ്റിയൊക്കെ കുറയും, വളരെ തിന്നാവും, അതിന്റെ ഒരു ഭംഗി നഷ്ടപ്പെടുന്നത് പോലെ തോന്നാറുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എല്ലിന്റെ ബലക്ഷയം അഥവാ ഓസ്റ്റിയോപോറോസിസ്. സാധാരണ ഈ ആർത്തവ വിരാമത്തോട് അടുത്താണ് എല്ലിന്റെ ബലക്കുറവ് രൂപപ്പെടുന്നത്. എല്ലിന്റെ ബലക്കുറവ് രൂപപ്പെടുമ്പോൾ എന്താ പറ്റുക എന്ന് വെച്ചാൽ പെട്ടെന്നുള്ള വീഴ്ചയിൽ അല്ലെങ്കിൽ വെറുതെ ചറക്കി വീഴുമ്പോൾ തന്നെ കൈയൊടിയുക, കാലൊടിയുക എന്നൊക്കെ കേട്ടിട്ടില്ലേ ഒരു പ്രായമായ സ്ത്രീകൾ, അതൊക്കെ ഈസ്ട്രജൻ കുറയുന്നതിന്റെ ഭാഗമായിട്ട് ആർത്തവ വിരാമം വരുമ്പോൾ ഉണ്ടാകുന്ന മെയിൻ ഒരു ലക്ഷണമാണ്. മിക്കവാറും സ്ത്രീകൾ ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിലും ആരും ഇതിനെക്കുറിച്ച് തുറന്നു പറയാറില്ല, തുറന്നു പറഞ്ഞാൽ തന്നെയും അതിന് ആവശ്യമുള്ള ചികിത്സ കിട്ടാറില്ല. അപ്പം ഇതിനെല്ലാം തന്നെ ഒരു പ്രോപ്പർ ചികിത്സാരീതിയുണ്ട്. അതിനെയാണ് നമ്മൾ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവർക്കും ഈ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പിയെ കുറിച്ച് പറയുമ്പോൾ പേടിയുണ്ടാവും. അപ്പൊ എന്തൊക്കെയാണ് പേടി? ചിലർ പറയും ഇത് കാരണം ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകും, ചിലർ പറയും ഇത് കാരണം ഹൃദ്രോഗം ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ പുതിയ പഠനങ്ങൾ അനുസരിച്ച് ശരിയായ ആൾക്ക് ശരിയായ ഡോസിൽ ശരിയായ രീതിയിൽ നമ്മൾ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല. അതേസമയം അത് ഫലപ്രദവുമാണ്. പല ലക്ഷണങ്ങളും ഇത് കാരണം നമുക്ക് കുറയ്ക്കാനും പറ്റും. എന്താണ് നമ്മൾ ഇതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈസ്ട്രജൻ അഥവാ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന സ്ത്രീകളുടെ മെയിൻ ഹോർമോണായ ഈസ്ട്രജൻ ആണ് നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത്. എല്ലാ സ്ത്രീകൾക്കും ഒരേപോലെ ആയിരിക്കില്ല നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ചിലർക്ക് ടാബ്ലറ്റ് ആയിട്ട് കൊടുക്കും, ചിലർക്ക് പാച്ച് ആയിട്ട് കൊടുക്കും, ചിലർക്ക് ക്രീമുകളായിട്ട് കൊടുക്കും. ടാബ്ലറ്റ് ആണെങ്കിലും ഏറ്റവും ചെറിയ ഡോസിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ടൈട്രേറ്റോ അതായത് ലക്ഷണങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് സെയിം ഡോസിൽ നോക്കുക, അല്ലെങ്കിൽ അതിന്റെ ഡോസ് കൂട്ടുകയോ ആണ് സാധാരണ ചെയ്യുന്നത്. പാച്ച് ആണെങ്കിൽ നമ്മൾ തൊലിപ്പുറത്ത് ഒട്ടിച്ചു വെച്ചാൽ മതി, ഗുളിക കഴിക്കുന്നതിന്റെ അത്ര പ്രശ്നങ്ങൾ പാച്ച് ഒട്ടിക്കുമ്പോൾ ഉണ്ടാവത്തില്ല. പക്ഷെ ഇതിൽ നിന്നെല്ലാം സൈഡ് എഫക്ട്സ് കുറഞ്ഞായിട്ടുള്ള ഒരിതാണ് ക്രീമുകൾ. യോനി ഭാഗത്തുള്ള ചൊറിച്ചിലിനും ഡ്രൈനെസ്സിനും ഒക്കെ ആയിട്ട് രാത്രികാലങ്ങളിൽ ഈസ്ട്രജൻ ക്രീം അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ അതിന് ഏറ്റവും കുറവ് സൈഡ് എഫക്ട്സ് ആണ്. വേറെ പ്രശ്നങ്ങൾ ഈ പാച്ച് ഒട്ടിക്കുമ്പോൾ ഉള്ള സ്കിൻ ഇറിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ക്രീം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവില്ല. ഈ യോനി ഭാഗത്തുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഈ ക്രീം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നേരത്തെ പറഞ്ഞില്ലേ ഈ ചൂട് പോലെ വരുന്നത്, അതൊന്നും ഈ ക്രീം ഉപയോഗിക്കുന്നത് വഴി ഇമ്പ്രൂവ് ആവില്ല. അതിനുവേണ്ടി പാച്ച് അല്ലെങ്കിൽ ടാബ്ലറ്റ് എടുക്കേണ്ട ആവശ്യം തന്നെയുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ പ്രൊജസ്ട്രോൺ ആഡ് ചെയ്യുന്ന എന്തിനാ വെച്ചാല്, നമ്മൾ ഈസ്ട്രജൻ മാത്രമായിട്ട് എടുക്കുമ്പോൾ യൂട്രസിന്റെ ലൈനിങ് എൻഡോമെട്രിയം എന്നുള്ളൊരു ലൈനിങ് ഉണ്ട്, അതിന്റെ കട്ടി കൂടാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രൊജസ്ട്രോണും കൂടെ എടുത്ത് ഈ കട്ടി നമ്മൾ സാധാരണ മെൻസസ് ആവുന്നത് പോലെ ബ്ലീഡിംഗ് ഉണ്ടാക്കണം. അപ്പൊ അതിനുവേണ്ടിയാണ് യൂട്രസ് ഉള്ളവരിൽ ഈസ്ട്രജൻ മാത്രം കൊടുക്കില്ല, അതിന്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് പ്രൊജസ്ട്രോൺ കൂടെ കൊടുക്കും. അപ്പൊ ബ്ലീഡിംഗ് ഉണ്ടാവുമ്പോൾ എൻഡോമെട്രിയത്തിൽ ഉണ്ടായിരിക്കുന്ന കട്ടി അങ്ങ് മാറും. അങ്ങനെ എല്ലാ 3 മാസം അല്ലെങ്കിൽ ചിലർക്ക് മാസം തോറും ബ്ലീഡിംഗ് വരാൻ കുഴപ്പമില്ലെങ്കിൽ മാസം തോറും പ്രൊജസ്ട്രോൺ കൊടുക്കും. പക്ഷെ ചിലർക്ക് 3 മാസത്തിലൊക്കെ ബ്ലീഡിംഗ് വന്നാൽ മതി എന്നാണെങ്കിൽ 3 മാസത്തിൽ കൊടുക്കും. അതേസമയം ഇപ്പൊ യൂട്രസ് ഇല്ലാത്ത രോഗികൾ ഉണ്ടാവുമല്ലോ, അതായത് ഹിസ്റ്ററക്ടമി കഴിഞ്ഞവര്, അങ്ങനെയുള്ളവരിൽ ഈസ്ട്രജൻ മാത്രം മതിയാവും, അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ആർത്തവ വിരാമം എന്ന് പറയുമ്പോൾ യൂട്രസും ഓവറിയും ഒക്കെ എടുത്ത് മാറ്റിയവരിലും ഇതേ ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സിന് മുന്നേ മെൻസസ് നിൽക്കുന്നവരുണ്ടല്ലോ, അപ്പൊ അവർക്കും ഇതേ ട്രീറ്റ്മെന്റ്, അവർക്കായിരിക്കും ഇത് കൂടുതൽ ആവശ്യം വരിക. കാരണം അവരുടെ ഓവറി നേരത്തെ പ്രവർത്തനം നിന്നിരിക്കുകയാണ്. അപ്പം അവർക്ക് നേരത്തെ ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ അവരുടെ എല്ലിന്റെ ഒക്കെ ബലക്ഷയം വന്ന് അവർക്ക് നേരത്തെ പൊട്ടലും കാര്യങ്ങളും ഒക്കെ വരും. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് ഏറ്റവും നേരത്തെ തന്നെ ഇത് തുടങ്ങുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് 40 വയസ്സിനെയൊക്കെ മുന്നേയൊക്കെ നിൽക്കുകയാണെങ്കിൽ അവർക്കിത് വളരെ ആവശ്യമായിട്ട് വരും. അതേപോലെ യൂട്രസ് മാത്രമല്ല ഓവറിയും കൂടെ എടുക്കുന്നവരുണ്ടല്ലോ, അപ്പൊ അവർക്കും നേരത്തെ ഈസ്ട്രജൻ കുറയാനും ഈ ലക്ഷണങ്ങളൊക്കെ കാണിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ അവർക്കും ഈ ഹോർമോൺ റീപ്ലേസ്മെന്റ് ട്രീറ്റ്മെന്റ് കൊണ്ട് ഉപകാരം ഉണ്ടാകും.
ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിലൂടെ ഏറ്റവും കൂടുതൽ ഫലപ്രദമാകാൻ പോകുന്നത് നമ്മുടെ ഈ ഹോട്ട് ഫ്ലാഷസ് എന്ന് പറഞ്ഞതിലും

0: പിന്നെ യോനി സംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങളും എല്ലിന്റെ ബലവുമാണ് ഏറ്റവും കൂടുതൽ മാറ്റം വരാൻ പോകുന്നത്. അപ്പൊ ഇത് മൂന്നും തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നവും. അപ്പം ഈ ട്രീറ്റ്മെന്റ് ഈ കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഉചിതമായിട്ടുള്ളത്. പിന്നെ ഇത് ആർക്കാണ് ഈ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി എടുക്കാൻ സാധിക്കാത്തത്? അതായത് ചിലർക്ക് നമ്മൾ റിസ്ക് നോക്കും, ഒരു സ്ത്രീ ഇങ്ങനത്തെ സിംറ്റം ആയിട്ട് വരികയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക്, അതായത് അവർക്ക് ഭാവിയിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള റിസ്ക് ഉണ്ടോ എന്ന് നോക്കും. അതേസമയം തന്നെ ഈ ഹൃദ്രോഗത്തിന്റെ ഉള്ള സാധ്യത എത്രയാണെന്ന് നോക്കും. ഇതൊക്കെ നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഈ ഹോർമോൺ തെറാപ്പി കൊടുക്കാറുള്ളൂ. ഓൾറെഡി ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവർ, അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇതിന് മുന്നേ ഹൃദ്രോഗം വന്നിട്ടുണ്ട്, സ്ട്രോക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയുണ്ട്, പിന്നെ യോനിയിൽ കൂടെ എന്തുകൊണ്ടെന്ന് അറിയാത്ത രക്തസ്രാവം ഉണ്ട്, ഇങ്ങനെയുള്ളവർക്കൊന്നും നമ്മളിത് കൊടുക്കത്തില്ല. അല്ലാതെ അങ്ങനെ വലിയ പ്രശ്നങ്ങളുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ല ഇത്. വളരെ ചെറിയ ഡോസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് രോഗലക്ഷണങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഡോസ് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ വലിയ തരത്തിലുള്ള സൈഡ് ഇഫക്ട്സും കാര്യങ്ങളും ഒന്നും ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിൽ ഉണ്ടാവുന്നില്ല. പക്ഷെ അതേസമയം ഫലപ്രദമാണ്, പല ലക്ഷണങ്ങളും ഇംപ്രൂവ്മെന്റും വരും. സ്ത്രീകൾ പലപ്പോഴും പറയാറുണ്ട് എന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഒരു ചെറിയ ഡോസ് ഈസ്ട്രജനിൽ തന്നെ തീർന്നു എന്ന് പറയാറുണ്ട്. അപ്പൊ ചില കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് കൊടുക്കാൻ പറ്റാതെ വരാറുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഫുഡിൽ തന്നെ ചില ഇപ്പം ചേന അല്ലെങ്കിൽ സോയ, ഇതൊക്കെ ഫൈറ്റോ ഈസ്ട്രജൻസ് അടങ്ങുന്ന ഫുഡാണ്. അപ്പം ഇതൊക്കെ കഴിക്കുന്നതിലൂടെ കുറച്ച് ഇംപ്രൂവ്മെന്റ് വരും. ഇതുകൂടാതെ വേറെ ചില മരുന്നുകൾ, യോനി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ലൂബ്രിക്കൻസ്, വ്യായാമം ചെയ്യുന്നത്, ഇതൊക്കെ ഈ ലക്ഷണങ്ങൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ എത്ര കാലം നമ്മൾ ഈ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും എന്നുള്ളത്, അത് ശരിക്കും ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. ഇപ്പൊ ഒരാൾക്ക് വലിയ ലക്ഷണങ്ങൾ ഒന്നും ഉണ്ടാവില്ല, അവർക്ക് ചിലപ്പോൾ ട്രീറ്റ്മെന്റേ ആവശ്യം വരില്ല. പക്ഷെ ചിലർക്ക് ഭയങ്കര സിംറ്റംസ്, ഭയങ്കര ലക്ഷണങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ കാലം എടുക്കേണ്ടി വരും. മാക്സിമം നമ്മളൊരു 10 വർഷമൊക്കെ ഇത് കൊടുക്കാറുള്ളൂ. അതിനുള്ളിൽ തന്നെ നമുക്ക് കുറച്ച് നിർത്താൻ പറ്റാറുണ്ട്. ലക്ഷണങ്ങളൊക്കെ സാധാരണ കുറച്ച് നാളുകൊണ്ട് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ തന്നെ നമുക്ക് മരുന്ന് കുറച്ച് നിർത്താൻ പറ്റും. ഇതല്ലാത്തവർക്ക് നമുക്ക് വേറെ മാർഗ്ഗങ്ങൾ, ഈ പറഞ്ഞ പോലെ ഫുഡും കാര്യങ്ങളും ഒക്കെ ഇംപ്രൂവ് ചെയ്യാം, വ്യായാമം ചെയ്യാം, വേറെ മരുന്നുകൾ ട്രൈ ചെയ്യാം, ഇങ്ങനെയുള്ള ഓപ്ഷൻസും ഉണ്ട്. എനിക്ക് പറയാനുള്ളത് ഈ മെനോപോസ് അഥവാ ആർത്തവവിരാമം എന്നുള്ളത് ഒരു രോഗമല്ല, അത് നമ്മൾ സ്ത്രീകൾ കടന്നു പോകേണ്ട ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതിന്റെ ഭാഗമായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഷെയർ ചെയ്യുക, നമുക്ക് ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുക, അങ്ങനെ അതുവഴി നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാക്സിമം കുറച്ച് നമുക്കൊരു നോർമൽ ലൈഫ് തന്നെ ലീഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവർ അടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ട് എത്രയും വേഗം അതിനുള്ള ചികിത്സാ രീതി സ്വീകരിക്കേണ്ടതാണ്.
1: ആർത്തവവിരാമവും ഹോർമോൺ തെറാപ്പിയും തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അർച്ചന MP സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ആകാശവാണി കൊച്ചി FM 102.3. ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് ഗാനോത്സവം. 1977 പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് ഗാനോത്സവത്തിൽ. ഇനി അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ തിരുവനന്തപുരമറിലെ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിന് ന്യൂഡൽഹിയിൽ ആചാരപരമായ സ്വീകരണം. രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പശ്ചിമബംഗാളിൽ ഉഡാൻ പദ്ധതി പ്രകാരം 4 വിമാനത്താവളങ്ങൾ കൂടി ഉടൻ ആരംഭിക്കാനുള്ള ധാരണാപത്രം ഇന്ന് ഒപ്പുവയ്ക്കും. നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള ഇന്ത്യ കാനഡ 5-ാം ഘട്ട ചർച്ചകൾക്ക് ഇന്ന് ഒറ്റാവയിൽ തുടക്കം. കേരളത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് എത്തിയ സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിന് ന്യൂഡൽഹി രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം നൽകി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചടങ്ങിൽ പങ്കെടുത്തു. മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഉന്നതതല പ്രതിനിധി

0: സംഘവും അദ്ദേഹത്തോടൊപ്പമുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി സ്വിസ് പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള അദ്ദേഹത്തിന്റെ ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ സ്വിസ് പ്രസിഡന്റ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിൽ എത്തി പുഷ്പചക്രം സമർപ്പിച്ചു. ഇന്ത്യയും കാനഡയും തമ്മിൽ നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള അഞ്ചാംഘട്ട ചർച്ചകൾ ഇന്ന് കാനഡയിലെ ഒറ്റാവയിൽ ആരംഭിക്കും. ഈ വർഷം അവസാനത്തോടെ വ്യാപാര കരാർ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ചർച്ച. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ കാനഡ ഉഭയകക്ഷി ചരക്ക് വ്യാപാരം 8.66 ബില്യൺ US ഡോളറിൽ എത്തിയിരുന്നു. ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വ്യാപാര സന്തുലിതാവസ്ഥ ഇന്ത്യയ്ക്ക് അനുകൂലമാണെന്നും ന്യൂഡൽഹിയിൽ നടന്ന മ്യൂണിക് ലീഡേഴ്സ് മീറ്റിംഗിൽ ധനമന്ത്രി അറിയിച്ചു. വിശദമായ ചർച്ചകൾ ആവശ്യമായി വരുന്ന ഈ കരാറിൽ ഇരുപക്ഷവും ചർച്ചകളിൽ നിർണായക ഘട്ടത്തിലെത്തിയിട്ടുണ്ടെന്നും ശ്രീമതി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പ്രാദേശിക അഖണ്ഡതയ്ക്കും വെല്ലുവിളി ഉയർന്നപ്പോൾ ഇന്ത്യയ്ക്കൊപ്പം നിന്ന രാജ്യമാണ് റഷ്യയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന 62-ാമത് മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളും ഇന്ത്യയ്ക്ക് അടുത്തുള്ള സൈനിക ഭരണകൂടത്തെ പിന്തുണച്ച സമയത്തും ഇന്ത്യ റഷ്യ ബന്ധം മികച്ചതായിരുന്നുവെന്നും ശ്രീ എസ് ജയശങ്കർ വ്യക്തമാക്കി.
1: For us, Russia and Soviet Union before that was a country that stood by us in many ways when our security, when our territorial integrity was under threat. And at a time when much of the world preferred backing a military regime next to us, Russia was a country with which our relations were very good, and it has, you know, we are obviously shaped in many ways by that legacy.
0: 17-ാമത് പെൻഷൻ അദാലത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അധ്യക്ഷനാകും. ദീർഘകാലമായി തീർപ്പാകാതെ കിടക്കുന്ന 897 പരാതികൾ അദാലത്തിൽ പരിഗണിക്കും. 2017-ലാണ് അദാലത്തുകൾക്ക് തുടക്കമിട്ടത്. ഇതുവരെ 20,676 പരാതികൾ പരിഹരിച്ചു. അസമിലെ ദിബ്രുഗഡിൽ നിന്നുള്ള ആദ്യ അന്താരാഷ്ട്ര ചരക്ക് കപ്പൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. ബോഗിബീൽ ടെർമിനലിൽ നടക്കുന്ന ചടങ്ങിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഓൺലൈനായി പങ്കെടുക്കും. അസം പെട്രോകെമിക്കൽസ് ലിമിറ്റഡിൽ നിന്നുള്ള മെഥനോളുമായി ബംഗ്ലാദേശിലെ ധാക്കയിലുള്ള പങ്കോൺ തുറമുഖത്തേക്കാണ് യാത്ര. പശ്ചിമബംഗാളിൽ പ്രാദേശിക വ്യോമ ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 4 വിമാനത്താവളങ്ങൾ കൂടി ഉടൻ ആരംഭിക്കും. ഉഡാൻ പദ്ധതി പ്രകാരം പുതിയ വിമാനത്താവളങ്ങൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ധാരണാപത്രം ഇന്ന് ഒപ്പുവയ്ക്കും. കേന്ദ്രമന്ത്രി കെ രാമമോഹൻ നായിഡു, മുഖ്യമന്ത്രി സുവേന്ദു അധികാരി, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ കൊൽക്കത്തയിൽ വെച്ചാണ് കരാർ ഒപ്പിടുന്നത്. സൂപ്പർ കമ്പ്യൂട്ടിംഗ് രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി ദേശീയ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ദൌത്യത്തിന് കീഴിൽ ഇന്ത്യ പ്രത്യേക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുത്തതായി കേന്ദ്ര സർക്കാർ. സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ രൂപകൽപ്പന, വികസനം, നിർമ്മാണം, സിസ്റ്റം സോഫ്റ്റ്വെയർ, പ്രത്യേക ആപ്ലിക്കേഷനുകൾ എന്നിവ ഉൾപ്പെടെയുള്ളവയിൽ ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് ശേഷി ശക്തിപ്പെടുത്തുന്നതിനായി ഏകദേശം 4,500 കോടി രൂപ ചെലവിൽ 2015 ഏപ്രിലിലാണ് ദൌത്യം ആരംഭിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തെക്കുറിച്ചാണ് ഇന്ന്. രാജ്യത്തെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് വിമാനത്താവള പദ്ധതികളിൽ ഒന്നാണ് നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം. പ്രതിവർഷം 12 ദശലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളാനുള്ള ശേഷി നിലവിൽ വിമാനത്താവളത്തിനുണ്ട്. 2026 മാർച്ച് 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തു. വികസിത ഇന്ത്യയ്ക്കായുള്ള പ്രവർത്തനങ്ങളിൽ ഈ വിമാനത്താവളം സുപ്രധാന പങ്കുവഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു.
3: ഇന്റർനാഷണൽ എയർപോർട്സ് വാലെ എയർപോർട്ട് പശ്ചിമി ഉത്തർപ്രദേശ് കിസാനോ ഛോട്ടേ ഓർ ലഘു ഉദ്യോഗോ यहां के नौजवानों के लिए अनेक नए अवसर लेकर आने वाला है.

0: വധശിക്ഷാക്രമക്കേടിൽ അന്വേഷണവുമായി എന്തുകൊണ്ട് സഹകരിക്കുന്നില്ലെന്ന് പി എസ് സിയോട് ഹൈക്കോടതി. നോട്ടീസ് നൽകിയിട്ടും സഹകരിക്കുന്നില്ലെങ്കിൽ അടുത്ത നടപടിയെടുക്കണമെന്ന് സർക്കാരിനോട് കോടതി നിർദ്ദേശം നൽകി. പരീക്ഷയിലെ ചോദ്യങ്ങൾ മൂല്യനിർണയം നടത്താതിരുന്നത് ക്ലറിക്കൽ പിഴവാണെന്ന് പറയാനാവില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. വിശദവാദത്തിനായി കേസ് അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഷീ സ്കൂട്ടർ വിതരണവും തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തെ തുറമുഖ നഗരമായി മാറ്റുന്നതിന്റെ ഭാഗമായി തീരദേശ മേഖലയിലുള്ളവർക്ക് തൊഴിലവസരം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സ്ത്രീകൾ സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കണമെന്ന സർക്കാരിന്റെ ലക്ഷ്യത്തിൽ മത്സ്യത്തൊഴിലാളി വനിതകൾക്കാണ് മുൻഗണന നൽകുന്നതെന്നും ശ്രീ വി ഡി സതീശൻ വ്യക്തമാക്കി. കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, കാരയ്ക്കൽ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ മറാത്ത്വാഡ, വിദർഭ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നിന്നും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പിൻവാങ്ങിയേക്കുമെന്നും സൂചനയുണ്ട്. ഉത്തരാഖണ്ഡ്, തെലങ്കാന, ലക്ഷദ്വീപ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഫ്ളൈ ദുബായ് വിമാനം റാഞ്ചാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് വിമാനം മരുഭൂമിയിലേക്ക് ഇടിച്ചിറക്കാൻ ഒമാനി സഹ പൈലറ്റ് ശ്രമിച്ചതായി ഇറ്റാലിയൻ പത്രമായ കൊറിയർ ഡെല്ല സെറ റിപ്പോർട്ട് ചെയ്തു. ഒമാനി സഹ പൈലറ്റ് ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ ആക്രമിച്ച് വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത ശേഷം ഇസ്രയേലിലെ ടെൽ അവീവിലുള്ള കെട്ടിടത്തിൽ ഇടിച്ചു കയറ്റാനാണ് ലക്ഷ്യമിട്ടിരുന്നതെന്നും പത്രത്തിൽ പറയുന്നു. ഈ ലക്ഷ്യം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് മരുഭൂമിയിലേക്ക് വിമാനം ഇടിച്ചിറക്കാൻ തീരുമാനിച്ചത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 102 പോയിന്റ് ഉയർന്ന് 72,012, നിഫ്റ്റി 33 പോയിന്റ് നേട്ടത്തിൽ 22,455 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനം ഈ മാസം 12 മുതൽ 29 വരെ നടക്കും. പൂജാ അവധി ഉൾപ്പെടെ ഒഴിവാക്കി ആകെ 9 ദിവസം സഭ സമ്മേളിക്കും. പുതുക്കിയ ബജറ്റിലേക്കുള്ള വിവിധ വകുപ്പുകളുടെ ഉപധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും ഒക്ടോബർ 26 നടക്കും. ഈ മാസം 29 ധനവിനിയോഗ ബില്ലുകൾ സഭ പരിഗണിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിന് ന്യൂഡൽഹിയിൽ ആചാരപരമായ സ്വീകരണം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ യുഎസ് വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പശ്ചിമബംഗാളിൽ ഉഡാൻ പദ്ധതി പ്രകാരം 4 വിമാനത്താവളങ്ങൾ കൂടി ഉടൻ ആരംഭിക്കാനുള്ള ധാരണാപത്രം ഇന്ന് ഒപ്പുവയ്ക്കും. നിർദ്ദിഷ്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള ഇന്ത്യ കാനഡ 5-ഘട്ട ചർച്ചകൾക്ക് ഇന്ന് ഒറ്റാവയിൽ തുടക്കം. കേരളത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3.

സമയം 1 മണി കഴിഞ്ഞ് 41 സെക്കൻഡ്. ഗാനോത്സവം

പ്രിയ ശ്രോതാക്കളെ, 1977 പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇന്നത്തെ ഗാനോത്സവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനം ഇതാ.

ശ്രീദേവി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. രചന യൂസഫ് അലി കെച്ചേരി, സംഗീതം ജി ദേവരാജൻ. അടുത്ത ഗാനം യേശുദാസും സുശീലയും സംഘവും പാടിയത്. ചിത്രം ഇവനെന്റെ പ്രിയപുത്രൻ. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ഈണം പകർന്നത് കെ ജെ ജോയ്.

0: അതെ, വൈകിട്ട് എന്താ പരിപാടി?
1: അതോ, ഇനി മുതൽ വൈകിട്ട് 5 മണിക്ക് കൊച്ചി FM-ൽ ഗുഡ് ഈവനിംഗ് കൊച്ചി.
0: എന്താ ഈ ഗുഡ് ഈവനിംഗ് കൊച്ചി?
1: അത് നമ്മുടെ ശ്രോതാക്കൾ ന്യൂസ് ആൻഡ് വ്യൂസ് പങ്കുവെക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി, ഒപ്പം ഇഷ്ടഗാനങ്ങളും. ഗുഡ് ഈവനിംഗ് കൊച്ചി.

മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് എം എസ് വിശ്വനാഥൻ ഈണം നൽകി യേശുദാസും സുജാതയും പാടിയത് ചിത്രം ഓർമ്മകൾ മരിക്കുമോ.

ചിത്രം വീട് ഒരു സ്വർഗം, യൂസഫ് അലി കേച്ചേരിയും ജി ദേവരാജനും ചേർന്നൊരുക്കിയ ഗാനം, ജയചന്ദ്രനും സുശീലയും പാടിയത്.

1977 പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കണ്ണപ്പനുണ്ണി എന്ന ചിത്രത്തിൽ പി സുശീലയും വാണി ജയറാമും പാടിയത്. ഗാനശില്പികൾ പി ഭാസ്കരൻ, കെ രാഘവൻ.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ ഉണ്ടായിരിക്കും. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484-242-6387 അല്ലെങ്കിൽ 0484-242-6397. മൊബൈൽ നമ്പർ 9444-5588888. വിളിക്കേണ്ട സമയം ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. ഗാനോത്സവം തുടരുന്നു. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സലീൽ ചൗധരി ഈണം നൽകി ജയചന്ദ്രൻ പാടിയത്. ചിത്രം വിഷുക്കണി.

ചിത്രം അക്ഷയ പാത്രം, യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം എസ് വിശ്വനാഥൻ.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥൻ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ 04842426387 അല്ലെങ്കിൽ 04842426397 അല്ലെങ്കിൽ 09464455888. വിളിക്കേണ്ട സമയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. 1977 പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് പ്രിയ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വാണിജേറാം പാടിയ ഗാനം കേൾക്കാം. ചിത്രം ശിവതാണ്ഡവം. ഗാനരചന പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ. സംഗീതം എം ബി ശ്രീനിവാസൻ.

0: വൈകിട്ടൊരു കട്ടനടിച്ചാലോ?
1: ഓ, എന്നാത്തിന്? ഒരാവശ്യമില്ല.
0: അങ്ങനെ പറയരുത്.
1: പിന്നെ ഇനിയിപ്പോ വൈകിട്ടേ
0: ഞാൻ വരും.
1: വരണ്ട.
0: വരും.
1: വരണ്ട.
0: ഞായർ മുതൽ വെള്ളി വരെ വൈകിട്ട് 5:30.
1: എന്റെ ചിറ്റൂർക്കാവിൽ അമ്മേ.
0: ഗുഡ് ഈവനിങ് കൊച്ചിയിൽ. ദീപസ്തംഭം മഹാശ്ചര്യം ഞായർ മുതൽ വെള്ളി വരെ
1: വൈകിട്ട് 5:30. റേഡിയോയിൽ മാത്രമല്ല ട്ടോ.
0: പിന്നെ
1: നമ്മുടെ മൊബൈൽ ആപ്പ്.
0: അതെ, വേവ്സ് ആപ്പ്.
1: ലോകത്തെ എവിടെയിരുന്നും ആകാശവാണിയുടെ എല്ലാ പരിപാടികളും കേൾക്കാം.
0: വേവ്സ് ആപ്പ്.
2: ഗാനോത്സവം തുടരുന്നു. പി ഭാസ്കരന്റെ വരികൾക്ക് ശങ്കർ ഗണേഷ് ഈണം നൽകി. പി സുശീലയും രമണിയും പാടിയത്. ചിത്രം അനുഗ്രഹം.

0: സേവന വാർത്തകൾ. ഇടുക്കി ജില്ലാ ആശുപത്രി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡയാലിസിസ് ടെക്നീഷ്യന്മാരെ നിയമിക്കുന്നു. യോഗ്യത BSc ഡയാലിസിസ് ടെക്നോളജി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. 40 വയസ്സ് കവിയാത്ത ഉദ്യോഗാർത്ഥികൾ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി നാളെ രാവിലെ 11 മണിക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 04862232474. നമ്പർ ഒരിക്കൽ കൂടി 04862232474.
1: സിറ്റിയിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ തിരയടി. 50% വരെ ഡിസ്കൗണ്ടുമായി സർപ്രൈസ് മെഗാ സെയിൽ.
2: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങളെല്ലാം പകുതി വിലയിൽ സ്വന്തമാക്കാം. സിറ്റി സിൽക്സിലേക്ക് വരൂ.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുസാടെക് ഫൗണ്ടേഷനിൽ കരാർ അടിസ്ഥാനത്തിൽ ജനറൽ മാനേജർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. MBA യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ tbi@kusa.ac.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് ഈ മാസം 20 മുൻപായി അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9895025773. നമ്പർ ഒരിക്കൽ കൂടി 9895025773.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
3: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ചെറിയ കലവൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ വെയർഹൌസ് അസോസിയേറ്റ് യോഗ്യത SSLC, സപ്ലൈ ചെയിൻ എക്സിക്യൂട്ടീവ് യോഗ്യത +2 എന്നീ സൗജന്യ തൊഴിൽ പരിശീലന കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 45 വയസ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9495999682. നമ്പർ ഒരിക്കൽ കൂടി 9495999682.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കോട്ടയം ജില്ലയിലെ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്ന വിധവകൾ, വിവാഹബന്ധം വേർപ്പെടുത്തിയ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്കായുള്ള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഇമ്പിച്ചി ബാവ ഭവന പുനരുദ്ധാരണ പദ്ധതി ധനസഹായത്തിന് ഈ മാസം 10 വരെ അപേക്ഷിക്കാം. നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷ, കരമൊടുക്കിയ രസീത്, റേഷൻ കാർഡ് എന്നിവയുടെ പകർപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സാക്ഷ്യപത്രവും സഹിതം കളക്ട്രേറ്റിലെ ന്യൂനപക്ഷക്ഷേമ സെക്ഷനിൽ നേരിട്ടോ ഡെപ്യൂട്ടി കളക്ടർ ജനറൽ, ജില്ലാ ന്യൂനപക്ഷക്ഷേമ സെക്ഷൻ, കളക്ട്രേറ്റ്, കോട്ടയം എന്ന വിലാസത്തിലോ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.minoritywelfare.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.minoritywelfare.kerala.gov.in.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: കേരള ഹൈക്കോടതിയിൽ ഓഫീസ് അറ്റൻഡന്റിന്റെ 17 ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.hckrecruitment.keralacourts.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 26. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 04842562235. നമ്പർ ഒരിക്കൽ കൂടി 04842562235. മലയാള ഭാഷ വാരാഘോഷത്തോടനുബന്ധിച്ച് തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രം അഖില കേരള അടിസ്ഥാനത്തിൽ KP രാമൻ മാസ്റ്റർ മെമ്മോറിയൽ ട്രോഫിക്കായുള്ള കവിതാലാപന മത്സരം നടത്തുന്നു. നവംബർ 1 മത്സരം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447110645. നമ്പർ ഒരിക്കൽ കൂടി 9447110645. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.
8: ആകാശവാണി FM വാർത്തകൾ.
0: SIR തീരുമാനങ്ങളുടെ പേരിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികളിൽ സുപ്രീംകോടതി കേന്ദ്ര ഗവൺമെന്റിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നോട്ടീസ് അയച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി, ജസ്റ്റിസ് വി മോഹന എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം ഈ മാസം 12 മുതൽ 29 വരെ, പൂജാവധി അടക്കം ഒഴിവാക്കി ആകെ 9 ദിവസമാണ് സഭ സമ്മേളിക്കുക. പട്ടയം കിട്ടുന്നത് ഏതൊരു ഭൂരഹിതന്റെയും സ്വപ്നമാണെന്നും ആ സ്വപ്നം നടപ്പാക്കുകയാണ് UDF ഗവൺമെന്റെന്നും മന്ത്രി KM ഷാജി കാസർകോട് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഹോർട്ടികോർപ്പ് ഇന്റഗ്രേറ്റഡ് പാക്ക് ഹൌസ് മന്ത്രി ടി സിദ്ദിഖ് വൈകിട്ട് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. ഗുണമേന്മയേറിയതും സുരക്ഷിതവുമായ പച്ചക്കറികൾ ലഭ്യമാക്കുന്നത് ലക്ഷ്യമിട്ടാണ് പദ്ധതി. മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിന്റെ സഹായത്തോടെ മാത്തോട്ടം മാർക്കറ്റിൽ നടത്തിയ പരിശോധനയിൽ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. 12 കിലോയോളം ഭക്ഷ്യയോഗ്യമല്ലാത്ത സ്രാവ്, ട്യൂണ എന്നിവയാണ് നശിപ്പിച്ചത്. പരീക്ഷാക്രമക്കേടിൽ PSCക്കെതിരെ വിമർശനവുമായി ഹൈക്കോടതി. നോട്ടീസ് നൽകിയിട്ടും സഹകരിക്കുന്നില്ലെങ്കിൽ അടുത്ത നടപടിയെടുക്കുമെന്ന് ഗവൺമെന്റിനോട് കോടതി ആവശ്യപ്പെട്ടു. കേരള നിയമസഭയുടെ പ്രവാസി മലയാളികളുടെ ക്ഷേമം സംബന്ധിച്ച സമിതി യോഗം നാളെ രാവിലെ 10:30 കോഴിക്കോട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ. ജില്ലയിലെ പ്രവാസി മലയാളി സംഘടനാ പ്രതിനിധികളുമായും വ്യക്തികളുമായും ജില്ലാതല ഉദ്യോഗസ്ഥരുമായും സമിതി ചർച്ച നടത്തി പരാതികൾ സ്വീകരിക്കും. ഈജിപ്തിലെ ലോക ജൂനിയർ മിക്സഡ് ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്ന് അൾജീരിയയെ നേരിടും. ഉച്ചയ്ക്ക് 2:30 മത്സരം.
8: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വെള്ളിത്തിരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ മുതൽ 3 മണിവരെ ഈ തത്സമയ ഇഷ്ടഗാന പരിപാടിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വിളിക്കാവുന്നതാണ്. വെള്ളിത്തിരയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇനി പറയാം: 9446454588. മറ്റ് 2 നമ്പർ കൂടിയുണ്ട്: 0484 എന്ന കോഡ് ചേർത്ത് 2426387, അതല്ലെങ്കിൽ 2426397. ഇതിലേതെങ്കിലും ഒരു നമ്പറിൽ ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇന്ന് വെള്ളിത്തിരയിൽ ആദ്യമായി വിളിക്കുന്ന ആരെന്ന് നോക്കാം. ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു സർ.
1: നമസ്കാരം, ആരാണ്?
2: ഞാൻ പറവൂർ കൈതാരത്ത് നിന്ന് രമണി ധർമ്മജൻ.
1: രമണി ധർമ്മജൻ മുമ്പേ വിളിച്ചിട്ടുണ്ട്, ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ് അല്ലേ?
2: ഞാൻ അധികം പ്രാവശ്യം മുമ്പൊക്കെ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ കുറച്ചാളായിട്ട് 5-6 മാസത്തിൽ കൂടുതലായി വിളിച്ചിട്ട്. ഇതാരാണ്?
1: ഞാൻ എം വി ശശികുമാർ.
2: ഞാൻ സംസാരിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ.
1: ശരി, ഞാൻ ഈ പേര് കേട്ടിട്ടുണ്ട്, ഈ പരിപാടി കേൾക്കുന്നോണ്ടേ.
2: ഞാൻ പിന്നെ മറ്റേ ഗാനോത്സവത്തിൽ പാട്ട് ആവശ്യപ്പെടാറുണ്ട്.
1: ഫോണോട്ട് ഗാനോത്സവം
2: അയക്കാറുണ്ട് ആർക്കെങ്കിലും ഒക്കെ.
1: 4 മണിപ്പൂക്കളിലും ഒക്കെ.
2: 4 മണിപ്പൂക്കളി ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല
1: അല്ലേ. റേഡിയോ കേൾക്കാറുണ്ടല്ലോ അല്ലേ? കൊച്ചി എഫ്
2: റേഡിയോ സ്ഥിരം കേൾക്കുന്നതാണ്, കേട്ടുകൊണ്ടേ ഇരിക്കായിരുന്നു. അപ്പൊ ഞാനൊന്ന് കുത്തിയതാ, കൊറേ ദിവസമായി ട്രൈ ചെയ്തിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല.
1: ഇന്നാണ് നല്ല ദിവസം, അപ്പൊ ഇന്ന് കിട്ടിയിരിക്കാണ്.
2: ഇന്ന് ഫസ്റ്റ് വരാം.
1: ഇന്ന് ഏത് പാട്ടാണ് അത് പറഞ്ഞിട്ട് പോവാം നമുക്ക്?
2: മറഞ്ഞു പോയത് എന്തേ, നീ അകന്നു പോയത് എവിടെയെന്നും പറഞ്ഞൊരു പാട്ട്.
1: കാരുണ്യം എന്ന് പറഞ്ഞ ഇത്തരത്തിലല്ലേ?
2: കാരുണ്യം, അതെ തന്നെ.
1: യേശുദാസ് പാടിയിട്ടുള്ള അല്ലേ?
2: യേശുദാസ് പാടിയത്.
1: ചിത്രം കണ്ടിട്ടുണ്ടായിരുന്നു, ലോഹിദാസിന്റെ ചിത്രമായിരുന്നു.
2: കണ്ടിട്ടുണ്ട്, പാട്ട് വലിയ ഇഷ്ടമാ.
1: മുരളിയും ജയറാമൊക്കെ അഭിനയിച്ച ചിത്രമല്ലേ?
2: മുരളിയും ജയറാമൊക്കെ.
1: പാട്ടിനെ കുറിച്ച് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ?
2: അയ്യോ, അതൊന്നും എനിക്ക് പറയാനാണ്.
1: അല്ലല്ല, ഈ പാട്ട് ചോദിക്കാൻ എന്തെങ്കിലും പ്രത്യേക കാരണം ഉണ്ടോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.
2: എനിക്ക് അങ്ങനെ, ഞാൻ തനിച്ചാണേ, അങ്ങനെ തോന്നിയതാണ്.
1: അങ്ങനെ ചോദിച്ചതാണ് ഈ പാട്ട് അല്ലേ? ഓക്കെ, എന്തായാലും അപ്പൊ ഇന്ന് വിളിച്ചതിൽ വളരെ സന്തോഷം.
2: പിന്നെ എന്റെ ചേച്ചിയുടെ മകന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് 14-ാം തീയതി,
1: ഒക്ടോബർ 14.
2: ഒക്ടോബർ 14. അപ്പൊ മോൾക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയണം.
1: മോളുടെ പേരെന്താണ്?
2: മോളുടെ പേര് നമസ്വിനി പർവതി.
1: എന്താണ് പേര്?
2: നമസ്മി.
1: നമസ്വിനി. നമസ്വിനി പാർവതി അല്ലേ? അപ്പൊ മോൾക്ക് ഹാപ്പി ബർത്ത്ഡേ. ഓ ശരി, ചെറിയ കുട്ടിയാണ്, അപ്പൊ നമ്മള് പറഞ്ഞു കേൾക്കില്ല, അറിയില്ല അതിന്. മോൾക്ക് തീർച്ചയായും എല്ലാവിധ ആശംസകളും. ഒക്ടോബർ 14 വരാൻ പോകുന്നല്ലേ ഉള്ളു, അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ.
2: കുറച്ച് ദിവസങ്ങളല്ലേ?
1: അതെ അതെ.
2: പിന്നെ അവിടെ എല്ലാവരും
1: അന്വേഷണം പറയാം. ഓക്കെ, രമണി ധർമ്മജൻ അന്വേഷിച്ചു.
2: ജയമോഹൻ സാറിനൊക്കെ എനിക്ക് 2-3 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്.
1: അതെ, ജയമോഹൻ സാർ ഇപ്പൊ തൽക്കാലം ഇവിടെ ഇല്ല.
2: അങ്ങനെ കൊറേ പേരൊക്കെ എനിക്ക് കിട്ടിയേക്കുന്നെ, ഗിരിജ മാഡം, അവരോടൊക്കെ
1: എല്ലാവരെയും അറിയാം അപ്പൊ ഇവിടുത്തെ അല്ലേ.
2: എല്ലാ പരിപാടിയും കേൾക്കും.
1: വളരെ സന്തോഷം.
2: ദിവസം പോരാട്ടാ.
1: എന്താ പറഞ്ഞ?
2: ഗാനോത്സവം നമ്മക്ക് അത്ത് വഴി ആവശ്യപ്പെടുന്നത്.
1: അതെ അതെ.
2: അത് ഒരു ദിവസം കൂടി കൂട്ടണം, ഇത് അയച്ചിട്ട് എത്രയോ നാള് കഴിഞ്ഞു.
1: 2 ദിവസം ഉണ്ടല്ലോ, ശനി ഞായറും ഉണ്ട്.
2: നമ്മ ശനി ഞായറുള്ളത് ഫോണോട്ട് ഗാനോത്സവം അല്ലേ?
1: പിന്നെ എന്താ, കത്ത് വഴി ഉച്ചക്ക് പോകുന്നല്ലേ? ഓ ശരി.
2: അതെ, വിട്ട് എത്രയോ മാസം കഴിഞ്ഞിട്ടാ പിന്നെ ഒന്ന് കേൾക്കണെന്ന് അറിയാമോ?
1: ഒരുപാട് ശ്രോതാക്കളല്ലേ, അതുകൊണ്ടാണ്. എന്തായാലും ഇഷ്ടപ്പെട്ട പാട്ടുകൾ തന്നെയല്ലേ കേൾക്കുന്നത്?
2: അതെ അതെ.
1: ഓക്കെ, അപ്പൊ വിളിച്ചാൽ വളരെ സന്തോഷം, ഇഷ്ടഗാനം കേട്ടോളൂ.
2: ശരി,
1: ഓക്കെ, നമസ്തേ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്കാരം സാറേ.
0: നമസ്കാരം.
1: എന്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ്. ഞാൻ പെരുമ്പാവൂർ അടുത്ത് വരുമ്പോഴാന്ന് വന്ന സ്ഥലത്തു നിന്നാ വിളിക്കുന്നത്.
0: പെരുമ്പാവൂർ അടുത്ത് തന്നല്ലേ?
1: ആ, പട്ടിവട്ടം പെരുമ്പാവൂർ എന്റെ ഇടയിലുള്ള സ്ഥലമാണ്.
0: ആ, പറയൂ. ഇതിൽ പങ്കെടുത്തിട്ടുണ്ടോ നമ്മുടെ?
1: ഇല്ലില്ല, ഞാൻ ആദ്യമായിട്ട് ഭക്ഷണമായി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരു ക്യാൻസർ പേഷ്യന്റാ. അത് എന്റെ ഇടയിൽ എനിക്ക് എന്റെ ഒരു എടുത്ത കൈ എത്ര കാലം തളർന്നുപോയി. ഞാനിപ്പോ ഇങ്ങനെ കിടക്കില്ല.
0: അപ്പൊ
1: ഞാനൊരു കുറെ നാളായി വിളിക്കണേ, വിളിക്ക് കിട്ടാറില്ല.
0: ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞോ ശരിക്കും ക്യാൻസറിന്റെ?
1: എന്തോ അത് ഓപ്പറേഷൻ ചെയ്തേ ഒരു 7 ഇഞ്ച് നീളത്തിൽ കൊടലൊക്കെ മുടിച്ചു മലദ്വാരം എടുത്തു തുടങ്ങി. എന്നിട്ട് വയറിന്റെ 7 ദിവസം തുളച്ച് അവിടെ പിടിപ്പിച്ചേനെ.
0: കീമോതെറാപ്പിയൊക്കെ വേണ്ടി വന്നോ?
1: എന്തോ
0: കീമോതെറാപ്പിയൊക്കെ വേണ്ടി വന്നോ?
1: കീമോ ചെയ്തു. ഞാൻ തിരുവനന്തപുരം
0: ആർസിസിയിലാണ്. അറിയാൻ വൈകി പോയി അല്ലേ ഇങ്ങനെ വന്നത്?
1: ഇതെന്താ പറ്റിയത്? ഈ മലദ്വാരത്തിൽ നിന്നൊരു കുടലും മഴയുണ്ടായി, അത് അറിഞ്ഞില്ല.
0: അതാണ് നമ്മളെ പലപ്പോഴും ഇത് വളരെ അസുഖം അധികമായിട്ടാണ് അറിയുന്നത്, അതാണ് പ്രശ്നം. ഇപ്പൊ അടുത്ത ദിവസം ഒരു നമ്മുടെ FM ഹെൽത്ത് ലൈനിലെ ആരോഗ്യ പരിപാടിയിൽ ഇതിനെ കുറിച്ചൊരു സംസാരം ഉണ്ടായിരുന്നു. കേൾക്കാറുണ്ടോ ആരോഗ്യ പരിപാടികളെല്ലാം? ആരോഗ്യ പരിപാടിയൊക്കെ കേൾക്കാറുണ്ടോ എന്ന്? കേൾക്കാറുണ്ടോ അല്ലേ? ഇത് കേൾക്കുന്ന എല്ലാവരും, കാരണം അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കൂട്ടി പരിശോധിക്കുകയാണെങ്കിൽ അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചികിത്സിച്ച് മാറാൻ പറ്റും. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത് താങ്കൾക്ക്? പറയും.
1: ഞാന് അമ്മയല്ലാത്തോ
0: അതിനും വലിയൊരു കോവിലുണ്ടോ അല്ലേ? ശ്രീകുമാരൻ തമ്പി അദ്ദേഹത്തിന്റെ വരികളാണ്. ആ പാട്ടാണോ വേണ്ട അല്ലേ? MS ബാബുരാജിന്റെ സംഗീതം. ബാബുരാജിന്റെ ഓർമ്മ ദിവസം വരുന്നുണ്ട് ഇപ്പൊ, നാളെ കഴിഞ്ഞിട്ട്. MS ബാബുരാജിനെ ഓർക്കാനൊരു അവസരം കൂടിയായി. നമുക്ക് നേരെ പാട്ടിലേക്ക് പോയാലോ. സംഭവാമി യുഗ യുഗ എന്ന് പറഞ്ഞ ചിത്രത്തിലെ പാട്ടാണ്. അതെ അതെ, പ്രേമനസീർക്ക് അഭിനയിച്ച ചിത്രത്തിലെ പാട്ടാണ്. പാട്ടിലേക്ക് പോവാം. ഓക്കെ, ഇഷ്ടം കേട്ടോളൂ. ജയചന്ദ്രൻ പാടിയത്.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം, ആരാണ്?
1: ഞാൻ ഹലീമ എന്ന് പറയും. ഞാൻ ഇതിനു മുമ്പ് എല്ലാവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, വിളിക്കുമ്പോ കിട്ടാറുണ്ട്. സാറിനോട് ആദ്യമായിട്ടാണ്.
0: എവിടെ നിന്നാ വിളിക്കുന്ന? അപ്പോ
1: ഞാൻ ഈ നമ്മുടെ എറണാകുളം ജില്ലയിൽ പറവൂര്
0: പറവൂർ
1: കാക്കനാട് ഞാൻ
0: വിളിക്കുമ്പോ എല്ലാം കിട്ടാറുണ്ട് ആദ്യമായിട്ട് ഒരാൾ പറയുന്നത്.
1: പല വിളിക്കുമ്പോഴൊക്കെ കിട്ടാറുണ്ട്.
0: നല്ല കാര്യം. എന്തായാലും ഒരു ഇടവേള കൊടുത്തിട്ട് വിളിച്ചത് നന്നായി. ഒരു ഇന്റർവെല് കൊടുത്തിട്ടേ വിളിച്ചത് നന്നായി.
1: അങ്ങനെ വിളിക്കുള്ളൂ, ഞാൻ അങ്ങനെ എപ്പോഴും
0: അതെ അതെ,
1: വിളിക്കാൻ
0: അതാണ് അതിന്റെ ഒരു.
1: കിട്ടാറുണ്ട്. ഫോണിൽ തന്നെ പൈസ കയറ്റല് വൈകിയാണ്. ജിയോന്റെ ആയിരുന്നു ഇങ്ങോട്ട് ഇൻകമിങ് ഉള്ളായിരുന്നു. മാസത്തിൽ കയറ്റൂല, രണ്ടുമൂന്ന് മാസത്തുമ്പോഴൊക്കെ കയറ്റണം.
0: അതെ, നമുക്ക് അത്യാവശ്യത്തിന് വിളിക്കാനുള്ള ഒരു ഉപകരണമാണല്ലോ ഫോൺ.
1: പൈസ ഈ വീട്ടിലുള്ള കാരണം നമുക്ക് വാട്സപ്പിൽ വിളിക്കാനും പറ്റും. അത് കാരണം കട്ടാക്കണ സമയത്ത് അവര് കയറ്റുള്ളൂ, പൈസ കയറ്റുള്ളൂ. ഇവിടെ ജോലിയൊന്നുമില്ലല്ലോ.
0: റേഡിയോ കേൾക്കാറുണ്ടോ അല്ലേ സ്ഥിരം?
1: റേഡിയോ കേൾക്കാറുണ്ട്. ഞാനൊന്ന് വിളിക്കാം. അവിടെ ഉള്ളവരൊക്കെ എല്ലാവരെയും മിക്കവരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ജയമോഹൻ സാറ്, റിയ, പിന്നെ മറ്റേ രാജേഷ് സാറുണ്ടായിരുന്നപ്പോ സാറിനോടൊക്കെ
0: സംസാരിച്ചിട്ടുണ്ട്. എന്താ ജോലി? എന്തെങ്കിലും ചെയ്തിരുന്നോ അതോ?
1: ജോലി ഒന്നുമില്ല, വീട്ടിലെ ജോലി മാത്രം.
0: വീട്ടിലെ ജോലി, നിറയെ ജോലി ഉണ്ടല്ലോ വീട്ടിൽ തന്നെ.
1: പണി പിന്നെ മോനുണ്ട്, മോൻ കല്യാണം കഴിച്ച്, രണ്ടു വീട്ടുകാരായി. ഇപ്പൊ രണ്ടാമത് പ്രസവിച്ച്, 10-60 ആയിട്ടുള്ളൂ.
0: ശരി.
1: അവന്റെ വാർഷികമാണ് ഈ മാസം 20-ാം തീയതി, വെഡിങ് ആനിവേഴ്സറി.
0: ഒക്ടോബർ 20-നായിരുന്നു അല്ലെ?
1: പിന്നെ കൊച്ചി മൂത്ത കൊച്ചിന്റെ ബർത്ത്ഡേ കഴിഞ്ഞ് സെപ്റ്റംബർ 29-ന്.
0: ശരി.
1: പിന്നെ ഞങ്ങളുടെ കല്യാണ വെഡിങ് ആനിവേഴ്സറി 6-ാം തീയതിയാണ്, നവംബർ 6-ാം തീയതി.
0: നവംബർ 6-ലാണ്.
1: സാറായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ വിളിക്കുമ്പോ സാറെ എന്നെ കിട്ടാറില്ല കേട്ടോ, വിളിക്കണ സമയത്തൊക്കെ. അങ്ങനെ അപ്പൊ ആരെങ്കിലും വിളിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിളിക്കാനും പറ്റൂലല്ലോ. ആദ്യമായിട്ട്
0: സംസാരിക്കുന്നത്. പാട്ടൊന്നും വേണ്ട, അത് പറഞ്ഞില്ല.
1: മെല്ലെ മെല്ലെ മുഖപുടം
0: മെല്ലെ മെല്ലെ മാറ്റി അല്ലേ? അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി. ഏത് ചിത്രത്തിലേന്ന് അറിയോ പാട്ട്?
1: ചിത്രം അറിഞ്ഞൂടെ, പഴയ പാട്ടം കേട്ടിട്ടൊക്കെയുണ്ട്.
0: ഇഷ്ടംപോലെ കേട്ട് കാണും. ഒരു മിന്നാമിനിങ്ങിന്റെ നുറങ്ങു വേട്ടം. ആ ചിത്രം കണ്ടിട്ടുണ്ടോ?
1: സിനിമ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോ ടിവിയിലൊക്കെ വന്ന് കാണും. ഞാൻ അങ്ങനെ കാണാറില്ല, ടിവി അങ്ങനെ കാണാറില്ല.
0: നെടുമുടിയാണ്ടും ശാരദയൊക്കെയായിരുന്നു അഭിനയിച്ചിരുന്നത്, അറിയാമോ?
1: അതറിഞ്ഞൂടാ. ഞാനങ്ങനെ
0: മാഷൻ ടീച്ചറുമായിട്ട് ആ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ മറക്കാൻ വഴിയില്ല. വയസ്സായ ഒരു മാഷൻ ടീച്ചറും രാവണി മാഷ സരസ്വതി ടീച്ചർ എന്നൊക്കെ പറഞ്ഞു. അവരൊരു കുട്ടിയെ എടുത്ത് വളർത്തുന്ന അല്ലേ പാർവതിയായിട്ട് അഭിനയിച്ച കഥാപാത്രം?
1: ഓർമ്മയില്ല. ഞാനങ്ങനെ കാണാറില്ല, സിനിമ ഒന്നും കാണാറില്ല, പിന്നെ ടിവിയിലും അങ്ങനെ കാണാറില്ല.
0: ശരി. ഞാൻ പെട്ടെന്ന് ഈ പാട്ടൊക്കെ ചോദിച്ചു, ഈ പാട്ടെന്ന് ചോദിച്ചപ്പോഴേ ഇങ്ങനെ ഒരു ചിത്രത്തിലെ പാട്ട് ചോദിച്ചപ്പോ. ഇന്ന് അന്തർദേശീയ അധ്യാപക ദിനമാണ്, ഇന്റർനാഷണൽ ടീച്ചേഴ്സ് ഡേ ആണ്. അപ്പൊ ആ ടീച്ചർമാരെ ആരെങ്കിലും ഓർത്തിട്ടായിരിക്കാം ഒരു ടീച്ചറുടെയും മാഷിന്റെയും കഥയുള്ള സിനിമ തന്നെ ചോദിച്ചെന്ന് വിചാരിച്ചു. അതെ അതെ, രാവണി മാഷിയും സരസ്വതി ടീച്ചറേയും നമുക്ക് മറക്കാൻ പറ്റില്ല. അതുപോലെ എത്ര എത്ര ടീച്ചർമാരും മാഷന്മാരുമാണ് നമ്മുടെ ജീവിതത്തിൽ കൂടെ വന്നിട്ടുള്ളത് അല്ലെ?
1: പഠിപ്പിച്ച സാറന്മാരെയൊന്നും മറക്കാറില്ല, ഓർമ്മയുണ്ട്. കണ്ടാലും വെച്ച് കണ്ടാച്ചെന്ന്
0: സംസാരിക്കാറുണ്ടല്ലേ. അവര് തിരിച്ചറിയാറുണ്ടോ? അപ്പൊ
1: പിന്നെ ചിലവരൊക്കെ മറന്നു, നമ്മളെ മുഖമൊക്കെ മാറിയിട്ടുണ്ട്.
0: നമ്മളെ എത്ര കാലം കഴിഞ്ഞിട്ടില്ല, മാത്രല്ല അവര് ഓരോ കൊല്ലവും 10-40 കുട്ടികളെ ഓരോ ക്ലാസ്സിലും കാണുകയല്ലേ? അങ്ങനെ എത്ര ക്ലാസ് അല്ലേ?
1: അധ്യാപക ദിനം അപ്പൊ സാറേ?
0: അധ്യാപക ദിനം നമ്മുടെ ശരിക്കും അധ്യാപക ദിനം നമ്മള് സെപ്റ്റംബർ 5-നാണ്. സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനം അങ്ങനെയാണ് നമ്മൾ ആഘോഷിക്കാറുള്ളത്. ഇത് ലോകം മുഴുവൻ അധ്യാപകരെ ഓർക്കുന്ന ദിവസമാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവൻ ടീച്ചർമാരും അവരുടെ ജോലിയും അവരുടെ സേവനത്തെയൊക്കെ ഓർത്ത് ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു ദിവസമാണ്. എൻ്റെ വീട് പാലക്കാട്. അപ്പോൾ നമ്മളിങ്ങനെ അധ്യാപകരെല്ലാം ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഈ പാട്ടിലേക്ക് പോവാം അല്ലേ? പാട്ട് അധ്യാപകർക്കുള്ള പാട്ടല്ലെങ്കിലും അങ്ങനെ ഓർത്തിട്ടല്ലല്ലോ ചോദിക്കുന്നത്. തീർച്ചയായും നല്ലൊരു പാട്ടാണ് യേശുദാസ് പാടി, നമുക്ക് കേൾക്കാം. ഓ ആൻമി കുറുപ്പിന്റെ രചന, ജോൺസന്റെ സംഗീതം. ആ പാട്ടിലേക്ക് പോകുന്നു.

0: ഹലോ
1: ഹലോ
0: ഹലോ,
1: വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
0: പാട്ടുകാണോ?
1: ആ പേരൊന്നും പറഞ്ഞില്ലല്ലോ, അതിന്റെ മുമ്പേ നേരെ പാട്ടിലേക്ക് പോവാണോ?
0: തങ്കമ്മ എന്റെ പേര്.
1: ആ എവിടെ നിന്നാ വിളിക്കുന്ന?
0: കുമ്പളങ്ങി.
1: ആ കുമ്പളങ്ങി നിന്നാണ് അല്ലേ? ആ പറയൂ, എന്നാ നീ പാട്ട് ഏതാ വേണ്ടെന്ന് പറയൂ, പാട്ട് നോക്കിട്ട് നമുക്ക്
0: സംസാരിക്കാം.
1: ഏ
0: പഴയ പാട്ടാണ്?
1: ആ പഴയ പാട്ടാണല്ലോ ചോദിക്കാം, പറയൂ.
0: ആ പാടിക്കോട്ടെ.
1: ആ പാട്ട് പാടും വേണോ?
0: ആ
1: എന്നാ പാടൂ.

0: അത്രയേ ഉള്ളൂ, ബാക്കി അറിയില്ല. ആഹാ, ഇതൊരു നാടൻ പാട്ടല്ലേ? ആ, സിനിമയിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടെന്നേ ഉള്ളു അല്ലേ? കുറച്ചും കൂടി നീട്ടി പാടണായിരുന്നു അല്ലേ? പൂവർക്കൻ പോരുന്ന പൂങ്കുയിലെ പെണ്ണാളെ എന്ന് പറയുന്നുണ്ട് അല്ലേ? കാവിനടുത്തൊരു മരമുണ്ടോ?
1: മരം നിറയെ പൂവുണ്ട്.
0: പൂവർക്കാൻ പോരാം ഞാൻ അച്ഛൻ കാവില് പോയാല് അല്ലേ? അസുരു, ഇത് ആദ്യം മലയാള സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന അസുരവിത്ത് എന്ന് പറഞ്ഞൊരു സിനിമയിലാണ്. ഇതുപോലെ യാത്ര എന്ന് പറഞ്ഞ സിനിമയിലും ഈ പാട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യം 1968 അസുരവിത്ത് വന്നിട്ടുള്ള എം ടി വാസുദേവൻ നായരുടെ നോവലിനെ അടിസ്ഥാനമാക്കിയിട്ട് ആ സിനിമയിൽ ഈ പാട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. രാഘവമാഷാണ് ഇപ്പൊ നമ്മൾ ഈ കേൾക്കുന്ന പാട്ടിന്റെ ട്യൂണില് പാടി, ആൻഡോക്കെയാണ് പാടിയിട്ടുള്ളത്. ഈണമിട്ടത് രാഘവമാഷാണ്. സിനിമയൊക്കെ കണ്ടിരുന്നോ അസുരവിത്തൊക്കെ? എൺപത്തെട്ടായി. ആ, എന്നിട്ടും പാട്ടൊക്കെ പാടുന്നു, ചിരിക്കുന്നു, കൊള്ളാലോ. അസുഖമൊന്നും ഇല്ലല്ലോ, ആരോഗ്യമൊക്കെ അല്ലേ? നല്ല ആരോഗ്യമല്ലേ?
1: എന്റെ ജോലി എന്താ? കൊഴിക്കത്ത അടയൊക്കെ ഉണ്ടാക്കലാണ് എന്റെ പണി.
0: എന്തുണ്ടാക്കല?
1: കൊഴിക്കത്ത.
0: ആഹാ, നാടൻ പലഹാരങ്ങളാണ് ഉണ്ടാക്കുന്നത് അല്ലേ? എന്നിട്ട് ഇത് ആർക്ക് കൊടുക്കും? നന്നായിരിക്കട്ടെ. എന്തായാലും ആളുകൾക്ക് ദോഷമൊന്നും വരാത്ത ആഹാര പദാർത്ഥമാണല്ലോ
1: അല്ലേ?
0: ക്ലിയർ ആവുന്നില്ല, ഇടയ്ക്ക് അങ്ങ് ശബ്ദം പോകുന്നു. ആഹാ, എണ്ണയൊന്നും ഇല്ലാത്ത പലഹാരമല്ലേ എല്ലാവർക്കും ഇഷ്ടമാവും. ഓക്കെ, അപ്പൊ സംസാരിച്ചതിൽ വളരെ സന്തോഷം, ഇഷ്ടാനന്ദമൊക്കെ കേട്ടോളൂ. ഓക്കെ,
1: നമസ്തേ.

0: ഹലോ, വെള്ളിത്തിരയാണ്, സ്വാഗതം.
1: നമസ്കാരം സാർ.
0: നമസ്കാരം, ആരാണ്?
1: ഞാൻ തണ്ണീർമുക്കത്ത് നിന്ന് അതുലാണ്.
0: അതുൽ, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്.
1: നമ്മൾ സംസാരിച്ചായിരുന്നു.
0: പറയൂ, ഏതൊക്കെ പരിപാടികൾ പുതിയതായി കേൾക്കുന്നുണ്ട് അതിൽ?
1: ഞാൻ കൂടുതലായിട്ടും വെള്ളിത്തിരയാണ് ശ്രദ്ധിക്കാറ്. പിന്നെ കൊച്ചി എഫ്എമ്മിലെ ഒരുവിധപ്പെട്ട പരിപാടി, എഫ്എം ഡയറിയിൽ നിങ്ങൾ ഉൾപ്പെടുന്ന പരിപാടികൾ എല്ലാം കേൾക്കാറുണ്ട്.
0: ഇപ്പൊ നമ്മൾ വൈകുന്നേരം ഒരു തത്സമയ പരിപാടി തുടങ്ങിയിട്ടുണ്ട്, 5 മണി മുതൽ. ഗുഡ് ഈവനിങ് കൊച്ചി.
1: വൈകുന്നേരം ഞാൻ കൂടുതലൊരു ഉച്ചവരെയൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കാറ്.
0: ആണോ? എന്നാ ഇതൊന്ന് ശ്രദ്ധിക്കൂ. 5 മണിക്കാണോ തുടങ്ങുന്നത്? ഇന്നലെയാണ് തുടങ്ങിയിട്ടുള്ളൂ.
1: ശരി ശരി, ഇനി ശ്രദ്ധിക്കാം സാറേ.
0: ഗുഡ് ഈവനിങ് കൊച്ചി. ഓക്കെ, വളരെ സന്തോഷം. എന്തായാലും
1: അതും എന്താ, ഇതുപോലെ തത്സമയ പ്രോഗ്രാമാണ്,
0: തത്സമയ പരിപാടിയാണ്. അതിൽ നമ്മുടെ അഭിപ്രായങ്ങളും ന്യൂസ് ആൻഡ് വ്യൂസ് ഒക്കെ ശ്രോതാക്കളൊക്കെ പറയാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. പാട്ടുകൾ കേൾക്കാം, ചില ഇൻസ്പയറിംഗ് ടോക്സ് ഉണ്ട്, പിന്നെ ദീപസ്തംഭം ആശ്ചര്യമുണ്ട്, പുതിയ പല പരിപാടികളും അതിൽ വരുന്നുണ്ട്. കൂടെ പാട്ടും കേൾക്കാം. പിന്നെ ഇത് പാട്ടേ കേൾക്കണ്ട, പറയും.
1: എനിക്കും എന്റെ ഭാര്യമാർ സൂക്ഷിക്കയിലെ വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു.
0: ആ പാട്ടാണ് വേണ്ടത്. പാട്ട് പാടുന്ന ആളല്ലേ? പാടുന്ന രണ്ടുപേരും.
1: ഞാൻ ഈ പാട്ട് തന്നെ പാടാമേ. പാടിക്കോട്ടെ.
0: ഓ പ്ലീസ്.
1: വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു, വാഗത്തുമരച്ചൂപ്പിൽ നിന്നപ്പോൾ വളകിലുക്കം ചെയ്തു. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കരിയെ കണ്ടു, വാഗത്തുമരച്ചൂപ്പിൽ നിന്നപ്പോൾ വളകിലുക്കം ചെയ്തു.

0: കണ്ടു വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു, വാഗത്തുമരച്ചൂട്ടിൽ നിന്നപ്പോൾ വളരെയുക്കം ചെയ്തു.
1: അതിൽ വളരെ നന്നായി. പ്രത്യേകിച്ച് യാതൊരു ശ്രുതിയും ഇല്ലാതെ ഒരു ഒന്നിൻ്റെ ഒരു സഹായമില്ലാതെ പാടുമ്പോഴേ നമുക്കതിൻ്റെ ഇൻ്റർലൂഡിങ് മ്യൂസിക് എങ്ങനെ മനസ്സിൽ തോന്നും. കാരണം കൃത്യം അതേ അളവിൽ പാടുമ്പോൾ ആ മ്യൂസിക് എങ്ങനെ അവിടെ വരുന്നുണ്ടല്ലോ തോന്നും. എനിക്ക് ഈ ശബ്ദം കേട്ടപ്പോഴേ മനസ്സിലായി അതിൽ പണ്ട് നമ്മൾ സംസാരിച്ച ആളാണ് പാടുന്ന ആളാണെന്ന്.
0: പാടുന്നാളാന്നല്ലേ? ശരി ശരി ശരി. അതെന്താന്ന് വെച്ചാൽ എന്റെ ഈ പാട്ട് ആവശ്യപ്പെടാൻ കാര്യമാണ്, ഞങ്ങൾ ഇന്ന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പോയിരുന്നു. അപ്പോൾ അവള് അവിടെ ഒരു സമയം കഴിയുമ്പോൾ നട അടയ്ക്കും, അന്നദാനം എല്ലാം കഴിയുമ്പോഴേ. അപ്പൊ വൈക്കത്തഷ്ടമി അടുത്ത മാസം തന്നെയാ.
1: അതെ അതെ. അത്താഴ പഷ്ടിക്കാരുണ്ടോന്ന് ചോദിക്കുന്ന അമ്പലം അല്ലേ?
0: അത് വൈകിട്ടാണ് സാർ.
1: അതാ വൈകുന്നേരം നട അടയ്ക്കുന്നതിന് മുമ്പ് അല്ലേ?
0: നട അടയ്ക്കുന്നതിന് മുമ്പ്.
1: അതെ.
0: അപ്പൊ ഞങ്ങൾ അപ്പൊ ഞാനിപ്പോ വിചാരിച്ച ആ പാട്ട് തന്നെ ആവശ്യപ്പെടാന്ന് ഓർത്തു.
1: തീർച്ചയായിട്ടും. കാരണം ദക്ഷിണാമൂർത്തിയാണ് ഈ പാട്ടിന്റെ സംഗീതം, ശ്രീമാരൻ തമ്പിയുടെ രചന. ദക്ഷിണാമൂർത്തി അവിടെ ഭജന ഇരുന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് വൈക്കത്ത്. ആ അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു വൈക്കത്തപ്പൻ അന്നദാന പ്രഭുവാണ്, അന്നത്തിന് മുട്ടുണ്ടായിട്ടില്ല എന്ന്. ഈ ചിത്രത്തിലെ മറ്റേ പാട്ടായിരുന്നു കൂടുതൽ എനിക്കിഷ്ടം കേട്ടോ. അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടല്ലേ. ചന്ദ്രികയിലിയുന്നു ചന്ദ്രകാന്തം. എന്തൊരു പാട്ടാണ് അതല്ലേ? നല്ല പാട്ടാണ് ശരിക്കും. ദക്ഷിണാമൂർത്തി ശ്രീമാരൻ തമ്പി ടീമിലെ നല്ല പാട്ടുകളിലൊന്നാണ് ഈ പാട്ട്. മോശം എന്നല്ല, ഈ പാട്ടിന്റെയൊക്കെ ചിത്രീകരണമൊക്കെ കാണാനും വളരെ രസമുണ്ട്. ഈ പാട്ട് പാടുമ്പോൾ അടൂർ ബാസിംഗ് സ്റ്റുഡിയോയിലേക്ക് എത്തി നോക്കുന്നു. സ്റ്റുഡിയോ റെക്കോർഡിംഗ് ആയിട്ടാണ് ഈ പാട്ട് കാണിക്കുന്നത്. കണ്ടിട്ടുണ്ടോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ്.
0: ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. ആ ഞാനിത് പാട്ട് കേട്ടിട്ടുണ്ട്, ഇതിന്റെ വീഡിയോ കണ്ടിട്ടില്ല.
1: പ്രേമനസീറാണ് പാടുന്നത്. ഒരു ഗായകന്റെ വേഷം വന്നു പ്രേമനസീറിന്, സുരേഷ് എന്ന മറ്റോ പേരായിട്ട്. അതാണ്, നല്ല പാട്ടുകളൊക്കെ ഉണ്ട് അതില്. ഒരു പാട്ട് എ എം രാജയും പാടിയിട്ടുണ്ട് സോളോ ആയിട്ടുള്ള. ചന്ദ്രിക അലിയുന്നു ചന്ദ്രകാന്തം എ എം രാജയാണ് പാടിയിട്ടുള്ളത്. പീലിയിലേക്കൊപ്പമാണ് യേശുദാസ്
0: പാടിയിട്ടുള്ളത്.
1: എന്തായാലും നമുക്ക് ഈ പാട്ടിലേക്ക് പോവാം. സംസാരിച്ചതിൽ വളരെ സന്തോഷം അതുൽ. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തീർച്ചയായിട്ടും നല്ലൊരു പാട്ടുമായിട്ട് വരണം.
0: ഓക്കെ സാർ.
1: ഓക്കെ, സന്തോഷം. ഇഷ്ടഗാനം കേട്ടോളൂ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക്
1: ഹലോ,
0: സ്വാഗതം.
1: നമസ്കാരം സാർ. ഞാൻ മിനി ശിവദാസാണ്, ആലുവകണി അങ്ങുനിന്ന്.
0: മിനി ശിവദാസ് അല്ലേ?
1: അതെ സാറേ, ഞാൻ കുറേ വിളിക്കാറുണ്ട്. ഇപ്പോൾ 10 മാസമായി വിളിച്ചിട്ട് സാറായതുകൊണ്ട് വിളിച്ചതാണ്. സാറിനോട് സംസാരിച്ചിട്ടില്ല.
0: പരിപാടികൾ എല്ലാം കേൾക്കാറുണ്ടോ?
1: ആ, എല്ലാം കേൾക്കാറുണ്ട്.
0: അപ്പോൾ നമ്മൾ പുതിയ തുടങ്ങിയ പരിപാടിയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പോൾ വൈകുന്നേരം ഗുഡ് ഈവനിങ് കൊച്ചി എന്ന് പറഞ്ഞൊരു തത്സമയ പരിപാടി തുടങ്ങിയിട്ടുണ്ട്.
1: ആ പരിപാടി ഞാൻ കേട്ടില്ല കേട്ടോ, ഈ പ്രാവശ്യം അത് മാത്രം കേട്ടിട്ടില്ല.
0: ഇന്നലെ തുടങ്ങി.

0: ഓർമ്മയുണ്ടോ? ജയചന്ദ്രനും വാണിജ്യറും കളഞ്ഞു പോയൊരു സ്വപ്നങ്ങൾ. ജയൻ അഭിനയിച്ചിട്ടുള്ള നല്ല പാട്ടുകളിലും ചിലതാണ് ഇതെല്ലാം. ശ്രീമാൻ തമ്പി സംവിധാനം ചെയ്ത ചിത്രം കൂടിയായിരുന്നു നായട്ട്. പാട്ട് എഴുതിയതും ശ്രീമാൻ തമ്പി തന്നെ. ശ്രീമാൻ തമ്പി സാറിന്റെ ജയന്റെ ആയിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ? ഞാൻ ശ്രീമാൻ തമ്പി സാറിന്റെ കാര്യല്ലേ പറഞ്ഞു വന്നത്? നവംബർ 16 ഒക്ടോബർ അല്ല, നവംബർ 16 അതെ. 1980 ഈ ചിത്രം റിലീസായത്. 1980 അദ്ദേഹം മരിച്ചതും നവംബർ 16.
1: അപ്പൊ
0: ഇത് ശരിക്കും ഒരു ഹിന്ദി ചിത്രത്തിന്റെ റീമേക്ക് ആയിരുന്നു ഈ നായാട്ട് എന്ന് പറഞ്ഞ ചിത്രം. അതെ അതെ, അമിതാഭ് ബച്ചൻ സൂപ്പർ സ്റ്റാർ ആയ ഒരു ചിത്രമുണ്ട് സഞ്ജീർ എന്ന് പറഞ്ഞ്. അതിൽ അമിതാഭ് ബച്ചൻ ചെയ്ത വേഷമാണ് ജയൻ ചെയ്തത്. പ്രാൺ ചെയ്ത വേഷമാണ് പ്രേംനസീർ ചെയ്തത്. ജയനും പ്രേംനസീറും ഉണ്ട് ഈ ചിത്രത്തില്. സറീന വഹാബ് ഉണ്ട്. സറീന വഹാബും ജയനും കൂടിയുള്ള പാട്ടാണ് കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കാം. എന്തായാലും പഴയ ഒരു കാലത്തിന്റെ ഓർമ്മയാണ്.
1: സാറിനോട് സംസാരിക്കാൻ ലവ്ലി മാഡം പോണതിന് മുമ്പ് അപ്പൊ ഇത് അറിഞ്ഞില്ല, പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. പോണതിന് മുമ്പ് തുടങ്ങി ഒരു പ്രാവശ്യം വിളിച്ചിരുന്നു, കിട്ടിയില്ല. ഇപ്പൊ സാറി അപ്പൊ നമ്മ വിളിക്കുന്ന സമയത്ത് ചിലപ്പോ അവര് പോയിരിക്കും. ഇപ്പൊ ജയമോഹൻ സാറൊന്നും
0: വിളിപ്പില്ലല്ലോ. ജയമോഹൻ ഒക്കെ തിരിച്ചു
1: വരും. അപ്പൊ എല്ലാ പരിപാടിയും നല്ലതാണ്, ഡോക്ടറോട് ചോദിക്കാം, അതൊക്കെ കേൾക്കാറുണ്ട്. ഓർമ്മച്ചിന്ത് അടിപൊളി പരിപാടിയാണിത്. എല്ലാം കേൾക്കാറുണ്ട് സാറേ.
0: ഇന്നലെ കേട്ടിരുന്നു ഓർമ്മച്ചിന്ത്. വളരെ സന്തോഷം. എല്ലാ പരിപാടികളും കേൾക്കൂ, അഭിപ്രായങ്ങൾ അറിയിക്കൂ. അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അഭിപ്രായ വേദിയിലേക്ക് എഴുതും. വളരെ സന്തോഷം. ഇഷ്ടഗാനം കേട്ടോളൂ. ഓക്കെ.

0: വെളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സാർ.
0: ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ് അപ്പോ?
1: സാർ കൊല്ലം കരുനാഗപ്പള്ളിയാണ്.
0: കൊല്ലത്തുനിന്നാണ്?
1: കൊല്ലത്തു. കൊല്ലം കരുനാഗപ്പള്ളി.
0: പേര്?
1: എന്റെ പേര് അൻസാർ.
0: അൻസാർ അല്ലേ? നമ്മൾ സംസാരിച്ചിട്ടുണ്ട്
1: തോന്നുന്നു. ഞാൻ എറണാകുളം കടവന്തറയൊക്കെ വന്നിട്ടുണ്ട്, ഗാന്ധിനഗർ.
0: അവിടെ ഇരുന്നിട്ട് നമ്മുടെ വെള്ളിത്തിരിയാണോ കേൾക്കുന്നത്? കൊല്ലത്ത് ഇരുന്നിട്ട്
1: അല്ല, എല്ലാ ആകാശവാണിയുടെ എല്ലാ പരിപാടിയും
0: എല്ലാം കേൾക്കുന്നുണ്ട്. കൊച്ചി എഫ് എം ആണ് കൂടുതൽ ഇഷ്ടം അപ്പോ? ആണോ?
1: കൊച്ചി എഫ് എം അല്ല, കൊച്ചി എഫ് എം വെള്ളിത്തിരി വെക്കും, പിന്നെ തീവണ്ടി സമയം ഉണ്ടല്ലോ.
0: അതൊക്കെയാണ് കേൾക്കുന്നത് അല്ലെ.
1: പ്രഭാത വന്ദന എന്ന് പറയുന്ന പരിപാടി ഉണ്ട് കൊച്ചി എഫ് എം. അതൊക്കെ കേൾക്കാൻ നല്ല രസമാണ്.
0: വളരെ സന്തോഷം. എന്തായാലും അത്ര ദൂരെ ഇരുന്നിട്ടും നമ്മളുടെ ചാനൽ പിന്തുടരുന്നു എന്നറിയുമ്പോഴേ.
1: അത് മൊബൈൽ ആപ്പ് വഴി സാറേ കേൾക്കുന്നത്.
0: അവിടെ പിന്നെ അതല്ലേ നിർത്തിയല്ലോ.
1: അല്ല, നമ്മുടെ കൊല്ലത്തുനിന്ന് നോക്കുമ്പോ കൊച്ചി എറണാകുളത്തേക്ക് പറഞ്ഞ ഇവിടുന്ന് 130 കിലോമീറ്റർ ദൂരോ.
0: 130 കിലോമീറ്റർ ആയുള്ളൂ.
1: അതിനൊക്കെ ദൂരമാണ്.
0: അതിൽ കൂടുതൽ കാണണ്ടായിരിക്കും. ചിലപ്പോ വേണമെങ്കിൽ എയർ ഡിസ്റ്റൻസ് ആയിരിക്കും 130 എന്ന് പറയുന്നത്. 130 അധികം കാണും. കാരണം
1: ട്രെയിന് വേണമെങ്കിൽ 2-3.5 മണിക്കൂറുണ്ട്.
0: അതെ, 130 അധികം കാണുന്നതാണ് എനിക്ക് തോന്നണം കേട്ടോ. കൃത്യ അറിഞ്ഞൂടെ പറയാം. അപ്പൊ നമുക്ക് ഏത് പാട്ടാ വേണ്ട?
1: എനിക്ക് അതിനാ നേത്രത്തിലെ നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി.
0: അതെ അതെ, നീൽമിഴിപ്പീലിയിൽ നിന്നാണ് ശരിക്കും എഴുതിയതെന്നാണ് പറയുന്നത്.
1: നീർമിഴിപ്പീലി
0: അത് പാടിയത് നീർമിഴിയായി പോയി. നീൽമിഴി നീണ്ട കണ്ണുകൾ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് എഴുതിയ കവി എന്നാണ് പറയുന്നത്.
1: നീർമിഴി അല്ല, യേശുദാസ പാടിയത്.
0: അതെ അതെ, പക്ഷെ അത് എഴുതി കൊടുത്തപ്പോ തെറ്റിപ്പോയതാണെന്നാ പറയുന്നത്. ഈ പാട്ട് ഓൻമിക്കുറുപ്പ് സാർ എഴുതിയതാണ്. അദ്ദേഹം നീൽമിഴി എന്ന് പല സ്ഥലത്തും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിലും നീൽമിഴി പീലിയിൽ നിന്നാണ് എഴുതിയത്. എന്ന് വെച്ചാൽ നീണ്ടിട്ടുള്ള കണ്ണ്. മറ്റത് നീർമിഴി എന്ന് പറയുമ്പോൾ അർത്ഥം അതിന് വരില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ലെനിൻ രാജേന്ദ്രന്റെ ചിത്രമായിരുന്നു അദ്ദേഹം കേട്ടെടുത്ത് എഴുതി. മോഹൻ സിത്താരെ ഏൽപ്പിച്ച് പിന്നെ അത് പാട്ടായി വന്നപ്പോ നീർമിഴിയായി പോയി. നീൽമിഴി എന്നുള്ളത് നീർമിഴിയായി പോയി. എന്റെ പേര് എം വി ശശികുമാർ. തിരുവനന്തപുരത്തുണ്ടായിട്ടുണ്ട് കുറച്ചു കാലം. കുറച്ചല്ല, കൊറേയധികം കാലം.
1: പിന്നെ നമ്മള് പിന്നെ ഈ പിന്നെ രണ്ട് പാട്ട് ഡെഡിക്കേഷൻ ഉണ്ട്.
0: പറയും, ആർക്കെല്ലാം വേണ്ടിയാണ്?
1: പിന്നെ നമ്മുടെ റേഡിയോ ആകാശവാണി റേഡിയോ കേൾക്കുന്ന സ്ഥിരം ശ്രോതാവായ പി വി മുഹമ്മദ് വടക്കേവാനൂര്.
0: അറിയാം, പി വി മുഹമ്മദ് വടക്കേവാനൂർ.
1: വടക്കേവാനൂര് പി വി മുഹമ്മദ് വടക്കേവാനൂരിന്റെ ചെറിയ മകന്റെ ബർത്ത്ഡേ ആണ് നാളെ.
0: ഓ ശരി, ഇത്രയും ഡീറ്റെയിൽസ് വരെ അറിയാം.
1: നാളെയാണ് ബർത്ത്ഡേ ആണ്.
0: അപ്പോ എല്ലാവിധ ആശംസകളും.
1: പിന്നെ പിന്നെ ദിനേശൻ കണ്ണൂര്.
0: ഓ
1: പിന്നെ പിന്നെ സി പി അബൂബക്കർ കുട്ടമശ്ശേരി ആലുവ.
0: ആലുവ കുട്ടമശ്ശേരി, സി സി അബൂബക്കർ, ദിനേശൻ കണ്ണൂര്, എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കൊടുത്താലോ എന്നാ.
1: ഓക്കെ,
0: താങ്ക് യു. വളരെ സന്തോഷം, ഇഷ്ടഗാനം കേട്ടോളൂ. ഓക്കെ,
1: ഓക്കെ,
0: താങ്ക് യു വിളിച്ചതിന്.

0: ഹലോ, വെള്ളിത്തിരയാണ്, സ്വാഗതം. ഹലോ, കേൾക്കാമോ?
1: ആ കേൾക്കുന്നുണ്ട്. നമസ്കാരം.
0: നമസ്കാരം, പെട്ടെന്ന് പറയൂ, പേരെന്താണ്?
1: എന്റെ പേര് കാർത്തിക, സ്ഥലം കണ്ണൂരി.
0: കണ്ണൂരിൽ നിന്നാണ്? ഓ, ഇത്രയും ദൂരെ നിന്ന്. താങ്ക് യു. അവിടെ ഇരുന്ന് നമ്മുടെ പരിപാടി കേട്ട് വിളിച്ചല്ലോ.
1: ഓ,
0: കണ്ണൂരിരുന്ന് കൊച്ചി FM പരിപാടി കേട്ട് വിളിക്കുകയാണല്ലോ. കുറച്ച് മുമ്പ് തെക്കുന്നായിരുന്നു, കൊല്ലത്തുനിന്നായിരുന്നു, ഇപ്പം ദാ കണ്ണൂരിന്ന്. വളരെ സന്തോഷം. നമുക്ക് അധിക സമയമല്ലേ ഇന്ന്, അപ്പോൾ ഏത് പാട്ടാണ് വേണ്ടത് ഷാഹിദയ്ക്ക്? പറയും.
1: നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന സിനിമയിലെ
0: അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തിപ്പൂവ് അല്ലേ?
1: ആ പാട്ടാണ് വേണ്ടത്.
0: ആ ഹാ, ദേശുദാസ് പാടിയത്, വയലാർ ദേവരാജന്റെ രചന. ഓക്കെ, കൂടുതൽ സംസാരിക്കുന്നില്ല, നമുക്ക് നേരെ പാട്ടിലേക്ക് പോവാം. അല്ലെങ്കിൽ പാട്ടൊട്ടും കേൾക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ദൂരെ നിന്ന് വിളിച്ചാൽ വളരെ സന്തോഷം, ഇഷ്ടഗാനം കേട്ടോളൂ.

ഇന്നത്തെ വെള്ളിത്തിരയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ എം വി ശശികുമാർ. നിങ്ങൾക്കായി പാട്ടുകൾ തിരഞ്ഞെടുത്തത് ഹണി അഞ്ചൽ. ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം നിർവഹിച്ചത് സുനി ജോർജ്, രാധാകൃഷ്ണപിള്ള എന്നിവരായിരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.

0: ആകാശവാണി FM വാർത്തകൾ.
1: മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനെത്തിയ സ്വിസ് പ്രസിഡന്റ് ഗായ് പാർമലിന് ന്യൂഡൽഹിയിൽ ആചാരപരമായ സ്വീകരണം. രാഷ്ട്രപതി ദ്രൗപദി മുർമുമായി ഇന്ന് വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്തുവെന്നാരോപിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. പരീക്ഷാക്രമക്കേടിൽ അന്വേഷണവുമായി എന്തുകൊണ്ട് സഹകരിക്കുന്നില്ലെന്ന് PSEയോട് ഹൈക്കോടതി. നോട്ടീസ് നൽകിയിട്ടും സഹകരിക്കുന്നില്ലെങ്കിൽ അടുത്ത നടപടിയെടുക്കണമെന്ന് സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇടുക്കി കുമളിയിൽ വനം വന്യജീവി വാരാഘോഷം പരിപാടിയുടെ ഉദ്ഘാടനം നടന്ന വേദി തകർന്നു വീണു. മന്ത്രി ഷിബു ബേബി ജോൺ മടങ്ങിയ ശേഷമാണ് വേദി തകർന്നു വീണത്. അപകടത്തിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. സംസ്ഥാനത്ത് പൊതുയിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 3:26. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

ഇൽസാം എന്ന ചിത്രത്തിൽ അമിത് കുമാറും ആശാ ഭോസ്ലെയും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. അടുത്ത ഗാനം മൃത്യുദണ്ഡ് എന്ന ചിത്രത്തിൽ നിന്ന് ആനന്ദ് മിലിന്ദ് ഈണം നൽകി കുമാർ സാനുവും സാധന സർഗവും പാടിയത്.

ഏക്താ രാജ ഈ ചിത്രത്തിൽ അഭിജീതും കവിത കൃഷ്ണമൂർത്തിയും പാടിയത്. രചന സമീർ, സംഗീതം ആനന്ദ് മിലിന്ദ്.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് 4 മണി മുതൽ ഉണ്ടായിരിക്കും. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484-242-6387 അല്ലെങ്കിൽ 0484-242-6397. മൊബൈൽ നമ്പർ 944-6455-888. വിളിക്കേണ്ട സമയം ഇന്ന് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി നദീം ശ്രാവൺ ഈണം നൽകി കുമാർ സാനുവും അൽക്ക യാഗ്നിക്കും പാടിയത്. ചിത്രം സാജൻ ചലേ സസുരാൽ.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥൻ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ 0484-242-6387 അല്ലെങ്കിൽ 0484-242-6397 അല്ലെങ്കിൽ 944-644-5588. വിളിക്കേണ്ട സമയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഹം സബ് ചോർ ഈ ചിത്രത്തിൽ കുമാർ സാനുവും അൽക യാഗ്നിക്കും പാടിയത്. ഗാനരചന നവാബ് അർജു, സംഗീതം ബപ്പി ലാഹിരി.

ഉദിത് നാരായണനും കവിതാ കൃഷ്ണമൂർത്തിയും പാടിയത്. ചിത്രം പുക്കാർ. ഗാനരചന മജ്റു ജാവേദ് അക്തർ. സംഗീതം എ ആർ റഹ്മാൻ.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്ത് പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഇപ്പോൾ ആരംഭിക്കും. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. ശ്രോതാക്കൾക്ക് ഇപ്പോൾ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0484242637 അല്ലെങ്കിൽ 0484242397. മൊബൈൽ നമ്പർ 9446455888. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, വിതരണ ശൃംഖല തുടങ്ങിയ മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കാൻ നേതാക്കൾക്കിടയിൽ ധാരണ. ട്രാൻസ്പോർട്ടേഷൻ, ടെക്നോളജി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇരുരാജ്യങ്ങളും ധാരണാപത്രം ഒപ്പുവച്ചു. കേരളത്തിലെ 600 കിലോമീറ്റർ തീരദേശത്തെ വലിയൊരു തുറമുഖ നഗരമാക്കി വികസിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള തുറമുഖങ്ങളിൽ പ്രാദേശിക മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ സംവരണം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇടുക്കിയിലെ കയ്യേറ്റ ഭൂമികളിലെയും റവന്യൂ ഫോറസ്റ്റ് ഭൂമികളിലെയും ഫെൻസിംഗ് ലൈനുകളും തടസ്സങ്ങളും നീക്കം ചെയ്യുന്നതിൽ ജനങ്ങൾക്കുണ്ടായ ആശങ്ക പരിഹരിക്കുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. ലോകോത്തര സിനിമകൾ ക്യാമ്പസുകളിൽ എത്തിക്കാൻ ലക്ഷ്യമിട്ട് സാംസ്കാരിക വകുപ്പും ചലച്ചിത്ര അക്കാദമിയും സംയുക്തമായി നടപ്പിലാക്കുന്ന ക്യാമ്പസ് ഫ്ലിക്സ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി സി വിഷ്ണുനാഥ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്തു എന്നാരോപിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. പരീക്ഷാക്രമക്കേടിൽ അന്വേഷണവുമായി എന്തുകൊണ്ട് സഹകരിക്കുന്നില്ലെന്ന് പി എസ് സിയോട് ഹൈക്കോടതി. നോട്ടീസ് നൽകിയിട്ടും സഹകരിക്കുന്നില്ലെങ്കിൽ അടുത്ത നടപടിയെടുക്കണമെന്ന് സർക്കാരിന് കോടതിയുടെ നിർദ്ദേശം. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റും 50 സെക്കൻഡും.

പ്രിയരെ, കൂട്ടുകാരെ, ഇന്നത്തെ നാലു മണിപ്പൂക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാലു മണിപ്പൂക്കളിൽ നിങ്ങളോടൊപ്പം ഞാൻ അമലയാണ്. ഇനിയുള്ള കുറച്ച് സമയം നമുക്ക് ഒരുമിച്ച് കൂട്ടുകൂടാം നിങ്ങളുടെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും ആശംസകളുമായി. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ? വേഗം തന്നെ വാട്സപ്പ് മെസ്സേജ് അയക്കൂ. അയക്കേണ്ട നമ്പർ ഇതാണ്: 9446455888. അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾക്കായി നാലു മണിപ്പൂക്കൾ കാത്തിരിക്കുന്നു, ഒപ്പം ഞാനും. ഇവിടെ കുറേ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കേതായാലും ആദ്യം ഒരു പാട്ട് കേൾക്കാം.

അപ്പോൾ പ്രിയരെ, നമ്മുടെ നാല് മണിപ്പൂക്കളിലേക്ക് ഇങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ മറന്നുപോയി, നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും കൃത്യമായി വെക്കേണ്ടതാണ് കേട്ടോ. നമുക്കപ്പോൾ മെസ്സേജിലേക്ക് പോകാം. ആദ്യത്തെ മെസ്സേജ് ഇങ്ങനെയാണ്: എൻ്റെ പേര് ജേക്കബ് ജോർജ്, ഞാൻ ചേപ്പനത്ത് നിന്നാണ് ഇതയക്കുന്നത്. എൻ്റെ മക്കൾക്ക് രണ്ടു പേർക്കുമായി വിജയുടെ സോങ് വെച്ചു തരാമോ? ജെൻ ആൻഡ് ജുവാൻ എന്നാണ് അവരുടെ പേരുകൾ. ജേക്കബെ, മക്കൾ രണ്ടുപേരും വിജയുടെ ഫാൻസ് ആണോ? പിന്നെ പാട്ട് ഏതാണെന്ന് പറഞ്ഞിട്ടില്ല, വിജയുടെ പാട്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ മക്കൾ അവരെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഏതായാലും രണ്ടുപേരോടും അന്വേഷണം പറയാം. അപ്പോൾ തൽക്കാലം ഞാൻ ബീസ്റ്റിലെ പാട്ട് കേൾപ്പിക്കാം, പോരേ?

രാജു തുറവൂർ ചാവടിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മെസ്സേജ് ഇങ്ങനെയാണ്: ലോക അധ്യാപക ദിനാശംസകൾ നേർന്നുകൊണ്ട് ഒരു ഹിന്ദി ഗാനം, ഹംകോ മൻ കി ശക്തി ദേന, മൂവി ഗുഡ്ഡി. ഈ ഗാനം കേൾക്കുമ്പോൾ ഒരു മലയാള ഗാനം ഓർമ്മ വരും എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പൊ രാജു, നമുക്ക് പാട്ട് കൊടുക്കാം. അപ്പൊ വേറെ ആർക്കെങ്കിലും ആ മലയാള ഗാനം ഓർമ്മ വരുമോ ഇല്ലെന്ന് നോക്കാമല്ലോ. അപ്പൊ പാട്ടിതാ, കേട്ടോളൂ.

ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ? ഇന്ന് എന്റെ അമ്മയുടെ, ബ്രാക്കറ്റിലെ ഷീല ബാബു, ജന്മദിനമാണ്. അമ്മയ്ക്ക് വേണ്ടി വെണ്ണില ചന്ദന കിണ്ണം എന്ന ഗാനം വെച്ചു തരുമോ? ലിബിൻ വൈപ്പിൻ സ്കൂൾ മുറ്റത്തു നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ലിബിൻ, ഇത് അമ്മയുടെ ഇഷ്ടപ്പെട്ട പാട്ടാണോ? പിന്നെ ബർത്ത്ഡേക്ക് എന്തായിരുന്നു പരിപാടി? കേക്കൊക്കെ മുറിച്ചോ അതോ പായസം വെച്ചോ? ഏതായാലും അമ്മയ്ക്ക് നാലുമണിപ്പൂക്കളുടെ പിറന്നാൾ ആശംസകൾ അറിയിച്ചോളൂ കേട്ടോ. പിന്നെ നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്, അതിങ്ങനെയാണ്. നാലുമണിപ്പൂവേ, സുഖമാണോ? എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി ഒരു പാട്ട് തരുമോ? ഞാൻ മെസ്സേജ് ചെയ്യുന്നത് ഒറ്റപ്പാലത്ത് നിന്നാണ്. ഒരു നല്ല പാട്ട് തരുമെന്ന് കരുതട്ടെ. എൻ്റെ പേര് ഭവാനി, മക്കളുടെ പേര് സരീഷ്, സ്വരൂപ് എന്നാണ്. ഞാൻ മെസ്സേജ് അയച്ചിട്ട് അതൊന്നും വായിക്കുന്നില്ല. ഇതെങ്കിലും വായിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയ്യോ ഭവാനി, അങ്ങനെയൊന്നും അല്ല കേട്ടോ, നമ്മൾ മനഃപൂർവ്വം വായിക്കാത്തതൊന്നുമല്ല. ചിലപ്പോൾ കുറേ മെസ്സേജുകളൊക്കെ വരുമ്പോൾ വിട്ടുപോകുന്നതായിരിക്കും. ഏതായാലും അങ്ങനെ നാലുമണിപ്പൂക്കൾക്ക് ആരോടും പിണക്കമൊന്നുമില്ല. അപ്പം ഭവാനിക്ക് ഈ ഒരു പാട്ട് മതിയോ? ഇത് അഴകിയരാമുള്ള പാട്ടാണ്, നല്ല പാട്ടാണ്. അപ്പോൾ ഭവാനിക്കും മക്കൾക്കും വേണ്ടിയിട്ട് ഈ പാട്ട് കൊടുക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാകട്ടെ നമ്മുടെ ഈ പാട്ട്.

ഹലോ നാലുമണിപ്പൂവേ, എൻ്റെ മോൾ ഋതുനന്ദയ്ക്ക് വേണ്ടി ബാലനിലെ ഒരു പാട്ട് വെക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജയപ്രകാശ് കൊല്ലംകോട് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. രണ്ട് ക്ലാസ് എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മോള് രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ജയപ്രകാശ്, മോൾ അടുത്തുണ്ടോ? ഈ പരിപാടി കേൾക്കുന്ന ആളാണോ? ഏതായാലും മോൾക്കൊരു ചക്കരയുമ്മ കൊടുത്തോളൂ, അവളോട് അന്വേഷണം പറഞ്ഞോളൂ. നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്, അതിങ്ങനെയാണ്. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ എടക്കുളത്ത് നിന്ന് വിനീത. എൻ്റെ മക്കളായ കൃത്തികയ്ക്കും ഇവാനിയയ്ക്കും വേണ്ടി നല്ലൊരു പാട്ട് വെച്ച് തരുമോ? ഒരുപാട് നാളായി ചോദിക്കുന്നു. എന്താ എന്നോട് പിണക്കമാണോ? എങ്കിലും എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് വിനീത. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാലുമണിപ്പൂക്കൾക്ക് ആരോടും ഒരു പിണക്കവും ഇല്ല കേട്ടോ. എല്ലാ ശ്രോതാക്കളും ഒരുപോലെ പ്രിയപ്പെട്ട വരാണ് നാലുമണിപ്പൂക്കൾക്ക്. എല്ലാവരും നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. കുറേ മെസ്സേജുകളൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ പല മെസ്സേജുകളൊക്കെ വിട്ടുപോകും. അപ്പോൾ ഏതായാലും ഇപ്പം ഇവിടെ നേരത്തെ പറഞ്ഞൊരു ബാലൻ ദ ബോയിലെ പാട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അത് തന്നെ കേട്ടാൽ പോരെ. അപ്പോൾ രണ്ട് മക്കളോടും, കൃത്തിക ഇവാനിയ രണ്ടുപേരോടും അന്വേഷണം പറഞ്ഞോളൂ. അവരൊക്കെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അപ്പോൾ പാട്ടിതാ.

ഹായ് നാലുമണിപ്പൂവേ, ഞാൻ കുറച്ച് ദിവസമായി വെള്ളിത്തിരയിലേക്ക് വിളിക്കുന്നു. ഇതുവരെ കിട്ടിയില്ല, ഇതിലെങ്കിലും എന്നെ പരിഗണിക്കണേ. എന്റെ പേര് ശ്രീജ രതീഷ്, ഞാറക്കിൽ നിന്നാണ് അയക്കുന്നത്. കഴിഞ്ഞ മാസം എന്റെ രണ്ട് മക്കളുടെയും ശ്രുതി, നന്ദ, ശ്രീബാല എന്നിവരുടെ പിറന്നാളായിരുന്നു. വിക്രമിന്റെ ഒരു നല്ല പാട്ട് വെച്ചു തരുമോ? അന്യൻ സിനിമയിലെ ഏതെങ്കിലും മതിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീജ, മക്കളുടെ പേരൊക്കെ നല്ലതാട്ടോ. ശ്രുതി, നന്ദ, ശ്രീബാല. മക്കള് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണോ? ഏതായാലും വെള്ളിത്തിരയിൽ വിളിച്ച് കിട്ടാത്ത വിഷമമൊക്കെ മാറിയില്ലേ? ഈ പരിപാടിയിൽ പരിഗണിച്ചല്ലോ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കാം. രണ്ട് കുഞ്ഞുങ്ങളോടും അവരുടെ അന്വേഷണം അറിയിക്കാം. അവരടുത്തുണ്ടോ?

നമസ്കാരം നാലുമണി പൂവേ, സുഖമാണോ? ആണല്ലോ. എനിക്കൊരു പാട്ട് വേണം, കേൾപ്പിച്ചു തരുമോ? തീർച്ചയായിട്ടും കേൾപ്പിച്ചു തരാം. മേഘം സിനിമയിലെ മാർഗഴിയെ മല്ലിക എന്ന പാട്ട്. എൻ്റെ ഭാര്യ അല സുബ്രു, മക്കൾ ജയേഷ്, ജയകൃഷ്ണൻ എന്നിവർക്കായി സമർപ്പിക്കുന്നു. സുബ്രു അരിപ്പാലത്ത് നിന്നാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഭാര്യയ്ക്കും മക്കൾ ജയേഷ്, ജയകൃഷ്ണൻ ഇവരൊക്കെ, ഇവരെല്ലാവരും അരിപ്പാലത്ത് തന്നെയാണോ താമസം? അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ടിതാ.

4 മണിപ്പൂവിന് നമസ്കാരം പറഞ്ഞുകൊണ്ട് സഹൽ ലക്ഷദ്വീപിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സഹൽ, തിരിച്ചും ഒരു നമസ്കാരം. നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. ഹായ് 4 മണിപ്പൂവെ, ഞാൻ നീറുക്കോട് നിന്ന് ജിജി ജോയാണ്. ഇന്ന് മകളുടെ ബർത്ത്ഡേ ആണ്, പേര് അയന. ഒരു ഗാനം വെച്ചു തരുമോ, ഒപ്പം സിനിമയിലെ ഗാനം. ജിജി, ഒപ്പം സിനിമയിലെ ചിന്നമ്മ എന്നുള്ള പാട്ട് മതിയോ? ഏതായാലും അത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം മോളോട് 4 മണിപ്പൂക്കളുടെ പിറന്നാൾ ആശംസകൾ അറിയിച്ചോളൂ കേട്ടോ.

പ്രമോദ് ചേർത്തലാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് നാലുമണിപ്പൂവേ, എനിക്ക് ഗുപ്ത എന്ന സിനിമയിലെ ഒരു ഗാനം വിശുതരുമോ? ഭാര്യ രമ്യ കൃഷ്ണൻ, മക്കൾ നിവേദിത്, നൈവേദ്യ. ശ്രോതാക്കൾ പിന്നെ നാലുമണിപ്പൂവിനും എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രമോദ് പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നത്തെ നാലുമണിപ്പൂക്കുള്ള മെസ്സേജുകൾക്കെല്ലാം പ്രത്യേകതയുണ്ട്. മിക്കവാറും എല്ലാ മെസ്സേജുകളും തന്നെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചത്. ബർത്ത്ഡേക്കാരാണ് കൂടുതലും. ഇവിടെയും അങ്ങനെ തന്നെയാണ്. പ്രമോദ് മക്കളുടെ പേര് നല്ല രസമുണ്ട് കേട്ടോ. നിവേദ്യം, നൈവേദ്യം, നല്ല റൈമിംഗ് പേരുകളാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ആകട്ടെ ഇന്നത്തെ ഈ പാട്ട്. ഗുപ്തിലെ ഈ പാട്ട് കേട്ടോളൂ.

ഹായ് നാലുമണിപ്പൂവേ, സിന്ധു ഭൈരവി ഫിലിമിലെ പൂമാല എന്ന സോങ് വെച്ചു തരാമോ? ഞാൻ ആലുവയിൽ നിന്ന് റോഷ്നി, എൻ്റെ അമ്മ സാവിത്രിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സാവിത്രമേ, ദേ മകള് സ്നേഹത്തോടെ പാട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്മയ്ക്കും മോൾക്കും വേണ്ടിയിട്ട് പാട്ട് തരാം. മോളും അമ്മയും ഒരുമിച്ച് തന്നെയാണോ താമസം? അപ്പം രണ്ടുപേർക്കും സ്നേഹാന്വേഷണങ്ങൾ പാട്ടിതാ.

പ്രിയമുള്ളവരെ, ഇന്നത്തെ നാലുമണിപ്പൂക്കൾ ഇവിടെ സമാപിക്കുകയാണ്. ഇത്രയും സമയം നാലുമണിപ്പൂക്കളിൽ നിങ്ങളോടൊപ്പം ഞാൻ അമല. ഇത്രയും സമയം നിങ്ങളുടെ പാട്ടുകളിലൂടെയും മെസ്സേജുകളിലൂടെയും സഞ്ചരിക്കാൻ സാധിച്ചതിൽ വളരെയേറെ നന്ദി, സ്നേഹം, സന്തോഷം. നാലുമണിപ്പൂക്കൾ വീണ്ടും നാളെ വൈകുന്നേരം 4 മണിക്ക്. അതുവരേക്കും ബൈ.

0: സേവന വാർത്തകൾ. മലയാള ഭാഷാ വാരാഘോഷത്തോടനുബന്ധിച്ച് തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രം അഖില കേരള അടിസ്ഥാനത്തിൽ കെ പി രാമൻ മാസ്റ്റർ മെമ്മോറിയൽ ട്രോഫിക്കായുള്ള കവിതാലാപന മത്സരം നടത്തുന്നു. നവംബർ 1-നാണ് മത്സരം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും വിളിക്കുക 9447110645. നമ്പർ ഒരിക്കൽ കൂടി 9447110645. കേരള ഹൈക്കോടതിയിൽ ഓഫീസ് അറ്റൻഡന്റിന്റെ 17 ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് www.hckrecruitment.keralacourse.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 26. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0484-256-2235. നമ്പർ ഒരിക്കൽ കൂടി 0484-256-2235.
1: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
2: പെപ്റ്റിക് അൾസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വസമേഘാൻ, ഹോമിയോപ്പതി.
1: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
0: കോട്ടയം ജില്ലയിലെ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്ന വിധവകൾ, വിവാഹബന്ധം വേർപ്പെടുത്തിയ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്കായുള്ള ന്യൂനപക്ഷക്ഷേമ വകുപ്പിന്റെ ഇമ്പിച്ചി ബാവ ഭവന പുനരുദ്ധാരണ പദ്ധതി ധനസഹായത്തിന് ഈ മാസം 10 വരെ അപേക്ഷിക്കാം. നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷ, കരമൊടുക്കിയ രസീത്, റേഷൻ കാർഡ് എന്നിവയുടെ പകർപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രവും സഹിതം കളക്ട്രേറ്റിലെ ന്യൂനപക്ഷക്ഷേമ സെക്ഷനിൽ നേരിട്ടോ ഡെപ്യൂട്ടി കളക്ടർ ജനറൽ, ജില്ലാ ന്യൂനപക്ഷക്ഷേമ സെക്ഷൻ, കളക്ട്രേറ്റ്, കോട്ടയം എന്ന വിലാസത്തിലോ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.minoritywelfare.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
3: സിറ്റിയിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ തിരയടി. 50% വരെ ഡിസ്കൗണ്ടുമായി സർപ്രൈസ് മെഗാ സെയിൽ.
4: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങളെല്ലാം പകുതി വിലയിൽ സ്വന്തമാക്കാം. സിറ്റി സിൽക്സിലേക്ക് വരൂ.
0: പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. SSLCയോ തത്തുല്യ യോഗ്യതയോ, ഇലക്ട്രീഷ്യൻ ട്രേഡിലെ 2 വർഷത്തെ ITI സർട്ടിഫിക്കറ്റും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡിന്റെ വയർമാൻ കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റ് എന്നിവ ഉള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായം 18-40 മധ്യം. വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി ഈ മാസം 7-ാം തീയതി രാവിലെ 10:30 പാലക്കാട് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0491-253-3327. നമ്പർ ഒരിക്കൽ കൂടി 0491-253-3327. ആലപ്പുഴ ജില്ലയിലെ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണൽ കോടതികളിലെ

0: ഗവൺമെന്റ് പ്ലീഡർ തസ്തികയിൽ നിലവിലെ ഒഴിവിലേക്ക് നിയമവകുപ്പ് അഭിഭാഷകരുടെ പാനൽ ക്ഷണിച്ചു. 7 വർഷത്തിൽ കുറയാത്ത നിയമാനുസൃത പ്രാക്ടീസുള്ള അഭിഭാഷകർക്ക് അപേക്ഷിക്കാം. ഫോട്ടോ പതിച്ച ബയോഡേറ്റ, മേൽവിലാസം, ജനന തീയതി, എൻറോൾമെന്റ് നമ്പറും തീയതിയും, ജാതി, മതം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന രേഖകൾ, കേസ് നടത്തുന്നതിനുള്ള പരിചയ സമ്പത്ത് വ്യക്തമാക്കുന്നതിന് നടത്തിയിട്ടുള്ള 3-4 കേസുകളുടെ രേഖകൾ എന്നിവ സഹിതമുള്ള അപേക്ഷ ഈ മാസം 9-ാം തീയതിക്കകം ആലപ്പുഴ ജില്ലാ കളക്ട്രേറ്റിൽ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0477-225-1676. നമ്പർ ഒരിക്കൽ കൂടി 0477-225-1676. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമലിനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, വിതരണ ശൃംഖല തുടങ്ങിയ മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കാൻ നേതാക്കൾക്കിടയിൽ ധാരണ. ട്രാൻസ്പോർട്ടേഷൻ, ടെക്നോളജി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇരു രാജ്യങ്ങളും ധാരണാപത്രം ഒപ്പുവച്ചു. കുട്ടികളുടെ മാനസികാരോഗ്യത്തിനും വൈകാരിക ക്ഷേമത്തിനും പിന്തുണ നൽകുന്ന ഇടങ്ങളാക്കി വിദ്യാലയങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിലെ 600 കിലോമീറ്റർ തീരദേശത്തെ വലിയൊരു തുറമുഖ നഗരമാക്കി വികസിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള തുറമുഖങ്ങളിൽ പ്രാദേശിക മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ സംവരണം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. ലോകോത്തര സിനിമകൾ ക്യാമ്പസുകളിലെത്തിക്കാൻ ലക്ഷ്യമിട്ട് സാംസ്കാരിക വകുപ്പും ചലച്ചിത്ര അക്കാദമിയും സംയുക്തമായി നടപ്പിലാക്കുന്ന ക്യാമ്പസ് ഫ്ലിക്സ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി PC വിഷ്ണുനാഥ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഇടുക്കി കുമളിയിൽ വനം മന്ത്രി ഷിബു ബേബി ജോൺ പങ്കെടുത്ത പരിപാടിയുടെ വേദി തകർന്നു വീണ് 5 പേർക്ക് പരിക്ക്. വനം വന്യജീവി വാരാഘോഷ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച മന്ത്രി മടങ്ങിയ ശേഷമാണ് അപകടം. സംസ്ഥാനത്ത് പൊതുയിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്.
1: ആകാശവാണി FM വാർത്തകൾ.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 മണി കഴിഞ്ഞ് 2 മിനിറ്റും 5 സെക്കൻഡും.

0: പകൽ തിരക്കുകളൊടുങ്ങി കൊച്ചി നഗരം സായാഹ്നത്തിൻ്റെ ശാന്തതയിലേക്ക് ചായുമ്പോൾ നിങ്ങളുടെ യാത്രകൾക്കും വിശ്രമവേളകൾക്കും പ്രിയപ്പെട്ട കൂട്ടായി എത്തുന്ന ഗുഡ് ഈവനിംഗ് കൊച്ചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
1: ഗുഡ് ഈവനിംഗ് കൊച്ചി.
0: അപ്പോൾ ജോലി തിരക്കുകളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്തവരും ബസ്സിലും മെട്രോയിലുമൊക്കെ സീറ്റ് കിട്ടിയതിൻ്റെയും കിട്ടാത്തതിൻ്റെയും ആശ്വാസത്തിലും സങ്കടത്തിലും ഒക്കെ ഇരിക്കുന്ന നമ്മുടെ കൊച്ചിക്കാർക്ക് എൻ്റെ ബിഗ് ഗുഡ് ഈവനിങ്. ഇന്ന് ഗുഡ് ഈവനിങ് കൊച്ചിയിൽ നിങ്ങൾക്കൊപ്പം ഞാൻ രശ്മി രഘുരാജ്.

ചെന്തന്ന ഗുരുക്കന്മാരെ ഓർക്കാൻ വേൾഡ് ടീച്ചേഴ്സ് ഡേ. രണ്ടാമത്തേത് എല്ലാവർക്കും സുരക്ഷിതമായ ഒരു വീടും നല്ലൊരു ജീവിത അന്തരീക്ഷവും ഉറപ്പാക്കാൻ ഓർമ്മിപ്പിക്കുന്ന വേൾഡ് ഹാബിറ്റാറ്റ് ഡേ. 1966 യുനെസ്കോയും അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനയും ചേർന്ന് അധ്യാപകരുടെ പദവിയെക്കുറിച്ചെടുത്ത ചരിത്രപരമായ തീരുമാനത്തിൻ്റെ 60th വാർഷികമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ദേശീയ അധ്യാപക ദിനം 5th സെപ്റ്റംബർ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മദിനം. എന്നാൽ 5th ഒക്ടോബർ അന്താരാഷ്ട്ര തലത്തിൽ ലോകമെമ്പാടുമുള്ള അധ്യാപകർക്കായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ദിവസമാണ് ഇത്. ഗുഡ് ഈവനിങ് കൊച്ചി. അപ്പോൾ സ്കൂളിലോ കോളേജിലോ പഠിക്കുമ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച അല്ലെങ്കിൽ ഇന്നും മനസ്സ് നിറഞ്ഞ് ഓർക്കുന്ന ആ ഫേവറേറ്റ് ടീച്ചർ ആരാണ്? ആ ടീച്ചറോട് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അല്ലെങ്കിൽ ടീച്ചർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു മാറ്റം, അത് ഗുഡ് ഈവനിങ് കൊച്ചിയിലൂടെ പങ്കുവെക്കാം. ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 0484 242 6397, 0484 242 6387, അല്ലെങ്കിൽ 9446 45 58 88. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0484 242 6397, 0484 242 6387, 94 46 45 58 88.

0: നമുക്ക് ഒരു കോളറിന്റെ ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്. കൊച്ചി.
1: ഗുഡ് ഈവനിങ്. ഞാൻ അലക്സ് ബെന്നി, പാലാരിവട്ടം.
0: അലക്സ് ബെന്നി. അലക്സ് ബെന്നി, നമ്മൾ റേഞ്ച് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, കേൾക്കുന്നില്ല. മൊബൈലാണോ സംസാരിക്കുന്നത്?
1: മൊബൈലാണ്. സെക്കൻഡ് ഫുൾ സെക്കൻഡ്.
0: റേഞ്ച് കുറവുണ്ട് കേട്ടോ, കുറച്ച് റേഞ്ച് ഉള്ളിടത്ത് നിൽക്കുമോ? കുറച്ചുകൂടെ മാറിയാൽ കിട്ടും തോന്നുന്നു. ഓക്കെ ഓക്കെ, സാറില്ല. അപ്പോ ഇന്നത്തെ വിഷയം മനസ്സിലായല്ലോ അല്ലേ? കേട്ടു. ഇന്ന് വേൾഡ് ടീച്ചേഴ്സ് ഡേയും വേൾഡ് ഹാബിറ്റാറ്റ് ഡേയും ആണ്. അപ്പൊ നമ്മൾ ഇതേ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പോ എങ്ങനെ, ആ ടീച്ചേഴ്സിനെ കുറിച്ച് പറയൂ പറയൂ. പഠിപ്പിച്ച ടീച്ചേഴ്സിനെ കുറിച്ച് ഓർക്കേണ്ട ദിവസമല്ലേ ഇന്ന്? നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത, നിങ്ങളെ ഇന്നത്തെ നിങ്ങളാക്കി മാറ്റാൻ സഹായിച്ച ആ പ്രിയ അധ്യാപകൻ അധ്യാപിക ആരാണ്? എന്തുകൊണ്ടാണ് അവർ ഇത്ര സ്പെഷ്യൽ ആയത്? വേഗം വേഗം പറയൂ. കുറച്ചുകൂടെ നമുക്ക് റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ട്, ക്ലിയർ ആകുന്നില്ല. ഓ, നമുക്ക് ക്ലിയർ ആകുന്നില്ല, ക്ലിയർ ആകുന്നില്ല. കുറച്ച് കഴിഞ്ഞ് ഒന്നും കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. അപ്പോ ഹലോ ഹലോ
1: ഹലോ,
0: ആ ആ പറയൂ. സുഗതൻ സാർ, സുഗതൻ സാർ, എനിക്ക് ചെറുതായിട്ട് കേൾക്കാം, അതുകൊണ്ടാണ്. സുഗതൻ മാഷ്. ഓക്കെ സാർ, എന്തുകൊണ്ടാണ് ഇത്ര സ്പെഷ്യൽ ആയത്?
1: എനിക്ക് ജി കെ എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിച്ചത് പുള്ളിയാണ്.
0: ഓക്കെ.
1: ആ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവർക്കും പുള്ളി എത്തെല്ലാം തരത്തിലെ വിഷയങ്ങളാണ് പറഞ്ഞു കൊടുത്തതെന്ന് അറിയാമോ? അതിപ്പോഴും എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് കുട്ടുള്ളിക്കാട് മൂത്തമ്മത്തിന് പടിഞ്ഞാറ് സ്ഥലം കുട്ടുള്ളിക്കാട് സ്കൂൾ, ആലിങ്കൽ ദേവസ്വം ക്ഷേത്രത്തിന്റെ അടുത്ത് സ്കൂളുണ്ട്. ഞാൻ അമ്മ വീട്ടിലാണ് പഠിച്ചത്, ചെട്ടിക്കാട്. ഞാൻ അടുത്തത്, ഞാൻ അവിടെ നിന്ന് സിക്സ്ത്തിലേക്ക് ഇങ്ങോട്ടിലേക്ക് വന്നു. എനിക്ക്
0: ഓക്കെ, നമുക്ക് ഇത് കൂടുതൽ സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം എനിക്കും ക്ലിയർ ആകുന്നില്ല.
1: ഓക്കെ,
0: അപ്പോ നമുക്ക് കേൾക്കാത്തത് കൊണ്ട്, ഒന്ന് ക്ലിയർ ആവാത്തത് കൊണ്ട് നമുക്ക് ഇത് ഈ സംഭാഷണം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പോ ഓക്കെ, കുഴപ്പമില്ല, വിളിച്ചതിന് നന്ദി. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഓക്കെ, അപ്പൊ താങ്ക് യു.
1: Thank you. Okay, welcome. Okay. Bye.

0: ഹലോ ഹലോ, ഗുഡ് ഈവനിങ് കൊച്ചി. ഹലോ.
1: ഹലോ, ഗുഡ് ഈവനിങ് കൊച്ചി എന്നുള്ള പരിപാടിയല്ലേ?
0: അതെ,
1: ആദ്യം പങ്കെടുക്കാനായിരുന്നു.
0: ആ പറഞ്ഞോളൂ, എവിടെന്നാ വിളിക്കുന്നത്?
1: ഞാൻ കോട്ടയം ജില്ല തമ്പലക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത്
0: ആണല്ലേ. ഓക്കെ, അപ്പോ
1: ഗോപാലകൃഷ്ണൻ.
0: ആ ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഇന്ന് പറഞ്ഞു വരുന്ന വിഷയം വേൾഡ് ഹാബിറ്റാറ്റ് ഡേ, വേൾഡ് ടീച്ചേഴ്സ് ഡേ, ഈ രണ്ട് ഇതിനെ കുറിച്ചാണ്. ആ ടീച്ചേഴ്സ് ഡേ ആയിട്ട് ബന്ധപ്പെട്ടാണ് വിളിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഈ പണ്ടത്തെ ക്ലാസ് മുറികളും ഇന്നത്തെ ഡിജിറ്റൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടല്ലോ. അതുപോലെ അധ്യാപകരും, അപ്പൊ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധങ്ങളിൽ മാറ്റങ്ങൾ വന്നതായിട്ട് തോന്നുന്നില്ലേ?
1: തീർച്ചയായിട്ടും. അന്നത്തെ ഇന്നത്തെ മാറ്റം എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഞാനിപ്പോ 64 വയസ്സുള്ള ആളാണ്. ഞാനിപ്പോ എന്റെ ഒരു 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉള്ള ഒരു അനുഭവമാണ് പറയാൻ.
0: ഒരു അനുഭവം പറയൂ.
1: 6-ാം ക്ലാസ്സിലാണ്.

0: അന്ന് ഈ പറഞ്ഞാലെ ബെഞ്ചും അല്ലെങ്കിൽ വളരെ ദരിദ്രമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടം, അതായത് ഒരു 43 വർഷം മുമ്പുള്ള കാര്യം ഞാൻ പറയുന്നു. അപ്പൊ ഞാന് തമ്പലക്കാട് NSSUP സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പൊ അന്ന് പിന്നെ ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു സ്കൂളില്.
1: അപ്പൊ
0: ആ സ്കൂള് മീറ്റിംഗില് നമ്മുടെ പിള്ളേരെല്ലാം പങ്കെടുക്കുന്നുണ്ട് അന്ന് UP സ്കൂളിലെ മീറ്റിംഗില്. അപ്പൊ ആ മീറ്റിംഗില് പല പരിപാടികളും നടക്കുന്നുണ്ട്. അപ്പൊ അതിനിടയിൽ ഒരു ടീച്ചർ, തീർച്ചയായിട്ടും ഒരു ടീച്ചർ അന്നൊരു പ്രസംഗം നടത്തി. അപ്പൊ ആ ടീച്ചർ സത്യത്തിൽ ആ സ്കൂളിലെ ആണോ അല്ലെങ്കിൽ വേറെ സ്കൂളിൽ നിന്ന് വന്നതാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ടീച്ചറിന്റെ പേര് പറയില്ല സത്യത്തിൽ, പക്ഷെ അത് എന്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുകയും ചെയ്തു.
1: ആ പ്രസംഗത്തിൽ എന്തായിരുന്നു?
0: ആ ടീച്ചർ ആ 6ാം ക്ലാസ്സിൽ 43 വർഷം മുമ്പാണ്. അപ്പൊ ആ പിന്നെ പ്രസംഗത്തിനിടയിൽ ടീച്ചർ ഒരു ചോദ്യം, ഈ കൽക്കട്ട നഗരം ഏത് നദിയുടെ തീരത്താണ്? അത് അറിയാവുന്നവര് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അപ്പം ഈ 3 ആരും തന്നെ എഴുന്നേറ്റ് നിന്നില്ല, ഞാൻ മാത്രം എഴുന്നേറ്റ് നിന്നു. അപ്പൊ ആ ഉത്തരം ഭാഷ എന്നെക്കാട്ടി പഠിക്കുന്ന ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് വലിയ അറിവൊന്നും ഉള്ള ആളുമല്ല, ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു ഞാന്. പിന്നെ എനിക്ക് ആ ഉത്തരം അറിയായിരുന്നു, ഹൂഗ്ലി നദിയിൽ നിന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. അപ്പൊ അന്നത്തെ ആ ദിവസം എന്നെ സംബന്ധിച്ച് എനിക്ക് മറക്കാൻ പറ്റില്ല, കാരണം എന്നെ സ്റ്റേജിലേക്ക് വിളിക്കുകയും വലിയ അഭിനന്ദനങ്ങൾ എല്ലാവരും തരികയും. എനിക്ക് സംഭവിച്ചതെന്നു വെച്ചാൽ ആ ഒരു ഉത്തരം പറഞ്ഞ എനിക്ക് വലിയൊരു അംഗീകാരം കിട്ടിയതോടുകൂടി ഞാന് ഈ പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കണമെന്നുള്ള ഒരു ആഗ്രഹം എന്നിൽ ഉണ്ടാവുകയും ചെയ്തു.
1: അപ്പോ നമ്മുടെ GK
0: ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണ്, എന്നെക്കാട്ടി പഠിക്കുന്നവർ ഇഷ്ടം പോലെ ആ സ്കൂളിലുണ്ട്. എന്നാ പോലും ഞാൻ ആ ഒരു ഉത്തരം പറഞ്ഞത് എനിക്ക് പൊതുവിജ്ഞാനത്തിൽ വലിയ താല്പര്യം
1: ഉണ്ടായി.
0: അതുകൊണ്ട് തന്നെ അത് മുന്നോട്ട് ഞാൻ ഒരു പൊതുവിജ്ഞാനം ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് മുന്നോട്ട് ടെസ്റ്റുകളൊക്കെ എഴുതിയൊരു ജോലി
1: കിട്ടി.
0: അല്ലെങ്കിൽ അത് കഴിഞ്ഞു, അതും അല്ല, അത് കഴിഞ്ഞ് ജോലി കിട്ടി, 30 വർഷം സർവീസ് ഉണ്ടായിരുന്നു, കോടതിയിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാന് പൊതുവിജ്ഞാനം സംബന്ധിച്ച് പുസ്തകങ്ങൾ എഴുതുകയും ആ കാര്യത്തിൽ ഇപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ അന്നത്തെ ഒറ്റ സംഭവം.
1: അതെ അതെ,
0: അതൊരു വലിയ എന്റെ ജീവിതത്തിൽ വലിയൊരു
1: മാറ്റം വരുത്തി.
0: പക്ഷെ എനിക്ക് ആ ടീച്ചറെ സത്യത്തിൽ ഇപ്പോഴും ഐഡന്റിഫൈ ചെയ്ത് പറയാനും പറ്റുന്നില്ല, കാരണം അന്ന് നടന്ന ഒരു സംഭവം
1: ഒത്തിരി വർഷങ്ങളായല്ലോ. അപ്പോ നമുക്ക് അപ്പോ ഇന്ന് ഈ രണ്ട് ഇപ്പൊ നമുക്ക് കോളേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത്രയും ഇത് നിർത്താം. ഓക്കെ, വിളിച്ചേരും, നന്ദി കേട്ടോ.
0: ഓക്കെ.
1: ഹലോ, ഗുഡ് ഈവനിങ്, കൊച്ചി. ഹലോ
2: ഹലോ,
1: ആ റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കൂ. പറയൂ, ഇന്നത്തെ നമ്മുടെ വിഷയം കേട്ടല്ലോ അല്ലേ, ടീച്ചേഴ്സ് ഡേയും. ഓ, ഇന്നോ? അത് ശരി. ഓക്കെ, ഹലോ. കൊറച്ചുകൂടെ ഉറക്കെ പറയോ, ക്ലിയർ ആകുന്നില്ല. കൊച്ചമ്മു ടീച്ചർ. കൊച്ചമ്മു ടീച്ചർ, ഓക്കെ.
2: എന്റെ വീടിന്റെ അടുത്തായിരുന്നു, സിക്കാസ്പുരത്ത്. ഇപ്പൊ കൊടുങ്ങല്ലൂരാണ് താമസിക്കുന്നത്.
1: അത് ശരി.
2: രണ്ട് 3 പെൺകുട്ടികളുണ്ട്. അയ്യോ, 2 പേരുടെ പേരെ അറിയുള്ളൂ, വനജ സാഗറ. ഒരാളുടെ പേരെ ഓർമ്മ കിട്ടുന്നില്ല.
1: ശരി.
2: അപ്പൊ ആ ടീച്ചർക്ക് വേണ്ടി എന്റെ ഒരു പ്രണാമം.
1: ആ ടീച്ചർക്ക് പ്രണാമം. ആകാശവാണി കൊച്ചി FM-ന്റെയും. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം.
2: നല്ലൊരു ടീച്ചർ ആയിരുന്നു.
1: ഓക്കെ, ഹലോ, ഗുഡ് ഈവനിങ് കൊച്ചി. ഹലോ ഹലോ,
3: ഗുഡ് ഈവനിങ് കൊച്ചി അല്ലേ?
1: അതെല്ലോ,
3: ഞാൻ താഴെക്കുടി ഫ്രാൻസിസ്.
1: ആ പറയൂ.
3: ഞാൻ വിളിച്ചു, എന്റെ ഒരു മാഷുണ്ട്. മാഷനെ
0: തൊള്ളായിരത്തി

0: 66 67 കാലഘട്ടങ്ങൾ പഠിപ്പിച്ചതാ. അതിനുശേഷം ഞാൻ ഒരു ഷോപ്പ് തുടങ്ങി.
1: അതെ,
0: ഷോപ്പില് എപ്പോഴും റേഡിയോ
1: ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ,
0: ഞാൻ പറഞ്ഞു തന്നത് ഇപ്പോ മാഷിക്ക് 91 വയസ്സായി. മാഷ് ആഴ്ചയിൽ 2 ദിവസം എന്തെങ്കിലും കടയിൽ വന്ന് അന്വേഷിക്കും, എനിക്ക് സ്റ്റോക്ക് ഒന്നും വീട്ടിലിരുത്ത.
1: ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മള് പണ്ട് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതിന്റെ ഒരു കുറച്ച് ഓർമ്മകളൊക്കെ പറയാനല്ലോ. അപ്പോൾ അതില് ഈ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോവുകയും പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് "യെസ് സാർ, യെസ് ടീച്ചർ" എന്ന് വിളിച്ച് നാണക്കേടൊക്കെ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ?
0: അങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ മാസം ഞാൻ ഉച്ചയിലത്തെ പീരീഡ് നമുക്ക് ഉറക്കം വരില്ല, അപ്പൊ കോട്ടുവായിടും. കോട്ടുവായിടും മാഷ് പറയും ഒരിക്കലും ചെയ്യാൻ പാടില്ല,
1: ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം അല്ലേ.
0: കൂട്ടുവായി ഇടാനേ പാടില്ല. അങ്ങനത്തെ സിസ്റ്റം വന്നതിന് ശേഷം ഞാൻ വീട്ടിലോ എവിടെയൊക്കെ കൂട്ടുവായിട്ടില്ല.
1: ഓക്കെ, അപ്പൊ ഇത്രയും വിവരങ്ങൾ ഷെയർ ചെയ്തതിന് നന്ദി. ഓക്കെ
0: ഓക്കെ, ആളെന്നെ അന്വേഷിച്ച് കഴിഞ്ഞ് ശനിയാഴ്ച വീട്ടിലേക്ക് വന്നു.
1: ശരി, അപ്പൊ പിന്നീട് ഒരിക്കലാകാം നമുക്ക് സംസാരിക്കുന്നത്, സമയം വളരെ കുറവാണ്.
0: ഞാൻ മാഷോട് ഒരു കാര്യം പറഞ്ഞു, മാഷ് ഒന്ന് ആശ്ലേഷിക്കട്ടെന്ന് പറഞ്ഞു, ആശ്ലേഷിച്ചു. അത് കഴിഞ്ഞ് മാഷ് പറയണേ, നീയൊക്കെ ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ഞാൻ മാഷാവാൻ പറ്റിയത്, എനിക്ക് പഠിപ്പിക്കാൻ പറ്റിയത്.
1: നമുക്ക് സമയം തീരെ കുറവാണ്.
0: ഞാനുണ്ടാവോ എന്ന് പറയണേ.
1: ഓക്കെ, താങ്ക് യു, വിളിച്ചതിന് സന്തോഷം.

0: പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ ടീച്ചേഴ്സ് ഡേ വിശേഷങ്ങളും ശ്രോതാക്കളുടെ അനുഭവങ്ങളും തുടർന്നും കേൾക്കാം. അതിനു മുമ്പ് ചിന്തകൾക്ക് വെളിച്ചമേകുന്ന ഒരു കുഞ്ഞിടവേള. ഇപ്പോൾ വിവേകവാണി.
1: വിവേകവാണി.
2: നിങ്ങളുടെ വർക്ക് ലൈഫ് ബാലൻസ് അവതാളത്തിലാണോ? എപ്പോഴെങ്കിലും നിങ്ങളിത് ആലോചിച്ചിട്ടുണ്ടോ? തൊഴിൽനേരം കഴിഞ്ഞാൽ വേണ്ടത്ര സമയം ഉല്ലാസത്തിനും വിശ്രമത്തിനും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഒപ്പം ചെലവഴിക്കാൻ സമയം കിട്ടുന്നില്ലെന്ന് നിങ്ങളുടെ വീട്ടിലുള്ളവർ നിങ്ങളെക്കുറിച്ച് പരാതി പറയാറുണ്ടോ? നിങ്ങൾ ആസ്വദിക്കുന്ന ഹോബികളിൽ ഏർപ്പെടാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങൾ ജോലിയിൽ കുടുങ്ങിപ്പോകുന്നുണ്ടോ? തൊഴിൽ മേഖലയ്ക്ക് പുറത്ത് നിങ്ങൾക്കൊരു സുഹൃത്ത് വലയമുണ്ടോ? തൊഴിൽ രംഗത്തെ ആദികളെല്ലാം കൂടെ വീട്ടിൽ കൊണ്ടെന്ന് വീട്ടിലുള്ളവരുടെ മേൽ ചെരിയാറുണ്ടോ? കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊക്കെ ജോലി തിരക്ക് കാരണം പങ്കെടുക്കാതെ പറ്റാതെ പോകുന്നുണ്ടോ? ഭക്ഷണം വൈകി, ഉറക്കം പോയി, ഈ തരത്തിൽ നിങ്ങൾ ജോലി ചെയ്യുന്നവരാണോ? ഇങ്ങനെയൊക്കെയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വർക്ക് ലൈഫ് ബാലൻസ് അവതാളത്തിലാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ജോലി ചെയ്യണം, നന്നായി ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതവും നന്നായി ആസ്വദിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തിത്തീരും. അതുകൊണ്ട് വർക്ക് ലൈഫ് ബാലൻസ് ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് എടുക്കുക.
1: ഈ ചിന്തകൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സി ജെ ജോൺ.
3: വിവേകവാണി.

0: വിവേകവാണിയിലെ ആ മനോഹരമായ ചിന്തകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഹലോ ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ സ്കൂൾ കാലത്തെക്കുറിച്ചും ഫേവറേറ്റ് ടീച്ചേഴ്സിനെ കുറിച്ചും ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഒരു കോളറുണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ ഹലോ ഹലോ
1: ഹലോ
0: ആ എന്താണ് ഒരു താമസം വരാൻ.
1: ഗുഡ് ഈവനിങ്.
0: ഗുഡ് ഈവനിങ്. ആ യെസ്. ബിജു. ബിജു എവിടുന്നാണ്?
1: ബിജു കോട്ടുവള്ളി.
0: കോട്ടുവള്ളി. ബിജു, അപ്പൊ വിഷയങ്ങൾ കേട്ടല്ലോ അല്ലേ?
1: ഞാനേ ടീച്ചേഴ്സ് ഡേ എന്റെ ഒരു ഓർമ്മ എന്ന് വെച്ചാല് ഞാൻ ക്ലാസ് ഇരുന്ന് പെട്ടെന്ന് തൂങ്ങിപ്പോയി. അപ്പൊ കണക്ട് മാഷ് ഉണ്ട്, ജോണി മാഷ് എന്ന് പറഞ്ഞു, ജോണി സാറ് ഒരു ചോക്ക് എടുത്തിട്ട് ഒറ്റ ഏറാണ്.
0: അതങ്ങനെയാണല്ലോ, എല്ലാ പഴയ പണ്ട് ഇതുപോലെ ക്ലാസ്സിൽ നിന്ന് ഉറങ്ങുമ്പോ ചോക്ക് എടുത്തെറിയും, അല്ലെങ്കിൽ ഡസ്റ്റർ എടുത്തെറിയും.
1: ചോക്ക് എടുത്തിട്ട് ഒറ്റ ഏറാണ്.

0: ഉരുങ്ങും, അതോടെ എല്ലാം ക്ലിയറായി. പിന്നെ ഉറങ്ങണ്ട വന്നിട്ടില്ല.
1: പിന്നെ അതിനുശേഷം ഇന്ന് വരെ ഞാൻ ക്ലാസ്സിലിരുന്നു ഉറങ്ങിയിട്ടില്ലെന്നല്ലേ.
0: അതെ, നല്ലൊരു അനുഭവം. പക്ഷെ മാത്ത് സൂപ്പർ, കാരണം നല്ല ക്ലാസ്സാണ്. പക്ഷെ ക്ലാസ് ശ്രദ്ധിക്കാണ്ട് വന്നാൽ ഇതാണുള്ള വേറെ അന്നത്തെ മാർഗങ്ങൾ ഇതാണുള്ള.
1: അപ്പോ അന്ന് ആ തല്ല് തന്ന, അല്ല ആ ചോക്ക് വെച്ച് എറിഞ്ഞ ടീച്ചറാണോ, അതോ ആരും കാണാതെ നിങ്ങളെ ചേർത്ത് പിടിച്ച ടീച്ചറാണോ നിങ്ങളുടെ ഫേവറേറ്റ്?
0: ഇല്ല, ആരും കാണാതെ ചേർത്ത് പിടിച്ച ടീച്ചറിന്റെ ക്ലാസ് ടീച്ചർ. അത് ഭയങ്കര ഒരു ഭയങ്കര സ്നേഹമായിരുന്നു എന്നോട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒരു പ്രോത്സാഹനവും ഇതൊക്കെയാണ്. അല്ല, അത് വേറെ ടീച്ചറാണ്. ഈ മാഷിനെ എനിക്ക് ഇഷ്ടമായിരുന്നു, കാരണം ചോക്ക് എറിവുണ്ടെങ്കിലും സൂപ്പർ ക്ലാസ്സൊക്കെ നല്ല അടിപൊളിയായിരുന്നു.
1: നല്ലായിരുന്നു. പിന്നെ നമ്മുടെയൊക്കെ സ്കൂള് കോളേജ് കാലഘട്ടത്തില് എല്ലാ ടീച്ചർമാരും സ്ഥിരമായി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എന്താണെന്നറിയോ? എന്തായിരിക്കും? അല്ല, നമ്മള് ക്ലാസ്സിലിരുന്ന് ബഹളമൊക്കെ ഉണ്ടാക്കില്ലേ, ഇതാണോ നിങ്ങളുടെ ക്ലാസ്? ഇത് ക്ലാസ്സോ അതോ ചന്തയോ എന്ന് പറയുന്ന ഓർക്കുന്നില്ല. ആ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് ഡയലോഗ്? അപ്പൊ
0: ഇതൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് ഉൾക്കൊള്ളാനൊക്കെ പറ്റും. ഈ സമയത്ത് നടക്കൂല.
1: അതെ അതെ, ഈ കാലഘട്ടത്തിൽ അത് പറ്റില്ലെന്നല്ലേ.
0: അതെ അതെ,
1: കാലം മാറി. അന്ന് നമ്മളത്
0: കോലവും
1: മാറി. അതെ. അപ്പൊ പിന്നെ ഇപ്പൊ വേൾഡ് ഹാബിറ്റാറ്റ് ഡേയും കൂടിയാണല്ലോ ഇന്ന്. അപ്പൊ വേൾഡ് ഹാബിറ്റാറ്റ് ഡേ നമ്മുടെ, അപ്പൊ നമ്മുടെ വീട്ടിലിപ്പം ഒരു ചെറിയൊരു ചോദ്യമാണ്. എല്ലാവർക്കും ഒരു പ്രിയപ്പെട്ട കോർണർ കാണും, അതായത് ബാൽക്കണി, അടുക്കള, അങ്ങനെ അങ്ങനെ ഓരോന്ന്. നിങ്ങളുടെ വീട്ടിലെ ആ ഒരു ഹാപ്പി സ്പോട്ട് എന്താണ്, ഏതാണ്, എന്തുകൊണ്ട്? ഫുഡ് കഴിക്കണേ, ഡൈനിങ് ടേബിൾ ആണോ?
0: അത് ശരി.
1: അതെ. പിന്നെ നമ്മുടെ ഗുരുക്കന്മാരെ പറ്റി പറയുമ്പോ, ടീച്ചേഴ്സിനെ പറ്റി പറയുമ്പോ, നമ്മുടെ ആദ്യത്തെ നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ ഗുരുക്കന്മാരിൽ
0: പ്രാധാന്യം.
1: അതെ, പ്രധാനപ്പെട്ടത്. അച്ഛനും അമ്മയും അതെ, അവരാണ് നമ്മളെ ആദ്യം പഠിപ്പിക്കുന്നതും
0: എല്ലാം. ഒരിക്കലും മറക്കാനും പാടില്ല, നിന്ദിക്കാനും പാടില്ല.
1: അതെ. അപ്പൊ നമുക്ക് ഒരു ഗാനം കേട്ടിട്ട് ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക് തിരിച്ചു വരാം. വിളിച്ചേനെ നന്ദി.
0: താങ്ക് യു.
1: പേര് രശ്മി.
0: രശ്മി, ഓക്കെ, താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, സൂപ്പർ പരിപാടിയൊക്കെ നന്നായിരുന്നു, അടിപൊളി, സൂപ്പർ.
1: ഓക്കെ, താങ്ക് യു.
0: സ്റ്റാർട്ട് ചെയ്തോളൂ.
1: ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ.
0: ഓക്കെ,
1: അപ്പൊ കേൾക്കൂ.
0: ഓക്കെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗുഡ് ഈവനിങ് കൊച്ചി. ഇനി നമുക്ക് നാട്ടിൻപുറത്തെ ആ കുഞ്ഞ് ചായക്കടയിലേക്കൊന്ന് പോകാം. അവിടെ ചായയും കുടിച്ച് നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞ് രണ്ടുപേർ ഇരിപ്പുണ്ട്. ഇത്തവണ അവരെന്തൊക്കെയാണ് അവ പറയുന്നത് എന്തായാലും ഒന്ന് കേട്ടിട്ട് വരാം.
1: ദീപസ്തംഭം മഹാശ്ചര്യം.
2: നിന്നെയൊക്കെ
3: എന്നതാ തങ്ങമ്മേ ഈ ഓടിച്ചിട്ട് വഴക്ക് പറയുന്നേ?
2: അല്ല മാർക്കിച്ചായ, ദേഷ്യം വരത്തില്ലയോ? ദേ അവന്മാരുടെ ക്രിക്കറ്റ് പന്ത് വന്നുകൊണ്ടതേ എന്റെ ചില്ലലമാരെ പൊട്ടി.
3: പൊട്ടെ, സാരമില്ല, ദേഷ്യപ്പെടാതെ.
2: ഇവന്മാരെ ഇന്ന് ഞാൻ കൂൾ
3: ശാന്തം. ശാന്തയാവൂ.
2: ശാന്തയല്ല തങ്കമ്മ, നിക്കട ഇവിടെ.
3: സമാധാനം. ദേഷ്യം അകറ്റാൻ ഒരു വഴി ഞാൻ പറയാം.
2: വർക്കിച്ചായ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ.
3: കൂൾ ഡൗൺ തങ്കമ്മേ, കൂൾ ഡൗൺ. 10 മുതൽ താഴ്പോട്ട് ശാന്തമായി ഒന്ന് എണ്ണു. എണ്ണു, കണ്ണടച്ച് എണ്ണു.
2: 10, 9, 8 7, 6 5, 4, 3, 2, 1
3: ശാന്തി, സമാധാനം. ഇപ്പൊ എങ്ങനെയുണ്ട്?
2: ഹോ, ഇപ്പൊ ഒരു ആശ്വാസമൊക്കെ ഉണ്ട്.
3: ആശ്വാസമായി, സമാധാനമായി.
2: വീട്ടിലെ നായ്ക്കളെ വളർത്തുന്നവർക്കും സമാധാനം കിട്ടണേ ലൈസൻസ് എടുക്കണം.
3: ശരിയാണല്ലോ, ലൈസൻസ് എടുക്കണം.
2: തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നാണ് ലൈസൻസ് എടുക്കേണ്ടതെന്ന്.
3: അതെ, വെറും 15 രൂപയാണ് ഫീസ്.
2: മൃഗാശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ ലൈസൻസ് കിട്ടുകയും ചെയ്യും.
3: തെരുവ് നായ്ക്കൾ ഒരുപാട് പെരുകുന്ന ഈ അവസരത്തിലെ ഇതൊരാവശ്യം തന്നെയാണ്.
2: ഹോ, എന്നാ ഒരു സമാധാനം ഉണ്ടിപ്പോ
3: അല്ലേ? ഇതൊക്കെ നമ്മൾ എത്ര പയറ്റി തെളിഞ്ഞതാ.
2: അപ്പൊ ഇനി ദേഷ്യം വന്ന 10 കീഴ്പോട്ട് എണ്ണണം അല്ലയോ?
3: അതെ, ദേഷ്യം കൂടുന്നവരാണ് 20 താഴോട്ട് എണ്ണം.
2: ഹോ, കണ്ണടച്ച് എണ്ണിയപ്പോ മനസ്സിന് വല്ലാത്തൊരു ശാന്തി.
3: നമ്മുടെ ദേഷ്യം എന്നൊരു വികാരം ഉണ്ടല്ലോ, വെറും നൈമിഷികമാ.
2: ശരിയാ, പെട്ടെന്നുള്ള ദേഷ്യമല്ലേ അപകടം.
3: ദേഷ്യത്തെ കീഴ്പ്പെടുത്തുന്നവൻ രാജാവ് എന്നാണ് വൈപ്പ്.
2: അപ്പൊ വർക്കിച്ചായനാണെങ്കിൽ ചക്രവർത്തി ആയിരിക്കും അല്ലേ?
3: ചെറുതായിട്ടൊക്കെ.
2: ഈ വർക്കിച്ചായന്റെ ഓരോരോ കയ്യിലിരിപ്പേ.
3: കുട്ടികളെ ഇനി തല്ലണമെന്ന് തോന്നുന്നുണ്ടോ?
2: ഏ, പിള്ളേര് കളിച്ചതല്ലയോ.
3: ചില്ലലമാരെ പൊട്ടി പലഹാരമൊക്കെ പോയി കിട്ടി അല്ലയോ?
2: ഏ, ഇല്ലെന്നേ, കല്ല് അവിടെ തട്ടി ഒരു ഭരണിയിലാ വീണേ.
3: ഭരണി പൊട്ടി കാണും പോട്ടെന്ന്.
2: ആ ഭരണി പൊട്ടി. വർക്കിച്ചായൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചില്ലേ ഒരു ഭരണി?
3: എന്താ പിള്ളേര് ഭരണി? ഞാൻ
2: വർക്കിച്ചായ 10 കീഴ്പോട്ടെണ്ണ.
3: യുവന്മാരെ ഇന്ന് ഞാൻ
2: 20 താഴോട്ടെണ്ണ.
3: ഞാനൊന്ന് വീട്ടെ.
2: പിടിച്ച് കെട്ടിയിട്ട് 100 താഴോട്ട് എണ്ണിക്കേണ്ടി വരും.
1: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമു.

0: അല്ലെങ്കിലും ഇത് ഇങ്ങനെയൊക്കെ അവസാനിക്കുന്നത് നമുക്കറിയാലോ. ഇങ്ങനെ ഇവരുടെ ചായ കുടിയും വഴക്കും കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇതാ ഹലോ ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു കോളർ ഉണ്ട്. ഹലോ ഗുഡ് ഈവനിങ് കൊച്ചി.
1: ഹലോ
0: ഹലോ
1: ഹലോ,
0: പറയൂ.
1: ഞാൻ മേരി ബോസ്കോ, എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്.
0: നമ്മുടെ വിഷയം കേട്ടല്ലോ അല്ലേ?
1: ഞാൻ കേട്ടു,
0: റേഡിയോ കേട്ടോണ്ടിരിക്കും.
1: ടീച്ചേഴ്സ് ഡേ അന്ന് രാവിലെ തൊട്ട് കേൾക്കുന്നതാണ്. പിന്നെ ഞാൻ പഠിച്ച സ്കൂള് ഹൈ റേഞ്ച് ഇടുക്കി ഡിസ്ട്രിക്റ്റില് തോപ്രാംകുടിക്ക് അടുത്തുള്ള മുരിക്കാശ്ശേരി എന്ന് പറഞ്ഞ സ്കൂള്, മുരിക്കാശ്ശേരിയില് സെന്റ് മേരീസ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്.
0: അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പോ ഈ ഹോംവർക്ക് ചെയ്യാതിരിക്കാൻ നമ്മൾ ടീച്ചറോട് പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ നുണ എന്തായിരുന്നു?
1: ഞങ്ങൾക്ക് ഭയങ്കരമായ സ്ട്രിക്റ്റ് ഒന്നുമില്ല, കാരണം ഞങ്ങള് 10-16 kilometers നടന്ന് കുന്നും മലയൊക്കെ കേറിയിട്ടാണ് സ്കൂളിൽ ചെല്ലുന്നത്.
0: അപ്പൊ
1: വൈകി 10 o'clock ആവും സ്കൂളിലെത്തുമ്പോഴേക്കും, ഇത്രയും ദൂരമൊക്കെ നടന്നു ചെല്ലുമ്പോഴേ. അന്നൊക്കെ ആ കാലഘട്ടത്തിലെല്ലാം കൃഷിക്കാരുടെ മക്കളാണല്ലോ പഠിക്കുന്നതൊക്കെ. അപ്പം ഭയങ്കരമായ സ്ട്രിക്റ്റ് ഇല്ല, എന്നാലും സ്ട്രിക്റ്റ് ഉണ്ട്. ഇമ്പോസിഷൻ എഴുതിക്കും, ആറ്റി തരും. പിന്നെ ഒരു മോളി ടീച്ചർ ഉണ്ടായി, ഇംഗ്ലീഷ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ടീച്ചർ. ടീച്ചർ എല്ലാ ദിവസവും ഒരു 10-15 words ബൈഹാർട്ട് ആക്കിക്കൊണ്ട് വരാൻ പറയും ഇംഗ്ലീഷില്. അപ്പൊ ഞങ്ങള് വീട്ടില് കൃഷി ആയതുകൊണ്ട് പശു വളർത്തും ഒക്കെ ഉള്ളതുകൊണ്ട് അവറ്റകൾക്കൊക്കെ പുല്ലൊക്കെ മുറിച്ചിട്ട് കൊടുത്തിട്ട് വൈകി ആയിരിക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണ പോലെ. 8 o'clock കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങണത്. അപ്പൊ ബുക്കിന്റെ പുറത്തോ അല്ലെങ്കിൽ കയ്യേലോ ഒക്കെ എഴുതി വെക്കും വേർഡ്സ്, എന്നിട്ട് അത് സ്പെല്ലിങ് പറഞ്ഞ് പഠിച്ചു പഠിച്ച് സ്കൂളിൽ ചെല്ലുമ്പോഴേക്കും പഠിച്ചിട്ടുണ്ടാവും. എന്നാലും ഫുള്ളും കിട്ടൂല ചില ദിവസങ്ങളിലൊക്കെ.
0: അപ്പോ വേറൊരു ചോദ്യം കൂടെ, നമ്മുടെ കൊച്ചി ഇപ്പോ സ്മാർട്ട്, ഇന്ന് വേൾഡ് ഹാബിറ്റാറ്റ് ഡേയും കൂടിയാണല്ലോ. അപ്പൊ നമ്മുടെ കൊച്ചി സ്മാർട്ടായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൊച്ചിയെ കൂടുതൽ സുന്ദരവും മാലിന്യമുക്തവുമാക്കാൻ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അത് ഏതൊക്കെയാണെന്ന് പറയാമോ?
1: അവരവരുടെ വീടുകളിൽ തന്നെ ഉള്ള മാലിന്യം സംസ്കരിക്കണം. പൂച്ചെടിയൊക്കെ നടന്ന ആളുകൾ ആ ചെടിച്ചട്ടിയുടെ അടിയിലേക്ക് ഈ പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് അതിന്റെ മുകളിൽ മണ്ണിടാം, അങ്ങനെ ചെയ്യാം. പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ എടുക്കാനും മറ്റു വേസ്റ്റുകളൊക്കെ എടുക്കാനും വരുന്നുണ്ട് വീടുകളിൽ കൂടെ. അപ്പൊ അവര് കൃത്യമായിട്ട് കൊടുക്കുക. മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ ഓരോ പുതിയാക്കി റോഡ് സൈഡിൽ കൂടെ ഒക്കെ ഇടും. അതൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അന്യ സംസ്ഥാന തൊഴിലാളികൾ വരുന്നത് കൊണ്ട് അവരിങ്ങനെ കിറ്റ് തൂക്കി പിടിച്ചു പോവുകയും കാണുന്നിടത്തേക്ക് എറിഞ്ഞിട്ടിട്ട് പോവുകയും ചെയ്യുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമുക്കത് ആക്ഷൻ എടുക്കാനൊന്നും പറ്റുന്നില്ല, കാരണം അവരാരാണ് ഏതാണെന്ന് അവരെ അറിയില്ലാത്തതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റുന്നില്ല. ഭയങ്കര എന്താ പറയാ, നല്ല ഡ്രസ്സൊക്കെ ചെയ്തു വരുന്ന ആളുകൾ പോലും ഒരു സമയത്ത് നല്ല കിറ്റില് വേസ്റ്റ് കൊണ്ടുവന്നിട്ട് സൈറ്റിലേക്ക് വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ നടന്നു പോണൊക്കെ കണ്ടിട്ടുണ്ട്.
0: രാവിലേക്ക് ആളുകൾ നടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇതുപോലെ
1: ഇപ്പൊ കുറച്ചു വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ റെസിഡൻസ് അസോസിയേഷനൊക്കെ അതിന് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ കുറെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും ഇടക്ക് ഓരോ എന്താ പറയാ, ഓരോ പിടുപ്പത്ത് എന്ന് പറയുന്ന പോലെ ഇടക്കൊക്കെ ഓരോരുത്തർ ഇങ്ങനെ സൈഡിൽ കൂടെ കൊണ്ടുപോയിടുന്നുണ്ട്. അതും കൂടി ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാല് അത് ശരിക്കും വാടകയ്ക്കൊക്കെ കൊടുക്കുക. ഞാൻ എന്റെ ഒരു ഇത് പറയണാണ്, ഈ വാടക വീടുകളിൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ആ ഓണറാണ് അത് ശ്രദ്ധിക്കേണ്ടത്. അവര് ഈ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വരുന്നവരുടെ കയ്യിൽ തന്നെയാണോ കൊടുക്കുന്നത്? അതെയോ, ഈ 100-150 rupees കൊടുക്കാൻ മടിയുള്ളതുകൊണ്ട് അത് വേസ്റ്റ് കൊണ്ടുപോയിട്ട് ഒഴിഞ്ഞ പറമ്പിലോ വഴി സൈഡിലോ കൊണ്ടേ കളയുവാണോ ചെയ്യണേന്ന് അവരും കൂടി ശ്രദ്ധിച്ചാല് ഉറപ്പായിട്ടും ഈ കൊച്ചി നല്ലൊരു കൊച്ചിയായി തീരും, മാലിന്യമുക്തമാകും. ഇങ്ങനെ വാടകയ്ക്ക് വരുന്ന ആളുകള് അവരെ ഓണർ ശ്രദ്ധിച്ചാൽ ഉറപ്പായിട്ടും കൊച്ചി നല്ല കൊച്ചിയാവും. അവര് വാടകക്കാശ് മാത്രം മേടിച്ചാ പോരാ,
0: അവരുടെ
1: വാടകക്കാരെങ്ങനെയുള്ള ആളുകളാണ്, അവരെവിടെയാണ് വേസ്റ്റ് കളയണത്, അവര് കൃത്യമായിട്ട് വേസ്റ്റ് കൊടുക്കുന്നുണ്ടോന്നും കൂടി ശ്രദ്ധിക്കട്ടെ.
0: നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചാൽ മാത്രമാണ് അല്ലേ,
1: തീർച്ചയായിട്ടും നല്ലൊരു കൊച്ചിയായി തീരും. ഇന്ന് നല്ലൊരു എന്താ പറയാ, യാത്രാ സൗകര്യങ്ങൾ, എല്ലാ രീതിയിലുള്ള യാത്രാ സൗകര്യങ്ങളുണ്ട്. എല്ലാ രീതിയിലും കൊച്ചി ഭയങ്കര വളർന്നു വളർന്നു വരുന്ന ഒരു ഇതാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, റോഡുകളൊക്കെ മോശം, അതൊക്കെ ക്ലിയർ ആകുമെന്ന് വിചാരിക്കുന്നു. ഓരോ പാലങ്ങള് ഒക്കെ പണിതുകൊണ്ടിരിക്കുമ്പോ അതിന് അതുകൊണ്ടായിരിക്കും കൊച്ചി റോഡുകൾ നന്നാക്കാത്തത്. പക്ഷെ അതെല്ലാം കഴിയുമ്പോ റോഡ് നന്നായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. റോഡും കൂടി നന്നായാൽ യാത്രാ സൗകര്യം നന്നാകും, ആക്സിഡന്റുകൾ കുറയും. പിന്നെ യുവജനങ്ങൾ സ്പീഡിൽ വണ്ടിയെടുത്ത

0: പോണോണ്ട നമുക്ക് ശരിക്കും പേടിയാവും, വഴിയിലേക്ക് ഇറങ്ങാൻ പറ്റാനുള്ള പേടിച്ചിട്ട്. അപ്പൊ അവരും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. എന്റെ ഒരു ഇതിൽ പറയുവാണെങ്കിൽ ഒന്നാം ക്ലാസ് തുടങ്ങിയ ഈ പിള്ളേർക്ക് അതിന്റെ ഒരു ട്രെയിനിങ് കൊടുത്ത് ഇങ്ങനെ എല്ലാ ദിവസവും ടീച്ചേഴ്സ് പറഞ്ഞാലും കുട്ടികൾ അതനുസരിച്ച് പ്രവർത്തിക്കും. ആ കുട്ടികൾ വളർന്നു വരുമ്പോ റോഡിന്റെ നിയമങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് പഠിക്കും. വാഹനങ്ങൾ ഓടിക്കുന്നതിന് ഭംഗിയായിട്ട് എന്താ ക്ഷമയോടെ വാഹനങ്ങൾ ഓടിക്കാൻ പഠിക്കും. അത് ഒന്നാം ക്ലാസ്സിലേ തുടങ്ങണം എന്നുള്ളതാണ് എന്റെ ഒരു ഇത് കേട്ടോ.
1: അപ്പൊ നമ്മള് ടീച്ചേഴ്സ് ഡേയുടെ ടീച്ചേഴ്സിനെ അതായത് പഠിപ്പിക്കുന്നതിനപ്പുറം ജീവിതത്തിലെ നല്ല മൂല്യങ്ങൾ പഠിപ്പിച്ചു തന്ന ഏതെങ്കിലും ഒരു ടീച്ചറെ ഓർമ്മയുണ്ടോ? ഇപ്പോ
0: എന്റെ മോളി ടീച്ചർ.
1: മോളി ടീച്ചർ, മോളി ടീച്ചർ ഏത് ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോ?
0: എന്നെ 8-ാം ക്ലാസ്സിലാണ് പഠിപ്പിച്ചത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആ ടീച്ചർ ഞങ്ങളുടെ ഒരു ബന്ധുവാന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്, കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അറിയണത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. ടീച്ചറുമായിട്ടൊക്കെ സംസാരിച്ച് ഞങ്ങളുടെ കുടുംബയോഗം വന്നപ്പോ അതിനകത്ത് ഈ ടീച്ചർ വന്നപ്പോഴാണ് അറിയണത് ഞങ്ങളുടെ ഒരു ബന്ധുവാന്നും കൂടി. ഈ ടീച്ചർ പറയുന്ന ഒരു കാര്യം, കുളിക്കുക, നല്ല രീതിയിൽ ഡ്രസ് ചെയ്യുക, നിങ്ങൾ അലക്കി തേച്ച ഡ്രസ് ഇടുക, കുളിച്ച് വൃത്തിയായിട്ട് വരിക, തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പോഴും അതുപോലെ തന്നെ കുളിച്ച് വീട്ടിൽ കയറുക, ഇങ്ങനെയുള്ള ഒരു നല്ല നല്ല ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. പെൺകുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും, ആൺകുട്ടികൾക്ക് ഇതായിട്ട് പറഞ്ഞു കൊടുക്കും. ഭയങ്കര സ്നേഹമായിരുന്നു. ഒരു അമ്മ എങ്ങനെയോ അതേപോലെ ആയിരുന്നു ആ ടീച്ചർ. അതൊന്നും ആ ടീച്ചറിനെ മറക്കാൻ പറ്റിയില്ല.
1: അപ്പൊ ഈ വേൾഡ് ടീച്ചേഴ്സ് ഡേയിൽ മോളി ടീച്ചർക്ക് ആശംസകൾ.
0: ടീച്ചർ ഇപ്പൊ ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ഒരു 10 കൊല്ലമായിട്ട് കണ്ടിട്ടില്ല.
1: കണ്ടിട്ടില്ല, ഓക്കേ. അപ്പോ അത് സാരില്ല. അപ്പോ നമുക്ക് സമയം കുറവാണ്, പിന്നീട് ഒരിക്കൽ സംസാരിക്കാം. ഓക്കേ,
0: താങ്ക് യു.

0: അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ഹലോ ഗുഡ് ഈവനിങ് കൊച്ചിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളിന്ന് സംസാരിച്ച രണ്ട് വിഷയങ്ങളും എത്ര മനോഹരമായിട്ടാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതല്ലേ. നല്ലൊരു ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു ജീവിതാന്തരീക്ഷം നമ്മൾ കെട്ടിപ്പടുക്കുന്നത് ഇഷ്ടികകളും സിമെൻറ്റും കൊണ്ടൊന്നുമല്ല, നല്ല ചിന്തകളും മൂല്യങ്ങളുമുള്ള നല്ല മനുഷ്യരെ കൊണ്ടാണ്. ആ നല്ല മനുഷ്യരെ വാർത്തെടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരുമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ ലോക അധ്യാപക ദിനത്തിൽ നമ്മൾ നൽകുന്ന സ്നേഹവും ഇന്നത്തെ ഹാബിറ്റാറ്റ് ദിനത്തിൽ നമ്മുടെ ചുറ്റുപാടിനോട് നമ്മൾ കാണിക്കുന്ന കരുതലും എന്നും നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി മാറട്ടെ. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം സുനി ജോർജ്, രത്നാഭായി. പുതിയ വിശേഷങ്ങളും ചിന്തകളുമായി ഹലോ ഗുഡ് ഈവനിങ് കൊച്ചി നാളെ ഇതേ സമയത്ത്. ഹലോ ഗുഡ് ഈവനിങ് കൊച്ചിയിൽ നിങ്ങൾക്കൊപ്പമുണ്ടായിരുന്നത് ഞാൻ രശ്മി രഘുരാജ്.
1: ഗുഡ് ഈവനിങ് കൊച്ചി.

0: 102.3 ഇപ്പോൾ സ്പോൺസർഡ് പ്രോഗ്രാം ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്.

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: തിരുവനന്തപുരത്ത് സിവിൽ സ്റ്റേഷന് സമീപമാണ് കുടപ്പനക്കുന്ന് കൃഷിഭവൻ. കൃഷിഭവനോട് ചേർന്ന് തന്നെ ഒരു ജൈവ പച്ചക്കറി സ്റ്റോളുണ്ട്. കണ്ട മാത്രയിൽ തന്നെ അകത്തേക്കൊന്ന് കയറി നോക്കി. തനി നാടൻ ഉൽപ്പന്നങ്ങൾ, ശുദ്ധമായ പച്ചക്കറികൾ, ഡ്രാഗൺ ഫ്രൂട്ട്, മല്ലി, മുളക്, മഞ്ഞൾപ്പൊടി എല്ലാം തന്നെ വിൽപ്പനയ്ക്കുണ്ട്. ഇതിന്റെ വിശേഷങ്ങൾ ഒന്ന് ചോദിക്കാമെന്ന് കരുതി കടയുടമയായ ശ്രീമതി ഗീതയുടെ അടുത്ത് ചെന്നപ്പോൾ സത്യത്തിൽ മിണ്ടാൻ സമയമില്ല ഇവർക്ക്. പതിവായി ഇവിടെ എത്തുന്നവർക്ക് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമൊക്കെ എടുത്തു കൊടുക്കുന്ന തിരക്കിലാണ്. എങ്കിലും ഞാറ്റുവേലയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങി. പൂർത്തിയാകും മുമ്പേ അടുത്ത കസ്റ്റമർ എത്തി. അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത ശേഷം വീണ്ടും വിശേഷങ്ങൾ പറയാൻ തുടങ്ങി. ശ്രീമതി ഗീതയുടെ കഠിന പ്രയത്നമാണ് ഈ ജൈവ ഷോപ്പിലെ വിഭവങ്ങളെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ബോധ്യമായി. വീടിന് ചുറ്റുമുള്ള 4 സെന്റിലും മട്ടുപ്പാവിലുമായി വിളയുന്ന വിഭവങ്ങളാണ് ഈ ഷോപ്പിലുള്ളത്. പച്ചക്കറികൾക്ക് പുറമെ മരച്ചിനിയും കഴുകി ഉണക്കി പൊടിച്ച ധാന്യങ്ങളുമൊക്കെ വാങ്ങാൻ ആവശ്യക്കാർ ഏറെയുണ്ട്. വിഷമില്ലാത്തതും മായമില്ലാത്തതുമായ പച്ചക്കറികളും മറ്റുൽപ്പന്നങ്ങളും മാത്രമേ ഈ ഷോപ്പിലുള്ളൂ എന്ന് ഇവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സിന് അറിയാം. അതുകൊണ്ട് തന്നെ അനുദിനം തിരക്കും കൂടുന്നുണ്ട്. തിരക്കിനിടയിലും ഞാറ്റുവേലയോട് തന്റെ കൃഷിവിശേഷങ്ങളും ഷോപ്പിന്റെ വിശേഷങ്ങളും പങ്കുവയ്ക്കുകയാണ് ശ്രീമതി ഗീത.
1: ഞാൻ സ്റ്റാഫ് നേഴ്സായിരുന്നു. ഞാൻ 10-18 വർഷം വർക്ക് ചെയ്തതാണ്. അത് കഴിഞ്ഞ് എനിക്ക് ശാരീരികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നത് കാരണം നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ആ ഡ്യൂട്ടി വിട്ടിട്ട് ഞാൻ കൃഷിയിലേക്ക് ചെറുതായിട്ട് വന്നതാണ്. അതെനിക്കൊരു വലിയൊരു വരുമാന മാർഗവും മനസ്സിനും ശരീരത്തിനും ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമായിട്ട് മാറി. ഇതാണ് നമ്മളുടെ ഇപ്പോൾ ഉപജീവന മാർഗവും. നമുക്ക് മാനസികമായിട്ടുള്ള ഉല്ലാസം, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും എല്ലാത്തിനും നമുക്ക് കൃഷി ഒരു നല്ലതാണ്. പിന്നെ നമ്മളെ വീട്ടിൽ വിഷരഹിതമായ പച്ചക്കറികൾ നമുക്ക് കഴിക്കാനും പറ്റും, നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനും പറ്റും. എനിക്ക് 4 സെന്റ് സ്ഥലമാണുള്ളത്. കൂടുതലും മട്ടുപ്പാവിലാണ് കൃഷി ചെയ്തേക്കുന്നത്. തറയിൽ കുറച്ചൊക്കെ പ്ലാവ്, പിന്നെ റംബൂട്ടാൻ ഇങ്ങനെയൊക്കെയുള്ള കുറച്ചൊക്കെ നട്ടിട്ടുണ്ട്. ബാക്കി ട്രേയിലും ഗ്രോ ബാഗിലും ഡ്രമ്മിലും ആയിട്ടാണ് നട്ടേക്കുന്നത്. ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ എല്ലാം ഉണ്ട്. പേര, റംബൂട്ടാൻ, സപ്പോർട്ട, സ്വീറ്റ് ലെവലോലിക്ക, മൽബറി, ഇങ്ങനെ കുറേ ഐറ്റങ്ങൾ ഫ്രൂട്ട്സ് മരങ്ങളായിട്ട് നട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഡ്രാഗൺ ഫ്രൂട്ടാണ് നട്ടേക്കുന്നത്. പിന്നെ പച്ചക്കറി ഐറ്റങ്ങൾ എല്ലാം ഉണ്ട്. കോവല്, കത്തിരി, വഴുതണ, അമര, പയർ, എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. സീസൺ അനുസരിച്ച് നമ്മളെല്ലാം നടും. 10-15 ഐറ്റം ചീര ഐറ്റങ്ങളുണ്ട്. കുറ്റി കുരുമുളക് നട്ടിട്ടുണ്ട്. അതുപോലെ ചേമ്പ്, ചേന, അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഗ്രോ ബാഗിലും ഒക്കെ തന്നെ ടെറസിൽ നട്ടിട്ടുണ്ട്. പിന്നെ പുതിന, മധുര തുളസി, വിക്സ് തുളസി, ഇങ്ങനെയൊക്കെ കുറേ ഐറ്റങ്ങളെല്ലാം നട്ടിട്ടുണ്ട്. ഈ കൃഷി കൊണ്ടും നമ്മളെ ബിസിനസ് കൊണ്ടും സുഖമായിട്ട് സന്തോഷമായിട്ട് ഒരു കുടുംബം കൊണ്ടുപോകാൻ പറ്റും. ഞാൻ എൻ്റെ മോനെ പഠിപ്പിക്കുന്നത് MBA പഠിപ്പിക്കുന്നത് ഈ ബിസിനസ് കൊണ്ട് തന്നെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതുപോലെ നമ്മളെ വീട്ടിലെ എല്ലാ ചെലവുകളും അതും നല്ലതായിട്ട് തന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് കൃഷി ചെയ്യുകയും വേണം, ആത്മാർത്ഥമായിട്ട് ബിസിനസ്സും ചെയ്യണം. നമ്മളെ കഷ്ടപ്പാടും എല്ലാം ഉണ്ട്. അതെല്ലാം സഹിച്ച് നമ്മൾ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ വിജയിക്കുക തന്നെ ചെയ്യും.

വെജിറ്റബിളിന്റെ വേസ്റ്റ് ഇതെല്ലാം ഞാൻ വളമാക്കി ഉപയോഗിക്കുന്നുണ്ട്, പഴത്തൊലിയല്ല. അപ്പൊ ഇതൊക്കെ തന്നെ ഇട്ട് കൊടുത്താൽ മതി, പൈസ അധികം ചെലവാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വളത്തിന് വേണ്ടി ഇങ്ങനെ ഓടി നടക്കേണ്ട ആവശ്യം, ഡെയിലി പോയി അതിലുള്ള പുഴുക്കളും കീടങ്ങളും എല്ലാം നോക്കി നമ്മൾ ഓരോന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അധികം കീടം വരത്തില്ല. നമ്മളെ പഴയകാല വിത്താണ് കൂടുതൽ നല്ലത്. ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മളെ നാടൻ വിത്തുകളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ ഞാൻ നട്ട വിത്തുകൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ അതിന്റെ വിത്തെടുത്താണ് വീണ്ടും ഉപയോഗിക്കുന്നത്. കുറച്ചേ ഞാൻ പുറത്തുനിന്ന് ഹൈബ്രിഡ് തൈകൾ വാങ്ങിച്ച് നടാറുള്ളൂ. വിത്തെടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെടി നട്ട് വെണ്ട തന്നെ, ഉദാഹരണത്തിന് വെണ്ട നട്ട് നമ്മൾ ആദ്യത്തെ ഒന്ന് രണ്ട് വെട്ട വിട്ടിട്ട് അത് കഴിഞ്ഞിട്ടുള്ള കാ ഉണങ്ങാൻ നിർത്തണം. ഉണങ്ങിയതിന് ശേഷം ആ വിത്തെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കി രണ്ടാഴ്ച കഴിയുമ്പോൾ നടാം. പഴകിപ്പോവാനും പാടില്ല, എടുത്ത ഉടനെ നടാനും പാടില്ല. ആ രീതിയിൽ എല്ലാ വിത്തുകളും അതുപോലെ പാവി പൊടിപ്പിച്ചാണ് ഞങ്ങൾ കൂടുതലും നടുന്നത്. വിത്തുകൾ ചാണകപ്പൊടി മണ്ണ് ഇത് മിക്സ് ചെയ്തിട്ട് സാധാരണ വിത്ത് പാവും പോലെ ഇട്ട്, പിന്നെ എറുമ്പൊക്കെ കൊണ്ടുവരിക്കാൻ വേണ്ടി വേണമെങ്കിൽ അതിന്റെ കൂടെ രണ്ട് അരിയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ എറുമ്പ വിത്തെടുക്കത്തില്ല. അത് നമുക്ക് പൊടിച്ചു വരുമ്പോഴത്തേക്ക് അല്പം പച്ചച്ചാണകം കലക്കി ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തൈ പുഷ്ടിയോടെ വരും. അതിനെ നമുക്ക് നാലില പരുവാകുമ്പോൾ നമുക്ക് മണ്ണൊക്കെ മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ട് നമുക്ക് അതിലോട്ട് പിരിച്ച് നട്ടു കൊടുക്കാം. അതിൽ നിന്നാണ് കൂടുതൽ നമുക്ക് വിളവ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഞാൻ പച്ചക്കറികൾ, കത്തിരി, വഴുതനങ്ങ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കൂടുതൽ നാള് നിൽക്കാൻ വേണ്ടി, ഈ ഹൈബ്രിഡൊക്കെ ആകുമ്പോൾ ഒരു അഞ്ചാറ് കാ കാച്ചിട്ടൊക്കെ ചിലപ്പോൾ അത് നശിച്ചു പോകും. അപ്പോൾ ഇത് കൂടുതൽ നാള് വർഷങ്ങളോളം നമുക്ക് കായെടുക്കാൻ പറ്റും. അതിന് ചുണ്ട കവറിൽ പൊടിപ്പിച്ച് കുറച്ച് വലുതാക്കിയതിന് ശേഷം അതിൽ കത്തിരി, വഴുതനങ്ങ, പച്ചമുളക്, തക്കാളി വരെ അതിനകത്ത് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അതിലിപ്പം ഞാൻ വഴുതന ഗ്രാഫ്റ്റ് ചെയ്ത് തറയിലും നട്ട് മുകളിലും നട്ട് നിറയെ കായുണ്ട്. ചുണ്ട പടരുന്നത് പോലെ പടർന്ന് കായ്ക്കും. അതുപോലെ ഇപ്പം കത്തിരി ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് റെഡിയായി വരുന്നുണ്ട്. പിന്നെ മുളകും തക്കാളിയും ചെയ്ത് വെച്ചേക്കുന്നു. കൃഷിഭവൻ നന്നായിട്ട് സഹകരണമുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു തരും. ഇവിടുന്ന് വിത്ത്, വളം, അത് ഇതൊക്കെ എല്ലാം കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇടയ്ക്ക് തൈകളെല്ലാം വാങ്ങിക്കൊണ്ട് നടാറുണ്ട്. കൃഷിഭവൻ നല്ല സഹകരണമാണ്. ടെറസ് കൃഷിക്ക് വേണ്ടിയിട്ട് എനിക്ക് സബ്സിഡി കിട്ടിയിട്ടുണ്ട്. പിന്നെ മില്ലറ്റ് ഞാൻ കുറച്ച് കൃഷി ചെയ്തിരുന്നു, അപ്പോൾ ആ മില്ലറ്റിന് കൃഷിക്ക് വേണ്ടിയിട്ടും സബ്സിഡിയൊക്കെ തന്നിരുന്നു.

ഞാൻ ജൈവവളമാണ് ഉപയോഗിക്കുന്നത്, കെമിക്കൽ ഒന്നും ഉപയോഗിക്കാറില്ല. പ്രത്യേകിച്ച് എന്റെ കൃഷിയൊക്കെ ഒന്നും അധികം കീടങ്ങളൊന്നും വരാറില്ല. ഞാൻ വീട്ടിലുണ്ടാക്കുന്ന കഞ്ഞി വെള്ളം പുളിപ്പിച്ചും ജീവാമൃതം ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. കോഴിവളം, ആട്ടിൻകാഷ്ടം, ചാണകപ്പൊടി ഇങ്ങനെയുള്ള ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ വീട്ടിലുള്ള എല്ലാ ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾ

വിപണനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പച്ചക്കറിയൊക്കെ എപ്പോഴും മാർക്കറ്റിൽ വിലയാണ്. എനിക്ക് കൊടുക്കാൻ തികയാത്ത പാടേ ഉള്ളൂ. കോവയ്ക്കൊക്കെ ഞാൻ 8-10 കിലോ വീതം ടെറസിൽ നിന്ന് പറിക്കാറുണ്ട് പന്തലിട്ടിട്ട്. അപ്പൊ അതൊക്കെ ഫോട്ടോ ഇടുമ്പോഴേ ആൾക്കാർ ബുക്ക് ചെയ്യും. സൺഡേ മാർക്കറ്റ് ഉണ്ട് ഞങ്ങൾക്ക് ആറാങ്കല്ലിൽ. എന്റെ കടയിൽ ഒരു പക്ഷെ തീർന്നില്ലെങ്കിൽ അവിടെ കൊണ്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ ചീര ഐറ്റങ്ങളൊക്കെ ഞാനൊരു 8-10 ഐറ്റം ചീര കൃഷി ചെയ്യുന്നുണ്ട്. പൊന്നാങ്കണ്ണി ചീരയൊക്കെ ഒരാഴ്ചയിൽ ഞാൻ 500 രൂപയ്ക്ക് വരെ സൺഡേ മാർക്കറ്റിൽ കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ തന്നെ കണ്ടുപിടിച്ച് ചെയ്യുന്നു. എനിക്കൊരു പ്രാവശ്യം ഏതെങ്കിലും കാര്യം കണ്ടു കഴിഞ്ഞാൽ ഞാൻ അത് ശ്രമിച്ചു നോക്കും ചെയ്യാൻ പറ്റുമെന്ന്. ഇത് ഈ കൃഷിയിൽ മാത്രമല്ല, പാചകത്തിലായാലും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിലായാലും ഞാൻ ഉണ്ടാക്കിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെല്ലാം ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാ. ഞാൻ മുരിങ്ങയിലപ്പൊടി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ അച്ചാർ ഐറ്റങ്ങളെല്ലാം ഉണ്ടാക്കും, ചമ്മന്തിപ്പൊടി ഉണ്ടാക്കും, കൂരവപ്പൊടി, ചോളപ്പൊടി ഇതെല്ലാം കഴുകി ഉണക്കി പൊടിച്ചെടുക്കും, മുളക്, മല്ലി, മഞ്ഞൾ ഇതെല്ലാം കഴുകി ഉണക്കി പൊടിച്ചെടുക്കും. ഇങ്ങനെ എന്ത് ഐറ്റം വേണമെങ്കിലും നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാന്നുള്ള ഒരിക്കൽ നമ്മൾ ചെയ്തു നോക്കുക. സക്സസ് ആയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം സക്സസ് ആവും. ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഒരിക്കൽ വാങ്ങുന്നവർ വീണ്ടും വീണ്ടും വാങ്ങും. അവർക്ക് ഇത് ആണ് വേണ്ടത്. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളാണ് കിട്ടാൻ പാട്. അത് സത്യസന്ധമായ രീതിയിലും വൃത്തിയുള്ള രീതിയിലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമെന്നേ ഉള്ളൂ.

0: ജോലി ചെയ്തിരുന്നതിനേക്കാളും കൂടുതൽ സക്സസ് ആയതും സന്തോഷം തരുന്നതും കൃഷിയാണ്. ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് എത്ര പറ്റൂല എന്ന് പറയുന്ന ആൾക്കാർക്കും ജീവിക്കാൻ നമുക്ക് സ്വന്തമായിട്ട് എന്തെല്ലാം ബിസിനസ് ആയാലും നമുക്ക് കൃഷി ആയാലും ചെയ്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കാന്നുള്ളതേ ഉള്ളൂ. അത് നമ്മൾ ഒരു വലിയ മുതൽ മുടക്കൊന്നും വേണ്ട. ഞാൻ തന്നെ എൻ്റെ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയ ഒരു 10,000 രൂപയിൽ നിന്ന് തുടങ്ങിയതാണ്. ഇപ്പം ഞാൻ അതിനൊക്കെ ഒരുപാട് മുകളിൽ പോയി. നമ്മൾ ഒന്നിലോട്ട് ഇറങ്ങുമ്പോൾ ആദ്യം നമുക്ക് എല്ലാം അറിയണമെന്നില്ല. നമ്മൾ ഒന്നോ രണ്ടോ കാര്യങ്ങൾ കൊണ്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ പിറകെ നമ്മളങ്ങ് തന്നെ പഠിച്ചോളും. കൃഷിയിലായാലും ബിസിനസ്സിലായാലും ഞാൻ എപ്പോഴും പറയും, എത്രയോ എൻജോയ് ചെയ്താണ് ഇത്. നമ്മളെ സ്വന്തം സംരംഭം ആകുമ്പോൾ ആരുടെയും താഴെ നിന്ന് നമ്മൾ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സ്വന്തം സ്ഥാപനമാകുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഉന്മേഷത്തോടെയും സന്തോഷത്തോടെയും നമ്മളത് ചെയ്യും. ഇനിയും എനിക്ക് ആഗ്രഹങ്ങളുണ്ട്. നല്ല നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി എക്സ്പോർട്ടിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ട്. എന്റെ മോൻ MBA പഠിക്കുവാണ്. ഞങ്ങൾ അതിനായിട്ട് ഇപ്പോഴേ ഒരു ശ്രമം ഉണ്ട്. എനിക്ക് ഡ്രയർ മെഷീനൊക്കെ വാങ്ങണം. ചക്കയിൽ നിന്ന് തന്നെ നമുക്ക് പല പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നമുക്ക് വിപണനം നടത്താം. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഞാൻ ആലോചിക്കുന്നുണ്ട്.
1: ഞാറ്റുവേലയുമായി വിശേഷങ്ങൾ പങ്കുവച്ച കുടപ്പനക്കുന്നിലെ ശ്രീമതി ഗീതയുടെ ഷോപ്പിൽ തിരക്ക് കൂടുകയാണ്. ഇവിടെ മാത്രമല്ല, രാവിലെ മുതൽ തിരക്ക്

ഒരുമിച്ച ജീവിതമാണ് ഗീതയുടേത്. പച്ചക്കറികൾക്കും ഫലവർഗ്ഗങ്ങൾക്കും വെള്ളമൊഴിച്ച് വളമിട്ട് പരിപാലിച്ച് വിളവെടുത്ത് ഷോപ്പിലെത്തിക്കണം. സ്ഥിരമായി ഇവ വാങ്ങുന്നവരെ തൃപ്തിപ്പെടുത്തണം. അവർക്ക് ശുദ്ധമായ പച്ചക്കറികൾ നൽകണം. രാപകൽ അധ്വാനിക്കുന്ന കുടപ്പനക്കുന്നിലെ നന്ദനം ഷോപ്പിന്റെ ഉടമ ശ്രീമതി ഗീത ഒരു സമൂഹത്തിനാവശ്യമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. വിളവെടുക്കാനും വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും മാതൃക കാട്ടുന്ന ശ്രീമതി ഗീതയ്ക്ക് കാർഷിക രംഗത്ത് ഉയർച്ചയുടെ പടവുകൾ മുന്നേറാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥൻ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-6263-87 അല്ലെങ്കിൽ 0444-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. ഇത് ആകാശവാണി കൊച്ചി.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സ്വച്ഛ് ഭാരത് മിഷൻ
2: ഇന്ത്യയെ ശുചിത്വവും ആരോഗ്യവും നിറഞ്ഞ രാജ്യമായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു ദേശീയ പദ്ധതിയാണ് സ്വച്ഛ് ഭാരത് മിഷൻ. മഹാത്മാഗാന്ധിയുടെ ശുചിത്വ സങ്കല്പങ്ങൾക്ക് പ്രാധാന്യം നൽകി 2014 ഒക്ടോബർ 2 ഈ പദ്ധതി ആരംഭിച്ചത്. ശുചിത്വം ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണെന്ന ബോധം ജനങ്ങളിൽ വളർത്തുകയാണ് ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. സ്വച്ഛ് ഭാരത് മിഷന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. രാജ്യത്തെ തുറസായ സ്ഥലങ്ങളിലെ മലവിസർജനം ഇല്ലാതാക്കുക, വീടുകളിലും പൊതുസ്ഥലങ്ങളിലും ശൗചാലയ സൗകര്യം വർദ്ധിപ്പിക്കുക, മാലിന്യങ്ങൾ ശാസ്ത്രീയമായി ശേഖരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുക, അതോടൊപ്പം ശുചിത്വത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വരുത്താനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ശുചിത്വമില്ലായ്മ പല രോഗങ്ങൾക്കും കാരണമാകുന്നു. മലിനമായ വെള്ളവും പരിസരവും രോഗാണുക്കളുടെ വളർച്ചയ്ക്ക് ഇടയാക്കുകയും വയറിളക്കം, വിവിധ അണുബാധകൾ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. വീടുകളും വിദ്യാലയങ്ങളും പൊതുസ്ഥലങ്ങളും വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ ആരോഗ്യകരമായ ജീവിതത്തിന് സാധ്യമാകും. അതിനാൽ ശുചിത്വം ഒരു സാമൂഹിക ഉത്തരവാദിത്തം മാത്രമല്ല, ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രധാന ഭാഗവുമാണ്. സ്വച്ഛ് ഭാരത് മിഷന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങളിൽ ഒന്നാണ് മാലിന്യ സംസ്കരണം. വീടുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളുമായി വേർതിരിച്ച് ശേഖരിക്കുന്നത് വളരെ പ്രധാനമാണ്. ജൈവ മാലിന്യങ്ങളിൽ നിന്ന് കമ്പോസ്റ്റ് പോലുള്ളവ നിർമ്മിക്കാനും പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ വേർതിരിച്ച് റീസൈക്കിൾ ചെയ്യാനും കഴിയും. പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുന്നതും പരിസ്ഥിതി സംരക്ഷണത്തിന് സഹായകരമാണ്. ശുചിത്വ ശീലങ്ങൾ കുട്ടിക്കാലം മുതൽ വളർത്തിയെടുക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ സ്വന്തം ക്ലാസ് മുറികളും വിദ്യാലയ പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതോടൊപ്പം ശുചിത്വത്തിന്റെ സന്ദേശം കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും എത്തിക്കാനും ശ്രമിക്കണം. കൈകൾ വൃത്തിയായി കഴുകുക, മാലിന്യം കുപ്പത്തൊട്ടിയിൽ ഇടുക, വെള്ളം പാഴാക്കാതിരിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക തുടങ്ങിയ നല്ല ശീലങ്ങൾ വിദ്യാർത്ഥികൾ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഒരു സർക്കാർ പദ്ധതിക്ക് മാത്രമായി ഇന്ത്യയെ പൂർണ്ണമായും ശുചിത്വമുള്ളതാക്കാൻ കഴിയില്ല. ഓരോ പൗരന്റെയും പങ്കാളിത്തം അത്യാവശ്യമാണ്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയാതിരിക്കുക, ശൗചാലയങ്ങൾ ശരിയായി ഉപയോഗിക്കുക, മാലിന്യം വേർതിരിച്ചു നൽകുക, പരിസരം വൃത്തിയായി സൂക്ഷിക്കുക തുടങ്ങിയ ചെറിയ പ്രവർത്തനങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ശുചിത്വമുള്ള ഇന്ത്യ, ആരോഗ്യകരമായ ഇന്ത്യ എന്ന ആശയം യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം ജനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണം. നമ്മുടെ വീടും വിദ്യാലയവും പരിസരവും പൊതുസ്ഥലങ്ങളും വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ നമുക്കും സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമാകാം.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 6 മണി കഴിഞ്ഞ് 10:38. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനങ്ങൾ, സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം, വാഴക്കൃഷിയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കോഴിത്തുരുത്ത് സ്വദേശിയായ സന്തോഷ്, 7:20 വിപണി, 7:25 FM ഈവനിങ് സമകാലികം, എല്ലാവർക്കും തലചായ്ക്കാനൊരിടം, സഫലമാകാത്ത സ്വപ്നമോ, 7:45 വാർത്തകൾ, 7:55 ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണൻ്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച, 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി, 8:05 യുവവാണി, ശബ്ദശകലങ്ങളുടെ ശില്പികൾ, സൗണ്ട് പ്രൊഫഷണൽസ് ആൽബിൻ തോമസ് ഫിലിപ്പ്, ആനന്ദ് ബി എന്നിവർ പങ്കെടുക്കുന്നു അവസാന ഭാഗം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, 8:50 മഹിത മലയാളം, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡെലിറിലെ, 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 9:30 ചിത്രപതംഗം, അടൂർ ഗോപാലകൃഷ്ണനുമായി അഭിമുഖം, 10:00 രാജ്കുമാർ ഭാരതിയുടെ സംഗീത കച്ചേരി, ഉഷാ രാജഗോപാൽ, മധുരൈ എസ് ബാലസുബ്രഹ്മണ്യം വയലിൻ, ജെ സ്കന്ദപ്രസാദ്, പ്രപഞ്ചം രവീന്ദ്രൻ മൃദംഗം, ടി എച്ച് സുഭാഷ് ചന്ദ്രൻ ഖടം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡെല്ലിയിലെ.
2: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഷൗക്കത്ത് AV. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ, വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ വായാടി എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യഭാഗം, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം, 7:10 ഈ ഗാനം, ഇന്നത്തെ ഗാനം, 7:15 ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭ മഹാശ്ചര്യം.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00. റേഡിയോ ഹെൽത്ത്.
1: 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും സമകാലികം. ഇതിൽ പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് MS

സജീവൻ. 7:50 ലളിതഗാനം, സേവന വാർത്തകൾ, തുടർന്ന് എന്തു പഠിക്കണം എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 AIHMS ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. തലവേദന, ഡോക്ടർ എസ് ജവഹറുമായി അഭിമുഖം. 8:25 ഇന്ന് ഈ നിലയത്തിൽ നിന്ന് സേവന വാർത്തകൾ, ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ വി പേസ് ലേക്ക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് ചില്ലുജാലകം. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ശാസ്താം പാട്ട്, രവി ചിത്രപ്പുഴയും സംഘവും അവതരിപ്പിക്കുന്നത്. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥൻ മറുപടി നൽകുന്നു. 4:00 ആകാശവാണി FM വാർത്തകൾ, 4:00 വാട്സപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോണിൻ പ്രോഗ്രാം. ഇതിൽ വിവേകവാണി, ദീപസ്തംഭ മഹാശ്ചര്യം എന്നിവയോടൊപ്പം നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളും. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ, മധുരം, ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ. 7:20 വിപണി. 7:25 വാർത്തകൾ. 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്. സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് MS സജീവൻ. 7:55 ഒരിടത്തൊരിടത്ത്. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ, കാക്കനാട് ഭവൻസ് ആദർശ് വിദ്യാലയ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 ലളിതഗാനം. 8:50 മഹിത മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 കഥാപ്രസംഗം. 10:00 സ്മൃതിരാഗം, പഴയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. നിങ്ങൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.

ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥൻ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842463 97 അല്ലെങ്കിൽ 04842463 87 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക.

0: നിങ്ങൾ കേട്ടത് മധുരം ഗീതം, ലളിതഗാനം. ഇത് ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. മലയാള ഭാഷാ വാരാഘോഷത്തോടനുബന്ധിച്ച് തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രം അഖില കേരള അടിസ്ഥാനത്തിൽ KP രാമൻ മാസ്റ്റർ മെമ്മോറിയൽ ട്രോഫിക്കായിട്ടുള്ള കവിതാലാപന മത്സരം നടത്തുന്നു. അടുത്ത മാസം 1-നാണ് മത്സരം. 1, 2, 3 സ്ഥാനം നേടുന്നവർക്ക് ട്രോഫിക്ക് പുറമെ ക്യാഷ് അവാർഡും ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 94 47 11 06 45. ഒരു നമ്പർ കൂടിയുണ്ട്, 97 41 20 90 08. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി, 94 47 11 06 45, 97 41 20 90 08.
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ, 90 20 620 630.
0: കേരള ഹൈക്കോടതിയിൽ ഓഫീസ് അറ്റൻഡന്റിന്റെ 17 ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. വിശദ വിവരങ്ങൾക്ക് www.hckrecruitment.kerala.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 26. കൂടുതൽ വിവരങ്ങൾക്ക് 04842 56 22 35, 04842 56 22 35. കോട്ടയം കുന്നന്താനം അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിൽ പ്രവേശനത്തിന് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 94 95 99 96 88. മറ്റൊരു നമ്പർ 75 92 96 73 23, 94 95 99 96 88, 75 92 96 73 23. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. SSLCയോ തത്തുല്യ യോഗ്യതയോ ഇലക്ട്രീഷ്യൻ ട്രേഡിലെ 2 വർഷത്തെ ITI സർട്ടിഫിക്കറ്റും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡിൻ്റെ വയർമാൻ കോമ്പറ്റൻസി സർട്ടിഫിക്കറ്റ് എന്നിവ ഉള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 18-40 മധ്യേ, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി ഈ മാസം 7 രാവിലെ 10:30 ജില്ലാ ആശുപത്രി സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ നടക്കുന്ന വോക്ക് ഇൻ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0491 2 53 33 24 0491 2 53 35 24 2 53 45 24. സർക്കാർ എയ്ഡഡ്, അംഗീകൃത അൺ എയ്ഡഡ് CBSE ICSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ നിന്ന് 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന OEC ST വിഭാഗക്കാരായ അർഹരായ വിദ്യാർത്ഥികൾക്ക് ഇ ഗ്രാൻഡ്സ് പോർട്ടൽ മുഖേന പ്രീ മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിനായി അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 04842 98 31 30 0484 2 98

41 30. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: സമയം 6:30. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: Less premium, more bonus, most suitable for your loved ones. RPL Life, nothing better than this.
2: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
3: മൂന്ന് കോളേജിലെയും
4: Don't worry.
3: ഫീസ് നോക്ക്.
5: എന്തുണ്ട് വിശേഷം?
3: എന്തുപറ്റി?
4: ഫീസിന്റെ ടെൻഷൻ.
5: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ,
6: അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
7: RBI പറയുന്നു,
8: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. ഗതാഗത സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൌകര്യം എന്നിവയുടെ സഹകരണത്തിനായി നിരവധി കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും സ്വിറ്റ്സർലൻഡും. പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തിൽ നോട്ടീസ് നൽകിയിട്ടും PSC സഹകരിക്കുന്നില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 28 കോളേജുകളെ മന്ത്രി M. Liju നാളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കും. ആലപ്പുഴ ജില്ലയിലെ റാണി ചിത്തിര പാടങ്ങളിൽ നെൽകൃഷി ബോണസായി 1.62 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. വാർത്തകൾ വിശദമായി. ഗതാഗത സാങ്കേതിക വിദ്യകൾ, മൊബിലിറ്റി സംവിധാനങ്ങൾ, അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുടെ സഹകരണത്തിനായി ഇന്ത്യയും സ്വിറ്റ്സർലൻഡും നിരവധി കരാറുകളിൽ ഒപ്പുവെച്ചു. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെല്ലിനും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകൾ ഒപ്പുവെച്ചത്. ശാസ്ത്ര സാങ്കേതിക വകുപ്പും സ്വിസ് നാഷണൽ സയൻസ് ഫൌണ്ടേഷനും തമ്മിൽ താൽപര്യപത്രവും കൈമാറി. ഇന്ത്യ സ്വിറ്റ്സർലൻഡ് ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെല്ലിന്റെ പ്രതിബദ്ധതയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്തു എന്ന് ആരോപിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചു. എതിർകക്ഷികളിൽ നിന്ന് മറുപടി ലഭിച്ച ശേഷം നിയമപരമായ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും കോടതി വ്യക്തമാക്കി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരായ കേസിൽ എല്ലാ ക്ലിയറൻസും കൊടുത്തത് കോൺഗ്രസ് സർക്കാരുകളാണെന്ന് BB ഗോപകുമാർ MLA. ED കത്തിൽ FIR പോലും ഇല്ലാതെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണമെന്നും ഗ്യാനേഷ് കുമാറിനെതിരെയുള്ള നീക്കം ഇരട്ടനീതിയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആരോപിച്ചു. പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തിൽ നോട്ടീസ് നൽകിയിട്ടും PSC സഹകരിക്കുന്നില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. പരീക്ഷയിലെ ചോദ്യങ്ങൾ മൂല്യനിർണയം നടത്താതിരുന്നത് ക്ലറിക്കൽ പിഴവാണെന്ന് പറയാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. കേസിൽ അടുത്ത ചൊവ്വാഴ്ച വിശദമായ വാദം കേൾക്കും. വനിതാ മത്സ്യത്തൊഴിലാളികളുടെ സ്വയം പര്യാപ്തതയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഇലക്ട്രിക് സ്കൂട്ടർ വിതരണവും തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭവനരഹിതരായ എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും വീട് ലഭ്യമാക്കുന്നതിന് പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.

0: സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൻ ഓൺ ദി മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് നാളെ തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ടൂറിസം ബോട്ട് സർവീസിന് തുടക്കമായി. ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ എറണാകുളം ബോട്ട് ജെട്ടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. KSRTC യെയും ജലഗതാഗത വകുപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുമെന്നും ബോട്ടും ബസ്സും അടക്കമുള്ള എല്ലാ ഗതാഗത സംവിധാനങ്ങളും സമയബന്ധിതമായ യാത്രക്കാർക്ക് ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
1: 30 പേർക്ക് സഞ്ചരിക്കാവുന്ന പരിസ്ഥിതി സൗഹൃദമായ സൗര 2 എന്ന സോളാർ ബോട്ട് ഉപയോഗിച്ച് 2 ടൂറിസം സർവീസുകളാണ് ആരംഭിക്കുന്നത്. എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്നും തുടങ്ങി മറൈൻ ഡ്രൈവ്, വല്ലാർപാടം ദ്വീപ്, ഫോർട്ട് കൊച്ചി ഭാഗങ്ങൾ സന്ദർശിക്കാൻ രാവിലെ 10 തുടങ്ങുന്ന ഒരു സർവീസ് ഉണ്ടാകും. കൂടാതെ കായൽ കാഴ്ചകളും കടമക്കുടിയിലെ സൂര്യാസ്തമയ കാഴ്ചകളും ആസ്വദിക്കാവുന്ന തരത്തിൽ ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കുന്ന വേറൊരു സർവീസും ഉണ്ടാകും.
0: ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം മന്ത്രി M.Liju നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്തെ 28 കോളേജുകളെയാണ് ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കുന്നത്. എക്സൈസ്, കോളേജ് വിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായി നടപ്പാക്കുന്ന മയങ്ങില്ല കേരളം ക്യാമ്പയിനോടനുബന്ധിച്ചാണ് ഡ്രഗ് ഫ്രീ ക്യാമ്പസുകൾ തെരഞ്ഞെടുത്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ 3 പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചാണ് ഇന്ന്. ഭാരതീയ ന്യായസംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവ 2024 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. പൌരന്മാർക്ക് മുൻഗണന നൽകുകയാണ് പുതിയ നിയമങ്ങളുടെ അടിസ്ഥാന തത്വമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ റാണി ചിത്തിര കായൽ പാടശേഖരങ്ങളിൽ നിന്ന് ഒന്നിച്ച് സംഭരിച്ച നെല്ലിന് പ്രോത്സാഹന ബോണസായി 1.62 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നെല്ല് സംഭരിക്കുന്ന കർഷകർക്ക് കിലോയ്ക്ക് 6.31 രൂപയാണ് ബോണസ് നൽകുന്നത്. കേന്ദ്ര താങ്ങുവിലയ്ക്ക് പുറമെയാണ് ഈ തുക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളം, കർണാടക തീരങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. വടക്കേ മലബാറിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മാഹി സെന്റ് തെരേസ ബസലിക്കയിലെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. ബസലിക്ക റെക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ട് തിരുനാൾ പതാക ഉയർത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ബസലിക്കയിലെ രഹസ്യാറയിൽ സൂക്ഷിച്ച വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം പൊതുവണക്കത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ പ്രതിഷ്ഠിച്ചതോടെയാണ് 18 ദിവസം നീണ്ടുനിൽക്കുന്ന തിരുനാൾ ആഘോഷത്തിന് തുടക്കമായത്. 14 വൈകിട്ട് അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള നഗരപ്രദക്ഷിണം തുടങ്ങി. 15 തിരുനാൾ ദിവസം പുലർച്ചെ 1 മുതൽ രാവിലെ 6 വരെ വിശ്വാസികളുടെ ശയനപ്രദക്ഷിണവും ഉണ്ടാവും.
0: കന്യാകുമാരിയിൽ നിന്ന് ഇന്ന് വൈകുന്നേരം 5:25 പുറപ്പെടേണ്ട കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ് 3:05 വൈകി രാത്രി 8:30 യാത്ര തിരിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു. ഈ വർഷത്തെ വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചു. മസ്തിഷ്ക പഠന മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒപ്റ്റോജെനറ്റിക്സ് സാങ്കേതിക വിദ്യയ്ക്കും ലൈറ്റ്ഗേറ്റഡ് അയോൺ ചാനലുകളെ കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കും കാൾ ഡെയ്സ്റോത്ത്, പീറ്റർ ഹെഗമാൻ, ജോർജ് നാഗൽ എന്നിവർക്കാണ് പുരസ്കാരം. അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ ബയോ എഞ്ചിനീയറിംഗ്, സൈക്യാട്രി, ബിഹേവിയറൽ സയൻസസ് എന്നീ വിഭാഗങ്ങളിൽ പ്രൊഫസറാണ് ഡെയ്സ്റോത്ത്. ജർമ്മൻ ബയോഫിസിസ്റ്റാണ് ഹെഗമാൻ. ജർമ്മൻ ന്യൂറോ സയന്റിസ്റ്റാണ് നാഗൽ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 473 പോയിന്റ് ഉയർന്ന് 72,382-ലും നിഫ്റ്റി 134 പോയിന്റ് നേട്ടത്തിൽ 22,556-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ഹർജിയിൽ ഇടക്കാല

0: ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. ഗതാഗത സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൌകര്യം എന്നിവയുടെ സഹകരണത്തിനായി നിരവധി കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും സ്വിറ്റ്സർലൻഡും. പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തിൽ നോട്ടീസ് നൽകിയിട്ടും PSC സഹകരിക്കുന്നില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 28 കോളേജുകളെ മന്ത്രി M. ലിജു നാളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കും. ആലപ്പുഴ ജില്ലയിലെ റാണി ചിത്തിര പാടങ്ങളിൽ നെൽകൃഷി ബോണസായി 1.62 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ചലച്ചിത്ര ഗാനങ്ങൾ. ഇപ്പോൾ സൂത്രധാരൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് ആദ്യം വിശ്വനാഥ്, ഗായത്രി എന്നിവർ പാടിയത്. ഗാനരചന SP രമേശ്, സംഗീതം രവീന്ദ്രൻ.

തട്ടകം എന്ന ചിത്രത്തിലെ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. യേശുദാസ് പാടിയത്, രചനയും സംഗീതവും കൈതപ്രം. ഇനി കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലിനും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയുള്ള ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് കൊച്ചിയിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റും 20 സെക്കൻഡും. കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.
0: പ്രിയ ശ്രോതാക്കളെ, കാർഷിക ജീവനത്തിലേക്ക് സ്വാഗതം.

വാഴയ്ക്കും വാഴപ്പഴത്തിനും നമ്മുടെ ജീവിതവുമായി ഏറെ ബന്ധമുണ്ട്. വാഴയിലയും വാഴപ്പഴവുമില്ലാത്ത സദ്യ മലയാളിക്ക് ചിന്തിക്കാനാവില്ല.

വാഴയുടെ എല്ലാ ഭാഗവും ഉപയോഗപ്രദമാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കായായും പഴമായും ആണ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോഴിത്തുരുത്ത് സ്വദേശിയായ സന്തോഷിന്റെ കൃഷിയിടത്തിലാണ്. മഴ നന്നായി പെയ്യുന്നതോടെ വെള്ളപ്പൊക്കത്തിന് സാധ്യത കൂടുതലുള്ള പ്രദേശമാണ് കോഴിത്തുരുത്ത്. എങ്കിലും കൃഷി തന്നെയാണ് ഇവിടുത്തെ പ്രധാന വരുമാന മാർഗം. വിവിധ ഇനം വാഴ കൃഷി ചെയ്ത് നേട്ടം കൈവരിച്ച കോഴിത്തുരുത്ത് സ്വദേശിയായ സി.എസ്. സന്തോഷിനെ നമുക്കൊന്ന് പരിചയപ്പെടാം.

0: നമസ്കാരം, കാർഷിക ജീവനത്തിലേക്ക് സ്വാഗതം. കോഴിത്തുരുത്ത് എന്ന് പറയുന്ന ഒരു പ്രദേശം കൃഷിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം ഇവിടെ ഉപജീവനമാർഗം കൃഷിയായിട്ടുള്ള ആളുകൾ തന്നെയാണ് കൂടുതലായിട്ടും ഉള്ളത് അല്ലെ. കൃഷി എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് എങ്ങനെയാണ്, അതായത് നമ്മൾ ചെറുപ്പം മുതലേ കണ്ട് വളർന്ന് അങ്ങനെ കൃഷിയിൽ വന്ന ഒരാളാണോ അതോ നമ്മൾ ഒരു തൊഴിലിന്റെ ഭാഗമായിട്ടാണോ കൃഷിയിൽ വന്നത്, എങ്ങനെയാണ്?
1: രണ്ടും ശരി തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് ഒരു 2-3 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നേ കുടുംബസ്വത്തായിട്ട്. അപ്പൊ അന്ന് വേറെ ആർക്കും ഈ കൃഷിനോട് താല്പര്യമില്ല. അന്ന് നെൽകൃഷിയും ചെയ്യാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഒരു 1-1.5 ഏക്കർ നെൽകൃഷി ചെയ്തിരുന്നു. അപ്പൊ അതിനകത്തൊക്കെ എനിക്ക് വലിയ താല്പര്യം ഓർമ്മ, പഠിപ്പിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പഠിക്കുന്ന കാലത്തും മനസ്സിൽ ഇങ്ങനെ വീട്ടിൽ വന്ന ചെയ്യേണ്ട പ്രവൃത്തിയെ പറ്റി അങ്ങനെ ആലോചിച്ചിട്ടിരിക്കും. അപ്പൊ ഞാൻ 10-17 വയസ്സോ ഉള്ളപ്പോഴാണ് വാഴക്കൃഷിയാണ് ആദ്യം തുടങ്ങുന്നത്. ഇവിടെ ഈ പ്രദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ ജൂൺ തുടങ്ങി ഒരു ഓഗസ്റ്റ് അവസാനം വരെ പലപ്പോഴായിട്ട് ആഴ്ചയിൽ വേണമെങ്കിൽ മലവെള്ളം ഉണ്ടാവാറു. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. വടക്കുവശം ചാലക്കുടിയാറ് ഒഴുകണ്, അതിന്റെ കൈവഴി തന്നെ ചിറ്റിപ്പോണ്, അതിന്റെ തൊട്ടടുത്ത് തന്നെ പെരിയാറ് ഒഴുകണം. കൃഷി നാശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നാശങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോ 100-200 വാഴയൊക്കെ വെക്കുമ്പോൾ അത് പോയി കഴിഞ്ഞാൽ അടുത്തുള്ള 400 വാഴ വെക്കും. അങ്ങനെ കൂട്ടി കൂട്ടിയാണ് കൃഷിയിൽ. എന്നുവെച്ചാൽ എന്റെ ചെറ്റത്തിൽ അലിഞ്ഞുമായിട്ട് വേറെ എന്ത് പല പരിപാടിയിലൊക്കെ മാറിയതാണ്. എങ്കിലും ഇത്രയും മനസ്സിന് സന്തോഷം കിട്ടുന്ന പ്രവൃത്തി വേറെ ഇല്ല. ടൂറ് പോകണം ഇഷ്ടമല്ല. ആ ടൂർ പോണ സമയം കൊണ്ട് നമ്മുടെ വാഴത്തോട്ടത്തില് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഒരു ഉന്മേഷവും ആഹ്ലാദവും വിനോദമൊക്കെ നമ്മുടെ ഈ കൃഷിയിടത്തിൽ നിന്ന് കിട്ടുകയും ചെയ്യും.
0: കൃഷി എന്ന് പറയുന്നത് ശരിക്കും രക്തത്തില് അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. ചെറിയ കുട്ടിയായിരുന്നപ്പോ മുതല് തുടങ്ങിയ ആ ഒരു ഇഷ്ടം ഇപ്പോഴും അത് നമ്മള് നല്ല രീതിയിൽ തന്നെ തുടർന്നു കൊണ്ടുപോകുന്നു. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചു കൃഷിയിടത്തിന് ചുറ്റും പുഴയാണ്. എല്ലാ തരത്തിലുള്ള കൃഷിയും നമ്മളുടെ ഈ സ്ഥലത്ത് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ്?
1: ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് വാഴയുണ്ട്, ചേനക്കൃഷിയുണ്ട്, നെൽകൃഷി. ഇപ്പൊ ഇവിടെ ഞാൻ മാത്രം ഈ നെൽകൃഷി ചെയ്യുന്ന ആരും കൊണ്ട് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ചാൽ കൊയ്ത്ത് നിശ്ചയം വരൂല. കുറച്ചുള്ള കാലം കൊണ്ട് അവർക്ക് ഇരട്ടി കാശ് കൊടുക്കാന്ന് പറഞ്ഞിട്ടും പറഞ്ഞില്ല. അതിന്റെ പോലെ ഞാനിപ്പോ 2 കൊല്ലമായിട്ട് അത് നിർത്തിയിട്ടാണ് നെൽകൃഷി ചെയ്യാനില്ല. പച്ചക്കറി പയറായാലും വെണ്ടായി കഴിഞ്ഞാൽ ചീരക്കൃഷിയാണ് വിടാട്ട് ചെയ്യാറുണ്ട്. ഉള്ള രീതിയിലൊക്കെയാണ് ഞങ്ങള് മുന്നോട്ട് പോണത്.
0: വെള്ളത്തിന് കാര്യമായ ബുദ്ധിമുട്ട് വരാറില്ല അല്ലെ?
1: വെള്ളത്തിന് ബുദ്ധിമുട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിസംബർ, ഇപ്പൊ ഡിസംബർ മാത്രമല്ല, ഇപ്പൊ പുഴയിൽ ഉപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഉപ്പായി കഴിഞ്ഞാൽ ഇവിടെ ബണ്ടും വരും. അപ്പൊ ഈ ചുരുത്തിന്റെ ചുറ്റും ഉപ്പുള്ള ഒരിക്കും. എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു നേരത്തെ പറഞ്ഞ കൃഷി സ്ഥലത്ത് ഒരു കുളമുണ്ട്, വലിയൊരു കുളമാണ്. അതിന്റെ അകത്ത് ഒരു 5-ഇഞ്ചിന്റെ മോട്ടോർ പണ്ടേ ഉള്ളതാണ്, 10-15 വർഷത്തിനും. അപ്പൊ അവിടുന്ന് ഞാൻ മോട്ടോർ അടിച്ച് പൈപ്പ് ഇട്ടാണ് ഒരു 10-450 മീറ്റർ അപ്പുറം കൊണ്ടുപോയി നടക്കണൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് ഒരു 2 വർഷത്തിന് മുമ്പ് അതൊന്ന് ക്ലീൻ 10-20 രൂപ ഉണ്ടാക്കി ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ വെള്ളം ആവശ്യത്തിന് കിട്ടാണ്ട്. ഈ കൊലത്തെ കാര്യം പറയാൻ പറ്റൂല. ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോണെ.
0: കൊയ്ത്ത് മെഷീൻ വരാത്തോണ്ട് നെൽകൃഷി ഉപേക്ഷിച്ചു. പണ്ട് കാലങ്ങളിൽ നമ്മൾ കൃഷി ചെയ്തിരുന്നില്ല, അപ്പൊ അന്നത്തെ പോലെ കൊയ്യാനൊന്നും ഇപ്പൊ ആളെ കിട്ടാത്തോണ്ട് അല്ലെ, ആ ഒരു ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് ഉപേക്ഷിച്ചത് അല്ലെ?
1: ആളെ കിട്ടാത്ത ഇപ്പൊ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അന്നുണ്ടായിരുന്നവരെയും പിന്നെ അവരുടെ മക്കളൊക്കെ ആയിരുന്നു കൃഷി

0: ചെയ്തിരുന്നത്. അവർക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ നിന്ന് കൈ വേഗത ഉണ്ടാവും, വലത്തെ കയ്യിൽ കുത്തുമ്പോ അടുത്ത നൂരി ഇടത്തെ കൈ കൊണ്ട് തന്നെ തിരികെ ശരിയായിട്ടുണ്ടാവും. അപ്പൊ വേഗത ഉണ്ടാവും, അത് നമ്മൾ നോക്കിയിരുന്നാലും അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പോൾ ഒരു വരുന്നെടുത്ത് അത് കൂടുകയോ കുറയോ എന്ന ലെവലിലാണ് കുത്തണേ. അപ്പൊ കണ്ടമാനം കൂൽച്ചെലവ് തന്നെ, അതിന്റെ പേരിലൊക്കെയാണ് അത് ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഈ കൊല്ലം ചെയ്യണമെന്നൊക്കെ ഉണ്ടായാണ്, പിന്നെ അതും ദിവസവും പണി തന്നെയാണ്. ഈ തവണ ഇപ്പൊ ഓണത്തിന് പയറ് ഉണ്ടായിരുന്നാണ് 1000 കൊടുത്ത്, അതിനുശേഷം ഈ കാലാവസ്ഥ നല്ല ചൂടായില്ല, അതൊക്കെ ഉണങ്ങി പോവുകയും ചെയ്തു.
1: കാലാവസ്ഥ എന്ന് പറയുന്നത് അല്ലെ നമ്മുടെ പ്രതീക്ഷയൊക്കെ ചിലപ്പോ തകിടം മറിക്കാറുണ്ട്. അപ്പം പയറപ്പം എങ്ങനെയാണ്, നമുക്ക് ലാഭം എന്നുള്ള രീതിയിലേക്ക് എത്തിയില്ലേ?
0: ഇല്ല, കാരണം എല്ലാ കൊല്ലം ചെയ്യാറുണ്ട്, ഇത്തവണ വേണ്ട. അതായത് അങ്ങനെ കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഓണത്തിന് ഒരു പിടി പയറെടുത്തില്ല, പിന്നെ എന്തുട്ട്. അങ്ങനെ പയറ് കുത്തി ഓണത്തിനെടുത്തട്ട 5-10 കിലോ കിട്ടിയുള്ളു. പിന്നെയൊക്കെ ഒരു 10-30 കിലോ വെച്ചൊക്കെ എടുക്കാം. ആകെ 90-100 കിലോ പയറ് എടുക്കാൻ പറ്റി, അപ്പോഴേക്കും ഉണങ്ങിപ്പോയി.
1: നല്ല രീതിയിൽ നമുക്ക് വിറ്റ് പോവാറുണ്ടോ?
0: കടകളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പം പോലെ വിറ്റ് പോകും. ഈ പയറിന് വയലറ്റ് കളറിലുള്ള പയറാണ്, നല്ല പയറാണ്.
1: പ്രധാനമായിട്ടും ചെയ്യണത് വാഴ കൃഷി തന്നെയാണ് അല്ലേ?
0: അതെ അതെ അതെ.
1: ഏകദേശം എത്ര വാഴ കണ്ണ് വെക്കാറുണ്ട് നമ്മള്?
0: കഴിഞ്ഞ കൊല്ലം എനിക്കൊരു 3000 കണ്ണാറുന്നു, ഈ കൊല്ലം അത് 3600 മാറിയും. പിന്നെ ചേനേന കഴിഞ്ഞ ഒരു 3000 കൂടി ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ്
1: ഓരോ വർഷവും നമ്മളിങ്ങനെ കൂട്ടി കൊണ്ടുവരാ, വിപുലമാക്കിക്കൊണ്ടിരിക്കുക.
0: എങ്ങനെയാലും 2500 കുറഞ്ഞ് വാഴ വെക്കാറില്ല. തവണ ഏറ്റവും കൂടുതൽ വെക്കാൻ പോണത്. കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ പ്രകൃതി വലിയ കുഴപ്പമില്ലാത്ത ലെവലില് മലവെള്ളമൊന്നും ഉണ്ടായില്ല, കാറ്റുണ്ടായില്ല, എന്റെ വലിയ മെച്ചപ്പെട്ട രീതിയിലുള്ള ഫലവും കിട്ടുകയും ചെയ്തു.
1: അപ്പൊ നമ്മൾ ശരിക്കും ഈ മഴ ഒന്ന് കുറഞ്ഞതിന് ശേഷമാണല്ലേ നടാറുള്ളത് വാഴ?
0: അങ്ങനെ നോക്കിയിരുന്നാൽ ഞങ്ങളുടെ ഈ സ്ഥലത്തിന് അനുയോജ്യമാവില്ലേ, അടുത്ത സീസണിൽ മലവെള്ളം മഞ്ഞേക്കുമ്പോ ഇവിടുന്ന് വെട്ടിപ്പോകണം. അങ്ങനെ കണക്കൂട്ടിട്ടാണ് നട്ടു പോണത്. ഇപ്പൊ ഈ കൊല്ലത്തിൽ താമസിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ച് തുടങ്ങണുള്ളൂ. തമിഴ്നാട്ടിൽ പോയി നേരിട്ട് പോയി തോട്ടം കണ്ട് ആ തോട്ടത്തിൽ നിന്ന് തന്നെ ഇളക്കി ലോഡ് കണക്കി വാഴക്കണ്ണേ അവിടുന്ന് കൊണ്ടുവന്നെ.
1: നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് അല്ലെ, മറ്റേത് ഒരുപാട് പേര് പറയും നമ്മൾ കൊണ്ടുവന്ന് വെക്കുന്ന കണ്ണ് ചിലപ്പോ നിയന്ത്രണം ആവില്ല. ഇതിപ്പോ നമ്മള് തന്നെ പോയി നോക്കുമ്പോ അത് ധൈര്യമായിട്ട് ഉപയോഗിക്കാമല്ലേ.
0: അപ്പൊ ഞാൻ മാത്രമല്ല, ഇതേമാതിരി കൃഷി ചെയ്യണ ഞങ്ങൾ 2-3 പേര് അവർക്ക് വേണ്ടിട്ട് എടുക്കാൻ കണക്കാക്കിയാണ് പോണത്.
1: വാഴ കൃഷി ചെയ്യുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്?
0: ഏറ്റവും കൂടുതൽ വിത്ത് ഗുണം 10 ഗുണം എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ആ വിത്ത് തിരഞ്ഞെടുത്താണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ആ സമയങ്ങളിൽ തന്നെ നമ്മള് കയ്യിൽ കാശ് നോക്കിയിട്ടല്ല, കൃത്യത്തിന് 28 ആമ്പക്ക് ഇവിടെയൊക്കെ ഞങ്ങള് എല്ലാ കൃഷിക്കാരും 28 ആമ്പക്ക് വളം ചെയ്യും. ഇപ്പോഴത്തെ കൂലിച്ചെലവും ഇതൊക്കെ വളത്തിനാണെങ്കിൽ അറിയാലോ, ഇപ്പൊ 1440 1500 കൊണ്ട് കാറ്റം ബോസ് ഇപ്പൊ 2250 രൂപ. ഞാൻ കൃഷി തുടങ്ങുന്ന അവസരത്തില് കാറ്റം ബോസിന്റെ വില 131 രൂപ 31 പൈസ വരണം. 91 അത് വീണ്ടും ആ 131 രൂപ 31 പൈസ ഉള്ളത് 266 രൂപയായിട്ട് മാറി. സബ്സിഡികൾ വെട്ടി കുറച്ചതിന്റെ ഫലമായിട്ടാണ് അങ്ങനെ പോണത്. ഇപ്പഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ തന്നെയാണ്.
1: സബ്സിഡി നിരക്കിലൊന്നും നമുക്ക് വളമൊന്നും കിട്ടുന്നില്ല അല്ലേ?
0: ഇല്ല, സബ്സിഡി നിരക്കിലൊന്നും വളമൊന്നും കിട്ടുന്നില്ല.
1: വളം വാങ്ങിക്കണം, അതുപോലെ കൂലിച്ചെലവ് എല്ലാം കഴിഞ്ഞ് വേണം നമുക്കിത് ലാഭത്തിൽ എത്തിക്കാൻ.
0: പ്രകൃതി കൂടി നമുക്ക് അനുകൂലമായിട്ട് നിന്ന എല്ലാം ചെലവാക്കിയിട്ട് പ്രകൃതി അനുകൂലിച്ചില്ലെങ്കിൽ ഇതൊക്കെ പോയി തന്നെ.
1: നേരത്തെ പറഞ്ഞു ചിലപ്പോ ഒരു 200 വാഴ പോയി കഴിഞ്ഞാൽ അടുത്ത വർഷം നമ്മള് 400 വാഴ വയ്ക്കുന്നു പറഞ്ഞു. അതെ, എങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്?
0: പോയതെടുക്കണോന്നുള്ള ചിന്തയെ. പിന്നെ പ്രായത്തിന്റെ അന്നത്തെ പ്രായത്തിന്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ടല്ലോ.
1: ഇപ്പൊ വാഴ കൃഷിയില് നമ്മള് ഏതൊക്കെ വളമാണ് ചെയ്യാറുള്ളത്?
0: ചാണാൻ ഇപ്പൊ നമുക്ക് ഫാമിൽ നിന്നുള്ള ചാണാൻ വാങ്ങിക്കുന്ന കുറെ മണ്ണത്തരങ്ങൾ പറ്റുന്നുണ്ട്. എന്നുവെച്ചാൽ അവര് ഈ ഫാമൊക്കെ കഴുകുമ്പോ പല മണ്ണെണ്ണ ഒഴിച്ച് അതൊക്കെ കൊണ്ടുവിട്ടിട്ട് ചിലവരുടെ വാഴയൊക്കെ നശിച്ചു പോകുന്നുണ്ട്. ഞാൻ കൂടുതൽ ആട്ടുംകാട്ട് ഉപയോഗിക്കാറുണ്ട്. ഞാനൊരു ക്ലാസ്സിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോ നമുക്ക് വാഴക്ക് വളം ചെയ്യുമ്പോൾ ഏറ്റവും എളുപ്പത്തില് രാസവളം വേഗം വലിക്കും. അതോടൊപ്പം തന്നെ വാഴക്ക് എടുക്കാൻ പറ്റുന്ന ജൈവവളമാണ് കോഴിവളം. പങ്കെടുത്ത അധ്യാപകന്റെ ഒക്കെ നിർദ്ദേശം. അപ്പൊ ഞാൻ കഴിഞ്ഞ കൊല്ലം തുടങ്ങി കോഴിവളവും പിണ്ണാക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യാറുണ്ട്. വെല്ലുവിളി ജൈവവളം കുറയ്ക്കാറില്ല, രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് പോണത്.
1: വാഴയെ ബാധിക്കുന്നത് പ്രധാനമായിട്ടും തണ്ട് തുരപ്പൻ പുഴു അല്ലെ, ആയനത്തിൽപ്പെട്ട പുഴുക്കള്. അപ്പം അത് നമുക്ക് എങ്ങനെയാ, നമുക്ക് അത് ആദ്യമേ തന്നെ മനസ്സിലാക്കാൻ പറ്റില്ലേ?
0: തണ്ട് തുരപ്പം പുഴു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ചെല്ലിയാണ്. ചെല്ലി വന്ന് ഉണങ്ങിക്കെടുക്കണ പട്ടറ ഇടക്ക് മുട്ടയിട്ട് അയച്ചിട്ട് പറഞ്ഞു പോകും. അത് അവിടെ മുട്ട ഇരുന്ന് വിരിഞ്ഞു കഴിഞ്ഞിട്ട് നേരെ തണ്ട് തുറന്നുള്ളിലോട്ട് പോകും. കൊല വന്നിട്ടാണ് ആ പുഴുവിന്റെ ആക്രമം ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. എന്നുവെച്ചാ ഇവൻ മുകളിലോട്ട് ചെല്ലിനേക്കുമ്പോൾ കൊല വെട്ടിയെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഇത് തുറന്ന് തുറന്ന് വേണമെങ്കിൽ കൊല വെട്ടണ അവസരം വരെ അതിന്റെ മുകളിലോട്ട് ഇല്ലും. പിണ്ടിയൊക്കെ എന്നുവെച്ചാൽ തിന്ന് തിന്ന് തിന്ന് പോകും. അപ്പൊ ഇടക്ക് നമുക്ക് എന്തെങ്കിലും ഇപ്പൊ അതിനാ സോപ്പിന്റെ കഷ്ണങ്ങള് ഇട്ട് അല്ലെങ്കിൽ വേപ്പും പിണ്ണാക്ക് കുറച്ച് ഈ പട്ടകളുടെ ഇടകളിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ നമുക്ക് നിലനിർത്തി നിർത്താൻ പറ്റും.

0: ഒരുപാട് നാളിങ്ങനെ കൃഷി ചെയ്യുന്നത് കൊണ്ട് നമുക്കിപ്പോ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും അല്ലെ ഇങ്ങനെ ഒരു. പിന്നെ അതുപോലെ നമുക്ക് വാഴ കൃഷിയിൽ കാറ്റ് കാറ്റ് വന്ന് വാഴ ഒടിഞ്ഞു പോകുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കണ കാര്യല്ലേ. 3000-4000 ഒക്കെ ഒരുമിച്ച് വാഴ വെക്കുമ്പോ എങ്ങനെ ഇതൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും?
1: ആദ്യമൊക്കെ ഈ വാഴക്കുറ്റി ഒക്കെ മേടിച്ചൊക്കെ ഇട്ടാണ് സംരക്ഷിച്ച് നിർത്തിയിരുന്നത്. പിന്നീട് അത് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വാഴ കൂടുതൽ വന്നു കഴിഞ്ഞപ്പോ സൈഡ് മാത്രം ഇങ്ങനെ കുറ്റിയിട്ട് കഴിഞ്ഞിട്ട് ഉള്ളിൽ വള്ളി വലിക്കും, 4 വള്ളി അങ്ങനെ കിട്ടിയാണ്. ഇപ്പൊ സൈഡ് വിടാറില്ല, ഇപ്പൊ കംപ്ലീറ്റ് വാഴവള്ളി മേടിച്ച് ആളെ നിർത്തി ഞാനും നിന്നാണ് ഈ വാഴ കൊലക്കണേക്ക് മുമ്പ് തന്നെ ഒരു മാറി പൊക്കായിക്കും. എന്നുവെച്ചാൽ ഒരു മാർച്ച് മാസത്തോടുകൂടി വള്ളിയൊക്കെ വലിച്ചു കെട്ടിയിരിക്കും. അതിനുശേഷം കൊല വന്നതിന് ശേഷം പിന്നെ ഇത് അഴിച്ച് പിന്നെ രണ്ടാമത് കൊലത്തെ കൊലയമ്മ അതിന്റെ അടുത്തായിട്ട് തന്നെ ഒന്നും കൂടി ഈ വള്ളി തന്നെ കയറ്റി ഇട്ട് വലിച്ചേറ്റാണ് ചെയ്യണത്.
0: പിന്നെ ഒടിഞ്ഞു വീഴുന്ന ബുദ്ധിമുട്ട് ഇല്ല അല്ലേ?
1: പിന്നെ അത്ര വലിയ ശക്തിയായ കാറ്റുണ്ട് നമ്മളിപ്പോ കുറ്റിട്ട് കഴിഞ്ഞാല് വാഴ വലിച്ചിളയുമല്ല, അങ്ങനെയുണ്ട്. അപ്പൊ ഇത് വള്ളിയാവുമ്പോഴും പിടിച്ചു നിന്നോളും, പക്ഷെ വലിച്ചിളയും.
0: ഏത്തവാഴ തന്നെയാണോ കൂടുതലും?
1: ഏത്ത ഉണ്ടായിരുന്നു, പാളയം കൊണ്ടുണ്ട, റോബസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ചോരപ്പൂ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ചുവന്ന പൂവൻ, അതുണ്ടായിരുന്നു. അതൊക്കെ വീമന്റെ ജീവൻ വെച്ചാൽ അധികം ഇല്ലാത്ത വില കിട്ടുന്നതാണ്, 65 രൂപ കിട്ടാറുണ്ട്. പാളയം കൊടിന് ഇപ്പൊ 10-15 രൂപ 12 രൂപ കിട്ടുള്ളൂ. അത് ഓണ സീസണൊക്കെ ഒരു 30 ഈ തവണ 30-35 രൂപ ഉണ്ടായിരുന്നു. കൃഷിയുടെ തുടക്കം തന്നെ ഞാൻ റോബസ്റ്റ് ചെയ്തുകൊണ്ടാണ് കൃഷിയിലോട്ട് കടന്നു വന്നത്. അത് അന്ന് 10-35 രൂപത്തിന്റെ ഇങ്ങനെ വെട്ടിയിരുന്നത്, ഇന്നോ കേട്ടാ ഇന്ന് 30-32 രൂപത്തിന്റെയൊക്കെ കിട്ടാറുണ്ട്. കൊല്ലം വില ഉണ്ടായിരുന്നില്ല, കുറച്ച് ആള് ഇത്തിരി വില കിട്ടി. അതിനുശേഷം വില ഡിമ്മായിരുന്നു, 15 രൂപ 16 രൂപ 20 രൂപ ഒക്കെ ഉണ്ടായുള്ളൂ.
0: പുഴയിൽ നിന്ന് വെള്ളം കയറുന്ന പ്രശ്നം അല്ലെങ്കിൽ മഴയുടെ വെള്ളം വരുന്ന പ്രശ്നം ഉണ്ടല്ലോ, അപ്പൊ ആ സമയത്ത് നമ്മള് കൃഷി പൂർണ്ണമായും ഒഴിവാക്കി അങ്ങനെ ഒരു രീതിയാണ് അല്ലേ?
1: ആ അതിക്ക് മുമ്പ് നമ്മള് കൃഷിയിൽ നിന്ന് വിളവെടുക്കാൻ പറ്റുന്ന ലെവലിലുള്ള കൃഷി ചെയ്യണതേ. ഇപ്പൊ ഒക്കെ കാലാവസ്ഥ വ്യതിയാനം ആകാശത്തിൽ ഒത്തിരി വെള്ളം കയറണം, ഇത്തവണ ഉണ്ടായിരുന്നു, പക്ഷെ അത് വലുതായിട്ട് ബാധിച്ചില്ല. അപ്പൊ അതിക്ക് മുമ്പ് നമ്മള് ഈ വിളവൊക്കെ എടുത്ത് കഴിയാൻ കണക്കാക്കി ആണ് കൃഷി ചെയ്യണത്.
0: അപ്പൊ നമുക്ക് ഈ വാഴയുടെ ഇടയില് ഇടവേളയായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ?
1: ഇടവേള വേണേ ചെയ്യാം, ചേന കൃഷി ചെയ്യാ വേണമെങ്കിൽ ചേമ്പ് കൃഷി ചെയ്യാം, അതൊക്കെ ചെയ്യാൻ പറ്റും.
0: ചേന അങ്ങനെയാണോ നമ്മള് വാഴയുടെ ഇടയിലാണോ?
1: ഇല്ല, ചേന തനിച്ച് തന്നെയാണ് ഞാൻ കൃഷി ചെയ്യണത്.
0: തമിഴ്നാട്ടിൽ നിന്നാണ് വാഴക്കണ്ണ് കൊണ്ടുവരുന്നെന്ന് പറഞ്ഞു. അപ്പൊ ചേന വിത്ത് നമ്മൾ എവിടുന്ന കൊണ്ടുവരാറുള്ളത്?
1: ഞാൻ ഒരു 3-4 വർഷത്തിന് മുമ്പ് വയനാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഇപ്പൊ സാധനം അവിടെ കിട്ടാനില്ല, അവിടുന്നൊക്കെ ഈ കൃഷിയൊക്കെ അത് മാറി മാറി പോകും. അതേമാതിരി ഞാൻ ഒരിക്കൽ വിത്തിന് വേണ്ടിട്ട് നമ്മുടെ അടിമാലി പോയിരുന്നു. അടിമാലിയിലൊക്കെ ഭയങ്കര കൃഷിയായിരുന്നാണ് ചേനയ്ക്ക്. അവിടെ ഈ പന്നി ശല്യം കാരണം ചേനക്കൃഷി ഇല്ല, പിന്നെ കുരങ്ങിന്റെ ശല്യം കാരണം വാഴകൃഷി ഇല്ല. ഇപ്പൊ കൂടുതൽ കൃഷി മേഖല ഇപ്പൊ പെരിന്തൽമണ്ണ കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്നെടുത്ത് വിത്ത്.
0: ഒരുപാട് പേര് പറഞ്ഞേക്കാറുണ്ട് നമുക്ക് അങ്ങനെ പരിചരണം ആവശ്യമില്ലാത്ത ഒരു കൃഷിയാണ് ചേന, അതുപോലെ കീടബാധ കുറവുള്ള ഒരു കൃഷിയാണ്, ഇതുകൊണ്ടായിരിക്കാം ഈ ചേനയ്ക്ക് അധികം കീടങ്ങളുടെ ആക്രമണം വരുന്നില്ല അങ്ങനെ.
1: ആക്രമണം ഉണ്ട്, ഇപ്പൊ ഈ കുമ്മൽ രോഗം ബാധിക്കാറുണ്ട്. ചേന മുറിച്ച് ഒരുമഴ വലിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഈ കുമ്മൽ നാശിനി ഉണ്ടല്ലോ, ഇതൊക്കെ ചാണാൻ വെള്ളത്തിൽ കലക്കി മുക്കി ഒക്കെയാണ് ഇപ്പൊ വെക്കണത്. അതിന്റെ വലിയ വലിയ കുഴപ്പങ്ങളില്ല. പിന്നെ ഇന്നത്തെ പുഴയരിച്ചിലൊക്കെ ഇതിനുണ്ട്, ഇപ്പൊ വന്നുടങ്ങിയിട്ടുണ്ട്.
0: ചേന നടാനൊരു പ്രത്യേക സമയമുണ്ടല്ലോ, അപ്പൊ ശരിക്കും ഏത് സമയത്താണ് നമ്മൾ ചേന നടേണ്ടതായിട്ടുള്ളത്?
1: ചേന ഇവിടെയൊക്കെ ഞങ്ങൾ നടന്നൊരു ഡിസംബർ ആദ്യം തന്നെ നടും. അത് രണ്ട് രീതിയിൽ കൃഷിയുണ്ട്. ഇവിടെ നടന്നതൊക്കെ നനച്ചേനയാണ്, ഇപ്പൊ ഡിസംബറിൽ അത് പാകി മുളപ്പിച്ചതിന് ശേഷമാണ് കൊണ്ട് നടന്നത്.
0: ചേന നമ്മൾ പാകി മുളപ്പിക്കും ആദ്യം.
1: ഇപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് ഇത്തിരി കൂടി നേരത്തെ പറിക്കാൻ പറ്റി, അതിന്റെ പേരിൽ മുളപ്പിച്ചുകൊണ്ട് നട്ട് അപ്പൊ തന്നെ വളമിട്ട് മൂടി ഒരു 2-3 പ്രാവശ്യം നനക്കും. നനച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് മുള മുകളിലോട്ട് വന്ന് വിരിയും. നടുമ്പോ തന്നെ അങ്ങനെ വളമിട്ടുണ്ടാകട്ടെ, ചാണപ്പൊടിയും പിന്നെ കോഴി വളമൊക്കെ ഇട്ടുണ്ടാണ് നടന്നത്. അപ്പൊ ഒരു വളം തന്നെ അപ്പൊ തന്നെ കഴിഞ്ഞിരിക്കും. അതിനുശേഷം തണ്ടൊക്കെ മുകളിലോട്ട് 1-ാം തണ്ട് മുകളില് വിരിഞ്ഞു കഴിയുമ്പോൾ അടുത്ത വളം കൊടുക്കും. അടുത്ത വളം കൊടുത്ത് ഒരു 10-25 ദിവസം കഴിയുമ്പോൾ 2-ാം തണ്ടും വരും. അപ്പൊ ഒരു പൊടിവളവും കൂടി കൊടുത്ത് അതുകൂടി പരിപാടി തീരും, വളത്തിന്റെ പരിപാടി കഴിയും. അതേമാതിരി ചേനക്ക് ഏറ്റവും പ്രധാനമുള്ളത് കൊത്ത് തനയാണെന്ന് പറയുന്നത്. ഇതിൽ വരാണ്ട് ഇടയ്ക്ക് ഈ വെറുതെ കനം കുറച്ച് കൊത്തും. അതേപോലെ നന ഒരിക്കലും നീണ്ടു പോവാണ്ട് അധികം വെള്ളം നിർത്താണ്ട് നനയ്ക്കണ സംവിധാനമാണ് ഏറ്റവും നല്ലത്. പക്ഷെ അതൊന്നും നടക്കൂല. പണ്ടൊക്കെ എന്ന് വെച്ചാൽ തേവിയൊക്കെ ഞാനൊക്കെ ചെയ്തിട്ടുള്ളതാണ്, ഒരു പരുവത്തിൽ മാത്രം വെള്ളം കൂടുതൽ നിൽക്കൂല. വെള്ളം ഒരു ദ്രാവിന്റെ കേവും അധികം വെള്ളം നിൽക്കൂല. അപ്പൊ അത് 1.5-2-3 ദിവസത്തെ നനക്കുമ്പോൾ ആ തണവ് പോണേക്കുമ്പോഴായിരിക്കും വെള്ളം വിടുന്നത്. അപ്പൊ ഒരു നിശ്ചിതമായിട്ടുള്ള തണവ് എപ്പോഴും നിലനിന്ന് പോകും. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ മോട്ടറിനടിച്ച് വെള്ളം മുക്കുകയാണ്. അപ്പൊ നമുക്ക് കൂടുതൽ സ്ഥലങ്ങളിൽ എത്തിക്കേണ്ട ഇതുണ്ടല്ലോ. അപ്പൊ പിന്നെ അപ്പൊ അത് കാരണം ഒരാഴ്ചയിൽ ഒരു നന വെച്ചാണ് കൊടുക്കണം.
0: നമ്മൾ ഏകദേശം ഡിസംബറിലൊക്കെ നട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏത് സമയത്ത് ഇത് പറിക്കും? ചേന
1: നമുക്ക് ജൂണിൽ പറിക്കാൻ പറ്റും.
0: ചേനയ്ക്ക് ഏത് സമയത്തും നല്ല ഡിമാൻഡ് ഉള്ള ഒരു വിളയാണ്.
1: ഇല്ല, ഇത്തവണ വില ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 60 രൂപ കയറി, ഈ തവണ അത് തുടക്കം 40 രൂപ കഴിഞ്ഞിട്ട്. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച മണ്ടത്തരം തന്നെ പറ്റി. ഞാൻ ഈ കായക്കൊല ഇങ്ങനെ മൂത്തരം കായക്കൊലയെന്ന് മാത്രം ശ്രദ്ധിച്ചു പോയിരുന്നു. പിന്നെ ഈ

0: അവിടെ ജൂണിലും ജൂലൈയിലും മഴ ഉണ്ടായില്ല, കാര്യമായിട്ടുള്ള മഴ ഉണ്ടായില്ല. അത് ചേനക്കൃഷിക്ക് ഗുണമായിരുന്നു. അതിന്റെ വില ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചില്ല. പക്ഷെ വിപണിയില് വില ഇടിഞ്ഞും പോയി. അപ്പൊ ഈ ഹോർട്ടൽ കുറവിനൊക്കെ ഞാൻ കൊറേ കൊടുത്ത്, ഒരു 10,000 കിലോ കൊടുത്ത് കഴിഞ്ഞിട്ട് അത് 21 രൂപയാണ് അവരിട്ടത്.
1: അയ്യോ, കിലോക്ക് അല്ലേ?
0: കിലോക്ക് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഒരു 4 കിലോ പറിച്ച് കോയമ്പത്തൂർക്ക് ഒരു പാർട്ടിയായിട്ട് കൊടുത്ത് പെരിന്തൽമണ്ണക്കാരൻ. അവരത് 19 രൂപ അങ്ങനെ ഇട്ടാണ്.
1: അയ്യോ,
0: ഇനിയൊരു 10-700 കുഴിയും കൂടി പറിക്കാനുണ്ട്.
1: ഇപ്പൊ പറിച്ച് നമ്മളുടെ വിത്ത് തന്നെ അടുത്ത വർഷത്തേക്ക് ഉപയോഗിക്കാൻ നല്ലതല്ലേ?
0: അതെ, ഞാനത് ഈ തവണ അത് കൊറേ എടുക്കണ്ട്. ഈ തവണ അടുത്തവണ അപ്പൊ ഇത്തിരി കൂടി നേരത്തെ നടാൻ കണക്കാക്കി കൊറേ വിത്ത് ഞാൻ തന്നെ ശേഖരിക്കണ്ട തന്നെ. പിന്നെ ഈ മണ്ണ്, ഇത് ഇവരും കളിമണ്ണാണല്ലോ ഞങ്ങളെ ഈ പ്രദേശം. ഇഷ്ടിക നിർമ്മാണത്തിനൊക്കെ മണ്ണൊക്കെ ആയിരുന്നല്ല, നല്ല മണ്ണൊക്കെ പോയി പണ്ട് ഇഷ്ടികളൊക്കെ നടത്തി പോയതാ. പക്ഷെ എപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൽപ്പൊടിയിലേക്ക് ചേനയാണ് ഇവിടെയൊക്കെ നടാനായിട്ടും അനുയോജ്യമായിട്ടുള്ള ചേന. വാഴ ആയി കഴിഞ്ഞാലും അതെ, വാഴ എന്ന് വെച്ചാൽ കൽപ്പൊടിയിലുള്ളതാണെങ്കിൽ ഇവിടെ കൊണ്ടുവയ്ക്കുമ്പോ വാഴക്കൊരു മുള വരാനും പിന്നെ വേരൊക്കെ ചെറിയ ഓടാനായിട്ടൊക്കെ പറ്റും.
1: പച്ചക്കറി കൃഷികള് വേറെ പയറല്ലാതെ എന്തൊക്കെ ചെയ്യാറുണ്ട്?
0: പയറല്ലാണ്ട് കൂടുതലും ചെയ്യുന്നത് ചീരയാണ്. ചീര വിധമായിട്ട് ചെയ്യാറുണ്ട്.
1: ചീരയും ഇതുപോലെ നമുക്ക് ഏത് സമയത്തും ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി തന്നെയാണ് അല്ലേ?
0: അടുത്ത ആഴ്ച കുടിക്കും. ഇപ്പൊ മഴ വല്ല ശക്തിയില്ല, അടുത്ത ആഴ്ച കുടിക്കും ചെയ്യും. അതൊരു 28 ആകുമ്പോഴേക്കും നമുക്ക് 28 അല്ലെങ്കിൽ 26 വേറെ കുഴപ്പം 26 ആകുമ്പോഴേക്കും പറിച്ച് കൊടുക്കാൻ പറ്റും.
1: ഏതൊക്കെ തരം ചീരയാണ് ചെയ്യാറുള്ളത്?
0: ഈ ചുവന്ന ചീരയില്ല, അത് മാത്രമേ ചെയ്യുള്ളൂ.
1: അതെ അല്ലേ,
0: ഡിമാൻഡ്. ആ, ഡിമാൻഡ്
1: പ്രാദേശിക തലത്തിൽ തന്നെ വിപണി അല്ലേ കണ്ടെത്താൻ എളുപ്പമായിരിക്കും.
0: നമ്മൾ കണ്ടെത്തണ്ട, കച്ചവടക്കാരുണ്ട്. കച്ചവടക്കാര് നമ്മുടെ ഇവിടെ വന്ന് മേടിക്കുമ്പോഴേക്കും അതാണ് ഏറ്റവും അതിനകത്തുള്ള ഗുണം. ചീര ഉണ്ടെന്ന് വെച്ചാൽ ഇഷ്ടംമാർ കച്ചവടക്കാര് വന്ന് സൈക്കിളിനായിട്ടും വണ്ടിക്കായിട്ടും വന്ന് നമ്മളെ പറിച്ച് ഒരു കെട്ടായിട്ടാണ് കൊടുക്കുന്നത്. 20 രൂപ
1: ചീര വിത്ത് ബാക്കി എത്ര നാള് കഴിയണം നമുക്കത് പറിക്കാൻ?
0: ഒരു 22-24 ദിവസം കൊണ്ട് നമുക്കത് കാര്യമാക്കാൻ പറ്റും. പറ്റി ചീരക്ക് നല്ല വളർച്ച വേഗം വളരും. ചീര പാകുമ്പോൾ തന്നെ കോഴിവളം ഉണ്ടല്ലോ, അത് പൊടിച്ച് വിതറും. എന്നിട്ട് ചീര ഇട്ട് കഴിഞ്ഞിട്ട് കുത്തി അങ്ങോട്ട് അതിന് ശേഷം കുറച്ച് വെള്ളം വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 ദിവസം കഴിയുമ്പോഴേക്കും ചീര മുളച്ചു വരും.
1: ചെറുപ്പം മുതലേ കൃഷി ചെയ്ത് കൃഷിയോടുള്ള ഇഷ്ടം നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കൃഷി എന്ന് പറയുമ്പോ എന്താണ് തോന്നിയിട്ടുള്ളത്? അതായത് കൃഷി തൊഴിലായിട്ട് എടുത്താൽ നമുക്ക് നന്നായി ജീവിക്കാൻ പറ്റും എന്ന് തന്നെ ഉറപ്പിച്ചു പറയാലോ?
0: ഈ പ്രദേശത്തുള്ളവരോട് ഞാൻ ഉറപ്പിച്ച് പറയൂല, കാരണം സൈഡ് ആയിട്ട് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലതാണ്. സൈഡ് വേറെ എന്തെങ്കിലും തൊഴിലും ഇതായിട്ട് അപ്പൊ ഇത്രയും കൂടുതൽ കൃഷി ചെയ്യാൻ പറ്റൂല. നമുക്ക് വേറെ ഒരു സൈഡ് ഇല്ലാത്ത കാരം കൊണ്ട് ആണ് നമ്മള് 2-5 ഏക്കറിൽ കൃഷി ചെയ്യുന്നത്. പിന്നെ ഇതാണ് ഞാൻ പറയുന്നത്, ലക്ഷ്യത്തിൽ അരിഞ്ഞിട്ടുള്ള ആൾക്കാർ മാത്രം ഇതിനകത്ത് തന്നെ പോകും. അല്ലാത്ത ആൾക്കാരിപ്പോ ഒരു പ്രാവശ്യം വന്ന് നഷ്ടമാണെങ്കിൽ അതോട് നിർത്തി പോകുന്നു.
1: അതെ അതെ അതെ,
0: നമ്മളിപ്പോ നഷ്ടം വന്നാൽ താവും കിട്ടിയാലും ഇതിനകത്ത് തന്നെ ഉറച്ചേക്കുന്ന ആളാണ്. നല്ലൊരു കൃഷിക്കാരൻ നല്ലൊരു മനുഷ്യനായിരിക്കും.
1: അത് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. കൃഷിഭവന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, നമ്മളുടെ സംശയങ്ങള് അവര് നമുക്ക് ദൂരീകരിച്ചു തരും?
0: അല്ല, കൃഷിഭവനിൽ നിന്ന് സാധാരണ അവിടെ ഫീൽഡ് ഓഫീസറൊക്കെ ഉണ്ടാവും. സെന്റ് കൃഷി ഓഫീസറൊക്കെ വന്ന് കൃഷിയുടെ സന്ദർശിക്കേണ്ടതാണ്. കൃഷിനാശം സംഭവിക്കുമ്പോ അപേക്ഷ കൊടുക്കുമ്പോ വന്ന് നോക്കാം. അല്ലാണ്ട് അവര് ഈ കൃഷിയിടത്തിൽ വരാറില്ല. ഇത്തവണ ഒന്നിനെ ആദരിക്കപ്പെട്ട ഒരു കർഷകൻ ഞാനാർന്ന്. എന്റെ പേര് ഞാൻ പറഞ്ഞ എന്റെ പേര് വെക്കണ്ട, മാറ്റി വെച്ചോളാൻ പറഞ്ഞു. ഞാൻ പോലും കാരണം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് അവർ അംഗീകരിച്ചു പോകാറില്ലേ. പക്ഷെ വെറുതെ എങ്കിലും വന്ന് കൃഷിയിടത്തിലൊക്കെ വന്നു പോകുമ്പോ നമുക്ക് വലിയൊരു സന്തോഷമൊക്കെ തോന്നും.
1: അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കർഷകർക്ക് പിന്തുണ വേണ്ടത്ര ലഭിക്കുന്നില്ല അല്ലേ?
0: ഇല്ല ഇല്ല ഇല്ല,
1: നമ്മുടെ യുവതലമുറ ഈ കൃഷിയിലേക്ക് വരാത്തതിന്റെ കാരണവും അത് തന്നെ ആയിരിക്കാം.
0: കൃഷിയിലോട്ട് വരാത്തതിന്റെ കാരണം അതൊന്നുമില്ല, അതൊന്നും ഈ വന്നതിന് ശേഷമുണ്ട് ഇതൊക്കെ അറിയുള്ളവര്. വരാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നാലെ നടക്കാൻ ബുദ്ധിമുട്ടാനും ശരീരം അണങ്ങി എന്തെങ്കിലൊക്കെ പണിയെടുക്കാൻ ഈ തലമുറ പെൺതലമുറ ഒന്നും തയ്യാറാവുന്നതാണ്.
1: ഇനി എന്തെങ്കിലും വേറെ തരത്തിലുള്ള ഒരു കൃഷി, ഇപ്പൊ പലതരത്തിലുള്ള പുതിയ രീതിയിൽ അല്ലെങ്കിൽ പുതിയ ടെക്നോളജി ഒക്കെ ഇപ്പൊ ഒരുപാട് വന്നിട്ടുണ്ടല്ലോ, അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കൃഷി കൂടുതൽ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്വപ്നം ഉണ്ടോ?
0: ഇല്ല ഇല്ല, അങ്ങനൊന്നുമില്ല. നമ്മക്ക് ഇനിയിപ്പോ ഇത്രയും ഒരു 66 വയസ്സായുണ്ട്. ഈ ലെവലിൽ അങ്ങോട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാ വേറെ ആരും ഉണ്ട്, നമുക്ക് കഴിയാവുന്ന അത്ര കാലം വരെയും കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്.
1: വാഴ ചേന എല്ലാം കുറെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് സഹായത്തിനായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടോ? സ്ഥിരം തൊഴിലാളികളായിട്ട് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ?
0: ഇല്ല, ഇവിടെ തന്നെ നമ്മൾ മലയാളികളായിട്ടുള്ള ഇവിടെ തന്നെ ഉള്ള ഒരു 2-3 പേരുണ്ടാവും. എപ്പോഴും ഇല്ലെങ്കിലും എന്നുവെച്ചാ പരമാവധി പകുതി പണികളും ഞാൻ തന്നെ ചെയ്യും. ബാക്കി പണിക്കാർ ഇപ്പൊ വളം ഇടുന്ന ടൈമിനൊക്കെ പണിക്കാരൊക്കെ വിളിക്കും, അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ ഈ നടീൽ സമയത്തെ ഒരു വാഴ നടീൽ സമയത്തെ ഇപ്പൊ 4 ദിവസമായി 2-3 പേരുണ്ട്.
1: അപ്പൊ നമ്മളിപ്പോ ഒരു ദിവസത്തിന്റെ ഏകദേശം ഒരു 3/4 ഭാഗവും കൃഷി തന്നെയാണ് അല്ലേ?
0: അത് തന്നെ, രാത്രി മാത്രം. ഞാൻ രാവിലെ ഒരു 7 മണിക്ക് ഇറങ്ങും കൃഷിയിട്ട്, ഇപ്പൊ നന തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി കയറുന്ന 7:30 ആകും. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്.
1: കൃഷിയോട് അത്രയും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പൂർണ്ണമായിട്ടും കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ.
0: അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഈ വാഴയൊക്കെ കൊളിച്ചെടുക്കുമ്പോഴേ ഇങ്ങനെ വിരിഞ്ഞൊക്കെ വരുമ്പോൾ

0: ഒരു പ്രത്യേക അനുഭൂതിയൊക്കെ ഉണ്ടാവും. എന്റെ ഓർമ്മയിൽ പഴയകാലത്ത് അങ്ങേക്കുന്ന ഒരു കാര്യം കൂടി പറയാം. ഞങ്ങൾ ആദ്യം താമസിച്ചത് മൂത്തുമുത്താറുന്നേ. അപ്പൊ അമ്മയുടെ വീട് ഇളമ്പിക്കലാണ്. അപ്പൊ ഞാൻ ഒന്നി പഠിക്കാൻ ടൈം ഉണ്ട്. അപ്പൊ കൂടി എന്നാ 5-6
1: വയസ്സുണ്ടാവും.
0: ഞാൻ അമ്മയുടെ വീട്ടിൽ പോയി കിടന്നു പിറ്റേ ദിവസം അങ്ങനെ വേറെ പറമ്പിൽ വെച്ചപ്പോ അമ്മാവനപ്പുറം വേറെ പറമ്പില് തേവി അണക്കണം. മോട്ടർ കറണ്ടൊന്നുമില്ല, വാഴയില് തേവി അണച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഞങ്ങളെ വിളിച്ചാൽ ഒരു കുടപ്പന ഒടിച്ച് കൈ തന്നു ഉണ്ടി കറി വെക്കാൻ പറഞ്ഞു. ആ കുടപ്പന്റെ ഒരു മണം ഇപ്പോഴും നമ്മുടെ ഇപ്പോഴും എത്രയോ വർഷത്തിന് മുമ്പ് നടന്ന സംഭവം എന്നറിയാമോ, എപ്പോഴും നമ്മുടെ നെഞ്ചിൽ തങ്ങിക്കണ മാതിരിയാണ് ആ കുടപ്പന്റെ ഒരു മണം.
1: നമ്മൾ ഇത്രയൊക്കെ കൃഷി ചെയ്യുമ്പോ നമ്മളുടെ വീട്ടിൽ നിന്നുള്ള ഒരു സഹകരണം അത് എന്തായാലും തീർച്ചയായിട്ടും വേണമല്ലോ. അപ്പൊ ആരൊക്കെയാണ് വീട്ടിൽ?
0: വീട്ടിൽ ഇപ്പോൾ വൈഫ് മാത്രമേ ഉള്ളൂ. മോള് മൂത്തത് കാനഡയില് ഇപ്പൊ 3-4 വർഷമായി. രണ്ടാമത്തെ മകനാണ് അവൻ ഈ കഴിഞ്ഞ ജനുവരിയിൽ ദുബായി ജോലി കിട്ടി അങ്ങനെ പോയത്. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ.
1: കോഴിത്തുരുത്തിൽ അങ്ങനെ ഒരു കർഷക കൂട്ടായ്മ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ?
0: വി എഫ് സി കെ ഉണ്ടല്ലോ, അതിന്റെ അകത്ത് ഇവിടെ 2 യൂണിറ്റ് ഉണ്ട് ഇവിടെ കോഴിത്തുരുത്തിൽ. അപ്പൊ ആ വി എഫ് സി കെയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നം വെക്കുന്നത് ഈ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കോഴിത്തുരുത്തിൽ നിന്നാണ്. ഈ 2 യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കാനുണ്ട്.
1: ഇത്രയും കൃഷി അനുഭവങ്ങള് നമ്മുടെ ശ്രോതാക്കളോട് പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. അപ്പൊ ഇനിയും സന്തോഷത്തോടെ കൃഷി ചെയ്യാൻ സാധിക്കട്ടെ, എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ, എല്ലാ ആശംസയും.
0: സന്തോഷം.

0: കോഴിത്തുരുത്ത് സ്വദേശിയായ സി എസ് സന്തോഷിന്റെ കൃഷിവിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കൃഷിരീതിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ശ്രോതാക്കൾക്ക് ഇദ്ദേഹത്തെ വിളിക്കാവുന്നതാണ്. നമ്പർ 97 44 42 73 65.
1: ഇനി അണിമംഗലം സാവിത്രി യന്ത്രജനം എഴുതി ആലപിച്ച ഒരു കൃഷിപ്പാട്ട് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം നീതു എൻ ടി.
1: കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.

0: നക്ഷത്രക്കയർ കടിച്ചുപിടിച്ച അണപ്പല്ലിൽ നിന്നും ചോര പൊടിയുന്നതറിയാതെ തേവൻ പഞ്ഞിവരത്തിലേക്ക് കയറിക്കൊണ്ടിരുന്നു.
1: ഒക്ടോബർ 7 മുതൽ രാവിലെ 7:50 നോവൽ പാരായണത്തിൽ അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിക്കുന്നത് TS ആശാദേവി.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. വിപണി. ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,400, ആലപ്പുഴ 25,100, കോട്ടയം 28,300.

0: എറണാകുളം 25,000, കൊച്ചി റെഡി 24,900, ആലുവ 26,700, വടക്കൻ പറവൂർ 26,200, കൊപ്ര ക്വിൻ്റലിന് ആലപ്പുഴ തെളിവ് 15,800, ആലപ്പുഴ പുകരാശി 15,750, എറണാകുളം 15,400, വടക്കൻ പറവൂർ 15,700, തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,600, വടക്കൻ പറവൂർ 3,800, കാപ്പിക്കുരു ക്വിൻ്റലിന് കട്ടപ്പന 36,000, നാളികേരം തൊണ്ടില്ലാത്തത് 1,000 കോട്ടയം 28,000, എറണാകുളം 31,000, തൊടുപുഴ 1,000 30,000, കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആറാട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,300, കുരുമുളക് അൺഗാർബിൾഡ് ക്വിൻ്റലിന് 70,200, കൊച്ചി ഗാർബിൾഡ് 72,200, ആലുവ 68,000, മൂവാറ്റുപുഴ 70,000, തൊടുപുഴ 69,000, കട്ടപ്പന 71,000, ഏലം കിലോഗ്രാം കൊച്ചി 4,100, തൊടുപുഴ 3,350, കട്ടപ്പന 3,200, ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 32,000, തൊടുപുഴ 30,000, റബ്ബർ ക്വിൻ്റലിന് കോട്ടയം 26,500, മൂവാറ്റുപുഴ 26,000, തൊടുപുഴ 25,000, മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 18,500, തൊടുപുഴ 18,000, പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 190,000, ആലുവ 185,000, കശുവണ്ടിപ്പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 84,300, പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 5,400, അടയ്ക്ക 1,000 എറണാകുളം 4,600, നേന്ത്രക്കായ് പച്ച ക്വിൻ്റലിന് എറണാകുളം 6,400, മൂവാറ്റുപുഴ 5,400, തൊടുപുഴ 6,600. നിങ്ങൾ കേട്ടത് വിപണി. ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.
1: ഒരു ദിവസം 10 കാശ് ഞാൻ ഉണ്ടാക്കൂടാ.
2: ഇത് പറയാൻ തുടങ്ങിട്ട് നാളെ എത്രയായി? എടാ ബുദ്ധൂസേ, കാശ് സമ്പാദിച്ച് സമ്പാദിച്ച് പണക്കാരനാകാന്ന് വെച്ചാൽ മൂത്തു വരച്ച് പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കുന്നത്. കിട്ടിയാ ഊട്ടി, ഇല്ലെങ്കിൽ ചാറ്റി, അത്രേ ഉള്ളൂ.
3: ഓഹോ, അങ്ങനെയാണോ? കിട്ടുന്ന കാശ് കുതിര കളിച്ചു കളയല്ല വേണ്ടത്, സമ്പാദിക്കുന്ന കാശ് കൃത്യമായി നിക്ഷേപിച്ചാൽ പിന്നെ എന്നും ഊട്ടിക്കാലം തന്നെ. അതിന് വേണ്ടത് നിക്ഷേപ രീതികളെക്കുറിച്ചുള്ള കൃത്യമായ അറിവാണ്. റൂപ്പി ടോക്ക് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 8:05. സമ്പാദ്യം ഇനി എല്ലാവർക്കും.
4: പിറന്നാളോ വിവാഹ വാർഷികമോ ഏത് ആഘോഷവേളയുമാകട്ടെ, പ്രിയപ്പെട്ടവരെ ഓർക്കാൻ, അവരോട് സന്തോഷം പങ്കുവയ്ക്കാൻ ഒരു ഗാനം സമ്മാനമായി നൽകിയാലോ? ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക് കൊച്ചി ആകാശവാണിയിൽ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം, ആകാശവാണിയിലൂടെ സ്നേഹം പകരാം. വിളിക്കേണ്ടയാളുടെ പേരും നമ്പറും സഹിതം ഞങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കൂ. നിങ്ങളുടെ പേര് വയ്ക്കാൻ മറക്കരുതേ. POG എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മലയാളത്തിൽ നിങ്ങളുടെ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ 9447562212. നമ്പർ ഒരിക്കൽ കൂടി 9447562212. തപാലിൽ അയക്കുന്നവർ ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021 എന്ന വിലാസത്തിലും അയച്ചോളൂ. ഫോൺ ഔട്ട് ഗാനോത്സവം ആകാശവാണിയിലൂടെ പ്രിയപ്പെട്ടവർക്കായൊരു ഗാനസമ്മാനം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: FM Evening.
1: FM Evening-ൽ ഇന്നാദ്യം
2: സമകാലികം.
1: ഇന്ന് ഒക്ടോബർ മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച, ലോക പാർപ്പിട ദിനം. ഭൂമിയിലെ സകല ജീവികൾക്കും തലചായ്ക്കാൻ ഒരിടമുണ്ട്. പാമ്പുകൾക്ക് മാളവും പറവകൾക്ക് ആകാശവുമുണ്ട്. എന്നാൽ വിവരവും വിവേകവും ചിന്താശേഷിയും പ്രവർത്തനശേഷിയുമുള്ള മനുഷ്യരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഈ സമവാക്യം തെറ്റുന്നതായി കാണാം. മനുഷ്യന്റെ പ്രാഥമിക ആവശ്യഘടകങ്ങളായ ആഹാരം, വസ്ത്രം എന്നിവയ്ക്കൊപ്പം വേണ്ട ഒന്നാണ് പാർപ്പിടം. അത് നമുക്ക് സുരക്ഷിതത്വവും സ്വകാര്യതയും നൽകുന്ന ഇടമാണ്. മാത്രമല്ല, ഒരു പൗരന്റെ മാന്യമായി ജീവിക്കാനുള്ള അവകാശങ്ങളിലൊന്നുകൂടിയാണ് അത്. എന്നാൽ അതിവേഗം വളരുന്ന നഗരവൽക്കരണവും സാമ്പത്തിക അസമത്വങ്ങളും ഒരു വിഭാഗം ആളുകളെ കടത്തിണ്ണകളിലേക്കും വഴിയോരത്തേക്കും പുറമ്പോക്കുകളിലേക്കും തള്ളി നീക്കുന്നു. ലക്ഷം വീട് പദ്ധതി മുതൽ ലൈഫ് മിഷൻ, പ്രധാനമന്ത്രി ആവാസ് യോജന തുടങ്ങി നിരവധി പദ്ധതികൾ വഴി നാം ഏറെ മുന്നോട്ടു പോയെന്ന് അവകാശപ്പെടുമ്പോഴും തലചായ്ക്കാൻ ഒരിടമില്ലാതെ അലയുന്ന ജീവിതങ്ങൾ ബാക്കി നിൽക്കുന്നു എന്നതാണ് വാസ്തവം. ഇതേക്കുറിച്ചാണ് ഇന്ന് സമകാലികം. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട എടവനക്കാട് സ്വദേശി ഷീല.
3: പണിക്ക് അങ്ങനെ പോകാൻ പറ്റാത്ത സ്ഥിതി ഇരിക്കുന്നു. അപ്പൊ ഞങ്ങക്ക് വീട് ഇങ്ങനെ പ്രളയത്തിൽ പെട്ടിട്ട് പൊക്കം വരെ വെള്ളം കയറി. അപ്പൊ പഞ്ചായത്തിൽ നിന്നും വില്ലേജിൽ നിന്നും വില്ലേജ് ഓഫീസറും വന്നിട്ട് വാടകക്ക് പോകാൻ പറഞ്ഞു. പഞ്ചായത്തിൽ വാടക കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കിട്ടിയില്ല. ഞങ്ങൾ അവിടെ പൊള്ളോ കയറി ആകെ ദ്രവിച്ച് ഇതായി. അവിടെ താമസിക്കാനേ പറ്റൂല. അതിനിടക്ക് ഞങ്ങൾ ഈ ഷെഡ് വെച്ചവിടെ പുഴ ഇറമ്പത്താണ് വീട്. ഇഷ്ടത്തിന് പൈസ കിട്ടിയായിരുന്നു. ആ പൈസ കൊണ്ടാണ് ഞങ്ങൾ ഷെഡ് വെച്ചത്. വെച്ചിട്ട് ആ ഷെഡും നിലംപതിച്ച് വീണ്. ഞാൻ തൊഴിലുറപ്പിന് പോകണ്ടായിരുന്നു. ഇപ്പൊ അത് നിർത്തി. എനിക്കും ശാരീരികമായി ബുദ്ധിമുട്ടുണ്ട്. നെഞ്ചിടിപ്പും ശ്വാസം മുട്ടൊക്കെ ചെയ്താറേ. മരുന്നിന് പോണേ കാശ് ഇത്ര വേണ്ടി വരുമല്ലോ. അപ്പൊ അങ്ങനെ പുള്ളി ഇപ്പൊ മരുന്നിലിരിക്കുകയാണ്. പണിക്ക് പോകാൻ പറ്റാതെ അങ്ങനെ വീടില്ലാത്ത കാരണം വളരെ ദുഃഖത്തിലാണ്.
4: ഞാൻ ഇപ്പൊ 21 വയസ്സിൽ കല്യാണം കണ്ട കഴിച്ചതാ. ഞാൻ ഒരു മരണം കൂടെ അടക്കുന്ന ഒരു രോഗിയാ. എനിക്ക് ഒന്നുമില്ല.
1: കടത്തിണ്ണയിൽ കിടന്നുറങ്ങി ഉണ്ണിയപ്പവും പപ്പടവും വിറ്റ് ഉപജീവനം കഴിക്കുന്ന സുഭാഷ്.
4: പപ്പടം വിറ്റ് ഉണ്ണിയപ്പം വിറ്റ് ഞാൻ ഈ തെരുവിലൂടെ നടന്ന് ഞാൻ ഈ 10 രൂപ കാശ് ഉണ്ടാക്കുക. എനിക്ക് സ്വന്തമായിട്ട് ഒരു കിടപ്പാടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ സ്വന്തമെന്ന് പറയാൻ എനിക്ക് ഒന്നുമില്ല. മാസം 10,000 രൂപയുടെ മരുന്ന് കഴിക്കുന്നവനെ എനിക്ക് ആരും ഒന്നും മേടിച്ചു തരാനൊന്നുമില്ല. എന്റെ ജന്മനാട് ഇവിടെ തന്നെയാണ്. വേറെ ഒന്നുമില്ല. ഇപ്പൊ കടത്തിനെ കിടക്കുക. എന്ത് ചെയ്യാനാ? നമ്മുടെ ജീവിതം അങ്ങനെയായി പോയി. മഴ വരുമ്പോഴത്തേക്കും ഇവിടെ ചുണ്ടുകൂടി കിടക്കും. കൊതുകുടി കൊണ്ട് അങ്ങനെ കിടക്കും. ഇനി ഫിച്ചിന്റെ അസുഖം വരുമ്പോഴത്തേക്കും ഇതുകൂടി ഇറങ്ങി നടക്കും. ഈ അവസ്മാരം പിറവിയിലുള്ള രോഗമാണ് ഇത്. ഇനിയിപ്പോ മരിക്കുന്ന കാലം വരെ ഈ അസുഖം ഉണ്ടാവും. ആരും നമ്മളെ സംരക്ഷിക്കാനില്ല. മരുന്നില്ല. മരുന്ന് മേടിക്കണമെങ്കിൽ ഈ പറയാൻ നമ്മള് കാശുണ്ടാക്കി മേടിക്കണം. ആ അവസ്ഥയിലാണ് നമ്മൾ. ഇങ്ങനെ പിച്ച തണ്ടി ജീവിക്കും. അതാണ് എന്റെ ജീവിതം. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എന്റെ അവസ്ഥ. ഞാൻ വെയിലത്തോടെ നടന്ന് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് 10 രൂപ കാശുണ്ടാക്കി. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം.
5: എന്റെ ചേട്ടന് സുഖമില്ലാതെ മരിച്ചു പോയതാണ്. മഞ്ഞപ്പിത്തം വന്ന് കരരോഗമായിരുന്നു.
1: കിടപ്പാടമില്ലാത്തതിന്റെ വിഷമം പങ്കുവെക്കുന്നു ഈ വീട്ടമ്മ.
5: ചേട്ടൻ മരിച്ചിട്ടപ്പോ 16 വർഷമായി. മരിക്കുന്നതിന് മുമ്പ് ഒരു 5 സെന്റ് സ്ഥലം മേടിച്ചിട്ടുണ്ടായിരുന്നു. മരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പിള്ളേര് കൊച്ചു പിള്ളേരായിരുന്നു. ചേട്ടൻ മരിച്ചതിന് ശേഷം ഞങ്ങൾ വാടകയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. അപ്പൊ അവിടെ പറമ്പിൽ വീടുണ്ടായില്ല. അങ്ങനെ എനിക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു വീട് കിട്ടി. ആ വീടിന്റെ പണി കഴിഞ്ഞ് തേച്ചതും ഒന്നുമില്ല. വെറുതെ കറണ്ടുമില്ല, വെളിച്ചുമില്ല. ഇരുട്ടത്താണ് ഞാൻ എന്റെ മക്കളെയും കൊണ്ട് അവിടെ പോയി കിടന്നത് തന്നെ. ആ ഒരവസ്ഥയിലെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. എല്ലാം പോയായിരുന്നു. ഞങ്ങളുടെ വാടകക്കാരുടെ ഇത് കേട്ടിട്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങി അവിടെ പോയി കിടന്നത്. കതവ് പോലും ഉണ്ടായില്ല എന്റെ മോളെ കൊണ്ട് അവിടെ പോയി കിടക്കുമ്പോൾ. അങ്ങനെ പിന്നെ അപ്പൊ മോക്കരെ ആലോചന വന്നു. അപ്പൊ അന്നേരം കെട്ടിക്കാൻ വേണ്ടി ഞാൻ ആ സ്ഥലം വിറ്റു. വഴിയില്ലാത്തതുകൊണ്ട് തുച്ഛമായ പൈസയ്ക്കാ പോയത്. വീടിന്റെ പണി കുറച്ചപ്പോൾ സൊസൈറ്റി കടവ് ഉണ്ടായിരുന്നു. ചേട്ടന്റെ സുഖമില്ലാതെ വന്നപ്പോ വെച്ചപ്പോ കുറച്ച് കടവ് ഉണ്ടായിരുന്നു. അതൊക്കെ വീട്ടിൽ എല്ലാം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സ്ഥലം മേടിക്കേണ്ട പൈസ ഒന്നും കിട്ടിയില്ല. അച്ഛനും അമ്മയും എന്റെ കൂടെ ഉണ്ട്. എനിക്ക് കണ്ണിപ്പോ തിമിരം വന്ന് പൂർണ്ണമായി കാഴ്ച നഷ്ടപ്പെട്ടു പോയി. പിന്നെ അച്ഛനും കാഴ്ച ഇപ്പൊ തിമിരം രണ്ടും ഇപ്പോൾ ഓപ്പറേഷൻ ഉടനെ ചെയ്യണോ ഡോക്ടർ പറഞ്ഞ കാലം. പഞ്ചായത്തിൽ നിന്ന് കിട്ടുമായിരുന്നു ഞങ്ങൾക്ക് ഒരു വളരെ ഉപകാരമായേനെ. എനിക്കായിട്ട് ഒരു കിടപ്പാട് എനിക്ക് ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ അച്ഛനെയും അമ്മേനെയും നോക്കാം. അപ്പം നമ്മളങ്ങനെ തട്ടിമുട്ടിയൊക്കെ അങ്ങനെ അങ്ങ് പോവുകയാണ്. എനിക്കിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് എൻ്റെതായെന്ന് പറയാൻ ഞാനൊരു പെണ്ണല്ലേ, ഒരു ഭർത്താവ് പോലും ഇല്ലാത്ത ആളാണ്. എന്ത് ചെയ്യും? എനിക്ക് എപ്പോഴും ഓർക്കുമ്പോൾ ചേർത്തന്ന് സങ്കടം തോന്നും. രാത്രിയൊക്കെ ആകുമ്പോൾ വെപ്രാളാണ്. എന്ത് ചെയ്യും? ഒരു കിടപ്പാടും ഇല്ലല്ലോ. എന്തെല്ലാം കാര്യം ഇപ്പം എനിക്കാണെങ്കിലും എൻ്റെ തലയ്ക്ക് ഒരു സ്കാനിങ്ങും ഒരു

0: നോക്കി നിന്നിട്ട് ടെസ്റ്റും പറഞ്ഞു വെക്കുക. പുറത്തെ ടെസ്റ്റിന് അത് 2000 രൂപ. ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് അതിന് നിവർത്തിയില്ല ഡോക്ടറെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങ് പോകുന്നു. ചെയ്തിട്ടില്ല. നേരം വിളിക്കുമ്പോൾ സന്ധ്യയാകുമ്പോൾ നമുക്ക് വെപ്രാട് ആദ്യം പകൽ എങ്ങനെയെങ്കിലൊക്കെ അങ്ങ് നടന്നു പോകും. സന്ധ്യയാകുമ്പോൾ മനുഷ്യൻ ടെൻഷൻ, പിന്നെ എല്ലാം ദൈവത്തിനെ വിളിച്ച് അങ്ങ് മുന്നോട്ടങ്ങ് പോവുകയാണ്.
1: രാത്രിയാകുമ്പോൾ നിരവധി ആൾക്കാരാണ് വഴിയോരത്ത് കിടന്നുറങ്ങുന്നതെന്ന് ചോറ്റാനിക്കരയിൽ കട നടത്തുന്ന മണികണ്ഠൻ.
2: നിർദ്ധനായ ആൾക്കാർ കണ്ടമാനം ഇവിടെ ഉണ്ട്. കാരണം ഒരു വീടും കൂടിയില്ലാത്ത അച്ഛന്മാര് അമ്മമാര് അങ്ങനെ കണ്ടമാനം ആൾക്കാർ ഇവിടെ ഒരു വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഒരു 5-6 മണി തൊട്ട് ഇവിടെ ഫുൾ ചേക്കേറുന്ന കുറെ കുടുംബമില്ലാത്തവരും മക്കൾ ഉപേക്ഷിച്ചു കിട്ടവരും അങ്ങനെ കണ്ടമാനം ആൾക്കാർ ഇവിടെ ഉണ്ട്. കുറെ അധികം ആൾക്കാർ ലോട്ടറി വിൽപ്പന നടത്തുന്ന കുറെ ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാർ അവരെന്തെങ്കിലുമൊക്കെ പുഷ്പങ്ങളോ കാര്യങ്ങളൊക്കെ പറിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. മാല കെട്ടി ജീവിക്കുന്നവരുണ്ട്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അവരെ കിടക്കുന്നത് കടത്തിണ്ണകളിലും കാര്യങ്ങളിലാണ് അവരുടെ ഉപജീവനവും കിടപ്പും. ഇന്ന് വരെയും ആർക്കും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല അവരെ സംബന്ധിച്ച്. അവര് വരും കിടക്കും പോകുന്നുള്ളാണ്ട് ആർക്കും ഇന്നൊരു ബുദ്ധിമുട്ടായിട്ട് കണ്ടിട്ടില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആയിരിക്കും കൂടുതലുള്ളത്. കിടപ്പാടയില്ലാണ്ട് കിടന്ന് ഭയങ്കര കഷ്ടപ്പെടുന്നവരാണ്. അന്നം പോലും കിട്ടാൻ വകയില്ലാത്തവരാണ്. അമ്പലത്തിൽ ഇവിടെ ഓൾറെഡി ഭക്ഷണം ഉള്ളതാണ് ഉച്ചയ്ക്ക്. അപ്പോൾ അവർ ആ ഭക്ഷണങ്ങളെല്ലാം അവിടെ നിന്ന് കഴിച്ച് പിന്നെ അവർ കിട്ടുന്ന സുഖമായ രീതിയിൽ നിന്നൊരു ഭക്ഷണം കഴിച്ച് മുന്നോട്ട് ഓടിച്ചു പോകുന്നു. ഞങ്ങളുടെ ഇപ്പം 3 വർഷത്തോളമായി. പക്ഷെ സ്ഥിരം കാണുന്ന മുഖങ്ങളുടെ എപ്പോഴും കാണാം. പക്ഷെ അവർ ആരെ കൊണ്ടും ഉപദ്രവങ്ങളില്ല. അവർ വരും നമ്മുടെ കിടക്കുന്നതിലെ കിടക്കുന്നവരാണ്. അവരെ പോലുള്ള ആൾക്കാർ കിടക്കുമ്പോൾ ഗുണം വെച്ചാൽ നമ്മുടെ കിടക്കും ഒരു സേഫ്റ്റിയാണ്. കാരണം വെച്ചാൽ ഒരാൾ കിടക്കുമ്പോൾ എടുത്തെടുത്തും വന്ന് നമ്മുടെ കടയിലേക്ക് വന്ന് എടുക്കാനോ പൊട്ടിക്കാനോ വരില്ല. അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് ഒരു ഷെൽട്ടർ അത്യാവശ്യമാണ്. നാളെ എന്തെങ്കിലും സംഭവിച്ചു, എവിടെ കൊണ്ടുപോകും, എന്ത് കൊണ്ടുപോകുന്ന ഒരു ബ്ലാങ്ക് ആണ് ഇപ്പോഴും. അപ്പം അങ്ങനെയുള്ളവർക്ക് സർക്കാർ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം ഷെൽട്ടർ അവർക്ക് ആവശ്യമാണ്. ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഷെൽട്ടർ ആവുകയാണെങ്കിൽ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളവർക്ക് എപ്പോഴും ഒരു സേഫ് ആയിരിക്കും. അതാണ് നമ്മുടെ ഇന്ന് ഏറ്റവും വേണ്ട കേസത. ഇങ്ങനെ ഒരു ഷെൽട്ടർ ഉണ്ടെങ്കിൽ ഇവരിങ്ങനെ കിടക്കുന്നവരൊരു കിടക്കില്ല. മഴയും കാറ്റൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ചാറലും കാറ്റും അടിച്ചിട്ടാണ് അവർ കിടക്കുന്നത്. അപ്പം അതിനൊക്കെ ഒരു സൊല്യൂഷൻ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. കൊതുകിന്റെ ഒക്കെ ബഹളമാണ് ഇവിടെ. അപ്പം അത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അവർക്കൊരു കിടക്കാൻ ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഏറ്റവും നല്ലൊരു കാര്യം. അപ്പം എന്ത് ഗുണമെന്ന് വെച്ചാൽ ഇങ്ങനെ കിടത്തിണ്ണ കിടക്കുന്ന പരിപാടികൾ ഒഴിവാകും.
1: തെരുവിൽ കഴിയുന്നവർക്ക് ആശ്വാസമായി പ്രവർത്തിക്കുന്ന ഓട്ടോ ഡ്രൈവർ മുരുകൻ.
3: എൻ്റെ 10 വിരലുകൊണ്ട് ഏകദേശം 20,000 പരം മനുഷ്യരെ തെരുവിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ സാധിച്ചു. വേദനകളുടെയും വിഷമങ്ങളുടെയും ദുഃഖങ്ങളുടെയും യാതനകളുടെയും ഒരുപാട് മനുഷ്യരുടെ കണ്ണീർ കണ്ടം. എറണാകുളം നഗരത്തിലെ മണപ്പാട്ടി പറമ്പിന് സമീപത്തായി ഒരു അമ്മ, തിരുച്ചി സ്വദേശിയാണ്, ഏകദേശം 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. അവർ അവിടെ ഒരു കുടിൽ വെച്ച് മണപ്പാട്ടി പറമ്പിൽ താമസിക്കുകയായിരുന്നു. റോഡരികിൽ കുഷ്ഠരോഗം ബാധിച്ച് 2 കൈയിൻ്റെ വിരലുകൾ നഷ്ടപ്പെട്ട് ഭക്ഷണം പോലും കഴിക്കാനാവാത്ത അവസ്ഥയിൽ ഭിക്ഷാടനം നടത്തിയായിരുന്നു അവർ ഉപജീവനം നടത്തിയിരുന്നത്. ഒരു ദിവസം റോഡിൻ്റെയും നാടിൻ്റെയും വികസനത്തിന് വേണ്ടിയിട്ടിരുന്ന കുടിലെല്ലാം തച്ചുടച്ചു പോയി. ഈ വിവരമറിഞ്ഞ എത്തിയ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും 100 കണക്കിന് മനുഷ്യർ കിടന്നുറങ്ങിയ പായയും ഷീറ്റും അവർ കെട്ടിയിരുന്ന കുടിലുകളെല്ലാം നശിപ്പിക്കപ്പെട്ടിരുന്നു. അത് മഴക്കാലം കൂടിയായിരുന്നു. കയറിക്കിടക്കാൻ സ്ഥലമില്ല. റോഡരികിലും വഴികളിലൊക്കെ നിൽക്കുമ്പോൾ ഭിക്ഷ എടുത്ത് കിട്ടുന്ന പൈസ കൊണ്ടാണ് അവർ ഉപജീവനം നടത്തിയിരുന്നത്. എന്നിട്ട് അവസാനം നിരവധി ആളുകളൊക്കെ കൂടി കുറച്ചു പേർക്കൊക്കെ കുടിലുകൾ അവിടെ കെട്ടിക്കൊടുത്തിരുന്നു. പൊതുവെ കേരളത്തിന്റെ തെരുവോരങ്ങളിലും പീടിക വരാന്തകളിലും ജീവിതം കഴിച്ചു കൂട്ടുന്ന ആളുകളുണ്ട്. മറ്റു സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിന്റെ പല തെരുവോരങ്ങളിലും ഒക്കെ ജീവിതം കഴിച്ചു കൂട്ടുന്നുണ്ട്. അത്തരം ആളുകൾ റേഷൻ കാർഡോ തിരിച്ചറിയൽ കാർഡോ ഇല്ലാത്തതുകൊണ്ട് സർക്കാർ സ്കീമുകളോ സർക്കാർ തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും അവർക്ക് വേണ്ടി പറയാറില്ല. അപ്പം ഈ വോട്ട് ലിസ്റ്റിൽ പേരില്ലാത്ത ആൾക്കാരായതുകൊണ്ട് അത്തരം ആൾക്കാരെ ആരും മൈൻഡ് ചെയ്യാറില്ല. അപ്പം അതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ അത്തരം ആളുകൾ എന്നും തെരുവോരങ്ങളിൽ തന്നെ ജീവിച്ച് തെരുവിൽ തന്നെ മരിച്ചു വീഴുന്ന അവസ്ഥയാണ് കൂടുതലും കാണുന്നത്. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്ത് ധാരാളമായ ആളുകൾ തെരുവിൽ കാണപ്പെടുന്നു, അല്ലെങ്കിൽ വഴിയോരങ്ങളിലും കടത്തിണ്ണകളിലും ഒക്കെ കാണപ്പെടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ പലതരത്തിലുള്ള സംവിധാനങ്ങൾ നമുക്ക് ഉണ്ടെങ്കിലും അതിലൊന്നും നമുക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്തരം ആൾക്കാരെ തെരുവോരങ്ങളിൽ നിന്ന് മാറ്റി പാർപ്പിക്കാനായി കഴിയുന്നില്ല എന്നുള്ളത് വലിയൊരു സത്യം.
1: എറണാകുളം ജില്ലാ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രൊജക്ട് ഡയറക്ടർ PH ഷൈൻ.
4: പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണ മേഖലയിലെ വാസയോഗ്യമല്ലാത്ത വീട്ടില്ലാത്ത ആളുകൾക്കുള്ള പദ്ധതിയാണ്. ഈ പദ്ധതിയിൻ കീഴിൽ ഒരു ഗുണഭോക്താവിന് 400,000 രൂപ ജനറൽ കമ്മ്യൂണിറ്റിക്കും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും നൽകുന്നു. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് 600,000 രൂപയാണ് ധനസഹായമായി നൽകുന്നത്. കേന്ദ്ര സംസ്ഥാന വിഹിതമായി 120,000 രൂപയും ബാക്കി തുക ത്രിതല പഞ്ചായത്തുകളുടെ ധനസഹായമായാണ് നൽകുന്നത്. കൂടാതെ തൊഴിലുറപ്പ് പദ്ധതിയിൻ കീഴിൽ അഡീഷണലായി 90 ദിവസത്തെ അൺസ്കിൽഡ് ലേബറും നൽകുന്നുണ്ട്. സ്വച്ഛ് ഭാരത് മിഷന്റെ ടോയ്ലറ്റ് അസിസ്റ്റൻസും നൽകുന്നു. കൂടാതെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന വഴി ഗ്യാസ് കണക്ഷൻ പോലുള്ള കേന്ദ്ര പദ്ധതികൾക്ക് പ്രയോറിറ്റിയും നൽകി വരുന്നുണ്ട്.
1: ലൈഫ് മിഷൻ എറണാകുളം ജില്ലാ കോർഡിനേറ്റർ ഏണസ്റ്റ് സി തോമസ്.
5: പാർപ്പിടം എന്നത് ഏതൊരു മനുഷ്യന്റെയും അടിസ്ഥാന ആവശ്യമാണ്. സംസ്ഥാനത്തെ ഭവനരഹിതർക്ക് സുരക്ഷിതവും മാന്യവുമായ പാർപ്പിടം നൽകുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ 2017 ആരംഭിച്ച ഒരു ബൃഹത് പദ്ധതിയാണ് ലൈഫ് പദ്ധതി. വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് ലൈഫ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ആദ്യഘട്ടത്തിൽ വിവിധ ഭവന നിർമ്മാണ പദ്ധതികളിൽ

0: പൂർത്തീകരിക്കാതെ കിടന്ന ഭവനങ്ങൾ പൂർത്തീകരിക്കുന്നതിനാണ് മുൻഗണന നൽകിയത്. അതുവഴി വിവിധ ഭവന നിർമ്മാണ പദ്ധതികളിൽ പൂർത്തിയാകാതെ കിടന്ന 65,000 വീടുകൾ പൂർത്തീകരിച്ചു. തുടർന്ന് ഭൂമിയുള്ള ഭവനരഹിതർക്കും ഭൂരഹിത ഭവനരഹിതർക്കും തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ 2017 2021 പ്രത്യേകം ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കി. കൂടാതെ പട്ടികജാതി പട്ടികവർഗ മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങൾക്ക് പ്രത്യേക ഗുണഭോക്തൃ പട്ടികയും തയ്യാറാക്കുകയുണ്ടായി. ഗ്രാമസഭകളുടെയും തദ്ദേശ സ്ഥാപന ഭരണസമിതികളുടെയും അംഗീകാരത്തിന് ശേഷം വിവിധ തലങ്ങളിൽ നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കിയത്. ലൈഫ് പദ്ധതിയിലൂടെ ഒരു ഗുണഭോക്താവിന് ഭവന നിർമ്മാണത്തിനായി 4 ഘട്ടങ്ങളിലായി 4 ലക്ഷം രൂപയാണ് അനുവദിക്കുന്നത്. നഗരസഭകളിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുമായി സംയോജിപ്പിച്ചുകൊണ്ടാണ് ലൈഫ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ഇതുകൂടാതെ ഭൂരഹിത ഭവനരഹിതർക്ക് ഭൂമി വാങ്ങുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ജനറൽ വിഭാഗത്തിന് 2 ലക്ഷം രൂപയും SC ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് 2.5 ലക്ഷം രൂപയും അനുവദിക്കുന്നുണ്ട്. നഗരസഭകളിൽ ജനറൽ വിഭാഗത്തിന് 2,70,000 രൂപയും SC ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് 3 ലക്ഷം രൂപയുമാണ് ഭൂമി വാങ്ങുന്നതിന് അനുമതി നൽകുന്നത്. സംസ്ഥാനത്ത് ലൈഫ് പദ്ധതി വഴി 6,25,464 പേർക്ക് വീട് അനുവദിക്കുകയും ഇതിൽ 5,12,415 പേർ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ മാത്രം 42,575 വീടുകൾ അനുവദിക്കുകയും 38,673 കുടുംബങ്ങൾ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. ഏവർക്കും ലോക പാർപ്പിട ദിനത്തിന്റെ ആശംസകൾ നേരുന്നു.
1: പരിസ്ഥിതിക്ക് അനുയോജ്യമായ വീടുകളാണ് നമുക്ക് ആവശ്യം.
2: വീണ്ടും ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ലോക പാർപ്പിട ദിനം 5 ഒക്ടോബർ എല്ലായിടത്തും ആചരിക്കുകയാണ്.
1: ആർക്കിടെക്ട് ശങ്കർ,
2: യഥാർത്ഥത്തില് ലോക പാർപ്പിട ദിനത്തിന്റെ സന്ദേശം എല്ലാവർക്കും പ്രതീക്ഷ കൊടുക്കുവാനും എല്ലാവർക്കും വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള യത്നത്തിന്റെ ഭാഗമായിട്ടാണ് പല മേഖലയിലുള്ള വർത്തമാനകാലത്തെ ഭീഷണികളുടെ വെല്ലുവിളികളുടെ ഒക്കെ ചിന്തനങ്ങൾ എല്ലാ 5 ഒക്ടോബർ നടത്താറുള്ളത്. ലോകത്തിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ സാമൂഹ്യ വികസന പദ്ധതിയായിട്ടുള്ള പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന, ഇത് ലോക സാമൂഹ്യത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 1 കോടിയിലധികം വീടുകൾ ഉണ്ടാക്കുന്ന ഏറ്റവും ബൃഹത്തായ ഒരു പദ്ധതിയാണ്. അതിൽ ഏകദേശം 80% നേട്ടം നമ്മൾ കൈവരിച്ചു കഴിഞ്ഞു. പക്ഷേ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഈ കടുത്ത നഗരവൽക്കരണവും ജനസംഖ്യാ വർധനവും ഇപ്പോഴും എല്ലാവർക്കും വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമല്ലാത്ത ഒരു കണക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ നമുക്കെന്ത് ചെയ്യാം എന്നുള്ളതാണ് ലോക പാർപ്പിട ദിനത്തിൽ നമുക്ക് ആലോചിക്കേണ്ടത്. നമുക്ക് പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടുള്ള ഊർജം സംഭരിക്കുന്ന, ചെലവ് കുറയ്ക്കുന്ന, നമ്മുടെ നാടൻ തദ്ദേശീയ നിർമ്മാണ സാമഗ്രികളും ആ ടെക്നോളജികളും വെച്ച് ചെയ്യുന്ന വീടുകളാണ് ഇനി നമുക്ക് ആവശ്യം. പ്രത്യേകിച്ച് കാലാവസ്ഥ വ്യതിയാനം വലിയ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ആഴത്തിൽ സ്പർശിക്കുന്ന ഈ വേളയിൽ പരിസ്ഥിതിക്ക് ആഘാതമായിട്ടുള്ള എല്ലാ കാര്യത്തിൽ നിന്നും നമ്മൾ പിന്മാറേണ്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ ആവാസ വ്യവസ്ഥ ദുരവിചിത്രമായിട്ടുള്ള വ്യവസ്ഥയാണ്. നമുക്ക് നമ്മുടെ പട്ടണങ്ങളുടെ ഒരു ദീർഘനിരയാണ് കേരളത്തിന്റെ ആവാസ വ്യവസ്ഥയുടെ പ്രത്യേകത. നമുക്ക് നമ്മുടെ നഗരവൽക്കരണത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ നാടൻ നിർമ്മാണ വസ്തുക്കളും നാടൻ ടെക്നോളജികളും ഉപയോഗിച്ച് നമ്മുടെ മണ്ണിനും കാലാവസ്ഥയ്ക്കും സാമൂഹ്യ കാലാവസ്ഥയ്ക്കും പറ്റിയ രീതിയിലുള്ള ഒരു നിർമ്മാണ ശൈലിയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഡിസൈന്റെ കാര്യത്തിനകത്ത് ഏറ്റവും കരുതലോട് ജാഗ്രതയോട് ഏറ്റവും കുറച്ച് നിർമ്മാണ വസ്തുക്കൾ വെച്ചിട്ട് ഏറ്റവും ചെറിയ ഏരിയയിൽ എങ്ങനെ വീട് വെക്കാം എന്നുള്ളതാണ് മലയാളി ഇനി ആലോചിക്കേണ്ടത്. ഈ വീടിനെ പറ്റിയുള്ള സങ്കല്പമെല്ലാം മാറ്റി എഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഉള്ള ഒരുപാട് നിർമ്മാണ വസ്തുക്കൾ, അത്ഭുതകരമായ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഉള്ള നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മളൊരു ഡിസൈന്റെ കാര്യത്തിനകത്ത് ഒരു പുത്തൻ പരിപ്രേക്ഷ്യം സൃഷ്ടിക്കേണ്ട കാലാവസ്ഥയാണ്. നമുക്ക് കാലാവസ്ഥയെ അതിജീവിക്കുന്ന, വെള്ളപ്പൊക്കത്തെ അതിജീവിക്കുന്ന, വരുംകാല ദുരന്തങ്ങളെ അതിജീവിക്കുന്ന, അമൂല്യമായിട്ടുള്ള പ്രകൃതിയെ തൊട്ട് നശിപ്പിക്കാത്ത രീതിയിലുള്ള ഊർജം സംഭരിക്കുന്ന രീതിയിലുള്ള, തീർച്ചയായിട്ടും അതെല്ലാം കൂടി ചേരുമ്പോൾ ചെലവ് കുറഞ്ഞ സന്തുലിതമായിട്ടുള്ള ഒരു വികസന പരിപ്രേക്ഷ്യമാണ് തീർച്ചയായിട്ടും മലയാളികൾക്ക് ആവശ്യമെന്നുള്ള ഈ ഒരു സന്ദേശത്തിലേക്കാണ്. തീക്ഷ്ണമായ നഗരവൽക്കരണം, പ്രകടമായിട്ടുള്ള കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരമൊരു സമീപനമാണ് മലയാളികൾ തീർച്ചയായിട്ടും വീട് നിർമ്മാണത്തിൽ വളരെ ശ്രദ്ധാപൂർവ്വം സ്വീകരിക്കേണ്ടത് എന്നെനിക്ക് തോന്നുന്നു.
1: തലചായ്ക്കാൻ ഒരിടം എന്നത് സമൂഹത്തിൽ പദവി കാണിക്കാനുള്ള ആഡംബര നിർമ്മിതികളല്ല, മറിച്ച് ഓരോ പൌരന്റെയും അവകാശമാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്ത് കെട്ടിപ്പൊക്കുന്ന കൊട്ടാരങ്ങളല്ല, മറിച്ച് പ്രകൃതിയോടിണങ്ങി നിൽക്കുന്ന സുസ്ഥിര നിർമ്മാണ രീതികളിലേക്ക് നാം മാറേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഒപ്പം വഴിയോരത്തും കടത്തിണ്ടകളിലും അഭയം പ്രാപിക്കുന്നവർക്കും സുരക്ഷിതമായ ഒരു മേൽക്കൂര ഉറപ്പാക്കുക എന്നത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്. പാർപ്പിടം എന്നത് ഔദാര്യമല്ല, ഓരോ പൌരന്റെയും

0: അവകാശമാണ്. സ്വന്തം മണ്ണിൽ ആരും സുരക്ഷിതരല്ലാതാകരുത്.
1: നിർവഹണം MV ശശികുമാർ, സഹകരണം ആഭാലാൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.
0: KCB അറിയിപ്പ്. ചേരനല്ലൂർ സെക്ഷൻ പരിധിയിൽ സാക്സ് കോച്ച്, ഡിവൈൻ നഗർ, വിന്നേഴ്സ് റോഡ്, ചിറ്റൂർ ചർച്ച്, സാഗരിക ക്ലബ്, ഒഡോണൽ, ചിറ്റൂർ ടെമ്പിൾ എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 8 മുതൽ വൈകിട്ട് 5:30 വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.
2: നക്ഷത്രക്കയർ കടിച്ചുപിടിച്ച അണപ്പല്ലിൽ നിന്നും ചോര പൊടിയുന്നതറിയാതെ തേവൻ പഞ്ഞിമരത്തിലേക്ക് കയറിക്കൊണ്ടിരുന്നു.
3: ഒക്ടോബർ 7 മുതൽ രാവിലെ 7:50 നോവൽ പാരായണത്തിൽ അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിക്കുന്നത് TS ആശാദേവി.

പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥൻ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-6243-97 അല്ലെങ്കിൽ 94-46-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക.

0: ഒരു വട്ടം കൂടി മഴയത്ത് ഉല്ലസിച്ച് നടന്ന ആ കാലം, ഒന്നിനെക്കുറിച്ചും വേവലാതിയില്ലാതെ പാടവരമ്പത്തുകൂടി ഓടി നടന്ന മാവിൻ ചോട്ടിലേക്ക് കാറ്റിനേക്കാൾ വേഗത്തിൽ പാഞ്ഞ ആ ഓർമ്മക്കാലത്തേക്ക് നമുക്കൊന്ന് മടങ്ങിപ്പോയാലോ? ഓർമ്മച്ചിന്ത് നിങ്ങളുടെ ഓർമ്മക്കാലത്തേക്ക് ഒരു മടക്കയാത്ര. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ച കഴിഞ്ഞ് 2 മണിക്കും ബുധനാഴ്ചകളിൽ 10:35 നിങ്ങളുടെ പ്രിയപ്പെട്ട അനുഭവങ്ങൾ ഞങ്ങൾക്കെഴുതു. നമുക്കൊന്നുകൂടി ജീവിക്കാം. വിലാസം: ഓർമ്മച്ചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, തൃക്കാക്കര PO 68 20 21. ഇനി വാട്സാപ്പിലും അയക്കാം. ഓർമ്മച്ചിന്ത് എന്ന് എഴുതിയതിനു ശേഷം നിങ്ങളുടെ സന്ദേശം മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. നമ്പർ 94 47 56 22 12. നമ്പർ ഒരിക്കൽ കൂടി: 9447562212. ഓർമ്മച്ചിന്ത് നിങ്ങളുടെ ഓർമ്മക്കാലത്തേക്ക് ഒരു മടക്കയാത്ര.
1: പ്രിയ ശ്രോതാക്കളെ, FM ഈവനിംഗ് തുടരും. ഇനി 7:45 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി സാധ്യത വർദ്ധിപ്പിക്കാൻ കൂടിക്കാഴ്ചയിൽ ധാരണ. 6G സാങ്കേതിക

0: മാരായി നിയമിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വൈദ്യശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ സമ്മാനം കാൾ ഡെയ്സറോത്ത്, പീറ്റർ ഹെക്മാൻ, ജോർജ് നാഗേൽ എന്നിവർക്ക്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങളുടെ സ്വിറ്റ്സർലൻഡിലെ വിപണി സാധ്യത വർദ്ധിപ്പിക്കാൻ ധാരണയായതായും കാർഷിക ഉൽപ്പന്നങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, വസ്ത്രങ്ങൾ തുടങ്ങിയവയുടെ കയറ്റുമതി ഉയരാൻ ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബയോടെക്നോളജി, ബാങ്കിംഗ്, ഇൻഷുറൻസ്, ലൈഫ് സയൻസ് തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ സ്വിസ് നിക്ഷേപം ആകർഷിക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കുമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ രാജ്യങ്ങളുമായി ഇന്ത്യ നടപ്പാക്കിയ വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാറിലൂടെ അടുത്ത 15 കൊണ്ട് $100 ബില്യൻ നിക്ഷേപവും 10 ലക്ഷം തൊഴിലവസരങ്ങളുമാണ് രാജ്യം ലക്ഷ്യമിടുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഭാരത് ഓർ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ യാനി എഫ്ടാ ദേശോ കെ ബീച്ച് ഏക് ഐതിഹാസിക് ട്രേഡ് ആൻഡ് ഇക്കോണോമിക് പാർട്ട്നർഷിപ് അഗ്രിമെന്റ് ലാഗൂ കിയാ. ये यूरोप के किसी भी इकोनॉमिक ब्लॉक के साथ भारत का पहला एफटीए है. यह इन्वेस्टमेंट, इनोवेशन, जॉब्स और साझा समृद्धि का एम्बिशियस ब्लूप्रिंट भी है.
0: വ്യാപാരം, നിക്ഷേപം, വിതരണ ശൃംഖല തുടങ്ങിയ മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കാനും നേതാക്കൾക്കിടയിൽ ധാരണയായി. ഗതാഗത സാങ്കേതിക വിദ്യ, മൊബിലിറ്റി സംവിധാനങ്ങൾ, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയിലെ സഹകരണത്തിനായി ഇന്ത്യയും സ്വിറ്റ്സർലൻഡും നിരവധി കരാറുകളിലും ഒപ്പുവച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തിയ സ്വിസ് പ്രസിഡന്റിന് രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക വരവേൽപ്പ് ഒരുക്കിയിരുന്നു. ഇന്ത്യ യുഎസ് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണെന്നും ഇതുവരെ അന്തിമ രൂപമായിട്ടില്ലെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഇന്ത്യയ്ക്ക് അനുകൂലമായ വിധത്തിലുള്ള വ്യാപാര സന്തുലനം ഉറപ്പുവരുത്തണമെന്നും ന്യൂഡൽഹിയിൽ നടന്ന മ്യൂണിക് ലീഡേഴ്സ് മീറ്റിംഗിൽ ധനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിനെയും ധനമന്ത്രി പ്രശംസിച്ചു.
2: It's been a hard and very rigorously negotiated agreement. The agreement's negotiations are still ongoing, although we'd like to believe that both the sides have reached a plateau beyond which giving or taking might be very, very difficult. But maybe if there are rooms to operate from, both sides would do it.
0: 6G സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ ലോകത്തെ നയിക്കുമെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ടെലികോം ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന നിലയിൽ നിന്നും അവ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറിയെന്നും ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യൻ ഫൌണ്ടേഷൻ ഫോർ ക്വാളിറ്റി മാനേജ്മെന്റ് സിംബോസിയത്തിൽ അദ്ദേഹം പറഞ്ഞു. 8 സെമി കണ്ടക്ടർ നിർമ്മാണ യൂണിറ്റുകൾ രാജ്യത്ത് ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നിലവിൽ രാജ്യത്ത് ഉപയോഗിക്കുന്ന 100% മൊബൈൽ ഫോണുകളും ഇന്ത്യയിൽ നിർമ്മിച്ചവയാണെന്നും 135 കോടി മൊബൈൽ കണക്ഷനുകളോടെ ഇന്ത്യ ലോകത്തിലെ 2 വലിയ മൊബൈൽ ടെലികോം വിപണിയായതായും ശ്രീ സിന്ധ്യ വ്യക്തമാക്കി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഏകപക്ഷീയമായി കൈക്കൊണ്ടുവെന്ന ആരോപണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന ആവശ്യം തള്ളി സുപ്രീംകോടതി. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റ് എതിർകക്ഷികൾക്കും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഏകപക്ഷീയമായി നടപടി സ്വീകരിക്കാനാവില്ലെന്നും നിയമപരമായ ഏതെങ്കിലും വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും കോടതി വ്യക്തമാക്കി. SIRമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഭൂരിപക്ഷമില്ലാതെയാണ് എടുത്തതെന്ന് തെളിഞ്ഞാൽ ഇവ പുനഃപരിശോധിക്കാമെന്നും കോടതി അറിയിച്ചു. വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഫോം 6 മാറ്റങ്ങൾ വരുത്താൻ സുപ്രീംകോടതി അനുമതി നൽകിയിട്ടില്ലെന്ന് വ്യക്തമാക്കി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച്. ഫോം 6 മാറ്റങ്ങൾ വരുത്തിയത് ആരാണെന്ന് കണ്ടെത്താൻ ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു. അപേക്ഷകരുടെ പൂർവിക വിവരങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന രീതിയിൽ ഫോം 6 മാറ്റങ്ങൾ വരുത്തിയത് ചോദ്യം ചെയ്തുള്ള പൊതു താൽപര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ബീഹാറിലെ SIR നടപടികളുമായി ബന്ധപ്പെട്ട് 2026 മെയ് പുറപ്പെടുവിച്ച വിധിയിൽ സുപ്രീംകോടതി ഫോം 6 അംഗീകരിച്ചെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപ് വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരുന്നു. ഗുജറാത്ത്, ഡൽഹി, തെലങ്കാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെ സുപ്രീംകോടതി ജഡ്ജിമാരായി നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ജസ്റ്റിസ് സുനിത അഗർവാൾ, ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യായ, ജസ്റ്റിസ് അപരേഷ് കുമാർ സിംഗ് എന്നിവരെയാണ് നിയമിച്ചത്. വൈദ്യശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ സമ്മാനം കാൾ ഡെയ്സറോത്ത്, പീറ്റർ ഹെക്മാൻ, ജോർജ് നാഗേൽ എന്നിവർക്ക്. മസ്തിഷ്ക പഠനവുമായി ബന്ധപ്പെട്ട ഒപ്റ്റോജനറ്റിക്സ് മേഖലയിലെ കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം. അമേരിക്കയിൽ നിന്നും ജർമ്മനിയിൽ നിന്നുമുള്ള ബയോ എഞ്ചിനീയറിംഗ്, ബയോ ഫിസിക്സ്, ന്യൂറോ സയൻസ് വിദഗ്ധരാണ് പുരസ്കാര ജേതാക്കൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ്

0: ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രൽഹാദ് ജോഷി. വിദ്യാലയങ്ങൾക്കായുള്ള ദേശീയ മാനസികാരോഗ്യക്ഷേമ നയത്തിന്റെ കരട് ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത ശേഷമാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കുട്ടികളുടെ സമഗ്ര വികസനത്തിന് മാനസികാരോഗ്യം, വൈകാരിക സുരക്ഷിതത്വം എന്നിവ ഉറപ്പാക്കുന്ന അന്തരീക്ഷം വിദ്യാലയങ്ങളിൽ ഒരുക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. വന്ദേഭാരത് ട്രെയിനുകൾ രാജ്യത്ത് സർവീസ് ആരംഭിച്ചതിനെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്.
2: 2047 വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ ഗതാഗത സൌകര്യങ്ങളുടെ വികസനം ഏറെ സുപ്രധാനമാണ്. ഇതിന്റെ ഭാഗമായാണ് രാജ്യത്തുടനീളം വേഗതയേറിയതും സുരക്ഷിതവുമായ ട്രെയിൻ യാത്ര ഉറപ്പാക്കുന്നതിന് ഇന്ത്യൻ റെയിൽവേ 2019 ഫെബ്രുവരിയിൽ വന്ദേഭാരത് എക്സ്പ്രസ് അവതരിപ്പിച്ചത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ സെമി ഹൈസ്പീഡ് ട്രെയിനാണ് വന്ദേഭാരത്. 160-ലധികം വന്ദേഭാരത് ട്രെയിനുകളാണ് രാജ്യത്ത് നിലവിൽ സർവീസ് നടത്തുന്നത്. പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത ഈ ട്രെയിനുകൾക്ക് മണിക്കൂറിൽ പരമാവധി 180 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ ശേഷിയുണ്ട്. നഗരങ്ങൾക്കിടയിലെ സഞ്ചാര സമയം ഗണ്യമായി കുറയ്ക്കുന്നതിനും സുഖപ്രദമായ യാത്ര ഉറപ്പുവരുത്തുന്നതിനും വന്ദേഭാരത് എക്സ്പ്രസുകളിലൂടെ സാധിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഡൽഹിയിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ ശക്തമായ മുൻകരുതൽ നടപടികൾ വേണമെന്ന് സുപ്രീംകോടതി. സമീപകാല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കുകയായിരുന്നു കോടതി. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൻ ഓൺ ദ മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് നാളെ തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായ ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം മന്ത്രി എം ലിജു നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്തെ 28 കോളേജുകളെയാണ് ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കുന്നത്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാതകളിലൊന്നായ ബാബ് അൽ മന്ദബ് കടലിടുക്കിൽ ഹൂതി വിമതർക്കെതിരെ ശക്തമായ പ്രത്യാക്രമണം ആരംഭിച്ച് യമൻ സേന. പ്രാദേശിക ഗോത്രവിഭാഗങ്ങളുടെ സഹായത്തോടെ നിരവധി തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ യമൻ സേന തിരിച്ചുപിടിച്ചതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. എന്നാൽ സൈന്യത്തിന്റെ മുന്നേറ്റത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഹൂതി നിയന്ത്രണത്തിലുള്ള അൽ മസീറ ടിവി നിഷേധിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 473 പോയിന്റും നിഫ്റ്റി 134 പോയിന്റും നേട്ടത്തിൽ ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. സാമ്പത്തിക പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനും റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും രാജ്യത്ത് സംരംഭക അവസരം സൃഷ്ടിക്കുന്നതിനും പുതുതലമുറ GST സംവിധാനം സഹായിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നികുതിദായകർക്ക് ആശ്വാസം പകരുന്നതിനൊപ്പം സമ്പദ്വ്യവസ്ഥയുടെ വേഗത വർദ്ധിപ്പിക്കാനും GST സംവിധാനത്തിലൂടെ കഴിഞ്ഞതായി വ്യക്തമാക്കുന്ന ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ലേഖനം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി സാധ്യത വർദ്ധിപ്പിക്കാൻ കൂടിക്കാഴ്ചയിൽ ധാരണ. 6G സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ ഇനി ലോകത്തെ നയിക്കുമെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. SIRമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യം തള്ളി സുപ്രീംകോടതി. ഗുജറാത്ത്, ഡൽഹി, തെലങ്കാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെ സുപ്രീംകോടതി ജഡ്ജിമാരായി നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വൈദ്യശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ സമ്മാനം കാൾ ഡെയ്സറോത്ത്, പീറ്റർ ഹെക്മാൻ, ജോർജ് നാഗേൽ എന്നിവർക്ക്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:55. പ്രിയ ശ്രോതാക്കൾ, FM ഈവനിംഗ് തുടരുകയാണ്.

0: പെട്ടെന്നാണ് രാമൻ കുരയോട് കുര, ഛെ ഈ പീറ പട്ടി, അതിൻ്റെ കുര കേട്ടില്ലേ? പിള്ളേർക്ക് ദേഷ്യം വന്നു, തിരിഞ്ഞു നോക്കാതെ വേഗം നടന്നു. പെട്ടെന്നതാ അവൻ കുരച്ചുകൊണ്ട് വായുവേഗത്തിൽ കുട്ടികളെ ലക്ഷ്യം വെച്ച് കുതിച്ചു ചാടി. നിമിഷമാത്രയിൽ എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് തോന്നിയതും അടുത്തൊരു തിരിഞ്ഞുനോട്ടത്തിന് ഇടകിട്ടിയില്ല. അതിനു മുൻപ് മാറ മക്കളെ എന്നൊരലർച്ചയായിരുന്നു. കണ്ടു നിന്നവരും മുത്തശ്ശിയും നെഞ്ചു കലക്കി വിളിച്ചതൊക്കെ ഇരച്ചെത്തിയ ട്രെയിനിൻ്റെ സൈറൻ മുഴക്കത്തിൽ ഇല്ലാതായിപ്പോയി. മുത്തശ്ശി നിലത്ത് കുഴഞ്ഞിരുന്നു പോയി. ഒന്നും കാണാൻ വയ്യാതെ മറ്റുള്ളവർ കണ്ണുകൾ ഇറുക്കിയടച്ചു. ഇരച്ചെത്തിയ ഹുങ്കാരവും അട്ടഹാസവും കഴിഞ്ഞ് ഭയങ്കരമായൊരു നിശബ്ദത. ഒരു പേടി സ്വപ്നത്തിലെന്ന പോലെ ശ്രീയ പതിയെ കണ്ണുകൾ തുറന്നു. റെയിലിനരികെ മണ്ണിൽ പൂണ്ടുകിടക്കുകയാണ് താൻ. ശ്വാസമെടുക്കാനാവാതെ കിതയ്ക്കുന്നു. കൈകാലുകൾ പെരുവിരൽ മുതൽ വിറയ്ക്കുന്നു. ഇല്ല, താൻ ജീവിച്ചിരിപ്പുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. എന്താ സംഭവിച്ചതെന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു. അവൾ ചുറ്റും നോക്കി. ദൂരെയൊരിടത്ത് ശ്രേയയും മണ്ണിലിരുന്ന് മുഖം പൊത്തി പൊട്ടിപ്പൊട്ടി കരയുകയാണ്. കുറ്റബോധത്തിൻ്റെ ഭാരം തലയുയർത്താൻ അവളെ സമ്മതിക്കുന്നില്ല. ശ്രേയ അവൾക്ക് വിളിക്കണമെന്നുണ്ട്, പക്ഷേ മിണ്ടാൻ പറ്റുന്നില്ല. എവിടെ രാമൻ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പാൻ തുടങ്ങി. ആളുകളൊക്കെ ഓടിക്കൂടി. കുടിക്കാൻ വെള്ളം കൊണ്ടുവന്നു. ഇല്ല മോളെ, ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. എന്നിട്ടും ഭയത്തിൽ നിന്നും മോചിതയാവാൻ അവൾക്ക് കഴിയുന്നില്ല. എന്നാലും ദൈവമേ, ആ പട്ടി! അതില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ രണ്ട് ശവമാ ഇവിടെ കാണേണ്ടിയിരുന്നത്. കണ്ടു നിന്ന ഒരമ്മൂമ്മ നെഞ്ചത്ത് കൈവച്ച് പറയുന്നത് കേട്ടപ്പോഴാണ് അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ബോധ്യമായത്. എവിടെ രാമൻ? എവിടെ ഞങ്ങളുടെ രാമൻ? രാമൻ രാമൻ എന്ന രണ്ട് വാക്കേ അവളുടെ വായിൽ നിന്നും പുറത്തു വന്നുള്ളൂ. അവൻ പാഞ്ഞു വന്ന് തട്ടി മാറ്റിയില്ലായിരുന്നെങ്കിൽ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവർ നാലുപാടും കണ്ണുകൾ ചായച്ചു. ഒരപശബ്ദം തൊട്ടടുത്ത കുറ്റിക്കാടിനരികത്തു നിന്നും കേൾക്കാനായി. അത് തൻ്റെ തെന്നാലിയാണെന്ന് മുത്തശ്ശി പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. രാമാന്ന് വിളിച്ച് കുട്ടികളും മുത്തശ്ശിയും അവൻ്റെ അടുത്ത് ഓടിയെത്തി. അവനെ എടുത്ത് മടിയിൽ വച്ചു. നെറ്റിയിൽ ഉമ്മ വച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവനെ എഴുന്നേൽക്കാനാവുന്നില്ല. കുട്ടികൾ എന്തൊക്കെയോ പറഞ്ഞ് എണ്ണിപ്പെറുക്കി കരയാൻ തുടങ്ങി. എന്തിനാ കുഞ്ഞുങ്ങളെ കരയണത്? സന്തോഷിക്കല്ലേ വേണ്ടത്? ആർക്കും ഒന്നും പറ്റിയില്ലാലോ, അല്ലേ മോനെ? തെന്നാലി കള്ള, വാ നമുക്ക് വീട്ടിൽ പോവാം. ആദ്യ ആശുപത്രിയിലേക്ക്, പിന്നെ വീട്ടിലേക്ക്. കുട്ടികൾ തിരുത്തി. സുഭാഷിണി അമ്മ അവനെയും എടുത്ത് ഓട്ടോയിൽ കയറി. അവനെ തൊട്ട് തലോടിക്കൊണ്ട് കുട്ടികളും അപ്പുറവും ഇപ്പുറവും ഇരുന്നു. അപ്പോ അവൻ്റെ കണ്ണുകളും നിറഞ്ഞു. ഇടയ്ക്ക് തലപൊക്കി എനിക്കൊന്നുമില്ല എന്ന് അവൻ കുട്ടികളെ നോക്കി പറയുന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, വെള്ളപ്പൊക്കത്തിലെ പൂച്ച, മായാ ബാലകൃഷ്ണൻ എഴുതിയ ബാലകഥകൾ സമാപിക്കുന്നു. വായിച്ചത് പ്രീതിയും ലൗലിയും. ഈ കഥകൾ എഡിറ്റ് ചെയ്യുന്നത് ബിന്ദു റോമി. ഇനി നമുക്ക് പുതിയൊരു പുസ്തകം, പുതിയൊരു കഥാകൃത്ത്, അത് അടുത്ത ഒരിടത്തൊരിടത്തിൽ കേൾക്കാം.
1: മായാ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ.
2: ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ്.

0: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ആകാശവാണി FM വാർത്തകൾ.
5: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി സാധ്യത വർദ്ധിപ്പിക്കാൻ കൂടിക്കാഴ്ചയിൽ ധാരണ. 6G സാങ്കേതികവിദ്യയിൽ ഇന്ത്യ ഇനി ലോകത്തെ നയിക്കുമെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. SIRമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. ഗുജറാത്ത്, ഡൽഹി, തെലങ്കാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെ സുപ്രീംകോടതി ജഡ്ജിമാരായി നിയമിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ആലപ്പുഴ ജില്ലയിലെ റാണി ചിത്തിരപ്പാടങ്ങളിൽ നെൽകൃഷി ബോണസായി 1.62 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. കർഷകർക്ക് കിലോയ്ക്ക് 6.31 രൂപയാണ് ബോണസ് നൽകുന്നത്. പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററും സ്ഥാപിക്കുന്ന പദ്ധതിക്ക് മന്ത്രി ബിന്ദുകൃഷ്ണ നാളെ തിരുവനന്തപുരത്ത് തുടക്കം കുറിക്കും. 3 സാനിറ്ററി നാപ്കിനുകൾ അടങ്ങിയ പാക്കറ്റ് 10 രൂപയ്ക്കാണ് ലഭ്യമാക്കുന്നത്. കേരള ലോക് ഭവനിൽ ഈ മാസം 21 നടക്കുന്ന വിദ്യാരംഭ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കും. ഒക്ടോബർ 12 മുൻപായി ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 കുട്ടികൾക്കാണ് വിദ്യാരംഭത്തിന് അവസരം. കുട്ടനാടിന്റെ ഭംഗിയും വേമ്പനാട്ട് കായലിൽ നിന്നുള്ള അതിമനോഹരമായ അസ്തമയ കാഴ്ചകളും കുറഞ്ഞ ചെലവിൽ ആസ്വദിക്കുന്നതിനായി സംസ്ഥാന ജലഗതാഗത വകുപ്പ് നടത്തുന്ന സൺസെറ്റ് ക്രൂയിസ് ബോട്ടിന്റെ ആദ്യ സർവീസിന് ആലപ്പുഴയിൽ ഇന്ന് തുടക്കമായി. 90 സീറ്റുകളുള്ള ബോട്ടിൽ ഒരാൾക്ക് 200 രൂപയാണ് നിരക്ക്. ഉപയോഗിച്ച പാചക എണ്ണ വീണ്ടും ഉപയോഗിക്കുന്ന പ്രവണത തടയുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓപ്പറേഷൻ തെളിമ എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി പ്രത്യേക പരിശോധന സംഘടിപ്പിച്ചു. 41 ലിറ്റർ ഉപയോഗശൂന്യമായ എണ്ണയാണ് ഇതിലൂടെ കണ്ടെത്തി നശിപ്പിച്ചത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്.
4: ആകാശവാണി FM വാർത്തകൾ.
6: ശാസ്ത്രദീപ്തി.
7: AI എന്ന മുഴുക്കുടിയൻ. നിർമ്മിത ബുദ്ധിയുടെ വളർച്ചയുടെ വേഗത നാം ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണെന്ന് പറയേണ്ടതില്ല. മനുഷ്യന്റെ ഒട്ടുമിക്ക ചോദ്യങ്ങൾക്കും ആശങ്കകൾക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉത്തരം നൽകിക്കഴിഞ്ഞു. ഇനിയും അവശേഷിക്കുന്ന ഉത്തരങ്ങൾക്ക് ഉത്തരം നൽകുവാനായി അവ നിമിഷവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടും ഇരിക്കുന്നു. പക്ഷേ നമ്മുടെ ഓരോ വികസനത്തിന് പിന്നിലും പ്രകൃതിയെ ചെറുതായെങ്കിലും കുത്തി നോവിക്കുന്നുണ്ടെന്ന വാസ്തവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യത്തിലും ഇപ്പോൾ പ്രാധാന്യമർഹിക്കുകയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, ബിസിനസ് എന്നുവേണ്ട എല്ലാ മേഖലയിലും നാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചേർത്ത് വെക്കുമ്പോൾ മറുവശത്ത് ഒരർത്ഥത്തിൽ ഭയപ്പെടുത്തുന്ന ഒരു വാർത്ത വരികയാണ്. പരിസ്ഥിതി മലിനീകരണത്തിലും പ്രകൃതിയിലെ വിഭവങ്ങൾ നശിപ്പിക്കുന്നതിലും AI മുൻപന്തിയിലാണെന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. എങ്ങനെയാണ് AI പ്രകൃതിയെ ബാധിക്കുന്നത്? ഇന്റർനെറ്റ് ഉൾപ്പെടെ AIയുടെ എല്ലാ പ്രോസസ്സിംഗും നടക്കുന്നത് ഡേറ്റാ സെന്ററുകളിലാണ്. നാം അത് ഉപയോഗിക്കുമ്പോൾ അമേരിക്കയിലോ മറ്റ് വിദേശ രാജ്യങ്ങളിലോ ഒക്കെയുള്ള ഡേറ്റാ സെന്ററുകൾ വഴിയാണ് അതിനുള്ള ഉത്തരം നമുക്ക് തിരികെ ലഭിക്കുന്നത്. ഈ ഡേറ്റാ സെന്ററുകൾ ലോകത്തുള്ള ഓരോരുത്തരുടെയും AI ഉപയോഗത്തിനനുസരിച്ച് കൂടുതൽ വേഗത്തിലും ക്രിയാത്മകമായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി എങ്ങനെയാണ് ഇവയുടെ പ്രവർത്തനം പ്രകൃതിയെയും ബാധിക്കുന്നതെന്നും പ്രകൃതിയെ നശിപ്പിക്കുന്നതെന്നും നോക്കാം. ഒന്നാമതായി അവയിൽ അടങ്ങിയിരിക്കുന്ന അതിനായി ആവശ്യം വരുന്ന മൈക്രോ ചിപ്പുകളുടെ പ്രത്യേകതയാണ്. ചിപ്പുകളിൽ അടങ്ങിയിരിക്കുന്ന റയർ എർത്ത് മൂലകങ്ങൾ ഭൂമിക്കടിയിൽ നിന്നും മൈനിങ്ങിലൂടെ എടുക്കുന്നതാണ്. കൂടാതെ സിലിക്കൺ, കോപ്പർ, ഗോൾഡ്, അലുമിനിയം ഉൾപ്പെടെ ധാരാളം മൂലകങ്ങൾ ചിപ്പുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. കൂടുതൽ കാടുകൾ നശിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം ഖനനം നടത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇവ കുഴിച്ചെടുക്കുന്ന മൈനിങ് രീതികളും പരിസ്ഥിതിക്ക് കൂടുതൽ ദോഷകരമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല കൂടുതൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ചിപ്പുകൾ പെട്ടെന്ന് ഉപയോഗശൂന്യമാകുകയും ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവ ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടി വരുന്നു. ഇത് കൂടുതൽ ഇ വേസ്റ്റ് ഉണ്ടാകാൻ കാരണമാകുന്നു. ഡാറ്റാ സെന്ററുകളിൽ നിന്നും പുറന്തള്ളുന്ന ഈ വേസ്റ്റുകളിൽ മെർക്കുറിയുടെയും

0: എഡിൻ്റെയും അളവ് കൂടുതലാണ്. ഇവ ഭൂമിയിലെത്തിയാൽ ജലമലിനീകരണത്തിന് കാരണമാകുന്നു. 2030 ഏതാണ്ട് 2 മില്യൺ ടൺ ഇ വേസ്റ്റ് AI മൂലം കൂടുതലായി ഉണ്ടാകുമെന്ന് ഒരു ചൈന ഇസ്രായേൽ ഗവേഷക സംഘത്തിൻ്റെ പഠനം സൂചിപ്പിക്കുന്നു. AI ഉപയോഗിച്ച് നാം ദിവസവും എത്രയോ ചിത്രങ്ങളാണ് നിർമ്മിക്കുന്നത്. ലോകം മുഴുവനായി നോക്കിയാൽ എത്രയോ മില്യൺ ചിത്രങ്ങൾ ഓരോ ദിവസവും AI മൂലം നാം ഉണ്ടാക്കിയെടുക്കുന്നു. എന്നാൽ നമുക്കറിയുമോ, ഓരോ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നതിന് നമ്മുടെ മൊബൈൽ ഫോൺ ഒരു തവണ ചാർജ് ചെയ്യാൻ ആവശ്യമായ വൈദ്യുതി ആവശ്യം വരുന്നുണ്ടെന്ന്. പലയിടങ്ങളിലും ഡാറ്റാ സെന്ററുകൾ പ്രവർത്തിക്കുന്നത് ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന വൈദ്യുതി ഉപയോഗിച്ചാണ്. അതും പരോക്ഷമായി പ്രകൃതിയെ ബാധിക്കുന്നു. AI മോഡലുകളെ പരിശീലിപ്പിക്കുന്നതിനായി ശക്തമായ പ്രോസസ്സറുകൾ ആവശ്യമുണ്ട്. അതിനെ GPU എന്നാണ് പറയുന്നത്. ഇവ സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും ധാരാളം വൈദ്യുതി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ലളിതമായി പറഞ്ഞാൽ, ഓരോ സെർച്ചിനും പ്രമുഖ AI ടൂളായ ChatGPT സാധാരണ സെർച്ച് എഞ്ചിനായ ഗൂഗിൾ സെർച്ചിനേക്കാൾ 10 മടങ്ങ് വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അയർലൻഡ് എന്ന രാജ്യത്ത് ഉപയോഗിക്കുന്ന വൈദ്യുതിയിൽ 18% ഡേറ്റാ സെന്ററുകളിലാണത്രെ ഉപയോഗിക്കുന്നത്. ലോകത്ത് 4 ബില്യൺ ആൾക്കാർക്ക് ശുദ്ധജലം കിട്ടാക്കനിയാണ്. നാം ഓരോ AI ടൂൾ ഉപയോഗിക്കുമ്പോഴും ഡേറ്റാ സെന്ററിലെ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി അവ ചൂടാകുന്നുണ്ട്. ഇത്തരത്തിൽ കോടിക്കണക്കിന് ആൾക്കാരുടെ ഉപയോഗം ആകുമ്പോൾ അവ അനിയന്ത്രിതമായി ചൂടാകുകയും അവയെ തണുപ്പിക്കുന്നതിനായി ഏതാണ്ട് ധാരാളം ശുദ്ധജലം ആവശ്യമായി വരികയും ചെയ്യുന്നു. ഏതാണ്ട് 5 മില്യൺ ഗാലൻ ശുദ്ധജലമാണ് ഇതിനായി ഒരു ദിവസം മാത്രം ഈ ഡേറ്റാ സെന്ററുകൾ ഉപയോഗിക്കുന്നത്. അതായത് 50,000-ൽ അധികം ആൾക്കാർക്ക് കുടിക്കാനായി ഒരു ദിവസം മാത്രം വേണ്ടിവരുന്നത്ര വെള്ളം. മാത്രമല്ല, ഈ ഉപകരണങ്ങളിലൊക്കെ വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ അവ തുരുമ്പിക്കാൻ കാരണമായേക്കാം. അതുകൊണ്ട് അങ്ങനെ തുരുമ്പിക്കാതെ ഇരിക്കാനായി PFMS എന്ന കെമിക്കൽ കൂടി ചേർത്താണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചതിന് ശേഷം ഈ വെള്ളം അടുത്തുള്ള ജലാശയങ്ങളിലേക്കാണല്ലോ ഒഴുക്കിവിടുന്നത്. ഈ ജലമാകട്ടെ ജീവികളുടെ ആരോഗ്യത്തിന് ഭീഷണിയുമാണ്. മനുഷ്യരിൽ ആവട്ടെ കൊളസ്ട്രോളിന്റെ അളവ് കൂട്ടാനും ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്കും ഇവ കാരണമാകുന്നുണ്ട്.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്.

0: ദ സ്കൾപ്ചേഴ്സ് ബിഹൈൻഡ് ദ സൗണ്ട്. സൗണ്ട് പ്രൊഫഷണൽസായ ആൽബിൻ തോമസ് ഫിലിപ്പും ആനന്ദ് ബിയുമായുള്ള അഭിമുഖം തുടർന്ന് കേൾക്കാം.
1: അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു വിഷ്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ? അപ്പൊ ആ മനസ്സിൽ ആ ഒരു ഇമാജിനേഷൻ വെച്ചിട്ട് വേണം സൗണ്ട് എല്ലാം ക്രിയേറ്റ് ചെയ്തോണ്ട് വരാൻ.
2: അതായത് നമ്മൾ ആൾക്കാർ കാണുമ്പോ എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അത് നമുക്ക് കാണാൻ പറ്റണം, എന്നാലേ അത് സിങ്ക് ആകത്തുള്ളൂ.
3: അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു കമ്പനി ഒരു ടീം വർക്ക് അവിടെ വരുന്നത്. ബിക്കോസ് ഞാൻ കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്ന മ്യൂസിക്കാണ്, ഗൗതം സൗണ്ട് ഡിസൈനിങ് ആണ്. സോ ഇൻ കേസ് ഇപ്പോൾ ഒരു ഹൊറർ ഫിലിം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു എനി കൈൻഡ് ഓഫ് ഫിലിം വരുമ്പം ഒരു സീനിൽ എന്ത് ചെയ്യുമെന്ന് ഗൗതം എന്ത് ചെയ്യുന്നു എനിക്കറിയാം, ഞാൻ എന്ത് ചെയ്യുന്നു ഗൗതത്തിന് അറിയാം.
1: അപ്പോൾ ഒരു നല്ലൊരു കെമിസ്ട്രി വർക്ക്,
3: ഒരു കെമിസ്ട്രി ഉണ്ട്, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഇപ്പം ഞാനൊരു എൻ്റെ മ്യൂസിക്കിൽ ഞാൻ ഇമ്പാക്ട്സ് ഇടും, ആ ഇമ്പാക്ട്സ് ഇടുമ്പം ഞാൻ എത്രണ്ണം ഇടുമെന്ന് ഗൗതത്തിന് അറിയാം, ഗൗതം എത്രണ്ണം ഇടുമെന്ന് എനിക്കറിയാം. ഏതിട്ടാലാണ് ശരിയാവുന്നതെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. സോ ഇപ്പം എൻ്റെ അടുത്ത് അവൻ പറയുക രണ്ടെണ്ണം കളയണം, എനിക്ക് കുഴപ്പമില്ല കളയണം. അവൻ്റെ അടുത്ത് ഞാൻ പറയാം എടാ അത് വേണ്ട എന്ന് പറഞ്ഞ് അവനത് കളയും. ബിക്കോസ് വാട്ട് വർക്ക്സ് ഇസ് ആ ടീം വർക്ക് ഞങ്ങളുടെ തമ്മിലുള്ളത്. ഞങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യും, എങ്ങനെ അത് ബാലൻസ് ചെയ്യണമെന്നാണ് ആനന്ദിനറിയാം. മിക്സിങ് സ്റ്റേജിൽ വരുമ്പോൾ ഏത് കേൾപ്പിക്കണം, ഞാൻ ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെൻ്റ് അതിലിട്ടിട്ടുണ്ടെങ്കിൽ ആ ഇൻസ്ട്രുമെൻ്റ് കേൾപ്പിക്കണ്ടെന്ന് എനിക്ക് ഞാൻ അതുകൊണ്ടാണ് അതിട്ടെ, അത് ആനന്ദിനറിയാം ഈവൻ വിത്തൗട്ട് കമ്മ്യൂണിക്കേറ്റിംഗ്. അതിൻ്റെ പൊക്കത്ത് ഗൗതം എന്താണോ സൗണ്ട് ഡിസൈൻ ചെയ്ത് വെച്ചേക്കേണ്ടത് അതായിരിക്കും ചിലപ്പോൾ കേൾപ്പിക്കേണ്ടത്, അതും വിത്തൗട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് ആനന്ദ് ന്യൂസ്. അപ്പം ആ ഒരു കെമിസ്ട്രി, ആ ഒരു ടീം വർക്ക് ഇസ് വെരി എഫിഷ്യൻറ്റ് വെൻ ഇറ്റ് കംസ് ടു വർക്കിംഗ് ഇൻ എ ഫിലിം. കാരണം ഈവൻ എല്ലാ പോർഷനിലും ഞങ്ങളങ്ങനെ വർക്ക് ചെയ്യുമ്പം ഞങ്ങൾക്ക് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആകാൻ പറ്റുന്നുണ്ട്, സ്പീഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരു സീനിൽ സ്കോർ ചെയ്യുമ്പം ചിലപ്പോൾ എനിക്കൊരു 1 ഫുൾ ഡേ 2-3 സീൻസ് ഞാൻ ചിലപ്പം ചെയ്യുന്നത്, ഗൗതത്തിന് ചിലപ്പം ഒരു

0: ഒരു അഞ്ചാറ് സീൻ ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാം. ബട്ട് ദെൻ ആ പ്രോസസ്സ് ഞങ്ങൾക്ക് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആകും, കാരണം അവൻ ആ ടൈമും കൊണ്ട് അവൻ വേറെ സാധനങ്ങൾ ചെയ്യും, ഞാൻ ആ ടൈമും കൊണ്ട് പടം തീർക്കും. അപ്പം അതനുസരിച്ച് ആണിതിന് എല്ലാ ടെംപ്ലേറ്റ്സ് എല്ലാം ഉണ്ടാക്കി മിക്സിങ് സ്റ്റേജിലേക്ക് വേണ്ടി അവനെല്ലാം പ്രിപ്പയർ ചെയ്തിടാം. സോ ഫോർ ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ച് കുറച്ചും കൂടി സ്പീഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ പറ്റും, ഒരു ക്രിയേറ്റീവായിട്ട് നമുക്ക് ഇരിക്കാനും പറ്റും മൂന്നാർക്ക്.
1: അത് ശരിയാണ്. ഒരു ഒരു നല്ല കെമിസ്ട്രി വർക്കൗട്ട് ആകുമ്പോഴാണ് ഓരോരുത്തർ എത്ര സമയം ഓരോ കാര്യങ്ങൾ ചെയ്യാനെടുക്കും എന്നുള്ളതും എന്തായിരിക്കും ഓരോരുത്തർ ചെയ്യുമ്പോഴുള്ള ഒരു പെർഫെക്ഷൻ വരിക എന്നുള്ളതൊക്കെ ഒരു കംഫർട്ടബിളായിട്ട് ഇരിക്കുമ്പോഴായിരിക്കുമല്ലോ നമുക്ക് കൂടുതൽ ഒരു ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും ഒരു നല്ല കലാസൃഷ്ടികളൊക്കെ ഉണ്ടാക്കാൻ പറ്റുക. ഇപ്പം നമ്മളൊരു ഹൊറർ ഫിലിമാണ് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പണ്ട് യക്ഷികൾ വരുമ്പോൾ ഒരു വെള്ളസാരിയൊക്കെ കൊടുത്ത് ദംഷ്ട്രകളും ചിലപ്പോൾ പണ്ടുള്ള ആളുകൾ പേടിക്കായിരിക്കാം, പക്ഷേ ഇപ്പം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ ആളുകൾ പേടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ നേരിട്ട് വന്നാലും പേടിക്കണമെന്നില്ല. അപ്പോൾ ഒരു BGMO അല്ലെങ്കിൽ ഒരു ഡീപ് സൈലൻസ് ഒക്കെ അതിൽ എങ്ങനെ വർക്ക് ചെയ്യിക്കാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ?
0: നമ്മളിപ്പം 2-3 ഹൊറർ പ്രോജക്ട്സ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഹൊറർ. ഇപ്പം ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു ഹൊറർ കോമഡിയാണ്. ഞങ്ങൾ നേരത്തെ ചെയ്ത് പ്രോപ്പർ ഹൊററാണ്, ഹൊറർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹൊറർ മിസ്റ്ററിയാണ്. സോ ഇത് മൂന്നിലും ഈവൻ ദോ ഹൊറർ എലമെൻ്റ് ഉണ്ടെങ്കിലും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര ഡിഫറെൻ്റാണ്. ജംസ്കെയർസ് കൊണ്ട് നമുക്ക് പേടിപ്പിക്കാം, പക്ഷേ ജംസ്കെയർ പേടിപ്പിക്കണമെങ്കിൽ അതിന് മുന്നേ ഒരു സൈലൻസ് എന്തായാലും വേണം, ബിക്കോസ് സൈലൻസ് തന്നെ ഒരു ഫിയറാണ് എല്ലാവർക്കും. അപ്പോൾ ഒരു ഹൊറർ നമ്മൾ ഒരു ബേസിക് ഒരു ഹൊറർ പടം നമ്മൾ ചെയ്യുമ്പോൾ അതിൽ മ്യൂസിക്കും, ഇപ്പം ഞങ്ങൾ വർക്ക് ചെയ്യുന്ന രീതിയാണ്, മ്യൂസിക്കും സൗണ്ട് രണ്ടല്ല, ദാറ്റ് ഈസ് ജസ്റ്റ് വൺ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത്. ബിക്കോസ് ആ ഒരു അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫിലിംസിൽ മ്യൂസിക് സൗണ്ട് ഒരുമിച്ച് തന്നെ വർക്ക് ചെയ്യണം. ഇപ്പം ഞങ്ങൾ ഒരു കിൻ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഞങ്ങൾ ചെയ്തു, ഞങ്ങളുടെ ഫ്രണ്ട് സേതുരാമൻ ഡയറക്ടർ. അതിനകത്ത് കുറേ ഏരിയാസിൽ ഞാനും ഗൗതവും ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. സോ സ്കോർ ഇസ് ബേസിക്കലി സൗണ്ട് ഉണ്ട്, സൗണ്ടിനകത്തും സ്കോർ വരുന്നുണ്ട്. ഞാൻ ഇട്ടേക്കുന്ന കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലാതെ ഒരു ഇൻസ്ട്രുമെൻ്റൽ രീതിയിൽ ഗൗതവും കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പം ഹൊറർ കുറച്ചും കൂടെ എലമെൻ്റ് വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്താലും ശരിയാകത്തുള്ളൂ. പിന്നെ മ്യൂസിക്കലി നോക്കുമ്പം ഒരുപാട് മ്യൂസിക് ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ വേണ്ടി വരത്തില്ല ചില ഹൊറർ ഫിലിംസിൽ. സൈലൻസ് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ ഫിയർ. നമ്മളെ സൈലൻസ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിലും വലിയ ഫിയർ വേറെ ഇല്ല. ഇപ്പോൾ ഓരോ സീൻ എടുക്കുമ്പോഴും അവിടെ ചിലപ്പോൾ സൈലൻസ് ആയിരിക്കും വേണ്ട, പക്ഷേ സൈലൻസിനൊപ്പം തന്നെ സൗണ്ടിൻ്റെ എന്തേലും ഒരു ഇപ്പം ക്രീക്സോ എന്തേലും ഡോർ ക്രീക്സ്, ഫ്ലോർ ക്രീക്സ്, അല്ലെങ്കിൽ ഒരു റൂം ടോൺ കാണും. അപ്പോൾ അവിടെ മ്യൂസിക് വരുന്നില്ല, അവിടെ സൗണ്ടേ വരുന്നുള്ളൂ. പക്ഷേ ചിലപ്പോൾ ആ ഒരു സീനിൽ മ്യൂസിക് ചിലപ്പോൾ വളരെ ലൈറ്റായിട്ട് ഒരു ഇൻസ്ട്രുമെൻ്റ് മാത്രമേ പോകത്തുള്ളേ. നമ്മളതിനെ വൺ ലൈനേഴ്സ് എന്ന് പറയും, ജസ്റ്റ് നമ്മൾ നോട്ടിങ്ങനെ പിടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് മിക്സിയിൽ വരുമ്പം നമ്മൾ ഒത്തിരി കേൾപ്പിക്കത്തുമില്ല, അവിടെ ഉണ്ടെന്ന് നമ്മൾ അറിയത്തില്ല. വി വാച്ച് ദ ഫിലിം, വി ഗെറ്റ് ദാറ്റ് ഫീൽ ദാറ്റ് സംതിങ് ഈസ് അബൌട്ട് ടു കം.
1: ആ ഒരു ചില സമയത്ത് ശബ്ദമില്ലായ്മ എന്നുള്ളതും ഒരു വലിയ ശബ്ദമാണ്,
0: വലിയ ശബ്ദം
1: നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഒരു ഭയം അല്ലെങ്കിൽ ആ ഒരു വികാരം എന്നുള്ളത് വളരെ ഡീപ്പായിട്ടുള്ള ഒരു കാര്യമായിരിക്കും.
2: അതുപോലെ അതിൽ മിക്സ് ചെയ്ത സമയത്ത് ഞങ്ങൾ ഫസ്റ്റ് ഇതിൻ്റെ ഒരു പ്രിവ്യൂ നടത്തിയിരുന്നു, ഈ കിന്നെന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൻ്റെ. അപ്പോൾ അതിൽ ഞങ്ങൾ ഈ പറഞ്ഞ ആൽബിൻ പറഞ്ഞ ഒരു എലമെൻ്റ് ഉണ്ട്, അതിനകത്ത് ഒരു സീനാണ് അതിൻ്റെ നായകൻ ഇങ്ങനെ വന്നിട്ട് ഒരു ഡോറ് തുറക്കുന്ന സീനാണ്. അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു സ്ത്രീ ഉണ്ട് ആ വീട്ടിൽ, ആ സ്ത്രീ പുള്ളിക്കാരത്തി ഇച്ചിരി മിസ്റ്ററി ആയിട്ടുള്ളൊരു ആളാണ്. അപ്പോൾ ആ പുള്ളിക്കാരത്തി അപ്പുറത്ത് അടുക്കളയിൽ ഇത് ജോലി ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഫോക്കസ് മൊത്തം പക്ഷേ ഇവിടാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് എടുത്ത ഡിസിഷൻ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കിന് റൈഡിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട്, അതിലാണ് ഫീല് മൊത്തം നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു വെച്ച സാധനങ്ങൾ ഏതൊക്കെ കേൾപ്പിക്കണം എന്നുള്ളതിൽ അവിടാണ് ഡിസിഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളത് പതുക്കെ അതിനകത്ത് ആംബിയൻസും ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഫസ്റ്റിൽ നമ്മൾ ഫാസ്റ്റായിട്ടായിരുന്നു ഈ പ്രിവ്യൂയുടെ സമയത്ത് ഡിപ്പ് ചെയ്തത്. പക്ഷെ അത് കണ്ടിട്ടും ആൾക്കാർക്ക് പേടി വന്നു, അത് കണ്ടവരൊക്കെ പറഞ്ഞു ഓക്കെ അത് ജംസ്കെയർ നല്ലായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഗൗതം പിന്നെ ഒരു സജഷൻ വെച്ച് ഓക്കെ ഇത് ഇങ്ങനെ വേണ്ട, നമുക്ക് വേറൊരു ടൈപ്പിൽ ട്രീറ്റ് ചെയ്യാം, അതൊരു കുറച്ച് ഇപ്പുറത്തുനിന്ന് തന്നെ പതിയെ കുറച്ച് കുറച്ച് കുറച്ച് കേൾക്കാൻ പറ്റുക എന്നാൽ കേൾക്കും എന്നുള്ള രീതിയിലാക്കാം. അപ്പോൾ കുറച്ചുകൂടെ ലൈവായി. അപ്പോൾ ഈ ഡോറ് തുറക്കുന്നതുകൊണ്ട് അത് അങ്ങനത്തെ ശബ്ദങ്ങൾ മൊത്തം ലൈവായിട്ടുള്ള ശബ്ദങ്ങളാണ് കൂടുതലും കേൾപ്പിച്ചത്.

0: വരുൺ, നീ എന്താ ഇവിടെ ചെയ്യുന്നത്?
1: ഈ മുറിയിൽ നിന്നോ സൗണ്ട് കേട്ടു.
0: ഓ അതോ, അതിവിടെ ഒരു എലിയുണ്ട്, ചിലപ്പോ അതെന്തെങ്കിലും തട്ടിയിട്ടതായിരിക്കും.
2: അപ്പൊ അത് ഈ യൂട്യൂബിലാണ് അത് റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങൾ അത് ആ ഡിസിഷൻ എടുത്ത്. അപ്പോൾ ഇത് കുറച്ച് കുറച്ച് കുറച്ച് ആക്കിയിട്ട് പെട്ടെന്ന് ഫാസ്റ്റായിട്ടാണ് ഈ ജമ്പ്, ഭയങ്കര അറ്റാക്ക് പോലെ ഈ ജമ്പ് കയറിയിരുന്നത്. അത് വന്നപ്പോഴത്തേക്കിന് ചെയ്തോണ്ടിരുന്ന ഞങ്ങളാണെങ്കിൽ സത്യം പറഞ്ഞാൽ പേടിച്ചു. പെട്ടെന്ന്
3: സ്റ്റുഡിയോയിലിരുന്ന്
2: അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാവും ഇത് വർക്കാ, ഇങ്ങനെ ചെയ്താലാണ് കുറച്ചുകൂടെ വർക്കാകുന്നത് എന്ന് ആ സമയത്ത് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാകുക ചെയ്തു. അങ്ങനെ ഒരു സംഭവങ്ങൾ നമുക്ക് ഇതിനകത്തോടെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്.
3: അപ്പൊ ആ ശബ്ദം ഉണ്ടാക്കിയിട്ട് ശബ്ദം ഉണ്ടാക്കിയവർ തന്നെ ഇരുന്ന് പേടിച്ചുപോയി. അപ്പോ നിങ്ങള് ശബ്ദവും മ്യൂസിക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരായതുകൊണ്ട്, വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് നിങ്ങൾ ഈ റേഡിയോ നാടകങ്ങൾ അല്ലെങ്കിൽ ഒരു ഓഡിയോ ഡ്രാമയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ?
2: ഉണ്ട്. അതായത് ഈ കഴിഞ്ഞ ഓണത്തിന്, അതിന് മുമ്പത്തെ കഴിഞ്ഞ വർഷത്തെ ഓണത്തിനും ചെയ്തു, ഈ പ്രാവശ്യത്തെ ഓണത്തിനും ചെയ്തായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യത്തെ ചെയ്തപ്പം അമേരിക്കയിലുള്ള നമ്മുടെ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർ അവിടെ ഓണം പരിപാടിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ഒരു ഡ്രാമ, അവർ കഥയൊക്കെ അവർ ഡബ്ബൊക്കെ ചെയ്ത് ഇന്ന പോലെ കഥ എന്നൊക്കെ പറഞ്ഞ് വന്നായിരുന്നു. അപ്പോൾ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരുമായിട്ട് നമുക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പോൾ ഇവർ നമുക്കൊരു കഥയുടെ ഒരു സാധനം തരത്തുള്ളൂ, എന്നിട്ട് ഇതുപോലെ ഇന്ന ഇന്ന പോലെ സാധനം അവിടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. പക്ഷെ നമ്മൾ മൊത്തം ഇവർ പറഞ്ഞു തന്നാലും നമുക്ക് അത്ര അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കിന് ഇച്ചിരി ടാസ്ക് കൂടുതലാണ്. അതായത് നമ്മൾ ചിന്തിക്കണം അവരവിടെ എന്തൊക്കെ ചെയ്യും ആ സമയത്ത്, അതുപോലെ അവർക്ക് അവരെന്തൊക്കെ ആക്ഷൻസ് ചെയ്യും. അതിൽ കഥ എന്താണെന്ന് വെച്ചാൽ മാവേലി പാതാളത്തിലുണ്ട്, അതുപോലെ നാട്ടിലോട്ട് പുള്ളി വരുമല്ലോ, എന്തായി
3: മാവേലിയുടെ കഥയാണ്,
2: മാവേലിയുടെ കഥ പ്ലസ് ഒരു AI കൂടെ ഉള്ള ഒരു സംഭവം. അപ്പൊ AI റോബോട്ട് ഒരു വീട് ആക്രമിക്കാവുന്ന രീതി വരുന്ന, അപ്പൊ നമുക്കിതെല്ലാം വിഷ്വലൈസ് ചെയ്യണം. ആ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ എല്ലാം വിഷ്വലൈസ് ചെയ്ത് വേണം. അതായത് അവരവിടെ എങ്ങനെ പെർഫോം ചെയ്യാൻ ചാൻസസ് ഉണ്ട് എന്നുള്ള രീതിയിൽ വേണം നമ്മളിത് ചെയ്തു കൊടുക്കാൻ. അപ്പൊ ഇപ്പൊ റോബോട്ട് അവിടെ മൂവ് ചെയ്യും എന്നുള്ളത് നമ്മൾ മൈൻഡിൽ കാണണം, ഈ സീനിൽ മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മൈൻഡിൽ കാണണം. അപ്പോൾ അങ്ങനെയാണ് അത് നമ്മൾ ഇങ്ങനത്തെ കേസിൽ ഡ്രാമകൾ ചെയ്തു കൊടുക്കുന്നത്. പക്ഷെ അതിച്ചൊരു ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അവർക്കത് ഇഷ്ടപ്പെട്ട് ഓക്കെ ഇത് കൊള്ളാം എന്ന് പറഞ്ഞ് അവർ എടുക്കുമായിരുന്നു.
3: അപ്പോൾ ചില വാതിലുകൾ അടയുമ്പോൾ ചില വാതിലുകൾ തുറന്നു വരും. AI ഒരു കടന്നുവരവോടുകൂടി മ്യൂസിക് കമ്പനി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിലൊക്കെ എന്തൊക്കെ സാധ്യതയാണ് നിങ്ങൾ കാണുന്നത്?
4: ഈവൻതോ നമുക്കതൊരു വലിയൊരു അടിയാണേ പോലും, നമ്മളത് യൂസ് ചെയ്ത് നടക്കുക എന്നാണ് ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ബെസ്റ്റ് ഡിസിഷൻ. ഇപ്പം നമ്മൾ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് AI. വി ഹാവ് യൂസ്ഡ് ഈവൻ ഇൻ മൈ മ്യൂസിക് സ്കോറിംഗ് പോലും, നമ്മളെ ക്ലയൻസിന് റെഫറൻസ് കൊടുക്കുമ്പം പ്രോപ്പർ വോക്കൽ റെക്കോർഡിങ്ങിന് മുന്നേ നമുക്കൊരു റെഫറൻസ് ട്രാക്ക് കൊടുക്കണം. അപ്പം അതിലെന്തായാലും ഒരു വോക്കൽ ട്രാക്ക് വേണം. സോ വാട്ട് ഐ ഡു ഇസ് ഞാൻ തന്നെ പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്ന ഒരു വോയിസ് ഞാനൊരു AI വോയിസ് മോഡൽ വെച്ചിട്ട് അതിനെ മാറ്റിയിട്ട് ആണ് ഞാൻ ക്ലയൻറ്റിന് അയച്ചു കൊടുക്കുന്നത്, ജസ്റ്റ് ഫോർ റെഫറൻസ്. അങ്ങനത്തെ സിറ്റുവേഷൻസ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ AI വെച്ചിട്ട് നമുക്ക് പല സൗണ്ടുകൾ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങൾ ചെയ്ത രണ്ട് മൂന്ന് ഷോർട്ട് ഫിലിംസിൽ ഞാൻ AI വെച്ചിട്ട് വേറൊരു കൈൻഡ് ഓഫ് സൗണ്ട് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ജസ്റ്റ് ഫോർ ലെയർ എന്നുള്ള രീതിയിൽ മാറ്റിയിട്ടുണ്ട്. സോ അതിനെ നമ്മൾ എന്താ പറയുക, നെഗ്ലക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ അതിനെ യൂസ് ചെയ്ത് തന്നെ നമ്മുടെ ഒരു വർക്കിംഗ് നേച്ചറിൽ അത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ബിക്കോസ് വാട്ട് ന്യൂ ടെക്നോളജി കംസ് ദാറ്റ് നമ്മളത് പഠിച്ച് നമ്മൾ അപ് ടു ഡേറ്റ് ആകുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വെൻ ചില വർക്ക്സ് AI വിഷ്വൽസോടായിരിക്കും നമുക്ക് വരുന്നത്. സോ ദ പ്രോബ്ലം വാട്ട് ഹാപ്പൻസ് ഇസ് ദ അവർ ആ AI വിഷ്വൽ ചെയ്യുന്നുള്ളതുകൊണ്ട് ഷൂട്ടിങ്ങും എല്ലാം അവരൊന്നും ചെയ്തിട്ടില്ല. സോ അത്രയും ബഡ്ജറ്റ് അവർക്ക് കുറഞ്ഞു. അത് നമ്മളിലേക്ക് സൗണ്ടിലും മ്യൂസിക്കിലേക്ക് വരുമ്പോൾ അതിനെ നല്ലോണം ബാധിക്കും. അവരവിടെയും ബഡ്ജറ്റ് കട്ട് ചെയ്യാൻ നോക്കും. സോ നമ്മൾ പറയുന്നൊരു ബഡ്ജറ്റിലേക്ക് അവരൊരിക്കലും വർക്ക് ചെയ്യത്തില്ല. അവർ അതിലും കുറച്ച് ചാർജ് ചെയ്യും. അപ്പം നമുക്കും അത് നഷ്ടമാണ്. അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് വർക്ക് എടുക്കാതെ ഇരുന്നിട്ടുണ്ട്. ബിക്കോസ് നമ്മുടെ സ്കില്ലിനെ വാല്യൂ ചെയ്യാതെ അത് നമ്മൾ എന്ത് ആ AI വിഷ്വൽ നമ്മൾ എന്ത് സൗണ്ട് ആൻഡ് മ്യൂസിക് ചെയ്താൽ ചിലപ്പോൾ ചേരത്തില്ല. ഒരു വിഷ്വൽ മാച്ചിങ് ചിലപ്പം ഉണ്ടാവത്തില്ല. അപ്പം അതനുസരിച്ച് അവർ ബഡ്ജറ്റും കട്ട് ചെയ്യും. സോ അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. ബട്ട് വി ഹാവ് ടു വർക്ക് അലോങ് വിത്ത് ഇറ്റ്. ആ ഒരു റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ.
3: വി ഹാവ് ടു മൂവ് ഓൺ.
4: വി ഹാവ് ടു മൂവ് ഓൺ.
3: ഓക്കെ. അപ്പോൾ നിങ്ങൾ മ്യൂസിക് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഈ ഫീൽഡിൽ നിങ്ങൾ എന്തൊക്കെയാണ് വേറെ ചെയ്യുന്നത്?
4: നമ്മൾ ഈ മൂന്നെണ്ണമാണ് ബേസിക്കലി ഇപ്പം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഷോർട്ട് ഫിലിംസ് നമ്മൾ പണ്ടത്തെ പോലെയല്ല, കുറേ പേര് അതിൻ്റെ ഫിലിം ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പടത്തിൽ എന്താണോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, എങ്ങനത്തെ പ്രോസസ്സാണ് ചെയ്യുന്നത്, വി ആർ വർക്കിംഗ് ഫോർ ദ തിയേറ്റർ. നമ്മൾ ഏത് ഷോർട്ട് ഫിലിം ചെയ്താലും നമ്മൾ തിയേറ്ററിന് വേണ്ടിയുള്ളൊരു ഒരു മിക്സിങ് ഒരു ഡിസൈനിങ് ഒരു സ്കോറിംഗ് ആണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ ഷോർട്ട് ഫിലിം ആയിട്ട് നമ്മൾ ഒരിക്കലും ട്രീറ്റ് ചെയ്യില്ല.
3: ഈ പലതരത്തിലുള്ള ഓഡിയോ ഫോർമാറ്റ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ചാനൽ ബേസ്ഡ് ഓഡിയോസ് ഉണ്ടാവും, 3D സറൗണ്ട് മ്യൂസിക് ഓഡിയോസ് ഉണ്ടാവും, പിന്നെ ബ്രോഡ്കാസ്റ്റിംഗ് ലെവലിലേക്കുള്ള ഓഡിയോസ്. അപ്പോൾ ഈ ഏറ്റവും ഹൈ എൻഡ് എന്നൊക്കെ പറയാവുന്ന ഡോൾബി അറ്റ്മോസ് ഒക്കെ, അതൊക്കെ നമുക്ക് ഇവിടുത്തെ സ്റ്റുഡിയോസിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുമോ?
4: എല്ലാ പടങ്ങളും അറ്റ്മോസ് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ചെറിയ പടങ്ങളൊക്കെ വരുമ്പോൾ 7.1 5.1 മിക്സ്, 5.1 ആണ് ബേസിക് സറൗണ്ട് മിക്സ് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് 7.1 7.2.4 പിന്നെ ഡോൾബി അറ്റ്മോസ് എന്നൊക്കെ വരുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്തെ ആംബിസോണിക്സ് മിക്സ്, സ്പേഷ്യൽ മിക്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അതാരും ഫിലിംസിൽ ചെയ്യാറില്ല, ദാറ്റ് ഇസ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസ്. അറ്റ്മോസ് മിക്സ് ആണ് ഫോർ എവറി ഫിലിം എല്ലാവരും ചെയ്യുന്നത്. ആൻഡ് യെസ് ദർ ആർ എല്ലാ ഇവിടുത്തെ എല്ലാ സ്റ്റുഡിയോസും അറ്റ്മോസ് ഡോൾബി അപ്രൂവ്ഡ് സ്റ്റുഡിയോസാണ്. അതിലാണ് നമ്മുടെ ഫൈനൽ ഔട്ട് വരുന്നത്.
2: പിന്നെ ഇത് മെയിനായിട്ട് ഫോർമാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡയമെൻഷൻസ് കൂട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പണ്ട് 5.1 ബേസിക്കാന്ന് പറഞ്ഞപ്പോൾ ഇത് സൈഡിൽ മാത്രമേ നമുക്ക് ഇത് ഓഡിയോ കറക്റ്റ് പ്രോസസ്സിങ് സ്പീക്കറുകൾ സൈഡിൽ മാത്രമേ ഉള്ളൂ. അറ്റ്മോസ് ആകുമ്പോൾ അത് മേളി വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡെപ്ത് കൂടിക്കൊണ്ടിരിക്കുക, ഇമ്മേഴ്സീവ് ആക്കുക എന്നാണ് അതിന് പറയുന്നത്. ഇമ്മേഴ്സീവ് ഓഡിയോ, അത് കണ്ടിരിക്കുന്നവർക്ക് ആ ഒരു ഇത് ഫീൽ ചെയ്യണം. അതിനുവേണ്ടി കുറച്ചുകൂടി ഡെപ്തിൽ ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനത്തെ ഫോർമാറ്റുകളൊക്കെ വരുത്തുന്നത്.
3: അപ്പോൾ നിങ്ങൾ ഒരുപാട് മ്യൂസിക് വീഡിയോസ് ചെയ്തു, ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നു, വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ ഫീൽഡിൽ നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നത്? എന്തൊക്കെയാണ്?
4: നമ്മളിപ്പം ആഡ് ഫിലിംസ് ചെയ്യാറുണ്ട്. നമുക്ക് ഇപ്പം ഒരു റിയാലിറ്റി എന്ന് പറയുകയാണെങ്കിൽ ആഡ് ഫിലിംസും കൊണ്ടാണ് ശരിക്കും നമുക്ക് ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത്. അതൊരു ഹിഡൻ റിയാലിറ്റിയാണ്. ഇപ്പം എൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന മ്യൂസിക് ജിംഗിളാണെങ്കിൽ പോലും, സൗണ്ടിൽ വരുമ്പം ഇടുന്ന എഫക്ട്സ് ആണെങ്കിൽ പോലും, മിക്സ് ആണെങ്കിൽ പോലും, അത് ചിലപ്പോൾ 3 ദിവസം കൂടായിരിക്കും ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ഒരു കഴിഞ്ഞൊരു ആഡ് ചെയ്തത് ജസ്റ്റ് 3 ഡേയ്സ് കൊണ്ടാണ് ഞങ്ങൾ മൊത്തം തീർത്ത് നമ്മൾ കൊടുത്തത്. 1 ഡേ മ്യൂസിക്, സെക്കൻഡ് ഡേ ഞാൻ ആ മ്യൂസിക്കിൻ്റെ വോക്കൽ റെക്കോർഡിങ് ചെയ്യുന്ന സമയത്ത് ഗൗതം അത് സൗണ്ടിലായിട്ട് സെറ്റ് ചെയ്ത് വെക്കും. ഇതിൻ്റെ ഫൈനൽ ഡേ ആണ് ഇതെടുത്ത് മിക്സ് ചെയ്യും. സോ ദ പ്രോസസ് ഇസ് ഫാസ്റ്റർ. ക്രിയേറ്റീവ് ആയിട്ടുള്ള ആഡുകൾ വരുമ്പം ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ടൈം കിട്ടും. പക്ഷെ അങ്ങനത്തെ ആഡുകൾ വരുമ്പോഴും നമുക്ക് കുറച്ചും കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ആഡ് ഫിലിമായിരിക്കും. സൗണ്ട് വരുമായി വരുമ്പോഴും ഈവൻ മ്യൂസിക് വരുമ്പോഴും കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത്. ബിക്കോസ് ആർ മെയിൻ ചലഞ്ച് ഇസ് ടു എൻഗേജ് ദി ഓഡിയൻസ് നോട്ട് ഇൻ എ കപ്പിൾ ഓഫ് അവേഴ്സ്, നോട്ട് ഇൻ എ കപ്പിൾ ഓഫ് മിനിറ്റ്സ്, ബട്ട് ഇൻ എ കപ്പിൾ ഓഫ് സെക്കൻഡ്സ്. 30 സെക്കൻഡ് 40 സെക്കൻഡ് കൊണ്ട് ഒരു ഓഡിയൻസ് നമ്മൾ എൻഗേജ് ചെയ്യിപ്പിച്ച് പറ്റൂ. ആൻഡ് വെദർ അത് മ്യൂസിക്കിലാണോ സൗണ്ടിലാണോ വാട്ട് എവർ വിഷ്വലിലാണോ വാട്ട്
3: എവർ ഇമ്പാക്ട് അവിടെ കിട്ടണം.
4: ആ ഇമ്പാക്ട് 30 സെക്കൻഡ്സിന് ആഡ് ആണെങ്കിൽ പോലും ദ ഫസ്റ്റ് 10 സെക്കൻഡ്സിൽ പീപ്പിൾ ഷുഡ് ബി ഇൻസൈഡ്. സോ ദാറ്റ് ഈസ് എ ഹ്യൂജ് ചലഞ്ച് വരുമ്പോൾ. സോ ഞങ്ങളെ സംബന്ധിച്ചത് ആഡ് ഫിലിംസ് വർക്ക് ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടി എന്താ പറയുക ഹാപ്പിനെസ് വരുന്നത്. ചലഞ്ചിങ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഹാപ്പിനെസ്സും കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ദാറ്റ് ഇസ് വാട്ട് വി ലവ് ഓൾസോ ഡൂയിങ്. അപ്പം ആ ഒരു ചലഞ്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും എവറി വൺ ഇസ് പംപ്ഡ് അപ്പ്. ഞങ്ങൾ 3 പേരും പംപ്ഡ് അപ്പ് ആയിട്ടാണ് നമ്മൾ ഓരോരോ മേഖല ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ബേസിക്കലി ദ പ്രോസസ്.
3: അപ്പോൾ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ വെഞ്ചേഴ്സിനെ കുറിച്ചൊക്കെ ഒരു പ്ലാനിങ് ആയോ?
4: ഷുവർ. നമുക്ക് ഈയൊരു കമ്പനിയിൽ വി ഹാവ് അനദർ വിങ്. നമുക്ക് കംപ്ലീറ്റ് ഒരു മ്യൂസിക് ലേബലുണ്ട്, റെക്കോർഡ് ലേബൽ, 12 ടേപ്സ് എന്നാണ് അതിൻ്റെ പേര്. നമ്മളതിൽ മെയിൻലി മ്യൂസിക് ഫോക്കസ്ഡ് ആയിട്ടുള്ള മ്യൂസിക് വീഡിയോസ്, എല്ലാ കൈൻഡ്സ് ഓഫ് മ്യൂസിക് റിലേറ്റഡ് സ്റ്റഫ് നമ്മൾ അതിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് വി ആർ അബൌട്ട് ടു ബ്രിങ് വി ആർ പ്ലാനിങ് ഓൺ എ ഷോ, ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ബാൻഡ് ഷോ. നമ്മൾ പണ്ട് കണ്ടിരുന്ന മ്യൂസിക് മോജോ, പിന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കോക്ക് സ്റ്റുഡിയോ, അങ്ങനെയൊക്കെ പോലത്തെ ഒരു, സോ ദാറ്റ് ന്യൂ ഇൻഡിപെൻഡൻറ്റ് ബാൻഡ്സ് ക്യാൻ കം ആൻഡ് പെർഫോം, അവരുടെ പുതിയ സോങ്സിന് വേൾഡിലേക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ളൊരു പ്ലാറ്റ്ഫോം കൂടെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സോ വി ആർ പ്ലാനിങ് ഓൺ ബ്രിങ്ങിങ് ന്യൂ ഇൻഡിപെൻഡൻറ്റ് ബാൻഡ്സ് ആൻഡ് ടു സ്റ്റാർട്ട് എ ഷോ. അവരുടെ ഒറിജിനൽ സോങ്സ് നമ്മൾ തന്നെ മാർക്കറ്റ് ചെയ്യും, നമ്മൾ ഷൂട്ട് ചെയ്യും. ഞങ്ങളിപ്പോൾ നോക്കിയപ്പം കൊച്ചിയിലൊരു ഇൻഡിപെൻഡൻറ്റ് ബാൻഡ് കൾച്ചർ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്നത്. ആർട്ടിസ്റ്റുകളുണ്ട്, ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റ്, ഇൻഡിപെൻഡൻറ്റ് റാപ്പേഴ്സ്, അവരൊക്കെ ഭയങ്കര ബൂമിംഗ് ആണ്. ബട്ട് ദെൻ ബാൻഡ് എന്നുള്ളൊരു സംഭവം, ലൈക്ക് നമ്മുടെ

0: പഴയകാലത്ത് ഇപ്പൊ തൈക്കുടം ബ്രിഡ്ജ്, അകം, അവിയൽ, ജോബ് കുര്യൻ,
1: അതെ ഒരു കാലത്ത് ഭയങ്കര
0: ആൻഡ് മ്യൂസിക് മോജോ വാസ് എ ഹ്യൂജ് പാർട്ട് ഓഫ് ദം. അപ്പം അതുപോലെ വി ഓൾസോ വാണ്ട് ന്യൂ ഇൻഡിപെൻഡന്റ് ബാൻഡ്സ് ടു കം ഇൻ ടു ദ സീൻ. ആ ഒരു ബാൻഡ് കൾച്ചർ തിരിച്ചു കൊണ്ടുവരിക, മോർ ബാൻഡ് ഷോസ് കൊണ്ടുവരിക, ലൈവ് ഷോസ് കൊണ്ടുവരിക.
1: ഓക്കെ,
0: അപ്പം അങ്ങനെ ഒരു ഷോയിനെ ഞങ്ങൾ പ്ലാൻ ചെയ്യുവാണ്. വി ലുക്കിംഗ് ഓൾസോ ഫോർ സ്പോൺസേഴ്സ്. ഇറ്റ്സ് നോട്ട് എ സ്മോൾ ടാസ്ക്, ഇറ്റ്സ് എ ഹ്യൂജ് ടാസ്ക്. അതിലൂടെ തന്നെ വി വോണ്ട് ടു പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ മോർ പീപ്പിൾ.
1: അങ്ങനെ തന്നെ ആയിത്തീരട്ടെ, വലിയ വലിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരട്ടെ. അപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ അതിൻ്റെ ഓരോ ദൃശ്യത്തിൻ്റെ പുറകിലും ശബ്ദങ്ങൾക്ക് ഇത്രയും ആലോചനയും അധ്വാനമൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. തിരക്കേറിയ ഒരു നഗരത്തിൻ്റെ ശബ്ദം മുതൽ നിശബ്ദതയുടെ ആഴം വരെ ശബ്ദത്തിൻ്റെ മറ്റൊരു ലോകം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സൗണ്ട് പ്രൊഫഷണൽസ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അനുഭവങ്ങൾ ഇവിടെ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. റസൂൽ പൂക്കുട്ടിയെപ്പോലെ ഒരു ഓസ്കാറൊക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടട്ടെ, നിങ്ങൾ മൂന്നാൾക്കും കിട്ടട്ടെ. എല്ലാവിധ ആശംസകളും എല്ലാവിധ നന്മകളും നേരുന്നു.
0: താങ്ക് യു,
2: താങ്ക് യു, താങ്ക് യു. ദ സ്കൾപ്ചേഴ്സ് ബിഹൈൻഡ് ദ സൗണ്ട്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സൗണ്ട് പ്രൊഫഷണൽസായ ആൽബിൻ തോമസ് ഫിലിപ്പും ആനന്ദ് ബിയുമായുള്ള അഭിമുഖം. നിർവഹണം റിയ, സഹകരണം അരുൺ സി പ്രകാശ്.

ചെറിയ കലവൂർ അസബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ വെയർഹൌസ് അസോസിയേറ്റ്. യോഗ്യത SSLC, സപ്ലൈ ചെയിൻ എക്സിക്യൂട്ടീവ് യോഗ്യത +2 എന്നീ സൗജന്യ തൊഴിൽ പരിശീലന കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 45 വയസ്സ്. വിവരങ്ങൾക്ക് 94 95 99 96 82, 94 95 99 96 82.

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുസാടെക് ഫൗണ്ടേഷനിൽ കരാർ അടിസ്ഥാനത്തിൽ ജനറൽ മാനേജർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. MBA യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ tvi@kusa.ac.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് ഈ മാസം 20 മുൻപായി അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 98 95 02 57 73 98 95 07 73

ഇടുക്കി ജില്ലാ ആശുപത്രി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ദിവസ വേതനാടിസ്ഥാനത്തിൽ ഡയാലിസിസ് ടെക്നീഷ്യന്മാരെ നിയമിക്കുന്നു. യോഗ്യത BSc ഡയാലിസിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. 40 വയസ്സിൽ കവിയാത്ത ഉദ്യോഗാർത്ഥികൾ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ഈ മാസം 6-ന്, അതായത് നാളെ രാവിലെ 11-ന് എത്തണം. ഫോൺ നമ്പർ 0482-2324-74. FM ഈവനിങ്ങിൽ ഇനി ഈവനിങ് മെലഡി. കടലോര കവിതകൾ എന്ന ചിത്രത്തിലെ ഗാനം ഇളയരാജ ഇണ നൽകി പാടിയത്, കൂടെ S. ജാനകി, രചന വൈരമുത്തു.

ദാക്ഷായണി സ്വയം തൊഴിൽ സഹായ പദ്ധതിയിലേക്ക് കോട്ടയം ജില്ലയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അഞ്ചോ അതിലധികമോ പട്ടികജാതി വനിതകൾ അംഗങ്ങളായ സ്വയം സഹായ സംഘങ്ങൾക്കും സംരംഭങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും അപേക്ഷിക്കാം. സംഘങ്ങൾ ജില്ലാ രജിസ്ട്രാർ ഓഫീസിലോ കുടുംബശ്രീയിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ രജിസ്റ്റർ ചെയ്തവയായിരിക്കണം. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ ബ്ലോക്ക് മുനിസിപ്പൽ പട്ടികജാതി വികസന ഓഫീസുകളിൽ ഈ മാസം 8 മുൻപ് നൽകണം. കൂടുതൽ വിവരങ്ങൾ കോട്ടയം കളക്ട്രേറ്റിലെ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ലഭിക്കും. ഫോൺ നമ്പർ 0481 256 2503.

0: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
1: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
2: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
0: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
3: ചില്ലജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ. പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30. പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എൻവയോൺമെന്റൽ സ്റ്റഡീസിൽ കരാർ അടിസ്ഥാനത്തിൽ ഫോറൻസിക് സയൻസ് വിഷയത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഫോറൻസിക് സയൻസിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തത്തുല്യ യോഗ്യത, നെറ്റാണ് യോഗ്യത. പഠന ഗവേഷണ ലബോറട്ടറി മേഖലയിൽ പ്രവൃത്തി പരിചയം, PhD അഭികാമ്യം, താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 24 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെ കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് ഈ മാസം 31 മുൻപായി ലഭിക്കത്തക്ക വിധം അയയ്ക്കണം. അപേക്ഷയ്ക്കും മറ്റ് വിശദവിവരങ്ങൾക്കും recruit.kusa.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 0484286-2955. 0484286-2955.

ഹരിപ്പാട് താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ മുനിസിപ്പാലിറ്റി മുഖേന അധിക ഡോക്ടറെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യതകൾ: MBBS ബിരുദം, തിരുവിതാംകൂർ കൊച്ചി മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ, പ്രായം 45 താഴെ. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും ബയോഡാറ്റയും സഹിതം ഈ മാസം 12 വൈകുന്നേരം 4 മണിക്ക് മുൻപായി താലൂക്ക് ആശുപത്രി ഓഫീസിൽ അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0479241-65

പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥൻ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484263397 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക.

ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ പരിധിയിൽ 2026 ഫെബ്രുവരി സ്പെഷ്യൽ കെടെക് പരീക്ഷയിൽ വിജയികളായ അധ്യാപകരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നാളെയും മറ്റന്നാളുമായി രാവിലെ 10:30 മുതൽ വൈകിട്ട് 4 മണി വരെ ആലപ്പുഴ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. കാറ്റഗറി 1-2 ഒക്ടോബർ 6-നും കാറ്റഗറി 3-4-7-നുമായാണ് ക്രമീകരിച്ചിട്ടുള്ളത്. സർവീസിൽ തുടരുന്ന അധ്യാപകർ അവരുടെ സർവീസ് ബുക്കിൽ ബന്ധപ്പെട്ട പേജിലെ 1, 2, 3, 4 യോഗ്യതാ രേഖപ്പെടുത്തലുകളുടെ പകർപ്പും ഒറിജിനൽ ഹാൾ ടിക്കറ്റിൻ്റെ പകർപ്പ്, റിസൾട്ടിൻ്റെ പകർപ്പ് എന്നിവ വെരിഫിക്കേഷൻ സമയത്ത് കൊണ്ടുവരണം. കെടെറ്റ് 2025 ഡിസംബർ സർട്ടിഫിക്കറ്റ് ഈ മാസം 15 മുൻപായി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ഹാൾ ടിക്കറ്റുമായി എത്തി കൈപ്പറ്റണം. കൂടുതൽ വിവരങ്ങൾക്ക് 0477-2-25-13-49.

പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിൽ 2026-27 അധ്യയന വർഷത്തേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ പ്രൈമറി ടീച്ചർ, കൗൺസിലർ, വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ എന്നിവരുടെ പാനൽ തയ്യാറാക്കുന്നതിലേക്കായി ഈ മാസം 16 രാവിലെ 10 അഭിമുഖം നടത്തുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. യോഗ്യത, ഇന്റർവ്യൂ ഷെഡ്യൂൾ, ബയോഡാറ്റ ഫോം എന്നിവയ്ക്ക് paynav.kvs.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 04862-23-2205, 04862-23-2205. കട്ടപ്പന ഗവൺമെൻറ് ഐടിഐയിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ തസ്തികയിൽ ഒരു ഒഴിവിലേക്ക് ഈഴവ, ബില്ലവ, തീയ വിഭാഗങ്ങളിൽ നിന്നും ഗസ്റ്റ് ഇൻസ്ട്രക്ടർ നിയമനം നടത്തും. ഈ മാസം 7 ബുധനാഴ്ച രാവിലെ 10:30 കട്ടപ്പന ഗവൺമെൻറ് ഐടിഐയിൽ വെച്ച് അഭിമുഖം നടത്തും. അസൽ സർട്ടിഫിക്കറ്റുകളും വില്ലേജ് ഓഫീസറിൽ താഴെയല്ലാത്ത റവന്യൂ അധികാരികൾ നൽകുന്ന മേൽത്തട്ടിൽ പെടുന്നില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡും അവയുടെ പകർപ്പുകളുമായി ഹാജരാക്കണം. ഫോൺ നമ്പർ 04862-27216.

കോട്ടയം ജവഹർ നവോദയ വിദ്യാലയത്തിൽ 2027-28 അധ്യയന വർഷത്തിൽ ഒഴിവു വരുന്ന സീറ്റുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ രജിസ്ട്രേഷന്റെ സമയപരിധി ഈ മാസം 15 വരെ നീട്ടി. വിശദവിവരങ്ങൾ നവോദയ .NIC.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ഫോൺ നമ്പർ 62 82 05 97 41 62 82 05 97 41. ആകാശവാണി കൊച്ചി FM 102.3 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഈവനിംഗ്. FM ഈവനിംഗിൽ ഇനി

0: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: സന്ധ്യ, ഈ നേരത്ത് ഇവിടേക്ക് വന്നിട്ട് എത്രയോ വർഷങ്ങളാകുന്നു. കാണുന്നവർക്ക് അതൊരു അസാധാരണ കാഴ്ചയായിരുന്നു. എല്ലാവരും ചോദിച്ചു, രാമറച്ച എന്താ ഈ നേരത്ത്? കനപ്പിച്ച് മൂളുക മാത്രം ചെയ്തുകൊണ്ട് അയാൾ ചരൽക്കല്ലുകളിൽ ചവിട്ടി ഇടവഴി കയറി. കൂർത്ത കല്ലുകളിൽ അമർത്തി നടക്കുവാൻ തെല്ല് പ്രയാസമുണ്ട്. ഇടയ്ക്കൊക്കെ പാളിപ്പോകുന്നു. തനിക്ക് പിന്നിലൂടെ കുറേ വർഷങ്ങൾ കഴിഞ്ഞുപോയെന്ന് രാമറിപ്പോൾ തിരിച്ചറിയുന്നു. കാലം കാലുകളിൽ ഭാരമായി തൂങ്ങിത്തുടങ്ങിയിരിക്കുന്നു. രാമറുടെ നടത്തം കണ്ട് പലരും ചോദിച്ചു, ഞാളും കൂടെ വരണോ?

രാമർ മൗനം കൊണ്ടത് നിഷേധിച്ചു. ഒറ്റയ്ക്കുള്ള ഒരു യാത്രയാണ് താൻ കൊതിക്കുന്നത്. കല്ലുകൾ ഞെരിയുന്ന ശബ്ദവും വേലിപ്പടർപ്പുകളിലെ പച്ചപ്പിൻ്റെ ഗന്ധവും നുണഞ്ഞ് അങ്ങനെ നടക്കാം. അവിടെ ഒരു വീട് തന്നെ കാത്തു കിടപ്പുണ്ട്. പഴയ വീടിന് ചുറ്റും പുതിയ ധാരാളം വീടുകൾ ഉയർന്നു വന്നിരുന്നു. അതിനിടയിൽ ചാണകം തേച്ച് എല്ലാ വർഷവും

0: കലങ്ങൾ വേവിന് വയ്ക്കുമ്പോൾ അത് മറ്റൊരു ഗന്ധമായി രൂപാന്തരപ്പെടും. വെന്തുകഴിഞ്ഞ കലങ്ങളിൽ വിരൽ കൊണ്ട് ഞൊടിക്കുമ്പോഴുണ്ടാകുന്ന കിലുക്കവും ഓർമ്മയിലുണ്ട്. ആന്തൂരാൻ കുന്ന് ആളുകളില്ലാത്ത വിധം ശബ്ദശൂന്യമാണ്. കളിമണ്ണിൻ്റെ ഗന്ധമോ കലങ്ങളുടെ കിലുക്കമോ കേൾക്കാനില്ല. മൺകലങ്ങൾക്ക് ആവശ്യക്കാരില്ലാതായതോടെ കലങ്ങൾ ഉണ്ടാക്കുന്നത് നിർത്തിയെന്ന് ആരോ മുമ്പ് പറഞ്ഞിരുന്നു. ആന്തൂരാൻ കുന്നിൽ നിന്നും ഇനിയാരും മൺകലങ്ങൾ ഉണ്ടാക്കില്ല. കുട്ടിക്കാലത്തെ ഒരു ഗന്ധം കൂടി നഷ്ടപ്പെടുന്നു. രാമർ കുന്നിലേക്ക് നോക്കി തെല്ലിട നിന്നു. മണ്ണുകൊണ്ട് നിർമ്മിച്ച വീടുകളുടെ ചുമരുകളിൽ ചിതൽപ്പുറ്റുകൾ കാണാമായിരുന്നു. അവയിൽ താമസക്കാരില്ലെന്നതിൻ്റെ സൂചനയെന്നോണം മുറ്റത്തെല്ലാം കളകൾ വളർന്നിരുന്നു. അത് കോലായകളിലോളം നീണ്ടുകിടന്നു. തൻ്റെ കുട്ടിക്കാലത്തേക്ക് മടങ്ങാൻ വേണ്ടി എന്നോണം രാമർ വീടിനുള്ളിലേക്ക് കടന്നു. മുറികളിലെല്ലാം പഴകിയ വായുവിൻ്റെ മണം മാറാലകൾ പോലെ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ഒറ്റക്കണ്ണായിട്ട് പോലും ചിരപരിചിതത്വം കൊണ്ട് മുറിയുടെ എല്ലാ ചതുരങ്ങളും കോണുകളും രാമർ എളുപ്പത്തിൽ കണ്ടുപിടിച്ചു. എല്ലാ മുറികളിലും ഇരുട്ടായിരുന്നു. അതോടൊപ്പം തന്നെ നേരിയ തണുപ്പ് ശരീരത്തെയാകെ പൊതിയുന്നുണ്ടായിരുന്നു. അത് അമ്മയുടെ സ്പർശനത്തിൻ്റെ തണുപ്പായി രാമർ അനുഭവിച്ചു. അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നിരുന്ന മുറിയിലെത്തിയപ്പോൾ മുലപ്പാലിൻ്റെ ഗന്ധം അപ്പോഴും അവിടെ. അമ്മയുടെ തണുപ്പ് മേലാസകലം വാരിത്തേച്ച് മുലപ്പാലിൻ്റെ ഗന്ധത്തിൽ മുങ്ങി രാമർ കുറേ നേരം മുറികളിൽ തങ്ങി. ജനലഴികളുടെ നേർത്ത വിടവിലൂടെ രാമർ പുറത്തേക്ക് നോക്കി. സന്ധ്യയുടെ മഞ്ഞവയിൽ പച്ചിലകളിൽ തട്ടി പറമ്പിലേക്ക് കുത്തിയൊലിക്കുന്നു. കറുത്ത കണ്ണടയിലൂടെ കാണുമ്പോൾ വെയിലിന് മഞ്ഞ നിറമായിരുന്നില്ല. എങ്കിലും രാമർ അങ്ങനെ സങ്കല്പിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം പുറം ലോകത്തിലെത്തിയപ്പോഴുണ്ടായ അനുഭവങ്ങളും കണ്ട കാഴ്ചകളും ജനലഴികളിലൂടെ രാമറിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. വെളിയിൽ മറ്റൊന്നും അയാൾ കാണുന്നില്ല, കേൾക്കുന്നില്ല. തെല്ലിട അങ്ങനെ നോക്കി നിൽക്കെ മുമ്പൊരിക്കലുമില്ലാത്ത വിധത്തിൽ മനസ്സിൽ അശുഭകരമായ ചിന്തകൾ കടന്നു വരാൻ തുടങ്ങി. രാമർ ജനലിനടുത്തു നിന്ന് മാറി നിന്നു. പിന്നെ പുറത്തേക്കിറങ്ങുമ്പോൾ ചില വാക്കുകൾ ചുണ്ടിലേക്ക് വീണ്ടും തെന്നി വീണു. എല്ലാം പോയി. അദൃശ്യമായ അമരവള്ളികൾ ഒരിടത്തുമില്ല. കാലത്തിൻ്റെ ദയാരഹിതമായ വിധിവാക്യങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി രാമർ തയ്യാറെടുത്തു. ഒറ്റ മുളപ്പാലത്തിൽ തുടങ്ങിയ ജീവിതം, ഒറ്റയടിപ്പാതയിലൂടെ നടന്ന് നടന്ന് ഒരു ത്രിസന്ധ്യയുടെ പൂർണ്ണ വിരാമത്തിലേക്ക് ഒതുങ്ങുവാൻ പോകുന്നു. നിസ്സംഗമായ മനസ്സോടെ സമയത്തിൻ്റെ അതിരുകളിൽ ഇനി ഒന്നും അവശേഷിക്കുന്നില്ലെന്ന് രാമർ തിരിച്ചറിഞ്ഞു. നേരത്തെ തീരുമാനിക്കപ്പെട്ട ഒന്നിൻ്റെ അന്തിമമായ വിധിയെഴുത്തുപോലെ രാമർ കാലത്തിൻ്റെ പൊരുൾ കണ്ടെത്തി. ചാണകം തേച്ച കോലായുടെ നനുത്ത പ്രതലം, കാലുകൾ നീട്ടിവെച്ചാൽ 7 ചുവടുകൾ മാത്രമുള്ള അതിൻ്റെ വിസ്തൃതിയിൽ ഒരു ജന്മത്തിൻ്റെ വലുപ്പം രാമർ അറിഞ്ഞു. കോലായുടെ ശുദ്ധതയിലൂടെ കുട്ടിക്കാലത്തെ പിച്ചവെപ്പുകൾ ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടി നടന്നു. നീണ്ട വർഷത്തെ നടത്തം 7 ചുവടുകളിലേക്ക് ഒതുങ്ങുന്നു, പിന്നെ 1 ഒടുവിൽ ശൂന്യത. രാമർ വെറും നിലത്ത് കാൽ നീട്ടിയിരുന്നു. അത് കഴിഞ്ഞ് അച്ഛനും അമ്മയും കിടക്കുന്നിടത്തുനിന്നും ഒരു നേർരേഖയിലായി തല പരേതാത്മാക്കൾക്ക് സമർപ്പിച്ചുകൊണ്ട് തെക്കോട്ടേക്ക് വെച്ച് രാമർ മലർന്നു കിടന്നു. അപ്പോൾ അയാൾ പ്രപഞ്ചത്തിലെ സർവ്വചൈതന്യങ്ങളെയും മനസ്സുകൊണ്ട് പ്രണമിച്ചു. ഓരമേഞ്ഞ മേൽക്കൂരയിലെ സുഷിരങ്ങളിൽ നിന്നും നീണ്ടുവരുന്ന പ്രകാശപാളികളെ അയാൾ കൗതുകപൂർവം നുണഞ്ഞു. പിന്നെ ദീർഘമായി ഒന്ന് ശ്വസിച്ചു. അതിനുശേഷം കണ്ണുകളെ സ്വയം അടയാൻ വിട്ടുകൊണ്ട് രാമർ അങ്ങനെ കിടന്നു. ഒന്നുമില്ല.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രീതി ജോസഫ്.
2: അമ്മേ, പഴഞ്ഞിണ്ടോ? തിരുവനന്തപുരത്തൊക്കെ ചില വീടുകളിലെ ഒരു സാധാരണ ചോദ്യമാണിത്. മധ്യ തിരുവിതാംകൂറിൽ ഈ കഞ്ഞിക്ക് പഴങ്കഞ്ഞി എന്നാണ് പേര്. മലബാറിലാണെങ്കിൽ വെള്ളച്ചോറ്. സംഭവം തലേന്നത്തെ ചോറ് വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഈ ഐറ്റം ഇപ്പോൾ ചില ഹോട്ടലുകളിലൊക്കെ കിട്ടും. പക്ഷേ മുമ്പ് വീട്ടിൽ മാത്രമേ ഈ ചോദ്യം ഉണ്ടാവൂ. ഹോട്ടലിൽ പോയി പഴങ്കഞ്ഞി ചോദിക്കാനാവില്ല തന്നെ. അന്നൊക്കെ ദോശയോ ഇഡ്ഡലിയോ ഇടിയപ്പമോ ഒക്കെ ചോദിക്കാം. ഇങ്ങനെ സന്ദർഭങ്ങൾക്കനുസരിച്ച്

0: ഭാഷ മാറുന്നുണ്ട്. ചിരപരിചയത്താൽ വിരസമായ കാര്യങ്ങളെ സൂചിപ്പിക്കാൻ ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്നൊരു പ്രയോഗവുമുണ്ട് നമുക്ക്. എന്തോ ഉണ്ട്, എന്നാ ഉണ്ട് വിശേഷം, പിന്നെ എന്തൊരു പറയണ. ഈ തരത്തിൽപ്പെട്ട ഒരൊറ്റ ചോദ്യത്തിലൂടെ ഏറെക്കാലം കാണാതിരുന്ന ഒരു സുഹൃത്തിൻ്റെ വ്യക്തിപരവും കുടുംബപരവും ഔദ്യോഗികവുമായ എല്ലാ വിശേഷങ്ങളും നമ്മൾ ഉത്തരമായി പ്രതീക്ഷിക്കുന്നുണ്ട്. നിത്യവും കാണുന്നവരാണെങ്കിൽ ചുമ്മാ ഒരു കുശലവുമാണ് ഇത്തരം ചോദ്യങ്ങൾ. റോഡരികിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ നിർദാക്ഷിണ്യം നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ ഏതൊരാളും കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഒരു പ്രസംഗഭാഷ. പക്ഷേ മാലിന്യം നിക്ഷേപിക്കാനെത്തിയ ഒരാളെ തെരുവിൽ കണ്ടാൽ ഇവിടെ ചവറ് കൊണ്ടുവന്ന് ഇടരുത് എന്നായിരിക്കും ഈ പ്രസംഗകൻ പോലും പറയുക. ആരാധ്യനും ബഹുമാന്യനുമായ ഒരാളെ വീടിനുള്ളിലേക്ക് ക്ഷണിക്കുമ്പോൾ പറയുന്ന വരൂ വരൂ അല്ല ക്ലാസ് റൂമിന് പുറത്ത് അനുമതി കാത്തു നിൽക്കുന്ന കുട്ടിയോട് പറയുന്ന വരൂ. ഇനി പരസ്യക്കാരുടെ ഉച്ചഭാഷണിയിലൂടെയുള്ള കടന്നു വരൂ കടന്നു വരൂ വേറൊരു വരൂ ആണ്. സുഹൃത്തിനോടുള്ള കേറി വരൂ മറ്റൊന്ന്. ഭാഷാപണ്ഡിതരുടെയോ വ്യാകരണ ഗ്രന്ഥങ്ങളുടെയോ സഹായമില്ലാതെ തന്നെ അതതിടങ്ങളിൽ വേണ്ട മലയാളം നമ്മുടെ നാവിൽ നിന്ന് ഊർന്നു വീഴുന്നു. ഇങ്ങനെ വിഭിന്ന അവസരങ്ങളിൽ ഭിന്ന രീതിയിൽ രൂപപ്പെടുന്ന ഭാഷണ സമ്പ്രദായത്തെക്കുറിച്ച് ഒരു പഠനശാഖ തന്നെയുണ്ട്. അതാണ് പ്രായോഗിക ഭാഷാശാസ്ത്രം അഥവാ പ്രാഗ്മാറ്റിക്സ്. ചിലരിതിനെ ന്യായാനുസാരി എന്നും വിളിക്കും. വാക്കിനും വാക്യത്തിനുമുള്ളിൽ പോലും ഇങ്ങനെ പുതിയൊരു ഭാഷ സൃഷ്ടിക്കപ്പെടുന്നത് എല്ലാ ജീവത് ഭാഷകളുടെയും പ്രത്യേകതയാണ്, നമ്മുടെ മലയാളത്തിൻ്റെയും.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

0: അതെ, വൈകിട്ട് എന്താ പരിപാടി?
1: അതോ, ഇനി മുതൽ വൈകിട്ട് 5 മണിക്ക് കൊച്ചി FM-ൽ ഗുഡ് ഈവനിംഗ് കൊച്ചി.
0: എന്താ ഈ ഗുഡ് ഈവനിംഗ് കൊച്ചി?
1: അത് നമ്മുടെ ശ്രോതാക്കൾ ന്യൂസ് ആൻഡ് വ്യൂസ് പങ്കുവെക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി, ഒപ്പം ഇഷ്ടഗാനങ്ങളും. ഗുഡ് ഈവനിംഗ് കൊച്ചി.

ഇനി ഇന്നത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ്. ചോദ്യം: മധ്യകാലഘട്ടത്തിലെ വേണാട് പശ്ചാത്തലമായുള്ള നീലക്കടൽ എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം: വൈക്കം ചന്ദ്രശേഖരൻ നായർ. മധ്യകാലഘട്ടത്തിലെ വേണാട് പശ്ചാത്തലമായുള്ള നീലക്കടൽ എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം: വൈക്കം ചന്ദ്രശേഖരൻ നായർ. നാളത്തെ പരിപാടികൾ: നാളെ രാവിലെ 5:55 സുഭാഷിതം, ഷൗക്കത്ത് എ വി അവതരിപ്പിച്ചത്. 6 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, 6:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗൺ സ്പൈസസ് കാവ്യധാര, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ വായാടി എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 മുതൽ 7:25 വരെ എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗം, ചിന്താ

ശകലം. ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7 മണിക്ക് മഹിതം മലയാളം. തുടർന്ന് ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. ഏഴ് 7:35 എഫ് എം ഡയറി തുടരും. സമകാലികം പോയ വാർത്തയ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് എം എസ് സജീവൻ. 7:50 ലളിത ഗാനം. തുടർന്ന് എന്ത് പഠിക്കണം, എന്താകണം. 8 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 AIHMS ഹോമിയോപ്പതി, എഫ് എം ഹെൽത്ത് ലൈൻ, തലവേദന, ഡോക്ടർ എസ് ജവഹറുമായി അഭിമുഖം. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ. 9 മണിക്ക് എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. 10 മണിക്ക് സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

പത്ത് പതിനഞ്ചിന് എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് ചില്ലുജാലകം. 10:55 നാട്ടുവിശേഷം, 11:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ശാസ്താംപാട്ട്. രവി ചിത്രപ്പുഴയും സംഘവും അവതരിപ്പിക്കുന്നത്. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്.

ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ, 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൽ ഇഷ്ടഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വിവിധ ഇനങ്ങളുമായി FM ഈവനിംഗ് വീണ്ടും നാളെ ഇതേ സമയത്ത്.

0: FM Evening.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഉന്നിടത്തിൽ എന്നെ കൊടുത്തേൻ എന്ന ചിത്രത്തിലെ ഗാനം ആദ്യം സുജാത മോഹൻ പാടിയത്, കലൈകുമാർ രചന, എസ് എ രാജ്കുമാർ ഈണം.

മലേഷ്യ വാസുദേവൻ എസ് ജാനകി എന്നിവർ പാടിയ ഗാനമിനി, രചന കണ്ണദാസൻ, സംഗീതം ഇളയരാജ. ചിത്രം പുതിയ വാർപ്പുകൾ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ പൂർണ്ണമാവുന്നു. ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: ചിത്രപതംഗം.
1: ഇന്ന് ചിത്രപതംഗത്തിൽ വിഖ്യാത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ സംസാരിക്കുന്നു.
2: മലയാള സിനിമയ്ക്ക് ദേശത്തിനകത്തും പുറത്തും ഒരു നല്ല മേൽവിലാസം ഉണ്ടാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ഒരു സിനിമാ പ്രവർത്തകനാണ് അങ്ങ്. എന്താണ് മലയാള സിനിമയ്ക്ക് ലോക സിനിമയിലുള്ള ഒരു മേൽവിലാസം?
3: ലോക സിനിമ എന്നൊക്കെ ചോദിക്കുന്നത് വലിയ കുഴപ്പമാണ്. കാരണം ലോക സിനിമയിൽ അങ്ങനെ ഉന്നതമായ സ്ഥാനമൊന്നും മലയാള സിനിമയ്ക്ക് ഇല്ല. ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അപൂർവം ചിലരുടെ വ്യക്തികളുടെ സിനിമാ പ്രവർത്തനമാണ് ലോക സിനിമയിൽ അത്യപൂർവമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പം സത്യചിത്രയോ മൃണാൾ സെന്നോ അങ്ങനെയൊക്കെയുള്ള അപൂർവം പേരുകളാണ്. അപ്പം മലയാളത്തിൽ എവിടെ സ്ഥാനം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സ്ഥാനങ്ങൾ ഇനി വരുന്നവർ ഉണ്ടാക്കേണ്ടതാണ്.
2: സിനിമ ഡയറക്ടറുടെ കലയാണ് എന്നങ്ങ് പറയുന്നു. അതേസമയം സിനിമ വൻ മുതൽ മുടക്കുള്ള ഒരു വ്യവസായവും അതേപോലെ ഒരുപാട് കലകളുടെയും കലാകാരന്മാരുടെയും ഒരു കൂട്ടായ്മയുമാണ്. ഒരു ഡയറക്ടർക്ക് ആത്മാവിഷ്കാരത്തിന് എത്രമാത്രം സാധ്യതയുണ്ട്?
3: ഇല്ല, സിനിമയിൽ രണ്ട് തരം സമീപനങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമ്മൾ ജനസാമാന്യത്തിന് കാണാൻ വേണ്ടി അതെല്ലാം കണക്ക് കൂട്ടിയിട്ട് എന്തൊക്കെയായിരിക്കും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത്,

0: എന്ന് നോക്കി തയ്യാറാക്കപ്പെടുന്ന പരിപാടികൾ. അങ്ങനെയാണ് സിനിമ അധികം, അതിനെ പറയുന്നത് നമ്മൾ കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറയുന്നത്. അതിന് കച്ചവടമാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. അങ്ങനെയുള്ള സിനിമയിൽ ഇതെല്ലാവരും കൂടെ ചെയ്യുന്ന ഒരു കൂട്ടുപണിയാണ്. അറിയപ്പെടുന്ന നടന്മാർ കാണും, പിന്നെ പാട്ടെഴുത്തുകാർ കാണും, പാട്ട് പാടുന്നവർ കാണും, പാട്ട് കമ്പോസ് ചെയ്യുന്നവർ കാണും, കഥ എഴുതുന്നതും ഒക്കെ ഇതുപോലെ ആളുകൾക്ക് കേട്ട് പരിചയമുള്ള പേരുകളായിരിക്കും. പിന്നെ അവർക്ക് കണ്ടു പരിചയമുള്ള തരത്തിലുള്ള സിനിമയും ആയിരിക്കും. അതിൻ്റെ പ്രമേയം ഒരു സുന്ദരിയോ സുന്ദരനെയോ കണ്ട ഉടനെ തന്നെ തീരുമാനിക്കും. ഇവർ തമ്മിൽ പ്രണയിക്കും. പ്രണയത്തിന് സാധാരണഗതിയിലുള്ള വിഘ്നങ്ങളുണ്ടാവും. പിന്നെ അതിന് തടസ്സങ്ങളെല്ലാം അവസാനം മാറും. ഇപ്പോഴാണെങ്കിൽ മാറുമെന്ന് തന്നെ കാണണം. കാരണം ഒരു സമയത്ത് മലയാളത്തിൽ ദുരന്തങ്ങളായിരുന്നു ആളുകൾക്ക് കൂടുതലിഷ്ടമെന്ന് പറയപ്പെട്ടിരുന്നു. പക്ഷേ ഇന്നതല്ല. ഇന്ന് ആളുകൾക്ക് ചിരിക്കാനുള്ള സംഗതിയാണ് വേണ്ടത്. സാധാരണ പൊതു പ്രേക്ഷകൻ്റെ അപ്പോഴത്തെ മാനസിക അവസ്ഥ അനുസരിച്ചിട്ടാണ് സിനിമകൾ വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്നത്. പക്ഷേ മറ്റേ സമീപന രീതി എന്ന് പറയുന്നത് മറ്റേത് കലകളെയും പോലെ തന്നെ ഇത് ഒരാളിൻ്റെ മസ്തിഷ്കത്തിൽ ഉദിക്കുന്നതും അയാളുടെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാവുന്നതായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ സിനിമ സൃഷ്ടിക്കൽ. ആ രീതിയിൽ സിനിമ എടുക്കുന്നവർ അവരെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അന്തർദേശീയ തലത്തിലൊക്കെ അറിയപ്പെടുന്ന സംവിധായകർ എന്ന് പറയുന്നവരാണ്. മറ്റവരെ ആരും അറിയത്തില്ല. പിന്നെ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ ഈ പ്രേക്ഷകൻ പോലും മറന്നുപോകും. ഇത് അങ്ങനെ ഒരു പേര് കേൾക്കുമ്പോൾ അങ്ങനെ സിനിമ ഉണ്ടായിരുന്നു നമ്മൾ തന്നെ ചോദിക്കും. പക്ഷെ അതല്ല, അങ്ങനെ ഒരു ശരിക്കും ഒരു ആർട്ടിസ്റ്റിക്കാകുന്ന കലാത്മകമാകുന്ന ഒരു സിനിമ ആ രീതിയിൽ ഒരു പ്രത്യേക തരത്തിൽ ഒരു അതിൻ്റേതായിട്ടുള്ള ഒരു സ്വത്വം നേടുന്ന സിനിമ അത് പ്രേക്ഷകരുടെ മനസ്സിൽ കിടക്കും. കാരണം ജീവിതത്തിനെ വളരെ അടുത്ത് നേരിട്ട് വളരെ ആഴത്തിൽ കണ്ട് അത് ആവിഷ്കരിക്കുന്ന സിനിമകളാണ്. അത് ഒപ്പിയെടുക്കുകയല്ല, പക്ഷേ അയാളുടേതായിട്ടുള്ള ഫിലിം എടുക്കുന്ന ആളിൻ്റെ, നമ്മൾ അയാളെ സംവിധായകൻ എന്ന് വിളിക്കുന്നത് പോലും തെറ്റാണ്. അതുകൊണ്ട് ഞാൻ കോയിൻ ചെയ്ത വേർഡാണ് ചലച്ചിത്രകാരൻ എന്ന് പറയുന്നത്. ചലച്ചിത്രകാരൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൃഷ്ടാവെന്ന് തന്നെ അർത്ഥമാണ്. ചലച്ചിത്രൻ്റെ അയാൾ പിന്നെ അഭിനേതാക്കളേക്ക് നിർദ്ദേശം കൊടുക്കുന്ന ആളല്ല, അങ്ങനെ തരം കുറഞ്ഞ ഒരാളല്ല, അതിനപ്പുറത്തേക്ക് പോകുന്ന ഒരാൾ. എല്ലാവർക്കും ആ പദവി കൊടുക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ പറഞ്ഞതുപോലെ പിന്നെ തരം പോലെ സൗകര്യം പോലെ എല്ലാവർക്കും പ്രിയപ്പെട്ട വിഭവങ്ങൾ ഒരുക്കുന്ന തരം സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളിനെ നമുക്ക് ചലച്ചിത്രകാരനെന്ന് വിളിച്ചുകൂടാ. അയാൾക്ക് ഒരു കാരണവശാലും ആ പദവിക്ക് അർഹതയില്ല. അയാൾ സംവിധായകനാണ്. ആ സംവിധായകൻ എന്നുള്ള ആ ഒരു പ്രയോഗം പോലും വന്നത് തിയേറ്ററിൽ നിന്നാണ്, നമ്മുടെ നാടകവേദിയിൽ നിന്നാണ്. ഈ നടീനടന്മാരെ അവർക്ക് നിർദ്ദേശം കൊടുക്കുകയും ഡയലോഗ് പറയാൻ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളെന്നുള്ള നിലയിലാണ്. പക്ഷെ നാടകവേദി പോലും മാറി. ആ നാടകവേദി അല്ല ഇന്നുള്ളത്. നാടകകാരൻ എന്ന് പറയേണ്ട നിലയിലേക്ക് നാടകം ചെയ്യുന്ന ആൾ ഉയർന്നിട്ടുണ്ട്.
1: താങ്കൾ എങ്ങനെ ഒരു സംവിധായകൻ എവിടെ നിർത്തുന്നു? ഇപ്പോൾ സംവിധായകൻ ടെക്നീഷ്യനാണോ ആർട്ടിസ്റ്റാണോ?
0: രണ്ടുമാണ്. ഒന്നാമത് ഈ ആളുകളുടെ പറഞ്ഞ പോലെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. കലാകാരനായ സംവിധായകൻ ഇതിൻ്റെ ഇതിൻ്റെ ടെക്നോളജിയോ ഇതിൻ്റെ മാധ്യമ അനുഭവമോ ഒന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ല എന്നാണ് നമ്മൾ. അങ്ങനെ അനുഭവമുള്ള ആളിനെ നമ്മുടെ ആളുകൾ ക്രാഫ്റ്റ്സ്മാൻ എന്ന് വിളിക്കും, അല്ലാത്ത ആളിനെ കവിയെന്നും കലാകാരനെന്നും വിളിക്കും. ഇത് മഹാ ഒരു വിഡ്ഢിതരമാണ്, നമ്മുടെ നാട്ടിൽ പ്രചരിച്ചിരിക്കുന്ന ഒരു വിഡ്ഢിതരമാണ്. കാരണം നമുക്ക് ഒരു ഭാഷയെപ്പറ്റി അറിയാതെ നമ്മളെങ്ങനെ ആ ഭാഷയിൽ കവിത ഉണ്ടാക്കുന്നത്? സിനിമയുടെ ഭാഷയെന്ന് പറയുന്നത് ദൃശ്യങ്ങളും ശബ്ദങ്ങളുമാണ്. ഇതെങ്ങനെ ഫലവത്തായിട്ട് ആവിഷ്കരിക്കണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് നല്ല കൈത്താഴകം വരണം. ഇതിനുപയോഗിക്കുന്ന എല്ലാ സാധന സാമഗ്രികളുമായിട്ടും അതിൻ്റെ മാധ്യമപരമായിട്ടുള്ള അനുഭവത്തിലും ഒക്കെ അയാൾക്ക് നല്ല കൈത്തഴക്കം വരണം. അല്ലാത്തൊരാൾ ഒരു ക്യാമറമാനെ വിളിക്കുന്നു, ഇനി ഒരാൾ വന്ന് സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നു, ഇനി മൂന്നാമതൊരാൾ നല്ല പരിചയമുള്ള ഒരാൾ വന്നിട്ട് അത് എഡിറ്റ് ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്ന ക്രിയയ്ക്ക് നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കുകയില്ല. അത് അപ്പോഴത്തേക്ക് തട്ടിക്കൂട്ടുന്നതാണ്.
1: സിനിമ ശബ്ദരേഖ പ്രക്ഷേപണത്തെക്കുറിച്ച് അങ്ങ് വിമർശിക്കുകയുണ്ടായിട്ടുണ്ട്. ശബ്ദത്തിലൂടെ ശ്രോതാവിൻ്റെ മനസ്സിൽ ഒരു പുതിയ ദൃശ്യഭാഷ രൂപപ്പെടാൻ ആകാശവാണി സഹായകമാവുന്നില്ലേ?
0: അത് സിനിമയായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് കുഴപ്പം. അപ്പോൾ ആകാശവാണിയിൽ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യാറുണ്ട്, ആകാശവാണിയിൽ സിനിമകളും പ്രക്ഷേപണം ചെയ്യപ്പെടാറുണ്ട്. നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്നും മനസ്സിലാവത്തില്ല. അതിൻ്റെ സൗണ്ട് ട്രാക്ക് മാത്രം കേട്ടാൽ ആസ്വാദകർക്കൊന്നും മനസ്സിലാവത്തില്ല. കാരണം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സംവിധായകൻ അയാൾ ഈ ദൃശ്യങ്ങളും ശബ്ദങ്ങളും രണ്ടും ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം അടർത്തി മാറ്റിയിട്ട് മറ്റേ ഭാഗത്തിന് മാത്രമായിട്ട് നിലനിൽപ്പില്ല. പശ്ചാത്തല സംഗീതമായാലും എന്ത് അതിൻ്റെ സംഭാഷണമായാലും ഒക്കെ ആ ദൃശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അഭേദ്യമായ ബന്ധത്തിൽ ഈ ശബ്ദത്തിൻ്റെ തലങ്ങൾ നിൽക്കുമ്പോഴാണ് അതിനർത്ഥം ഉണ്ടാകുന്നത്. അത് വിടർത്തി കഴിഞ്ഞാൽ അതിനർത്ഥം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മൾ സാധാരണ പ്രേക്ഷകർ

0: സിനിമ കാണാൻ പോവുകയല്ല ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്, അവർ കേൾക്കാനാണ് പോകുന്നത്. നായകൻ വളരെ നീളത്തിൽ ഒരു 1.5 ഫർലോങ് നീളമുള്ള ഡയലോഗ് അടിക്കുന്നു. അതിനകത്ത് പിന്നെ ഇന്നത്തെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളോടുള്ള പ്രതികരണവും അതിനുള്ള പ്രതിഷേധമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകൻ കൈയടിക്കുന്നു. ആ തരത്തിൽ നമ്മൾ കേൾക്കുന്നത് മാത്രം ശ്രദ്ധിച്ച് അതിനെ കാണാൻ മെനക്കെടുന്നില്ല. അത്ര സിനിമകളിൽ കാണാനൊന്നും കാണത്തില്ല. ഈ ഡയലോഗ് പറയാൻ വേണ്ടിയിട്ട് അപ്പുറം ഇപ്പുറം നായകനെയും നായികയോ അല്ലെങ്കിൽ പ്രതിയോഗിയോ കൊണ്ട് നിർത്തുന്നുള്ളതിനപ്പുറമായിട്ട് അത് ദൃശ്യഭാഷയിൽ കൂടി അല്ല അത് പറയുന്നത്. അത് പൂർണ്ണമായിട്ടും നാടകം പോലെ, പഴയ പന്ന നാടകം പോലെ, നല്ല നാടകം പോലും അല്ല, വഷളായിട്ടുള്ള നാടകത്തിൻ്റെ അനുകരണമാണ് അത്തരം സിനിമകൾ. അപ്പോൾ അതിൻ്റെ ഒരു സൗകര്യം പ്രേക്ഷകന് അല്പമൊന്ന് ഉറക്കം തോന്നിയാലും കുഴപ്പമൊന്നുമില്ല, അയാൾക്ക് ഈ ഡയലോഗ് ഇങ്ങനെ ചെവി കേട്ടാൽ മതി, അയാൾക്ക് സ്ഥിരമായിട്ട് കേട്ട് ശീലിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് അതിൻ്റെ വലിയ വ്യത്യാസമൊന്നും വരുത്താതെ അതേസമയം ഞങ്ങൾ പുതുമകൾ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി ഇത്തവണ മരത്തിൻ്റെ ചുറ്റുമാണ് കൊടുത്തതെങ്കിൽ അടുത്ത തവണ ഒരു കാറിനോ പിന്നെ വേറെ ഏതെങ്കിലും ഒരു അതിൽ നിന്ന് വ്യത്യാസമായിട്ടൊരു വസ്തുവിന് ചുറ്റും ഓടുന്നതാകുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഒരു ഭേദപ്പെട്ട സിനിമയുടെ ശബ്ദരേഖ പിന്നെ ആകാശവാണിക്ക് ശരിക്കും പറഞ്ഞാൽ അനുയോജ്യമല്ല. അതുകൊണ്ട് ആകാശവാണി കൂടെ ഈ ശബ്ദരേഖ സിനിമയുടെ ശബ്ദരേഖ കേൾപ്പിക്കുന്നത് വളരെ ചീത്ത സിനിമയുടെ ഒരു പ്രചാരണമാണ്. അതിൽ കൂടെ നടക്കുന്നത് വളരെ ചീത്ത സിനിമ ആളുകൾ തിയേറ്ററിൽ പോയി കാണുന്നുണ്ട്, ഇഷ്ടം പോലെ ടെലിവിഷനിൽ വരുന്നുണ്ട്, അതിന് പുറമെ ആകാശവാണിയും കൂടെ ഇതിൻ്റെ പ്രചാരകരായിട്ട് മാറുന്നത് ശരിയല്ല.
1: അതായിരുന്നു വിമർശനം.
0: അതെ,
1: സിനിമാ ഗാനങ്ങൾ വേവാത്ത ചേനകൃഷ്ണം പോലെ പലപ്പോഴും ചേരാതെ വരും, ഇങ്ങനെ ഒരു നിരീക്ഷണം താങ്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു സംവിധായകന് കാലത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനും ഈ ഗാനങ്ങൾ സഹായകമല്ലേ?
0: ഒരു കാരണവശാലും ഇല്ല. പാട്ടുകാരനെ പറ്റിയുള്ള സിനിമയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമുക്ക് നമ്മൾ സങ്കടം വന്നാൽ ഉടനെ എണീച്ചിരുന്ന് ഒരു പാട്ട് പാടുന്നില്ല, സന്തോഷം വന്നാലും പാട്ട് പാടുന്നില്ല. പണ്ട് ഈ സംഗീതനാടകങ്ങളുണ്ടായിരുന്ന കാലത്ത് നടന്മാരെല്ലാം പാട്ടുകാരായിരിക്കണമായിരുന്നു. അങ്ങനെയാണ് പല ഭാഗവതരന്മാരും നായകന്മാരായിട്ട് വന്നത്.
1: അവർക്ക്
0: സിനിമയിലും അത് ആദ്യകാലത്തെ സിനിമയിൽ ഇപ്പോൾ ഹൊന്നപ്പ ഭാഗവതർ, ത്യാഗരാജ ഭാഗവതർ
1: എന്നൊക്കെ പറഞ്ഞു.
0: അതെ, ഇവരധികം പേരും നടന്മാരല്ല, അവരുടെ മുഖത്തൊന്നും വരത്തുമില്ല. അവരിങ്ങനെ പാടി അഭിനയിക്കാം, കാരണം അന്ന് റെക്കോർഡിങ് അതിൻ്റെ ഒപ്പമാണ്, പ്രത്യേകമായിട്ട് എടുത്ത് ഡബ് ചെയ്യുന്ന സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്റ്റുഡിയോക്കകത്ത് മാത്രമേ ഷൂട്ടിംഗ് ഉള്ളൂ, മറ്റ് ശബ്ദങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ ഇവർ പാടി ആർക്കസ്ട്ര അതിനോടൊപ്പം വായിച്ചൊക്കെയാണ് എടുത്തിരുന്നത്. ആ കാലം മാറി, ഇന്നിപ്പോൾ പിന്നെ അഭിനയിക്കുന്ന ആൾക്ക് യാതൊരു സംഗീതവാസനയും ആവശ്യമില്ല, അത് നന്നായിട്ട് പാടാൻ അറിയാവുന്നവർ പാടും, അവരതനുസരിച്ചിട്ട് വായ അനക്കിയാൽ മതി. പലപ്പോഴും ചുണ്ടും അനക്കേണ്ട ആവശ്യമില്ല, കുറേ എക്സ്ട്രാകളെ കൊണ്ടുവന്നിട്ട് പുറകിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്പവേഷങ്ങളിൽ അലങ്കരിച്ച് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ശരീരം തെളിച്ചും ഉലുത്തിയും ഒക്കെയുള്ള ഒരു ഡാൻസും ഒക്കെ ആയിട്ട് അങ്ങ് പൊക്കോളും. ഇത് സിനിമയുടെ പ്രമേയത്തെ ഏത് രീതിയിലാണ് പിന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. പണ്ട് നാടകത്തിലുണ്ടായിരുന്നു ഈ പ്രാക്ടീസ്, പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള നാടകം ചെയ്യുമ്പോൾ അപ്പോൾ ആളുകൾക്കൊരു ഒരു എന്താ പറയുന്നത് റിലാക്സേഷൻ, അതിന് വേണ്ടിയിട്ട് അവർക്കത് വലിയ ഹെവിയായിപ്പോയി, ഇത്രയും ഭാരം വേണ്ട, അതുകൊണ്ട് ഇച്ചിരി ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് കൊമേഡിയൻ വരും, അയാൾ പാട്ടൊക്കെ പാടിയിട്ട് കോപ്രായങ്ങളൊക്കെ കാണിക്കും സ്റ്റേജിൽ. അതിൻ്റെ അതുപോലുള്ള അനുകരണമാണിത്. ഇത് ഇന്ത്യൻ സിനിമയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു വഷളത്തരമാണ്.
1: പക്ഷേ ഇപ്പോൾ ഇത് സ്ലം ഡോഗ് മില്യനിയർ, വിദേശ സിനിമകൾ പോലും ഇത്തരം രീതികൾ കടംകൊള്ളുകയല്ലേ?
0: അല്ല, സ്ലം ഡോഗ് മില്യനിയർ പറഞ്ഞാൽ ബോംബെ വന്നിട്ട് പിന്നെ ബോംബെയിൽ എടുക്കുന്ന തരം സിനിമയുടെ ഒരു സ്ഥിരം സീനുകളെല്ലാം കൂടെ ചേർത്തിട്ടുണ്ടാക്കിയ സായിപ്പുണ്ടാക്കിയ ഒരു പടം എന്നുള്ളതേ ഉള്ളൂ. വളരെ വഷളായ പടമാണത്. നമ്മുടെ ആളുകൾ അതിൻ്റെ പേരിൽ അഭിമാനിക്കാൻ പാടില്ല, അത് ഇന്ത്യൻ സിനിമയും അല്ല. സായിപ്പ് വളരെ നമ്മുടെ മുഖത്ത് തന്ന ഒരു തൊഴിയാണത്, അതിങ്ങനെ ആഘോഷിക്കുന്നതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ വളരെ സന്തോഷമുള്ള കാര്യമാണ് സായിപ്പിൻ്റെ സിനിമയിൽ, ഗോളിവുഡ് സിനിമയിൽ നമ്മുടെ ആളുകളൊക്കെ പോയി പിന്നെ പാടുകയും കമ്പോസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ പേരിൽ അവാർഡ് കിട്ടുന്നു. നല്ലതാണ്, വിദേശത്തുനിന്ന് വരുന്ന അവാർഡായതുകൊണ്ട് നമ്മൾ മഹത്തരമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇവിടെ പിന്നെ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്താലും അങ്ങനെയുള്ള റെക്കഗ്നേഷൻ ഒന്നും വരത്തില്ല, കാരണം ഇത് ഹോളിവുഡിലെ അമേരിക്കൻ ഫിലിമിന് വേണ്ടിയുള്ള അവാർഡാണ്. അമേരിക്കൻ സിനിമ പ്രൊഡക്ഷനിൽ നമ്മുടെ ആളുകൾ ജോലി ചെയ്തുകൊണ്ട് കിട്ടുന്നതാണ് അവർക്ക് ഈ അവാർഡ്. അപ്പോൾ അവർ മിടുക്കന്മാരായതുകൊണ്ട് മാത്രമായില്ല, അമേരിക്കൻ പ്രൊഡക്ഷനിൽ അവർ ഏതെങ്കിലും രീതിയിൽ അവർ ബന്ധപ്പെടുന്നത് കൊണ്ടാണ് ഈ അവാർഡ് വരുന്നത്.
1: നമ്മുടെ ഈ സിനിമാ ഗാനങ്ങൾ തന്നെ ഒരു കാലത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പല സംവിധായകരും ഉപയോഗിച്ച് കാണാറുണ്ടല്ലോ. കുട്ടികൾ പാട്ട് തുടങ്ങി പാട്ട് കഴിയുമ്പോഴേക്കും അവരെല്ലാം വലുതായി പോകുന്നു.
0: അതെ,
1: അത്തരത്തിലൊക്കെ
0: അല്ലാതെ പാട്ടുകാരെ പറ്റിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഋത്വിക് അടക്കിൻ്റെ ഒരു പടമുണ്ട് മേഘത്തക്ക താര എന്ന് പറഞ്ഞിട്ട്, അതിനകത്ത് അങ്ങനെ പാട്ട് പാടുന്ന ഒരു ഒരാളിനെ പറ്റിയാണ്, അതിന് പ്രധാന കഥാപാത്രം അയാളാണ്, അവിടെ അയാൾ പാടുന്നൊക്കെയുണ്ട്. പക്ഷേ വാദ്യഘോഷങ്ങളോടുകൂടി അല്ല പാടുന്നതെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. എന്നുമല്ല കച്ചേരി അല്ല അയാൾ നടത്തുന്നത്, അതിനുള്ള ഇടം കൊടുക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ പാട്ടുകാരനെന്ന് അയാൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് കാണുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പാടുന്നുണ്ട്. സത്യചിത്രയെ പിന്നെ ജൽസാക്കർ എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിനോട്

0: ആരോ പിന്നെ ആരോ പറഞ്ഞു പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടെങ്കിൽ ആൾ പടം ഓടുന്നുള്ളൂ, കാരണം ഈ അപരാജയം എന്ന് പറഞ്ഞ പടം തീരെ ഓടിയില്ല. അപ്പോൾ അതൊക്കെ ചേർത്തിട്ടൊരു പടം വേണമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി അദ്ദേഹം എടുത്ത സിനിമയാണ് ജൽസാഘർ എന്ന് പറയുന്നത്. അത് ഒരു വലിയ പ്രഭു, അയാളുടെ അവസാന കാലമാണ് ശരിക്കും പറഞ്ഞാൽ, ആ പ്രഭുത്വത്തിൻ്റെ അവസാന നാളുകളിലാണ് അയാൾ. പക്ഷേ പഴയ പ്രതാപങ്ങളെല്ലാം വീണ്ടും ഈ ജൽസ നടത്തുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട് അവരുടെ ഇടയിൽ. നർത്തകികളെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് ഡാൻസും പാട്ടും ചെയ്യിക്കുന്നത്, എന്നിട്ട് പ്രധാനപ്പെട്ട സ്ഥലത്തെ പ്രധാന ദേവന്മാരെയൊക്കെ ക്ഷണിക്കും, അവരെ കൂട്ടി നിന്നിട്ട് കാണും. വളരെ റോയൽ സ്റ്റൈലിലാണ് അത് ചെയ്യുന്നത്. അത് ചെയ്യുന്നതിനെ പറ്റിയാണ്. അപ്പോൾ നിരന്തരമായിട്ട് പാട്ടും ഡാൻസുമാണ് ആ പടത്തിനകത്ത്. പക്ഷേ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഈ വൃത്തികെട്ട പിന്നെ ഡാൻസോ വൃത്തികെട്ട പാട്ടോ അല്ല, അല്ലല്ല. അത് അത് വളരെ അതിൻ്റെ നാടകീയതയുടെ ഭാഗമായിട്ട് അതിൻ്റെ പ്രമേയത്തിൻ്റെ അനുസാരിയായിട്ട് വരുന്ന നൃത്തവും ഡാൻസുമാണ്.
1: ഏതെങ്കിലും സ്വന്തം സിനിമയിൽ ഗാനങ്ങൾ എന്തെങ്കിലും ഉപയോഗപ്പെടുത്തുമോ?
0: അനന്തരം എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഒരു മൊമെൻ്റ് ഉണ്ട്. അയാൾ ഈ ഡോക്ടർ ഈ ഭാഗവതരെ പരിശോധിച്ചിട്ട് പ്രഷറൊക്കെ നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല, വളരെ നോർമലാന്ന് പറയുന്ന ഒരു ഒരു സീക്വൻസ് ഉണ്ട്. അത് കേട്ടിട്ട് അയാളൊരു ഒരു ഒരു പിന്നെ ശരിക്കും ശാസ്ത്രീയമായിട്ടുള്ളൊരു പാട്ടാണ് അങ്ങനെ പാടുന്നത്. അതങ്ങ് ഞങ്ങൾ അങ്ങ് നിരന്നു പോകുന്നില്ല, അതിൻ്റെ ഒരു സൂചന കൊടുത്ത് നിർത്തുന്നത്. ഏറ്റങ്കര വാസുദേവനാണ് അത് പാടിയിരിക്കുന്നത്. അപ്പോൾ പാട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ അത് പിന്നെ അതിൻ്റെ ഒരു മുഴുവൻ സ്ട്രെച്ചിലും അല്ല എന്നുള്ളൂ.
1: ഇന്ത്യൻ സിനിമയിൽ നാഴികക്കല്ലുകൾ എന്ന് പറയാവുന്ന ചിത്രങ്ങൾ താങ്കളുടെ കണക്കിൽ ഏതെല്ലാമാണ്?
0: അങ്ങനെ പെട്ടെന്ന് ഓർമ്മിച്ച് പറയാൻ വയ്യ. റേയുടെ പടങ്ങളുണ്ട്, മൃണാൾസിൻ്റെ ചില പടങ്ങളുണ്ട്, ഹൃത്തിക് കട്ടകിൻ്റെ പടങ്ങളുണ്ട്, അങ്ങനെ പല പടങ്ങളുണ്ട്.
1: സിനിമ ഇത്രയും ജനകീയമല്ലാതിരുന്നൊരു കാലത്ത് അത് പഠിക്കണം എന്ന് പറഞ്ഞ് എങ്ങനെ താങ്കൾക്ക് പുറപ്പെടാൻ തോന്നി? എന്തായിരുന്നു അതിനുള്ളൊരു പ്രചോദനം?
0: ശരിക്കും പറഞ്ഞാൽ ഞാൻ സിനിമ പഠിക്കാനായിട്ട് മാത്രമല്ല പോയത്, കാരണം അതിനുമുമ്പ് ഞാൻ നാടകം ചെയ്തുകൊണ്ടിരുന്നതാണ്. ശരിക്കും ആകാശവാണിയുമായിട്ട് ആദ്യമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത് പോലും ഒരു നാടകം ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഒന്നിലധികം നാടകങ്ങൾ ഞാൻ ആകാശവാണിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എഴുതിയ നാടകങ്ങൾ തന്നെ. ഒരു സമയം ഗാന്ധിഗ്രാമിൽ നിന്ന് പഠിച്ച് പാസ്സായി ഒരു ഉദ്യോഗത്തിലൊക്കെ ആയിരുന്ന ഒരു സമയം എനിക്ക് കൂടുതൽ നാടകത്തെ പറ്റി ഞാൻ വായിക്കാനും ഒക്കെ ഇടയായി, നാടകങ്ങളും നാടകത്തെ പറ്റിയുള്ള പുസ്തകങ്ങളൊക്കെ. അപ്പോൾ കൂടുതൽ ഇനിയും പഠിക്കാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരുപാട് നാടകങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന ഒരു സമയമാണ്. അപ്പോൾ നാടകങ്ങളുടെ എണ്ണമൊക്കെ കുറച്ചിട്ട് കൂടുതൽ പഠനത്തിൽ ഏർപ്പെടാനും ഇനിയും കൂടുതൽ ഉപരിപഠനത്തിന് ഒരുപക്ഷെ ആ രംഗത്ത് തന്നെ ചെയ്യാനും താല്പര്യമുള്ളൊരു സമയത്താണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു കോഴ്സ് തുടങ്ങുന്നത്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ തുടങ്ങുന്നത് 61-ൽ. 61-ൽ വന്ന ഒരു പരസ്യം യാദൃശ്യമായിട്ട് ഞാൻ കാണാനിടയായി. അതിൽ പറഞ്ഞിരുന്നത് സ്ക്രീൻ പ്ലേ റൈറ്റിങ്ങിലും സംവിധാനത്തിലും ഉള്ള പരിശീലനം എന്നാണ്. അപ്പോൾ സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ധരിച്ചിരുന്നത് പ്ലേ റൈറ്റിങ്ങുമായിട്ട് വളരെ ബന്ധം കാണും അതിന് എന്നുള്ള ധാരണയിൽ ഞാൻ അപേക്ഷിച്ചത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാം എന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷെ അവിടെ ചെന്ന് ആ പരിശീലന ഘട്ടത്തിലാണ് മനസ്സിലാവുന്നത് നാടകവുമായിട്ട് സിനിമയ്ക്ക് വലിയ അടുത്ത ബന്ധമൊന്നുമില്ല എന്ന് മനസ്സിലാവുന്നത്. പക്ഷേ നാടകവും സിനിമയും തമ്മിൽ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നാടകത്തെ പറ്റി കുറച്ചൊക്കെ സ്വന്തമായിട്ട് പഠിച്ചിരുന്നതുകൊണ്ട് എനിക്കതിൻ്റെ വ്യത്യാസം വേഗത്തിൽ മനസ്സിലായി.
1: ഈ പഠനം ലോക സിനിമയിലേക്കുള്ളൊരു വാതിൽ തുറന്നു വന്നുവോ?
0: തീർച്ചയായിട്ടും. ഞാൻ അങ്ങനെ സിനിമ കുറച്ച് കുട്ടിക്കാലത്തൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഈ ഒരു സിനിമയുടെ രംഗത്ത് ഒരിക്കലും കാരണവശാലും പ്രവർത്തിക്കുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. നമ്മളിൽ നിന്ന് വളരെ അകന്നു നിൽക്കുന്ന ഒരു മാധ്യമമായിട്ടാണ് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു മായിക ലോകമാണ് സിനിമയെപ്പറ്റി നമുക്കുണ്ടായിരുന്ന ധാരണ എന്ന് പറയുന്നത്. ആയിരം തലൈ വാങ്കി, അപൂർവ ചിന്താമണി എന്നൊക്കെയാണ് ഞാൻ അന്ന് കുട്ടിക്കാലത്ത് പോയി പറക്കോട്ട് പോയിട്ട് തിയേറ്ററിൽ പോയിട്ട് എൻ്റെ അമ്മാവന് തിയേറ്റർ ഉണ്ടായിരുന്നു ഒന്നിൽ കൂടുതൽ. അപ്പോൾ അത് കാണാൻ പോയിരുന്നു, ടിക്കറ്റ് എടുക്കാതെ കാണാമെന്നുള്ളത് കൊണ്ട് പോയി കണ്ടിരുന്നു പല പടങ്ങളും. ബാലനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സിനിമ കാണുമ്പോഴൊക്കെ ഇതൊരു പിന്നെ മെഷീൻ പ്രവർത്തിപ്പിച്ച് ഈ നാടകമായിട്ട് യാതൊരു ബന്ധവുമില്ല, അതിന് ഒരു ഒരു പ്രത്യേക മാജിക്കിൻ്റെ ഒരു ഭാഗമായിട്ട് പോകുന്നതാണ്. അതിനോടൊരു അഭിനിവേശമോ ഒന്നും പ്രത്യേകിച്ച് തോന്നിയില്ല. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കണ്ടപ്പോൾ പോലും അത് മധുരയെ വെച്ചാണ് കാണുന്നത്, മധുര ഗാന്ധിഗ്രാമം പഠിക്കുന്ന സമയത്ത്. അപ്പോൾ പോലും ഇതിനകത്ത് എന്തെങ്കിലും പോയി പെടുമെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷേ മധുരയിൽ ഗാന്ധിഗ്രാമം പഠിക്കുന്ന കാലത്ത് സത്യചിത്രയുടെ പതർ പഞ്ചാലി കണ്ടു. ഇന്നത്തെ പോലെ സബ് ടൈറ്റിൽ ഒന്നുമില്ല പടത്തിന്, അത് അതിൻ്റെ ഒറിജിനൽ ഇതിലാണ് കാണുന്നത്, ഒരു 60mm പ്രിൻ്റാണ് കാണുന്നത്. അപ്പോഴും അത് ജീവിതത്തിനോട് ബന്ധപ്പെട്ട ഒരു സിനിമയാണ്. ഇങ്ങനെ ഈ തരത്തിലുള്ള സിനിമ അതിനു മുമ്പ് കണ്ടിട്ടില്ല. വളരെ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സിനിമയാണ്. പക്ഷേ കൃത്യമായിട്ടൊന്നും വലുതായിട്ട് മനസ്സിലായതൊന്നുമില്ല. അതും കഴിഞ്ഞ് യാദൃശ്യമായിട്ടാണ് ഈ പരസ്യം കാണുന്നതും അവിടെ പോകുന്നതും പഠിക്കാനിടയാവുന്നതും.
1: ഈ പഠനകാലത്താണോ?

0: ആദ്യ സിനിമയുടെ അതിൻ്റെ രൂപരേഖ ഉണ്ടായത്?
1: അല്ല അല്ല, പഠിക്കുന്ന കാലത്ത് പിന്നെ നിരന്തരമായിട്ട് വായിക്കുകയും നിരന്തരമായിട്ട് നേരത്തെ കാണാതിരുന്ന കാണാൻ സാധിക്കാത്ത

0: ഒക്കെ പടം കാണിച്ചിരുന്നു. അപ്പോൾ അതൊരു പകുതി ടിക്കറ്റ് കാണാൻ പറ്റും. അപ്പോൾ അവധി ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ പോയി അത് കാണും. പ്രത്യേക തിയേറ്ററുകളിൽ ഹോളിവുഡിൽ നിന്ന് അന്ന് എടുത്തിരുന്ന വളരെ ഫോർഡിൻ്റെയും ഒക്കെ അതുപോലെയുള്ള പ്രധാനപ്പെട്ട ഫിലിം മേക്കേഴ്സിൻ്റെ പല പടങ്ങളും കാണിച്ചിരുന്നു. അതൊക്കെ കാണാൻ പറ്റി ആ സമയത്ത്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഒരുപാട് നല്ലൊരു കളക്ഷൻ ഉണ്ടായിരുന്നു ഫിലിമിൻ്റെ. ഇതൊക്കെ കണ്ടാണ് നമ്മൾ സിനിമ എന്ന് പറയുന്ന മാധ്യമമായിട്ട് താല്പര്യത്തിലേക്ക് വരുന്നത്. ഇതിൻ്റെ ഒരു ഈ പുതിയ മാധ്യമത്തിൻ്റെ സാധ്യതകളിൽ ആകൃഷ്ടനാകുന്നത് ആ കാലഘട്ടത്തിലാണ്.
1: വിഖ്യാത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണനുമായി എം വി ശശികുമാർ നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: ചിത്രപതംഗം.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

ഉള്ളടക്കം എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. ചിത്രപാടിയത് കൈതപ്പത്തിൻ്റെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം. ഇനി സ്ഥിതി എന്ന ചിത്രത്തിലെ ഗാനം ഉണ്ണിമേനോൻ സംഗീതം നൽകി പാടിയത് രചന പ്രഭാവർമ്മ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: അതെ, വൈകിട്ട് എന്താ പരിപാടി?
2: അതോ, ഇനി മുതൽ വൈകിട്ട് 5 മണിക്ക് കൊച്ചി FM-ൽ ഗുഡ് ഈവനിംഗ് കൊച്ചി.
1: എന്താ ഈ ഗുഡ് ഈവനിംഗ് കൊച്ചി?
2: അത് നമ്മുടെ ശ്രോതാക്കൾ ന്യൂസ് ആൻഡ് വ്യൂസ് പങ്കുവെക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി, ഒപ്പം ഇഷ്ടഗാനങ്ങളും. ഗുഡ് ഈവനിംഗ് കൊച്ചി.

0: ഒരു ദിവസം 10 കാശ് ഞാൻ ഉണ്ടാക്കൂടാ.
1: ഇത് പറയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? എടാ ബുദ്ധൂസേ, കാശ് സമ്പാദിച്ച് സമ്പാദിച്ച് പണക്കാരനാകാന്ന് വെച്ചാൽ മൂത്തു വരച്ച് പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കുന്നത്. കിട്ടിയാ ഊട്ടി, ഇല്ലെങ്കിൽ ചാറ്റി, അത്രേ ഉള്ളൂ.
2: ഓഹോ, അങ്ങനെയാണോ? കിട്ടുന്ന കാശ് കുതിര കളിച്ച് കളയല്ല വേണ്ടത്, സമ്പാദിക്കുന്ന കാശ് കൃത്യമായി നിക്ഷേപിച്ചാൽ പിന്നെ എന്നും ഊട്ടിക്കാലം തന്നെ. അതിന് വേണ്ടത് നിക്ഷേപ രീതികളെക്കുറിച്ചുള്ള കൃത്യമായ അറിവാണ്. റൂപ്പി ടോക്ക് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 8:05. സമ്പാദ്യം ഇനി എല്ലാവർക്കും.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി. പ്രിയ ശ്രോതാക്കളെ, രാജ്കുമാർ ഭാരതി അവതരിപ്പിച്ച സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. ഉഷ രാജഗോപാൽ, മധുരൈ എസ് ബാലസുബ്രഹ്മണ്യം വയലിൻ, ജെ സ്കന്ദപ്രസാദ്, പ്രപഞ്ചം രവീന്ദ്രൻ മൃദംഗം, TH സുഭാഷ് ചന്ദ്രൻ ഖടം. കച്ചേരിയിൽ ആദ്യമായി കനകാംഗി രാഗത്തിൽ ശ്രീഗണനാഥം, ത്യാഗരാജകൃതി, ആദിതാളം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രാജ്കുമാർ ഭാരതി അവതരിപ്പിച്ച സംഗീത കച്ചേരി. കച്ചേരി തുടരുന്നു. പരമാത്മഡു രാഗം വാഗദീശ്വരി, ത്യാഗരാജകൃതി, ആദിതാളം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രാജ്കുമാർ ഭാരതി അവതരിപ്പിച്ച സംഗീത കച്ചേരി. ഉഷ രാജഗോപാൽ, മധുര എസ് ബാലസുബ്രഹ്മണ്യം വയലിൻ, ജയസ്കന്ദപ്രസാദ്, പ്രപഞ്ചം രവീന്ദ്രൻ മൃദംഗം, ടി എച്ച് സുഭാഷ് ചന്ദ്രൻ ഘടം. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.